ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58:25. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 14, കൊല്ലവർഷം 1201, എടവം 21, 2026 ജൂൺ 4 വ്യാഴാഴ്ച.

ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് PAM അബ്ദുൽ ഖാദർ. തുടർന്ന് കേൾക്കാം പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിൽ ആദ്യം കോട്ടക് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടയ്ക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. 7:05 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 ദൃശ്യമൈ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യജാലകം. ആരോഗ്യരംഗം നേരിടുന്ന പ്രധാന വെല്ലുവിളികളും ജീവിതശൈലി രോഗം

0: നിയന്ത്രണവും. ആർദ്രം മിഷൻ മലപ്പുറം ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ കെ കെ പ്രവീണ സംസാരിക്കുന്നു. 7:15 എ ബി സി ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന: യോസേ മൗരോദേ വാസ്കോൺസെലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ, അവതരണം ബോബി. 7:20 ന്യൂമിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ: 7:35 എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി. ആയുരാരോഗ്യം: വാതരോഗങ്ങൾ സിദ്ധ ചികിത്സയിൽ. മങ്കട NHM ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററിലെ സിദ്ധ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഇ എം മനു സംസാരിക്കുന്നു. 7:45 സ്പൈൻ ക്ലിനിക് എ ബി സി ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. കാവ്യധാര: വയലോപ്പിള്ളി ശ്രീധരൻ മേനോന്റെ പുതിയ ചോറൂണ് എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം അഞ്ജു ഒകെ. 7:50 സുംനാബാം മൾട്ടി റബ് കായിക ലോകം, തയ്യാറാക്കിയത് ഡോക്ടർ സലീജ് കെ ടി. 7:55 കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ: ആര്യ ഐകെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റേനിയ മെഡിക്കൽ കോളേജ്, മഞ്ചേരി. കരിയർ ടിപ്സ്: കരിയർ വിദഗ്ധനും കാലിക്കറ്റ് സർവകലാശാല മുൻ PROയുമായ എം വി സക്കറിയ സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ. സൈബർ ജാലകം. 8:15 രസമുകുളം. 8:20 ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. നല്ല മലയാളം. 8:23 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 ഓർമ്മച്ചെപ്പ്: കാലത്തെ പാട്ടിലാക്കിയ പാട്ടുകാരൻ. ഗായകനും സംഗീത സംവിധായകനുമായ MS ബാബുരാജിനെ കുറിച്ചുള്ള ചിത്രീകരണം, 8-ാം ഭാഗം. രചന ഡോക്ടർ TP മെഹറൂഫ് രാജ്. 8:55 സസ്നേഹം: MT വാസുദേവൻ നായരെ കുറിച്ചുള്ള ഓർമ്മകൾ മകൾ അശ്വതി വി നായർ പങ്കുവയ്ക്കുന്നു. 9:20 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം, മഴവില്. 9:55 ഇന്നത്തെ പരിപാടികൾ, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, ബോളിവുഡ് ഹിറ്റ്സ്. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 ഇഷ്ടഗാനങ്ങൾ. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം, പച്ചക്കറി, വില നിലവാരം, ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 ചലച്ചിത്ര ഗാനങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. തുടർന്ന് 4:00 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 മുതൽ ആകാശവാണി തിരുവനന്തപുരം നിലയം റിലേ ചെയ്യുന്ന പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6:10 വയനാട് ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും എന്നിവ കേൾക്കാം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയ താളം. അല്പസമയത്തിനുള്ളിൽ കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: This is Akashvani. The news read by Tanvi Khurana. Prime Minister Narendra Modi will hold talks with the acting president of Venezuela, Delcy Rodriguez, in New Delhi today. The discussions will involve the full spectrum of India-Venezuela relations and explore avenues for further cooperation in the areas of energy security, trade and investment, pharmaceuticals, healthcare, transportation and renewable energy. Ms. Rodriguez arrived in New Delhi yesterday on a 5-day visit to India. She is accompanied by a delegation comprising of several ministers. The delegation will visit several sites connected with energy, pharmaceuticals and auto sectors to gain insights into India's technological and industrial capabilities and to also explore opportunities for collaboration. Prime Minister Narendra Modi has stated that yoga is gaining tremendous popularity across the world. In a social media post, the Prime Minister said he will join the first World Yoga Sun Sports Championship

0: സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ് 10 സെക്കൻഡ്. പ്രിയമുള്ളവരെ, ശുഭചിന്തകളോടെ ആരംഭിക്കാം. കേൾക്കാം
1: സുഭാഷിതം.
2: തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി എ എം അബ്ദുൾ ഖാദർ.
3: പുതിയ അധ്യയന വർഷത്തിന്റെ സമാരംഭം കുറിച്ചു കഴിഞ്ഞു. വിദ്യാലയങ്ങൾ സജീവമായി. വെള്ളപൂശിയും ചായം തേച്ചും മനോഹരമായ സ്കൂൾ കെട്ടിടങ്ങൾ കുട്ടികൾക്ക് ആഹ്ലാദം പകരുന്നു. പാഠപുസ്തകങ്ങളും പഠനോപകരണങ്ങളും വിപണിയിലെത്തിക്കഴിഞ്ഞു. കുട്ടികൾ നന്നായി പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങി ഉന്നത വിജയം നേടട്ടെ എന്നാണ് നമ്മുടെ പ്രതീക്ഷ. അനുദിനം പരിവർത്തനവിധേയമായി കൊണ്ടിരിക്കുന്ന ലോകക്രമത്തിൽ ജീവിത മേഖലകളിലെല്ലാം തന്നെ ഔന്നത്യം കരസ്ഥമാക്കാനും നാളെയുടെ നേതാക്കളും ജേതാക്കളുമായി മാറാനും നമ്മുടെ തലമുറയെ വളർത്തിയെടുക്കാൻ വിദ്യാലയങ്ങൾക്ക് സാധിക്കണം. 2025 ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് പ്രകാരം ഭരണഘടനാ തത്വങ്ങൾക്ക്

0: അനുസൃതമായി സാമൂഹ്യ നീതിയും തുല്യതയും ഉറപ്പുവരുത്താൻ പര്യാപ്തമായ വിശാലമായ ലക്ഷ്യങ്ങളാണ് വിദ്യാഭ്യാസത്തിന് നൽകുന്നത്. ചിന്തയിലും പ്രവൃത്തിയിലുമുള്ള സ്വാതന്ത്ര്യം, മറ്റുള്ളവരുടെ വികാര വിചാരങ്ങളിലുള്ള സംവേദനക്ഷമത, പുതിയ സാഹചര്യങ്ങളോട് സൃഷ്ടിപരമായി പ്രതികരിക്കാനുള്ള ശേഷി, ജനാധിപത്യ പ്രക്രിയയിൽ ഭാഗമാക്കാനുള്ള നൈപുണി, രാഷ്ട്രത്തിന്റെ സാമ്പത്തിക പ്രക്രിയയ്ക്കും സാമൂഹിക മാറ്റത്തിനും സംഭാവനകൾ അർപ്പിക്കാനുള്ള അർപ്പണ മനോഭാവം തുടങ്ങിയവയാണ് ലക്ഷ്യങ്ങളായി പറഞ്ഞിട്ടുള്ളത്. ആര്യന്മാരുടെ കാലം മുതൽ ഇന്ത്യയിൽ വികാസം പ്രാപിച്ച എല്ലാ മതവിഭാഗങ്ങളും വിജ്ഞാനത്തെക്കുറിച്ചുള്ള ദർശനത്തിനാണ് വിദ്യാഭ്യാസത്തിൽ പ്രാമുഖ്യം നൽകിയിരുന്നത്. ആത്മാന്വേഷണം, ഈശ്വര സാക്ഷാത്കാരം ഇവയൊക്കെ ലക്ഷ്യങ്ങളായി കരുതപ്പെടുകയും ചെയ്തിരുന്നു. സത്യധർമ്മങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കാനും ആരോഗ്യത്തിലും ലൗകിക പുരോഗതിയിലും ശ്രദ്ധ പതിപ്പിക്കാനും ഊന്നൽ നൽകിയിരുന്നു. ചുരുക്കത്തിൽ, ലൗകികവും ആത്മീയവുമായ മേഖലകളെ ചൂഴ്ന്നു നിൽക്കുന്നതായിരുന്നു വിദ്യാഭ്യാസത്തെപ്പറ്റിയുള്ള അവരുടെ കാഴ്ചപ്പാടെന്ന് വ്യക്തമാണ്. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശമായി അംഗീകരിച്ച നാടാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ അധ്യയനത്തിന്റെ ഉള്ളടക്കത്തിലും രീതികളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുതിയ മാറ്റങ്ങളെല്ലാം തന്നെ നമ്മുടെ കുട്ടികൾക്കും ലഭ്യമാക്കാനാണ് സ്കൂൾ അധികൃതർ ശ്രമിക്കേണ്ടത്. ക്ലാസുകളിൽ മുന്നോക്കം നിൽക്കുന്ന കുട്ടികളോടൊപ്പം വ്യത്യസ്ത തരം പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികളെയും പരിഗണിക്കുന്നതകുന്ന രീതികളാണെന്ന് ആവശ്യം. സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ജീവിതത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞ ആധുനിക യുഗത്തിൽ ആ വിദ്യ ഉപയോഗപ്പെടുത്താൻ കുട്ടികൾക്ക് മതിയായ അവസരം നൽകുക തന്നെ വേണം. ശാസ്ത്രീയ പഠനങ്ങളും കണ്ടുപിടുത്തങ്ങളും ഗവേഷണ നിരീക്ഷണങ്ങളുമെല്ലാം അനിവാര്യമാണെന്ന വസ്തുത അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ ജീവിതചര്യയുടെ പരിശീലനം കൂടിയാണ് വിദ്യാഭ്യാസമെന്ന യാഥാർത്ഥ്യം ഒരിക്കലും അവഗണിക്കാൻ പാടില്ലാത്തതാണ്. അത് മറന്നുപോയതിന്റെ തിക്തഫലമാണ് ആധുനിക ലോകം നേരിടുന്ന ധാർമ്മിക തകർച്ചയും സദാചാര രാഹിത്യവും. അഴിമതി, കെടുകാര്യസ്ഥത, സ്വജനപക്ഷപാതം, ഹിംസാത്മക പെരുമാറ്റം, വർഗീയത, വംശീയത, ഭീകരത തുടങ്ങിയ ദുർഗുണങ്ങളെല്ലാം മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ അഭാവം മൂലം വന്നുചേരുന്ന ദൃശ്യങ്ങളാണ്. ഇവയിൽ നിന്നൊക്കെ വിമുക്തമായ മനസ്സിന്റെ ഉടമകളായി ഭാവി തലമുറയെ വളർത്തിയെടുക്കേണ്ട ബാധ്യത അധ്യാപകരും വിദ്യാഭ്യാസത്തിന് നേതൃത്വം നൽകുന്നവരും ഏറ്റെടുത്തേ പറ്റൂ. കടമകളെക്കുറിച്ചും പെരുമാറ്റ മര്യാദകളെക്കുറിച്ചും വളരുന്ന തലമുറയെ ബോധവൽക്കരിക്കാൻ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് കഴിയുന്നില്ലെങ്കിൽ രാഷ്ട്ര ശരീരത്തെ അത് ജീർണതയിലാക്കും. മറ്റുള്ളവർക്ക് അർഹിക്കുന്ന മാന്യത നൽകാനും അവരെപ്പറ്റിയുള്ള കരുതൽ കൈവിടാതെ കാത്തുസൂക്ഷിക്കാനും സഹായഹസ്തം നീട്ടാനും സന്മനസ്സിന്റെ ഉടമകളായി ജീവിക്കാനും വിദ്യാഭ്യാസത്തിലൂടെ ഉത്തേജനം ലഭിക്കണം. യഥാർത്ഥത്തിൽ ധാർമ്മിക വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. നെൽസൺ മണ്ടേലയുടെ വാക്കുകളിൽ, ലോകത്തെ പരിവർത്തിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ ആയുധമാണ് വിദ്യാഭ്യാസം. സർഗാത്മകമായ മാറ്റത്തിന് ശക്തി കൂട്ടുന്ന പരിശീലന കളരിയാണത്. വിദ്യാഭ്യാസം അനുസ്യൂതമായ ഒരു പ്രവാഹമാണ്. എല്ലാവിധ അഴുക്കുകളെയും തുടച്ചു നീക്കാൻ ഈ പ്രവാഹത്തിന് കഴിയണം. കാർമേഘങ്ങളും ഗ്രഹണങ്ങളും സൂര്യപ്രകാശത്തിന് ഏൽപ്പിക്കുന്ന മങ്ങൾ നൈമിഷികമാണെന്ന പോലെ കാലത്തിന്റെ കുത്തൊഴുക്കിൽ എല്ലാവിധ മാലിന്യങ്ങളെയും നിർമാർജ്ജനം ചെയ്ത് മനുഷ്യ മനസ്സിനെ പ്രകാശോജ്വലമാക്കി ഉത്തേജിപ്പിക്കാനാണ് വിദ്യാഭ്യാസം ഉപയുക്തമാകേണ്ടത്. വിഘ്നങ്ങളിൽ തട്ടി തടയാതെ മുന്നോട്ടു പോകാനുള്ള ദൃഢപ്രതിജ്ഞയാണ് നമുക്ക് ആവശ്യം. മനുഷ്യവംശത്തിന്റെ പ്രകാശ സ്രോതസ്സാണ് വിദ്യാഭ്യാസമെന്ന സുദൃഢബോധം എപ്പോഴും നമ്മുടെ മനസ്സിൽ സജീവമായി നിലനിൽക്കേണ്ടതാണ്. അപ്പോഴാണ് വിദ്യാഭ്യാസം അതിന്റെ പരിപൂർണതയിലെത്തുന്നത്.
1: പി എ എം അബ്ദുൾ ഖാദർ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9847418444. നമ്പർ ആവർത്തിക്കാം, 9847418444. സുഭാഷിതം. ആകാശവാണി 102.7 മഞ്ചേരി FM.

0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1201 കണ്ണൂർ തിരുവനന്തപുരം സെൻട്രൽ ജനശതാബ്ദി 3 മിനിറ്റ് വൈകി 6:47 1:05:27 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 6:48 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5:06:07 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 7:50 5:06:22 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 7:51 എത്തിച്ചേരും.
1: ട്രെയിൻ സമയം

0: ഇപ്പോൾ കേൾക്കാം ഇന്നത്തെ വിശേഷം. ഇന്ന് കയ്യേറ്റത്തിനിരയാകുന്ന നിഷ്കളങ്ക ബാല്യങ്ങൾക്കായുള്ള അന്താരാഷ്ട്ര ദിനം. ലോകമെമ്പാടും ശാരീരികവും മാനസികവും വൈകാരികവുമായ പീഡനങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളുടെ വേദന തിരിച്ചറിയുന്നതിനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമാണ് ഐക്യരാഷ്ട്രസഭ ഈ ദിനം ആചരിക്കുന്നത്. ഇന്നത്തെ വിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
1: ചരിത്രപഥം.
0: ചരിത്രത്തിൽ ഇന്നാണ് 1887 പാരീസിൽ പാസ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കപ്പെട്ടത്. പകർച്ചവ്യാധികൾക്കെതിരെ വാക്സിനുകൾ വികസിപ്പിക്കുന്നതിൽ നിസ്തുല പങ്കുവഹിക്കുന്ന പാസ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ലോകത്ത് 24 ഗവേഷണ കേന്ദ്രങ്ങളുണ്ട്. ഭാരതത്തിൽ തമിഴ്നാട്ടിലെ കൂനൂരിലാണ് പാസ്ചർ കേന്ദ്രം. HIV വൈറസിന്റെ കണ്ടെത്തൽ, ക്ഷയം, പോളിയോ, പ്ലേഗ് എന്നീ രോഗങ്ങളുടെ നിയന്ത്രണം തുടങ്ങിയ കാര്യങ്ങളിൽ പാസ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് വമ്പിച്ച സംഭാവനകൾ നൽകി. ആധുനിക ഔഷധ ശാസ്ത്രത്തിൽ നിർണായക കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ലൂയി പാസ്ചറുടെ പേരിലാണ് ഈ ആഗോള പ്രസ്ഥാനം.
1: ചരിത്രപഥം.

0: കാർഷിക വൃത്താന്തം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
0: കാർഷിക വൃത്താന്തം.
1: പ്രായോജകർ
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: ഇപ്പോൾ കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
3: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
2: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കുളത്തൂർ കൊണ്ടോട്ടി.
3: ഫോൺ 9744555024.
4: കർഷകർക്ക്

0: സ്വന്തം വിരൽത്തുമ്പിൽ ലഭ്യമാകുന്ന ഡിജിറ്റൽ സേവനങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ കാർഷിക വൃത്താന്തത്തിൽ പറയുന്നത്. അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ എയിംസ്, എന്താണ് ഇതിന്റെ പ്രത്യേകത? കൃഷിവകുപ്പിന്റെ സ്കീം അധിഷ്ഠിത സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന പ്ലാറ്റ്ഫോമാണ് എയിംസ്. കർഷകർക്ക് ഒരു തവണ ഇതിൽ രജിസ്റ്റർ ചെയ്താൽ വിവിധ പദ്ധതികളിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. കൃഷിഭവനുകൾ സന്ദർശിക്കാതെ തന്നെ വീട്ടിലിരുന്ന് അപേക്ഷ നൽകാനും അതിന്റെ നില പരിശോധിക്കാനും ഈ സംവിധാനം സഹായിക്കും. അതായത് അപേക്ഷ സമർപ്പിക്കുന്നത് മുതൽ തുക കർഷകന്റെ അക്കൌണ്ടിൽ എത്തുന്നതുവരെ എല്ലാ പ്രക്രിയകളും പൂർണ്ണമായും ഡിജിറ്റലാണ്. ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ DBT നമ്മുടെ സംസ്ഥാനത്തെ കാർഷിക സബ്സിഡികളും ധനസഹായങ്ങളും ഇപ്പോൾ നേരിട്ട് കർഷകന്റെ ബാങ്ക് അക്കൌണ്ടിലേക്കാണ് എത്തുന്നത്. ഇടനിലക്കാരില്ലാതെ കൃത്യസമയത്ത് പണം ലഭ്യമാക്കാൻ ഈ സംവിധാനം ഉറപ്പുവരുത്തുന്നു. എയിംസ് പോർട്ടലുമായി ബന്ധിപ്പിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. കേരള അഗ്രികൾച്ചർ ടെക്നോളജി ഹബ് ആൻഡ് ഇൻഫർമേഷൻ റെപ്പോസിറ്ററി അല്ലെങ്കിൽ കതിർ, കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് കതിർ. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ, കീട നിയന്ത്രണ മാർഗങ്ങൾ, വിപണിയിലെ വില നിലവാരം എന്നിവ തത്സമയം ഇതിലൂടെ അറിയാം. ഒരു പ്ലാന്റ് ഡോക്ടറുടെ സേവനം ഉപയോഗിച്ച് വിളകളിലെ രോഗങ്ങൾ തിരിച്ചറിയാനും ഇതിൽ സൌകര്യമുണ്ട്. നെൽവയലുകൾക്ക് GIS സംവിധാനം. കതിർ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ ഫലപ്രദമായ പ്രവർത്തനത്തിനായി കേരള സംസ്ഥാന ഭൂവിനിയോഗ ബോർഡും കൃഷിവകുപ്പും സംയുക്തമായി പഞ്ചായത്ത് തലത്തിൽ നെൽവയലുകളുടെ GIS അടിസ്ഥാനത്തിലുള്ള ഡിജിറ്റൽ മാപ്പിംഗും വിവരശേഖരണവും നടപ്പിലാക്കി വരുന്നു. ഇനി എന്താണ് കർഷക സ്മാർട്ട് ID കാർഡ് എന്ന് നോക്കാം. ഓരോ കർഷകനും തനതായ ഒരു ഡിജിറ്റൽ തിരിച്ചറിയൽ രേഖ നൽകുന്ന പദ്ധതിയാണിത്. ഭൂമിയുടെ വിവരങ്ങൾ, ചെയ്യുന്ന കൃഷി, മുൻപ് ലഭിച്ച ആനുകൂല്യങ്ങൾ എന്നിവയെല്ലാം ഈ കാർഡുമായി ബന്ധിപ്പിച്ചിരിക്കും. മറ്റൊന്ന് ഡിജിറ്റൽ ക്രോപ്പ് സർവേയാണ്. ഏതൊക്കെ സ്ഥലങ്ങളിൽ എന്തൊക്കെ വിളകളാണ് കൃഷി ചെയ്യുന്നത് എന്ന് കൃത്യമായി കണ്ടെത്താൻ ജിയോ ടാഗിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള സർവേയാണ് ഇത്. ഇതുവഴി കൃഷിനാശം സംഭവിക്കുമ്പോൾ കൃത്യമായ നഷ്ടപരിഹാരം നൽകാനും ഭാവിയിലെ കൃഷി ആസൂത്രണം ചെയ്യാനും കൃഷിവകുപ്പിന് സാധിക്കുന്നു. ഫാർമർ രജിസ്ട്രി അല്ലെങ്കിൽ കർഷക രജിസ്ട്രി കർഷകരുടെ ഭൂമി, കൃഷിരീതികൾ, ആനുകൂല്യങ്ങൾ എന്നിവയുടെ കൃത്യമായ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ആധാർ അധിഷ്ഠിത ഏകീകൃത ഡാറ്റാബേസാണ്. കേന്ദ്ര സർക്കാരിന്റെ അഗ്രിസ്റ്റാക്കുമായി ബന്ധിപ്പിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതുവഴി വിവിധ പോർട്ടലുകളിലെ വെവ്വേറെ രജിസ്ട്രേഷൻ ഒഴിവാക്കി ഒരൊറ്റ ID ഉപയോഗിച്ച് മുഴുവൻ കാർഷിക സേവനങ്ങളും നേടുവാൻ കഴിയും. അസസ്മെന്റ് ഫോർ നാച്ചുറിംഗ് ആൻഡ് അപ്ലിഫ്റ്റിംഗ് ബെനിഫിഷ്യറി ഹാപ്പിനെസ് അല്ലെങ്കിൽ അനുഭവം ആണ് മറ്റൊന്ന്. കൃഷിഭവനുകളിലെത്തുന്ന കർഷകരുടെ സംതൃപ്തി അളക്കുന്നതിനുള്ള സംവിധാനമാണ് ഇത്. സേവന നിലവാരം മെച്ചപ്പെടുത്താൻ ഉദ്യോഗസ്ഥരെ സഹായിക്കും. എന്താണ് ആശ്രയ കേന്ദ്രങ്ങൾ? കൃഷി സംബന്ധമായ ഡിജിറ്റൽ സേവനങ്ങൾ കർഷകർക്ക് എത്തിച്ചു നൽകുന്ന പ്രത്യേക കേന്ദ്രങ്ങളാണ് ആശ്രയ. അക്ഷയ കേന്ദ്രങ്ങൾ പോലെ പ്രവർത്തിക്കുന്ന ഈ സംവിധാനം വഴി എയിംസ് രജിസ്ട്രേഷൻ, സബ്സിഡി അപേക്ഷകൾ എന്നിവ എളുപ്പത്തിൽ പൂർത്തിയാക്കാം. സ്മാർട്ട് കൃഷിഭവനുകളാണ് മറ്റൊന്ന്. പരമ്പരാഗത കൃഷിഭവനുകളെ ഹൈടെക് ഓഫീസുകളായി മാറ്റുന്ന പദ്ധതിയാണിത്. കർഷകർക്ക് വിശ്രമിക്കാനുള്ള പ്രത്യേക സൌകര്യങ്ങൾ, പ്ലാന്റ് ക്ലിനിക്കുകൾ എന്നിവയും ഇതിന്റെ ഭാഗമാണ്. എന്താണ് മെഷീനറി ക്ലിനിക് എന്ന് നോക്കാം. കാർഷിക ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായി സ്ഥാപിച്ചിട്ടുള്ള പോർട്ടൽ കർഷകർക്ക് ഉപകരണങ്ങൾ നന്നാക്കാൻ ഓൺലൈനായി ബുക്ക് ചെയ്യാനും അതിന്റെ പുരോഗതി തത്സമയം നിരീക്ഷിക്കാനും സാധിക്കും. ഇനി ഡിജിറ്റൽ മീഡിയ ലൈബ്രറിയെക്കുറിച്ചാണ് പറയുന്നത്. എയിംസ് പോർട്ടലിന്റെ ഭാഗമായ ഈ ലൈബ്രറിയിൽ കൃഷിരീതികളെക്കുറിച്ചുള്ള അറിവുകളുടെ വൻ ശേഖരമാണുള്ളത്. സർക്കാർ പ്രസിദ്ധീകരിക്കുന്ന കൃഷി സംബന്ധിച്ച ആധികാരികമായ വീഡിയോകൾ, ടെക്നിക്കൽ ഗൈഡുകൾ, വിജയഗാഥകൾ എന്നിവ ഇതിലൂടെ കർഷകർക്ക് ലഭ്യമാകും. ചുരുക്കത്തിൽ, സാങ്കേതികവിദ്യയും മണ്ണും ഒന്നിക്കുമ്പോൾ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ കർഷകർക്ക് അർഹമായ സേവനങ്ങൾ വിരൽത്തുമ്പിൽ ലഭ്യമാകുന്നു എന്നത് ഈ നൂറ്റാണ്ടിലെ വലിയ നേട്ടം തന്നെയാണ്.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
2: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
1: പ്രായോജകർ:
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: ഫോൺ 9744550424.
3: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
4: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
5: കാലാവസ്ഥാ അറിയിപ്പ് ശ്രദ്ധിക്കൂ. സംസ്ഥാനത്ത് കാലവർഷം ഇന്നെത്തുമെന്ന് പ്രവചനം. ഇന്ന് തിരുവനന്തപുരം

0: കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ഞായറാഴ്ച വരെ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത. 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റുവീശാം. ഉയർന്ന തിരമാലകൾക്കു സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. നാളെ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: അൽ റിഹാൻ ഐ ഹോസ്പിറ്റൽ, ബൈപ്പാസ് റോഡ്, കൊണ്ടോട്ടി.
2: ദൃഷ്ടി
1: അൽ റിഹാൻ ഐ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ. അൽ റിഹാൻ കണ്ണാശുപത്രി.
3: സൊവേരിയൻ കോംബാറ്റ് ഫാക്കോ MLC ഫയറിന്റെ സഹായത്തോടെ വേദനയോ തുന്നലോ ഇല്ലാതെ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഇപ്പോൾ അൽ റിഹാൻ കണ്ണാശുപത്രിയിൽ.
1: കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
3: 20 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം.
1: അൽ റിഹാൻ ഐ ഹോസ്പിറ്റൽ, ബൈപ്പാസ് റോഡ്, കൊണ്ടോട്ടി.
3: ബ്രാഞ്ചുകൾ എടപ്പാൾ, തിരൂർ, ആന്ത്രപ്രയാർ.
2: ദൃഷ്ടി.
0: ഡൽഹിയിൽ ഹോട്ടലിൽ വൻ തീപിടുത്തം. വിദേശികൾ ഉൾപ്പെടെ 21 പേർ മരിച്ചു. മരിച്ചവരിൽ 11 വിദേശികൾ. ഇന്ത്യ US വ്യാപാര കരാറിന്റെ അവസാനവട്ട ചർച്ചകൾ ഡൽഹിയിൽ നടക്കുന്നതിനിടെ 12.5% തീരുവ ചുമത്തുമെന്ന് വീണ്ടും US. പ്ലസ് വൺ ഏകജാലക പ്രവേശനത്തിന് 444,124 അപേക്ഷകർ. മലപ്പുറം ജില്ലയിൽ 82,678 അപേക്ഷകർ. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ഇന്ന് കേരളത്തിൽ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ലഹരിക്കെതിരെ കേരള പോലീസിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ ഓപ്പറേഷൻ തൂഫാന്റെ ആദ്യ ദിനത്തിൽ സംസ്ഥാനത്ത് 104 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ അനധികൃതമായി താമസിക്കുന്ന ബംഗ്ലാദേശികൾക്കായി പോലീസ് നടത്തിയ തെരച്ചിലിൽ 300 പേരെ കസ്റ്റഡിയിൽ എടുത്തു. റബ്ബർ വിദേശ വില കിലോയ്ക്ക് 300 രൂപയിലേക്ക് അടുക്കുന്നതിന് പിന്നാലെ ആഭ്യന്തര വിലയ്ക്കും ഗണ്യമായ കയറ്റം. റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിലെ എണ്ണ വ്യവസായ കേന്ദ്രത്തിൽ യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തി. ഇറാന്റെ അതിരൂക്ഷമായ ഡ്രോൺ ആക്രമണത്തിൽ കുവൈറ്റ് വിമാനത്താവള ടെർമിനൽ തകർന്നു. ഇന്ത്യയ്ക്കെതിരായ വനിതാ 2020 പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇംഗ്ലണ്ടിന് 6 ജയം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഫൈനലിൽ കടന്നു. സെമിഫൈനലിൽ ഭൂട്ടാനെ തോൽപ്പിച്ചു. ഹോം സീസണിന്റെ ഭാഗമായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ന്യൂസിലാന്റ് പര്യടനത്തിനുള്ള മത്സരക്രമം പ്രഖ്യാപിച്ചു. 7 വർഷത്തിനുശേഷം 5 ഏകദിന പരമ്പര. അണ്ടർ 18 ഏഷ്യാകപ്പ് പൂൾ എയിലെ അവസാന പുരുഷ ഹോക്കി മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം.
4: അൽ റിഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
3: അൽ റിഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കും.
6: എന്നാലും എത്രയാന്ന് വെച്ചാ എത്ര കാലേ ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വിശേഷമൊന്നും ആയില്ല എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
5: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവോടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400 1810.
0: സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 114,560 രൂപ. തങ്കം 10 ഗ്രാമിന് 148,400 രൂപ. വെള്ളി കിലോഗ്രാമിന് 269,500 രൂപ. വെളിച്ചെണ്ണ ക്വിന്റലിന് കോഴിക്കോട് 24,200, വടകര 23,670, മാനന്തവാടി 26,800. കൊപ്ര ക്വിന്റലിന് കോഴിക്കോട് എടുത്തപടി 13,500, വടകര 15,500. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് കോഴിക്കോട് റോട്ടറി 3,700. നാളികേരം 1,000 എണ്ണത്തിന് പാലക്കാട് 21,000, പൊന്നാനി 14,500, കോഴിക്കോട് 14,510. ക്വിന്റലിന് മഞ്ചേരി 4,300, മാനന്തവാടി 5,600. കയർ ക്വിന്റലിന്

0: കോഴിക്കോട് ബേപ്പൂർ 6000, കോഴിക്കോട് കൊയിലാണ്ടി 9000. റബ്ബർ ക്വിന്റലിന് കോഴിക്കോട് 25,400, മാനന്തവാടി 23,500. ഏലം ഗ്രീൻ കിലോഗ്രാമിന് കോഴിക്കോട് 2,700, മാനന്തവാടി 3,500. അടയ്ക്ക 1,000 എണ്ണത്തിന് പാലക്കാട് 3,800, പൊന്നാനി 4,000, ക്വിന്റലിന് കോഴിക്കോട് 9,000. കുരുമുളക് ക്വിന്റലിന് മഞ്ചേരി നാടൻ 68,000, കോഴിക്കോട് നാടൻ 67,000, കോഴിക്കോട് ചേട്ടൻ 67,500, കോഴിക്കോട് വയനാടൻ 67,000, മാനന്തവാടി ചേട്ടൻ 69,500, മാനന്തവാടി വയനാടൻ 69,000. ചുക്ക് ക്വിന്റലിന് പാലക്കാട് 27,500, കോഴിക്കോട് 25,000, മാനന്തവാടി 22,500. ഇഞ്ചി ക്വിന്റലിന് കോഴിക്കോട് പുതിയത് 9,000, മാനന്തവാടി പഴയത് 6,700, മാനന്തവാടി പുതിയത് 6,000. ശർക്കര ക്വിന്റലിന് പാലക്കാട് 5,500, കോഴിക്കോട് 5,300. കോഴിമുട്ട 100 എണ്ണത്തിന് കോഴിക്കോട് ലഗോൺ 650, മാനന്തവാടി ലഗോൺ 650. പഞ്ചസാര ക്വിന്റലിന് പാലക്കാട് 4,440, കോഴിക്കോട് 4,400. നേന്ത്രക്കായ ക്വിന്റലിന് പാലക്കാട് 5,000, മഞ്ചേരി 2,200, കോഴിക്കോട് 5,000. അരി കോഴിക്കോട് ക്വിന്റലിന് മീഡിയം ജീരകശാല 18,300, പാലക്കാട് മട്ട 4,700, ബോധന 3,650.
1: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: സിഎച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8-5
3: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സിഎച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
0: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 6 മണി കഴിഞ്ഞ് 43:38. അല്പസമയത്തിനുള്ളിൽ കേൾക്കാം പ്രാദേശിക വാർത്തകൾ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: സ്കൂള് തുറക്കാറായി.
2: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
1: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
2: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
3: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800420223.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. വന്യജീവികളെ ജനവാസ മേഖലകളിൽ നിന്ന് അകറ്റി നിർത്താൻ അതിർത്തികളിൽ ടോട്ടൽ ഡിഫൻസ് സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. രണ്ടാമത് ബ്രിക്സ് കൾച്ചർ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്നും നാളെയുമായി ഗുജറാത്തിലെ വാരണാസിയിൽ. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
5: ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്ന് സഭയിൽ അവസാനിക്കും. ഇന്ന് നന്ദി പ്രമേയ ചർച്ച

0: ഇതാരംഭിക്കുന്നതിന് മുൻപായി സർക്കാരിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയുടെ മേശപ്പുറത്ത് വെക്കും. പുതിയ മന്ത്രിസഭ അധികാരമേറ്റ ഉടൻ തന്നെ ഇങ്ങനെ ഒരു ധവളപത്രം അവതരിപ്പിക്കുന്നതിനെ കുറിച്ച് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. വടക്കൻ ജില്ലകളിൽ കെ എസ് ആർ ടി സി സേവനം വിപുലമാക്കുന്നതിനെ കുറിച്ച് വി ടി ബൽറാമും ക്ഷേമ പെൻഷൻ വിതരണത്തിലെ അപാകതകളെക്കുറിച്ച് കെ പ്രേംകുമാറും ശ്രദ്ധ ക്ഷണിക്കും. പുതുക്കിയ സംസ്ഥാന ബജറ്റ് ജൂൺ 19 അവതരിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്.
1: സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ മന്ത്രി ഷിബു ബേബിജോണിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗം തീരുമാനിച്ചു. വനാതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലെ എംഎൽഎമാരുടെ യോഗമാണ് ചേർന്നത്. യോഗത്തിൽ മന്ത്രിമാരായ സണ്ണി ജോസഫ്, ടി സിദ്ദിഖ്, മുൻമന്ത്രി കെ രാജൻ എന്നിവരുൾപ്പെടെ ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. വന്യജീവികളെ ജനവാസ മേഖലകളിൽ നിന്ന് അകറ്റി നിർത്താൻ അതിർത്തികളിൽ ടോട്ടൽ ഡിഫൻസ് സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി യോഗത്തിൽ പ്രഖ്യാപിച്ചു. വന്യജീവി ശല്യം രൂക്ഷമായ വയനാട്, ആറളം, കോതമംഗലം മേഖലകൾക്ക് അടിയന്തര മുൻഗണന നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇരുളത്ത് വിജയകരമായി നടപ്പാക്കിയ 3-ടയർ ഡിഫൻസ് സിസ്റ്റം വന്യജീവി ശല്യം നേരിടുന്ന മേഖലകളിൽ വ്യാപിപ്പിക്കുമെന്നും ഷിബി ബേബുജോൺ പറഞ്ഞു. കാട്ടുപന്നികളെ ഉപദ്രവകാരികളായ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന് സംസ്ഥാനം നിരന്തരം ആവശ്യപ്പെട്ടിട്ടും കേന്ദ്ര ഗവൺമെന്റ് അനുമതി നൽകിയില്ലെന്ന് യോഗത്തിൽ മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. വന്യജീവി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഫണ്ട് അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 2nd ബ്രിക്സ് കൾച്ചർ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്നും നാളെയുമായി ഗുജറാത്തിലെ വാരണാസിയിൽ ചേരും. ചൈന, ബ്രസീൽ, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. ആഗോളതലത്തിലെ മുതിർന്ന നയതന്ത്രജ്ഞർ, നയരൂപീകരണ വിദഗ്ധർ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവരാണ് വാരണാസിയിൽ ഒത്തുചേരുന്നത്. 12 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ തത്വങ്ങളാൽ ശ്രദ്ധേയ പരിവർത്തനങ്ങളാണ് രാജ്യത്തുണ്ടായത്. ഈ കാലയളവിൽ ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി സംരംഭങ്ങൾ നടപ്പാക്കി. പ്രധാന മേഖലകളിൽ ഗവൺമെന്റ് നടപ്പാക്കിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
2: രാജ്യത്തെ ബിസിനസ് നിയന്ത്രണ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനും എളുപ്പമാക്കുന്നതിനും സുസ്ഥിര പരിഷ്കാരങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുത്തത്. നിക്ഷേപകരുടെ ആത്മവിശ്വാസം ശക്തിപ്പെടുത്താനും സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കാനും കഴിഞ്ഞു. ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതമായ ബിസിനസ് കേന്ദ്രമെന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം വർദ്ധിച്ചു. 2016 ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ സംരംഭം നവീകരണത്തെ പരിപോഷിപ്പിച്ച് നിക്ഷേപാധിഷ്ഠിത വളർച്ച സാധ്യമാക്കി. 2016 വെറും 500 സ്റ്റാർട്ടപ്പുകൾ മാത്രമുണ്ടായിരുന്ന സ്ഥാനത്ത് ഈ വർഷം മാർച്ചിൽ അത് 2,23,000 ഉയർന്നു. നികുതിദായക സൌകര്യം ആധുനികവും സുഗമവുമാക്കുന്നതിന് ആദായ നികുതി വകുപ്പ് 2021 ജൂണിൽ പുതിയ ഇ ഫയലിംഗ് പോർട്ടൽ ആരംഭിച്ചു. 2017 രാജ്യം GST നടപ്പാക്കി.
1: റിസർവ് ബാങ്കിന്റെ പണനയ അവലോകന സമിതി യോഗ തീരുമാനം നാളെ പ്രഖ്യാപിക്കും. 3 യോഗം ഇന്നലെയാണ് മുംബൈയിൽ ആരംഭിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള വിപണികളിൽ അസ്ഥിരത തുടരുന്ന പശ്ചാത്തലത്തിലാണ് നിർണായക അവലോകന യോഗം ചേരുന്നത്. കർണാടകയിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും സംസ്ഥാന ഗവൺമെന്റ് സൌജന്യ ബസ് പാസുകൾ പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ഡി കെ ശിവകുമാറിന്റെ ആദ്യ മന്ത്രിസഭായോഗത്തിലാണ് തീരുമാനം. രജിസ്റ്റർ ചെയ്യുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും പാസുകൾ ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി ബംഗളൂരുവിൽ മാധ്യമങ്ങളെ അറിയിച്ചു. 2 ഔദ്യോഗിക സന്ദർശനത്തിന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് വൈകിട്ട് ത്രിപുരയുടെ തലസ്ഥാനമായ അഗർത്തലയിൽ എത്തും. ചരിത്രപ്രസിദ്ധമായ പുഷ്പബന്ധ കൊട്ടാരത്തെ ഹെറിറ്റേജ് 5-സ്റ്റാർ ഹോട്ടലാക്കി മാറ്റുന്ന നവീകരണ പദ്ധതിക്ക് അമിത്ഷാ തറക്കല്ലിടും. സമുദ്രോൽപ്പന്ന കയറ്റുമതിയെക്കുറിച്ച് 2 ദേശീയ ശില്പശാലയ്ക്ക് നാളെ വിശാഖപട്ടണത്ത് തുടക്കമാകും. കേന്ദ്ര മത്സ്യബന്ധന മൃഗസംരക്ഷണ മന്ത്രാലയവും വാണിജ്യ വ്യവസായ മന്ത്രാലയവും സംയുക്തമായാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. ന്യൂഡൽഹി മാൽവിയ നഗർ ഹോട്ടലിൽ ഇന്നലെയുണ്ടായ തീപിടുത്തത്തിൽ മരണസംഖ്യ 21. ഇതിൽ 9 ഇന്ത്യക്കാരും 12 വിദേശികളും ഉൾപ്പെടുന്നതായി ഡൽഹി പോലീസ് അറിയിച്ചു. 49 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ന്യൂഡൽഹി തീപിടുത്ത സംഭവത്തിൽ UAE വിദേശകാര്യ മന്ത്രാലയം അനുശോചനം അറിയിച്ചു. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ UAE ഇന്ത്യക്ക് പിന്തുണ അറിയിച്ചു. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ നടപ്പാക്കുന്ന കതിർ പദ്ധതിയുടെ സംസ്ഥാനതല പരിപാടി നാളെ രാവിലെ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കൃഷിവകുപ്പിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് പദ്ധതി. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കാർഷിക ക്ലബ്ബുകൾ രൂപീകരിക്കും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുയർന്ന കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ മന്ത്രി രമേശ് ചെന്നിത്തല പുനരന്വേഷണം പ്രഖ്യാപിച്ചു. കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി ടി ഫറാഷിന്റെ നേതൃത്വത്തിൽ 9 പ്രത്യേക സംഘം കേസ് അന്വേഷിക്കും. വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിനെതിരെ ഇടത് സൈബർ ഗ്രൂപ്പുകളിൽ പ്രചരിച്ച വാട്സാപ്പ് സന്ദേശങ്ങളാണ് കേസിനിടയാക്കിയത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തി

0: ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അധ്യാപക ക്ഷാമം പരിഹരിക്കാൻ കണ്ണൂർ സർവകലാശാല അധ്യാപക ബാങ്ക് ആരംഭിക്കുന്നു. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു സർവകലാശാല അധ്യാപക ബാങ്കിന് രൂപം നൽകുന്നത്. കണ്ണൂരിൽ നിന്ന് കെ.ഒ. ശശിധരൻ.
1: ഗവൺമെന്റ് കോളേജുകൾക്കും എയ്ഡഡ് സ്വാശ്രയ കോളേജുകൾക്കും താൽക്കാലിക നിയമനത്തിന് അധ്യാപകരെ കണ്ടെത്തുന്നതിനായാണ് സർവകലാശാല അധ്യാപക ബാങ്ക് രൂപീകരിക്കുന്നത്. UGC നിഷ്കർഷിക്കുന്ന യോഗ്യരായ അധ്യാപകരെ കണ്ടെത്തുന്നതിന് കോളേജുകൾ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ആശയം നടപ്പാക്കുന്നത്. ഇതിനായി പ്രത്യേക പോർട്ടലിന് രൂപം നൽകിയിട്ടുണ്ട്. സർവകലാശാലയിൽ അഫിലിയേറ്റഡ് ചെയ്തിരിക്കുന്ന കോളേജുകൾക്ക് അധ്യാപകരുടെ ആവശ്യമുണ്ടാകുന്ന പക്ഷം ഈ പോർട്ടലിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാനാവും. UGC നിർദ്ദേശിക്കുന്ന അധ്യാപക യോഗ്യതയുള്ള ആർക്കും പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാനും സാധിക്കും. വിവിധ വിഷയങ്ങളിൽ അധ്യാപക യോഗ്യതയുള്ളവരുടെ വിശദാംശങ്ങൾ ഏകോപിപ്പിക്കാൻ ഈ പോർട്ടലിലൂടെ സാധിക്കുമെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ കെ.കെ. സാജു അറിയിച്ചു.
0: പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വെർച്വലായി പങ്കെടുക്കും. ലോകമെമ്പാടും യോഗയ്ക്ക് ജനപ്രീതി വർദ്ധിച്ചു വരികയാണെന്ന് ഇതോടനുബന്ധിച്ച് സാമൂഹിക മാധ്യമത്തിൽ നൽകിയ കുറിപ്പിൽ പ്രധാനമന്ത്രി പറഞ്ഞു. USA, ജപ്പാൻ, നെതർലാൻഡ്സ്, ഒമാൻ, മൌറീഷ്യസ്, ഉഗാണ്ട, സാംബിയ, ശ്രീലങ്ക, നേപ്പാൾ, കെനിയ ഉൾപ്പെടെ 70-ലധികം രാജ്യങ്ങളിൽ നിന്ന് 400-ലധികം പേരാണ് 5 ദിവസത്തെ പ്രഥമ ലോക യോഗാസന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ഗോവയിൽ സാഫ് വനിതാ ഫുട്ബോളിൽ സെമിഫൈനലിൽ ഭൂട്ടാനെ പരാജയപ്പെടുത്തി ആതിഥേയരായ ഇന്ത്യ ഫൈനലിലെത്തി. എതിരില്ലാത്ത 1 ഗോളിനാണ് ഇന്ത്യയുടെ ജയം. മിഥുനമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഈ മാസം 14 വൈകിട്ട് തുറക്കും. വെർച്വൽ ക്യൂ വെബ്സൈറ്റ് വഴി ദർശനത്തിന് സ്ലോട്ടുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. June 28 പൾസ് പോളിയോ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ 5-ൽ താഴെ പ്രായക്കാരായ 189,345 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകും. ജില്ലയിലെ അതിഥി തൊഴിലാളികളുടെ മക്കളായ 1260 കുട്ടികളും ഇതിൽ ഉൾപ്പെടും. ആരോഗ്യ കേന്ദ്രങ്ങൾ, അങ്കണവാടികൾ, വായനശാലകൾ എന്നിവിടങ്ങളിലായി 2187 ബൂത്തുകൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ, ക്യാമ്പുകൾ എന്നിവ കേന്ദ്രീകരിച്ച് 27 മൊബൈൽ യൂണിറ്റുകളാണ് തുള്ളിമരുന്ന് നൽകുക. വിദ്യാലയങ്ങളിലും പരിസരങ്ങളിലും പുകയില ഉൾപ്പെടെ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിപണനവും നിയന്ത്രിക്കുന്നതിന് കോഴിക്കോട്ട് ജില്ലാതല ഏകോപന യോഗം ചേർന്നു. ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, കോട്ട്പ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ്, വിദ്യാലയങ്ങളിലും പരിസരത്തും ജാഗ്രതാ സമിതികളുടെ നിരീക്ഷണം തുടങ്ങിയവ ശക്തമാക്കാൻ യോഗം തീരുമാനിച്ചു. കോട്ടയം ജില്ലയിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ജില്ലാതല ഇന്റർ സെക്ടറൽ യോഗം വിലയിരുത്തി. പകർച്ചവ്യാധി പ്രതിരോധവുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പുവരുത്താൻ യോഗം തീരുമാനിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി V.D. സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. വന്യജീവികളെ ജനവാസ മേഖലകളിൽ നിന്ന് അകറ്റി നിർത്താൻ അതിർത്തികളിൽ ടോട്ടൽ ഡിഫൻസ് സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. 2nd ബ്രിക്സ് കൾച്ചർ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്നും നാളെയുമായി ഗുജറാത്തിലെ വാരണാസിയിൽ. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റ് 16 സെക്കൻഡ്.

0: FM ശുഭദിനത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു സ്നേഹപൂർവം. ആദ്യം കേൾക്കാം
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: മോളെ, എന്റെ ശരീരം മൊത്തം വേദന, കാൽമുട്ടിന്

0: തേമാനാച്ചാ കൂടി കൂടി വരിക, എന്താ ചെയ്യാ?
1: അമ്മ ഇനി വിഷമിക്കണ്ട, നമുക്ക് എടറിക്കോടുള്ള കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയറിൽ പോകാം. അവിടെ ആച്ചാ മുട്ടിന് മാത്രല്ല, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ തുടങ്ങിയ എല്ലാ വേദനകൾക്കും PRP പോലുള്ള അതിനൂതന ചികിത്സയുണ്ട്.
0: ഹാവൂ, ആശ്വാസമായി കുട്ടിയെ.
1: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടറിക്കോട്, കോട്ടക്കൽ.
2: ടൂറിസം വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന പെരിന്തൽമണ്ണ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2026-27 അധ്യയന വർഷത്തെ PSC അംഗീകൃത തൊഴിലധിഷ്ഠിത ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. ഫുഡ് ആൻഡ് ബീവറേജ് സർവീസ്, ഫുഡ് പ്രൊഡക്ഷൻ, ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷൻസ്, ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ എന്നീ കോഴ്സുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. പ്ലസ് ടു അല്ലെങ്കിൽ അതിനു മുകളിലുള്ള യോഗ്യതയുള്ളവർക്ക് മുൻഗണന.

0: ടൂറിസം വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന പെരിന്തൽമണ്ണ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2026-27 അധ്യയന വർഷത്തെ PSC അംഗീകൃത തൊഴിലധിഷ്ഠിത ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. ഫുഡ് ആന്റ് ബീവറേജ് സർവീസ്, ഫുഡ് പ്രൊഡക്ഷൻ, ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷൻസ്, ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ എന്നീ കോഴ്സുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. പ്ലസ് ടു അല്ലെങ്കിൽ അതിനു മുകളിലുള്ള യോഗ്യതയുള്ളവർക്ക് മുൻഗണന ലഭിക്കും. അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും സ്ഥാപനം വഴിയും അല്ലെങ്കിൽ www.fcikerala.org എന്ന വെബ്സൈറ്റ് വഴിയും ലഭിക്കും. അപേക്ഷകൾ ഈ മാസം 15 വൈകിട്ട് 5 മങ്കടയിലുള്ള ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓഫീസിൽ ലഭിക്കും. SC/ST/OEC വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്റ്റൈപ്പൻഡോടെയുള്ള പഠനം സൌജന്യമാണ്. ഈ ഗ്രാന്റ് സ്കോളർഷിപ്പ് വഴി മറ്റു വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് സൌജന്യ ആനുകൂല്യങ്ങൾ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, സിടി ആർക്കേഡ്, മഞ്ചേരി റോഡ്, മങ്കട ടൗൺ എന്ന വിലാസത്തിൽ ലഭിക്കും. ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറുകൾ 0493-329-573. മറ്റൊരു നമ്പർ 9539-36728-5. നമ്പറുകൾ വീണ്ടും പറയാം: 0493-329-5733. മറ്റൊരു നമ്പർ 9539-36728-5. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ കമ്പ്യൂട്ടർ കോഴ്സുകളായ DCA ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, DFA ഡിപ്ലോമ ഇൻ ഫോറിൻ അക്കൌണ്ടിംഗ്, CDECO സർട്ടിഫിക്കറ്റ് ഇൻ ഡാറ്റ എൻട്രി കൺസോൾ ഓപ്പറേഷൻ എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ നേരിട്ടെത്തി പ്രവേശനം നേടാം. ഫോൺ നമ്പറുകൾ 8891-370026, മറ്റൊരു നമ്പർ 0495-237-0026. ആവർത്തിക്കാം: 8891-370026, മറ്റൊരു നമ്പർ 0495-237-0026. കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസെൽ ട്രെയിനിംഗ് ഡിവിഷൻ ഈ മാസം ആരംഭിക്കുന്ന 2 വർഷം 1 വർഷം 6 മാസം ദൈർഘ്യമുള്ള മോണ്ടിസോറി പ്രീ പ്രൈമറി നഴ്സറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകൾക്ക് ഡിഗ്രി, പ്ലസ് ടു, SSLC യോഗ്യതയുള്ള വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഫോൺ നമ്പർ 7994-449-3114, 799-444-9314. കോഴിക്കോട് ഗവൺമെന്റ് ITIയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ AI ഇന്റഗ്രേറ്റഡ് എയർ കാർഗോ ഷിപ്പിംഗ് ആന്റ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, AC മെക്കാനിക് എന്നീ കോഴ്സുകളിൽ അഡ്മിഷൻ ആരംഭിച്ചു. യോഗ്യത 10ാം ക്ലാസ്, പ്ലസ് ടു. ഫോൺ നമ്പർ 8590-89306-6.
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടതിക്കോട്, കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ, ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961-333-400.

0: ശുഭദിനത്തിന്റെ അവസാന ഭാഗം വരെ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
2: എന്നും രാവിലെ 8:30
1: കന്നഡ ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
3: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ്, എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
0: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: എത്ര ഞാൻ പാടിയിട്ടും പാടുവാനായില്ല. കാഞ്ചന ശ്രീറാം ആലപിച്ച ഗാനം. രചന അനിൽ നീണ്ടകര. സംഗീതം രാജൻ കോസ്മിക്.

0: ചിന്താവിഷയം. സത്യം സ്ഥായിയാണ്, കള്ളം മാത്രമേ കണ്ടുപിടിക്കപ്പെടുന്നുള്ളൂ. ജാക്ക് ബ്രാക്ക്. സത്യം സ്ഥായിയാണ്, കള്ളം മാത്രമേ കണ്ടുപിടിക്കപ്പെടുന്നുള്ളൂ. ഇത് ജാക്ക് ബ്രാക്കിന്റെ വാക്കുകൾ.
1: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
0: ഇനി ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. 2026 അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായി പ്രഖ്യാപിച്ച സംഘടനയുടെ പേരെന്ത്? 2026 അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായി പ്രഖ്യാപിച്ച സംഘടനയുടെ പേരെന്താണ് എന്നാണ് ഇന്നത്തെ ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിനായി കാത്തിരിക്കൂ.

0: അനിൽ നീണ്ടകരയുടെ വരികൾക്ക് രാജൻ കോസ്മിക് ഈണം നൽകി കാഞ്ചന ശ്രീറാം ആലപിച്ച ഗാനമാണ് കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.

0: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
0: അമ്മയ്ക്ക് കരുതലായി,
1: കുഞ്ഞിന് കാവലായി
0: അലോഹ ഹോസ്പിറ്റൽ. ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
1: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: ഫോൺ 9744550424.
2: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
3: സോളവന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
4: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
3: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
4: അതെങ്ങനെ?
3: ഒരു ആശാ പവർ MPPT ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉത്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
4: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.

0: കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമിയുടെ ഉപകേന്ദ്രമായി പൊന്നാനിയിൽ പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കരിയർ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് ICSR എന്ന സ്ഥാപനത്തിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ടാലന്റ് ഡെവലപ്മെന്റ് കോഴ്സ്, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കുള്ള സിവിൽ സർവീസ് ഫൌണ്ടേഷൻ കോഴ്സ്, കോളേജ് വിദ്യാർത്ഥികൾക്കും തൊഴിലെടുക്കുന്നവർക്കുമുള്ള പ്രിലിംസ് കം മെയിൻസ് എന്ന കോഴ്സിലേക്ക് അപേക്ഷിക്കാനുള്ള തീയതി അടുത്ത മാസം 4 വരെ നീട്ടി. പ്രവേശനം ലഭിക്കുന്നതിന് വിദ്യാർത്ഥികൾ അടുത്ത മാസം 5 രാവിലെ 10 മുതൽ 11 വരെ ICSR നടക്കുന്ന പ്രവേശന പരീക്ഷയിൽ പങ്കെടുക്കണം. അടുത്ത മാസം 12 ക്ലാസുകൾ ആരംഭിക്കും. വെബ്സൈറ്റ് വിലാസം www.kscsa.org. വിലാസം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കരിയർ സ്റ്റഡീസ് ആൻഡ് റിസർച്ച്, കരിമ്പന, ഈശ്വരമംഗലം PO, പൊന്നാനി, പിൻ 679573. ഫോൺ നമ്പറുകൾ 0494-2665-489. മറ്റൊരു നമ്പർ 8281-0988-68. മൈ ഭാരത് 2025-26 കോഴിക്കോട് ജില്ലയിൽ നടത്തിയ ബ്ലോക്ക് ജില്ലാതല കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത യൂത്ത് ക്ലബുകൾക്കുള്ള സ്പോർട്സ് കിറ്റുകൾ ഈ മാസം 10 വരെ കോഴിക്കോട് മൈ ഭാരത് ഓഫീസിൽ വിതരണം ചെയ്യും. പങ്കെടുത്ത ക്ലബുകൾ സീലും ലെറ്റർ പാഡും കൊണ്ടുവരണം. ഫോൺ നമ്പർ 0495-237-1891.
1: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
2: വെള്ളിയാഴ്ച രാവിലെ 7:50 IQ ഓപ്റ്റിക്കൽസ് സമകാലികം.
3: കണ്ണടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം IQ ഓപ്റ്റിക്കൽസ്, കൊട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
4: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90-20-620-630.
5: മീഡിയ വാണി
4: നമ്പർ മറക്കല്ലേ 90-20-620-630.
6: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 16308 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 7:33. 2214 തിരുവനന്തപുരം ലോകമാന്യ തിലക് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 7:54 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5607 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 7:50. 5-6-3-2-2 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ കൃത്യസമയം പാലിച്ച് 7:51 എത്തിച്ചേരും.
6: ട്രെയിൻ സമയം.
7: ദൃശ്യം കണ്ണാശുപത്രി കോവിലത്തുംപാടം തൃശൂർ ആരോഗ്യജാലകം.
8: ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ആരോഗ്യജാലകം.
9: പ്രായോജകർ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം.

0: ഭാഗവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി.
1: മരുന്നിനങ്ങളുടെ അങ്ങനൊരു മൂടൽ ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
2: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം. അവിടെ പോയവർക്കൊക്കെ ദൃശ്യത്തെ കുറിച്ച് 100 നാവാ. ക്വാളിറ്റിയും കെയറൊക്കെ 1 തരാ. റേറ്റ്സ് ആണെങ്കിലോ കുറവും.
3: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, കോവിലകത്തും പാടം, തൃശൂർ, ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
0: ദൃശ്യം കണ്ണാശുപത്രി.
4: നമ്മുടെ ആരോഗ്യരംഗം നേരിടുന്ന പ്രധാന വെല്ലുവിളികളും ജീവിതശൈലീ രോഗ നിയന്ത്രണങ്ങളും ആർദ്ര മിഷൻ മലപ്പുറം ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ KK പ്രവീണ സംസാരിക്കുന്നു.
5: കേരളത്തിന്റെ ആരോഗ്യ പരിചരണ മാതൃക ഇന്ത്യയിലും ലോകത്തും തന്നെ ശ്രദ്ധേയമായ ഒന്നാണ്. കുറഞ്ഞ ചിലവിൽ മികച്ച ആരോഗ്യ സൂചികകൾ കൈവരിച്ചതാണ് ഈ മാതൃകയുടെ പ്രത്യേകത. ആരോഗ്യത്തോടൊപ്പം ആരോഗ്യ അനുബന്ധ മേഖലകളിലും ഇടപെടലുകൾ നടത്തിയതിനാലാണ് നമ്മുടെ സംസ്ഥാനത്തിന് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചത്. 1940കളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. അന്ന് ലോകത്തൊരു മനുഷ്യന്റെ ശരാശരി ആയുസ് ഏകദേശം 40 മുതൽ 45 വർഷം മാത്രമായിരുന്നു. ഇന്ത്യയിൽ അത് 30 മുതൽ 35 വയസ്സ് വരെയായിരുന്നു. ഇന്ന് ചിത്രം പൂർണ്ണമായി മാറിയിരിക്കുന്നു. ലോകത്ത് ശരാശരി ആയുസ് 72 മുതൽ 75 വയസ്സ് വരെ ഉയർന്നു. കേരളത്തിൽ അത് 75 വയസ്സിന് മുകളിലാണ്. ആയുർദൈർഘ്യത്തോടൊപ്പം ശിശുമരണ നിരക്ക്, സ്ത്രീ പുരുഷ അനുപാതം എന്നിവയിലെല്ലാം തന്നെ നമ്മുടെ സംസ്ഥാനം രാജ്യത്തിന് തന്നെ മാതൃകയാണ്. വാക്സിനേഷൻ, ആന്റിബയോട്ടിക്കുകൾ, മെച്ചപ്പെട്ട ആശുപത്രികൾ, ശുദ്ധജലം, ശുചിത്വം, ഇവയെല്ലാം തന്നെ കൂടുതൽ കാലം നമ്മളെ ജീവിക്കാൻ സഹായിക്കുന്നു. വികസിത രാജ്യങ്ങൾക്ക് സമാനമായ പല നേട്ടങ്ങളും സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിലും ജീവിതശൈലി രോഗങ്ങളുടെ വർദ്ധനവ് ആരോഗ്യരംഗത്ത് നാം കൈവരിച്ച നേട്ടങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുന്നു. ഒരു കാലത്ത് നമ്മൾ ഭയപ്പെട്ടത് പകർച്ചവ്യാധികളെയായിരുന്നു. ഇന്ന് പക്ഷെ നമ്മുടെ സ്വന്തം ജീവിതശൈലിയാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായി മാറുന്നത്. കണക്കുകൾ വ്യക്തമാക്കുന്നത് കേരളത്തിലെ മുതിർന്നവരിൽ ഏകദേശം 20 മുതൽ 25% വരെ പേർക്ക് പ്രമേഹമുണ്ട്. 30% പേർക്ക് ഉയർന്ന രക്തസമ്മർദ്ദമുണ്ട്. പലരും ഈ രോഗങ്ങളുടെ രോഗലക്ഷണങ്ങളില്ലാതെ തുടരുകയാണ്. ഹൃദയാഘാതവും സ്ട്രോക്കും 40 മുതൽ 50 വയസ്സ് വരെ പ്രായമുള്ളവരിൽ തന്നെ സംഭവിക്കുന്ന പ്രവണത വർദ്ധിക്കുകയാണ്. കേരളത്തിൽ നടക്കുന്ന ഓരോ 10 മരണങ്ങളിലും ഏകദേശം 7 മരണങ്ങൾക്കും കാരണം ഇങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങളാണ്. ഹൃദ്രോഗം, പ്രമേഹം, രക്താതിമർദ്ദം, ക്യാൻസർ, ഇവയെല്ലാം തന്നെ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ഭീഷണികളാണ്. എന്താണ് ഈ ജീവിതശൈലി രോഗങ്ങളുടെ കാരണം? നമ്മൾക്കറിയാം, കാലം പുരോഗമിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതശൈലിയിലും കാതലായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശാരീരിക അധ്വാനം കുറയുന്നു, അമിത ഭക്ഷണവും ഫാസ്റ്റ് ഫുഡും വർദ്ധിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ പകൽ ഭക്ഷണം കഴിച്ച് രാത്രിയിൽ ഉറങ്ങുന്ന ഒരു രീതിയാണ് പൊതുവെ മനുഷ്യർക്കുള്ളത്. എന്നാൽ ഇപ്പോൾ വൈകുന്നേരം 7 മണിയോട് തുടങ്ങുന്ന ഈ ഭക്ഷണശാലകൾ ഏകദേശം 12 മണി 1 മണി വരെയും തുറന്നിരിക്കുകയും അവിടെ എല്ലാം വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മൾ കഴിക്കുന്ന ഉപ്പിന്റെ, പഞ്ചസാരയുടെയും എണ്ണയുടെ അളവ് വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ പുകവലി, മദ്യപാനം പോലെയുള്ള ദുശീലങ്ങൾ, മാനസിക സമ്മർദ്ദം, ഉറക്കക്കുറവ്, ഇവയെല്ലാം തന്നെ ജീവിതശൈലി രോഗങ്ങളുടെ കാരണങ്ങളാണ്. ഇതൊരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല, കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും സംസ്ഥാനത്തിന്റെയും കൂടി പ്രശ്നമാണ്. കാരണം നമുക്കറിയാം, ഇങ്ങനെയുള്ള രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ദീർഘകാലം നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ചികിത്സാ ചെലവ് വർദ്ധിക്കുന്നു. പലപ്പോഴും രോഗങ്ങളുടെ കോംപ്ലിക്കേഷൻസ് കാരണം ജോലിക്ക് പോകാൻ സാധിക്കാത്ത അവസ്ഥ വരുന്നു. കുടുംബങ്ങൾ സാമ്പത്തികമായി തകരുന്നു. ആരോഗ്യമുള്ള ജീവിത വർഷങ്ങൾ കുറയുന്നു.
4: നമ്മുടെ ആരോഗ്യരംഗം നേരിടുന്ന പ്രധാന വെല്ലുവിളികളും ജീവിതശൈലീ രോഗ നിയന്ത്രണങ്ങളും ആർദ്ര മിഷൻ മലപ്പുറം ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ KK പ്രവീണ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
0: ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ, ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്. ആരോഗ്യജാലകം സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാർ റോഡ്, മഞ്ചേരി.
6: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
3: 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കാർഡിയാക് എമർജൻസി വിഭാഗം, കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
7: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
8: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
9: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
3: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
9: ഫോൺ 0483280500.
10: എന്താ ചെങ്ങായി എന്റെ കാൽമുരി കെട്ടൊക്കെ?
11: ഒന്നും പറയണ്ടടോ, ഇന്നലെ പന്ത് കളിക്കാൻ പോയതാ. മിക്കവാറും സർജറി വേണ്ടി വരും.
10: ഈ എന്തിനാണ് പേടിക്കണേ? നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്ന ഡോക്ടറല്ലേ നമ്മളെ മഞ്ചേരി ABC ഹോസ്പിറ്റലില്.
12: മുട്ടെന്ന് മാത്രമല്ല, മനുഷ്യന്റെ കൈ, കാല് തുടങ്ങി എല്ലാ എല്ല് രോഗങ്ങൾക്കുള്ള ചികിത്സ ABC ഹോസ്പിറ്റലിലുണ്ട്.
13: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.

0: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. യോസെ മൗരോദേ വാസ്കോൺസെലോസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
1: വേറെ കുറെ പിള്ളേരുമായി ഗ്രൗണ്ടിൽ മുട്ടുകുത്തിയിരുന്ന് ടോട്ടോക്ക എന്നെ പ്രോത്സാഹിപ്പിച്ചു. എന്റെയും അവന്റെയും പുസ്തകക്കെട്ടുകളിലാണ് മുട്ടുകുത്തിയത്. എന്നിട്ട് ഓരോ നിർദ്ദേശം ഉറക്കെ പറഞ്ഞോണ്ടിരുന്നു. അവന്റെ വയറ്റത്ത് തലകൊണ്ട് നല്ല ഒന്ന് കൊടുക്ക് സസേ, ആ കടിക്കേ, അവനൊരു വെണ്ണപ്പാളിയാ, നല്ലപോലെ മാന്ത്, നഖം അങ്ങടെ ആഴ്ത്തിക്കോ, അവന്റെ സാമാനം നോക്കി ഒരു ചവിട്ട് അങ്ങോട്ട് കൊടുക്കടാ. ഇങ്ങനെയുള്ള ഉപദേശങ്ങളും ആർപ്പുവിളികളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ മിസ്റ്റർ റോസംബർഗ് വന്നില്ലായിരുന്നുവെങ്കിൽ ബി എ എന്നെ ഇറച്ചിത്തുണ്ടാക്കിയനെ. റോസംബർഗ് കൌണ്ടറിന്റെ പിന്നിൽ നിന്ന് പുറത്തേക്ക് വന്നു. ബി എയുടെ കോളറിൽ പിടിച്ച് വലിച്ചുലച്ചു, ഒരടി കൊടുത്ത് നിലക്കി നിർത്തി. നാണല്ലേട ചെക്ക, പോത്തുപോലെ വളർന്നിട്ട് ഈ നരുന്തിന് ഇങ്ങനെയിട്ട് തല്ലാൻ. വീട്ടിൽ എല്ലാവരും പറഞ്ഞു റോസംബർഗിന് എന്റെ ലാലപ്പെങ്ങളോട് ഒരു രഹസ്യ ഇഷ്ടമുണ്ടെന്ന്. കൂടെ ലാലയുണ്ടെങ്കിൽ അയാൾ ഞങ്ങൾക്ക് പേസ്ട്രിയും ചോക്ലറ്റും ഒക്കെ ഇഷ്ടംപോലെ തരും, നന്നായി ചിരിച്ചുകൊണ്ട്. അപ്പോ ഒരുപാട് സ്വർണപ്പല്ലുകളുടെ പുള്ളികുത്തിയ ചിരിയായി മാറും അത്. എനിക്ക് എത്രയായിട്ടും പിങ്കിയിൽ നിന്ന് അത് ഒളിച്ചുവെക്കാൻ പറ്റിയില്ല. എന്റെ നാണക്കേട്, കറുത്തുവീർത്ത കണ്ണിൽ അത് ഒളിഞ്ഞു പോയില്ല. അതും പോരാഞ്ഞ് അത് കണ്ടപ്പോൾ അപ്പൻ എന്നെ തലയിൽ നല്ല ഞോണ്ടു തന്നു. ടോട്ടോക്കയ്ക്ക് നാവുകൊണ്ടുള്ള നല്ല ഉഗ്രൻ പൂശും. അപ്പൻ ഒരിക്കലും ടോട്ടോക്കയെ തല്ലാറില്ല, പക്ഷേ എന്നെ നല്ല തല്ലു തല്ലും. ഞാനാണല്ലോ ചീത്തക്കുട്ടി. പിങ്കി ഓരോ വാക്കും കേട്ടുകാണും, പിന്നെ അവനോട് പറയാതിരിക്കുന്നത് എങ്ങനെ? ദേഷ്യം പിടിച്ചുകൊണ്ട് അവൻ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ ക്രോധത്തോടെ പറഞ്ഞു, എന്തൊരു പേടിത്തൊണ്ടൻ, ആ കയ്യാങ്കളി ഒന്നും ആയിരുന്നില്ല, നീ കാണേണ്ടതായിരുന്നു. ഉപ്പുംചാക്ക് കഥ ഓരോരോ അടരടരായി ഞാൻ അവനോട് പറഞ്ഞു. എന്തൊരു ധൈര്യം നിനക്ക് എന്ന് പിങ്കി അത്ഭുതപ്പെട്ടു. ഒരു ദിവസം നീ പകരം ചോദിക്കും. സത്യം, ഞാൻ പകരം വീട്ടും. ഞാൻ ടോം മിക്സിന്റെ റിവോൾവറും ഫ്രെഡ് തോംസന്റെ സിൽവർ കിങ്ങും കടം വാങ്ങും. എന്നിട്ട് കുമ്മാച്ചി ഇന്ത്യൻസിനോടൊപ്പം അയാളെ ഒളിച്ചിരുന്ന് ആക്രമിക്കും. എന്നിട്ടൊരു മുളവടിയിൽ അയാളുടെ തലമണ്ട ഞാൻ കുത്തി നിർത്തും. അത് കാറ്റിലാടിക്കളിക്കും. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് ഒരു വരവുണ്ട്. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ദേഷ്യമൊക്കെ അലിഞ്ഞുപോയി. ഞങ്ങൾ വേറെ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. സ്വീറ്റി, നിനക്കറിയാമോ, ഏറ്റവും നല്ല കുട്ടിയായതിന് കഴിഞ്ഞ ആഴ്ച സ്കൂളിൽ നിന്ന് എനിക്ക് ദ മാജിക് റോസ് സമ്മാനം കിട്ടി. സ്വീറ്റി എന്ന് വിളിക്കുന്നതാണ് പിങ്കിക്ക് ഏറ്റവും അധികം ഇഷ്ടം. എനിക്ക് അവനെ ശരിക്കും ഇഷ്ടമാണെന്ന് അത് കേട്ടാൽ അറിയാം.
2: എനിക്ക് ഓർമ്മയുണ്ട്,
1: ആ ഞാനത് വായിച്ചു കഴിഞ്ഞു. ഒരു ദേവത ഒരു രാജകുമാരന് ചെമപ്പും വെളുപ്പും റോസ്പൂ കൊടുത്തതിന്റെ കഥയാണത്. ആ ഭാഗ്യക്കാരൻ കനകാലങ്കൃതമായ, അങ്ങനെയാ പുസ്തകത്തിൽ, ഒരു സുന്ദരൻ കുതിരയിൽ കയറിയ നടപ്പ്. അങ്ങനെ കനകാലങ്കൃതമായ കുതിരയുടെ പുറത്ത് കയറി അയാള് ഓരോരോ ധീരകൃത്യം ചെയ്യും.
0: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ വി എം ഗിരിജ. ശബ്ദം ബോബി.
3: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
4: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483280500.
5: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ.
6: രംഗഗീതം ബുധൻ രാവിലെ 8:20.
7: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
5: ഫോൺ 9847341588.
8: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
9: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
8: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
9: ഫോൺ 9744550424.
10: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
11: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
12: അപ്പൊ നേത്ര ചികിത്സക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ?
13: മലപ്പുറം ജില്ലയിലെ

0: പോക്കൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ ട്രേഡ് ഇൻസ്ട്രക്ടർ ഓട്ടോമൊബൈൽ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകനെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം നാളെ രാവിലെ 10 മണിക്ക് നടക്കും. താൽപര്യമുള്ളവർ അസൽ രേഖകളും പകർപ്പും സഹിതം ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാകണം. അടിസ്ഥാന യോഗ്യത ബന്ധപ്പെട്ട ട്രേഡിൽ ITI അല്ലെങ്കിൽ തത്തുല്യം. ഫോൺ നമ്പർ 9746544181 9746544181. ഫിഷറീസ് വകുപ്പിൽ സൊസൈറ്റി ഫോർ അസിസ്റ്റൻസ് ഫിഷർ വിമൻ ഏജൻസിക്ക് കീഴിൽ മലപ്പുറം ജില്ലയിൽ മിഷൻ കോർഡിനേറ്റർ, ഓഫീസ് അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ഈ മാസം 10-നും മിഷൻ കോർഡിനേറ്റർ തസ്തികയിൽ ഈ മാസം 11-ന് രാവിലെ 11 മണിക്കും ഉണ്ണിയാൽ ഫിഷറീസ് എക്സ്റ്റൻഷൻ സെന്റർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയത്തിൽ അഭിമുഖം നടക്കും. മിഷൻ കോർഡിനേറ്റർ തസ്തികയിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയും ലൈവ്ലിഹുഡ് പ്രോജക്ടുകളിലെ പരിചയവും ടൂവീലർ ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കണം. ഓഫീസ് അസിസ്റ്റന്റിന് ഡിഗ്രിയും കമ്പ്യൂട്ടർ, ഇംഗ്ലീഷ്, മലയാളം ടൈപ്പിംഗുമാണ് യോഗ്യത. പ്രായപരിധി 35. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നുള്ളവർക്ക് മുൻഗണനയുണ്ട്. ബയോഡാറ്റ, സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം അഭിമുഖത്തിന് ഹാജരാകണം. മലപ്പുറം MSP ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒഴിവുള്ള HSST സുവോളജി, HSST ഹിസ്റ്ററി, HSST കൊമേഴ്സ്, HSST ജൂനിയർ ഇംഗ്ലീഷ്, HSST ജൂനിയർ എക്കണോമിക്സ്, HSST ജൂനിയർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നീ തസ്തികകളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം ഈ മാസം 23-ന് രാവിലെ 10 മണിക്ക് MSP ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. PSC നിഷ്കർഷിക്കുന്ന യോഗ്യതയുള്ള അധ്യാപകർക്ക് പങ്കെടുക്കാം. ഫോൺ നമ്പർ 0493-273-6234. കോഴിക്കോട് പറയഞ്ചേരി GHS ഫോർ ഗേൾസിൽ ദിവസവേതനത്തിൽ അധ്യാപക നിയമനത്തിനുള്ള അഭിമുഖം വിവിധ ദിവസങ്ങളിലായി നടക്കും. നാളെ രാവിലെ 10-ന് UPSG, മറ്റന്നാൾ രാവിലെ 10-ന് HST ഇംഗ്ലീഷ്, ഈ മാസം 12-ന് HST ഹിന്ദി എന്നിങ്ങനെയാണ് അഭിമുഖം. അസൽ രേഖകളും പകർപ്പുമായി എത്തണം. ഫോൺ നമ്പർ 9074-674-0709.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
0: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. അല്പസമയത്തിനുള്ളിൽ കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.

പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ഇന്ന് ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം ഉൾപ്പെടെയുള്ള മേഖലകൾ ചർച്ചയാകും. ഇന്ത്യൻ വിമാന കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വിലസ്ഥിരത നീതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. മേഘാലയയിൽ നടക്കുന്ന വടക്കുകിഴക്കൻ കൌൺസിലിന്റെ 73-ാമത് പ്ലീനറി സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്തുവയ്ക്കും. കേരളത്തിൽ ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഊർജ്ജ സുരക്ഷ, വ്യാപാരം, നിക്ഷേപം, ഫാർമസ്യൂട്ടിക്കൽസ്, ആരോഗ്യ സംരക്ഷണം, ഗതാഗതം, പുനരുപയോഗ ഊർജ്ജം എന്നീ മേഖലകളിൽ ചർച്ച ചെയ്യും. 5 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനായി ശ്രീമതി റോഡ്രിഗസ് ഇന്നലെയാണ് ന്യൂഡൽഹിയിലെത്തിയത്. സന്ദർശനത്തിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള

0: ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ഇന്ത്യൻ വിമാന കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വിലസ്ഥിരതാ നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. പശ്ചിമേഷ്യൻ പ്രതിസന്ധി കാരണം അന്താരാഷ്ട്ര വിമാന ഇന്ധന വില 60.05 രൂപയിൽ നിന്ന് 142 രൂപയായി വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഡൽഹി NCR മേഖലയിലെ പഴയ ട്രക്കുകളും ബസ്സുകളും മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിക്കും കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ഒഡീഷയിലെ രാമേശ്വർ മുതൽ പാരാദീപ് വരെ 163 കിലോമീറ്റർ ദൈർഘ്യമുള്ള പുതിയ തീരദേശ ഹൈവേ നിർമ്മാണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ഇന്ത്യയും ലാവോ പീപ്പിൾ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കും തമ്മിലുള്ള ദീർഘകാല സാംസ്കാരിക നാഗരിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തേണ്ടത് അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ നടന്ന 10th ഇന്ത്യ ലാവോ PDR ജോയിന്റ് കമ്മീഷൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2024 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ലാവോ സന്ദർശനം ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു.
1: Our relations go back in history. It is based on deep cultural and people-to-people linkages. Our own Prime Minister visited Lao PDR in October 2024. On that occasion, a number of agreements and MOUs were signed. And today, we have an opportunity to review them, to explore a wide-ranging agenda.
0: മേഘാലയയിലെ ഷില്ലോങ്ങിൽ ഇന്ന് നടക്കുന്ന വടക്കുകിഴക്കൻ കൌൺസിലിന്റെ 73rd പ്ലീനറി സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. പ്രാദേശിക വികസനത്തിനായി രൂപീകരിച്ച ഉന്നതതല ടാസ്ക് ഫോഴ്സ് കൈവരിച്ച പുരോഗതിയെക്കുറിച്ച് സമ്മേളനം ചർച്ച ചെയ്യും. 2 ദിവസത്തെ ത്രിപുര സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അഗർത്തലയിലെത്തും. ലങ്കാമുറയിലെ അതിർത്തി സുരക്ഷാ സേനയുടെ അതിർത്തി ഔട്ട്പോസ്റ്റ് കേന്ദ്രമന്ത്രി സന്ദർശിക്കും. സംസ്ഥാന കേന്ദ്ര സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ഉന്നതതല യോഗം ചേരും. യോഗയ്ക്ക് ലോകമെമ്പാടും ഏറെ പ്രചാരം ലഭിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടക്കുന്ന 1st ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിൽ വെർച്വലായി പങ്കെടുക്കുമെന്നും സമൂഹമാധ്യമത്തിലൂടെ അദ്ദേഹം അറിയിച്ചു. ചാമ്പ്യൻഷിപ്പ് ലോകമെമ്പാടുമുള്ള യോഗാപ്രേമികളെ ഒന്നിപ്പിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി UKയിലെ വിദേശ കോമൺവെൽത്ത് കാര്യ സെക്രട്ടറി അവറ്റ് കൂപ്പർ ന്യൂഡൽഹിയിലെത്തി. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും അവർ കൂടിക്കാഴ്ച നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്ന് സഭയിൽ അവസാനിക്കും. വടക്കൻ ജില്ലകളിൽ KSRTC സേവനം വിപുലമാക്കുന്നതിനെക്കുറിച്ച് VT ബൽറാമും ക്ഷേമ പെൻഷൻ വിതരണത്തിലെ അപാകതകളെക്കുറിച്ച് കെ പ്രേംകുമാറും ശ്രദ്ധ ക്ഷണിക്കും. പുതുക്കിയ സംസ്ഥാന ബജറ്റ് June 19 അവതരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇന്നലെ രാത്രി മുതൽ വ്യാപക മഴ അനുഭവപ്പെടുന്നുണ്ട്. മാഹിയിലും ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 7 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഓറഞ്ച് ജാഗ്രതയാണ് ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഉള്ളത്. 20 സെന്റിമീറ്റർ വരെ മഴയാണ് ഇവിടെ പ്രവചിക്കുന്നത്. കൊച്ചി, കാക്കനാട്, ആലപ്പുഴ, കുമരകം, കോട്ടയം എന്നിവിടങ്ങളിൽ പുലർച്ചെ മുതൽ 15 സെന്റിമീറ്റർ മഴയും 40 കിലോമീറ്ററിൽ താഴെ വരുന്ന വേഗത്തിലുള്ള കാറ്റും അനുഭവപ്പെടുന്നുണ്ട്. June 7 സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാനാണ് സാധ്യത.
0: 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്നലെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം കരസ്ഥമാക്കി. അടിസ്ഥാന സൌകര്യ വികസന രംഗത്തെ മികവിന് കോട്ടയം മേലുക്കാവ് ഗ്രാമപഞ്ചായത്തും ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങൾക്ക് പത്തനംതിട്ടയിലെ നിരണം ഗ്രാമപഞ്ചായത്തും പുരസ്കാരത്തിന് അർഹമായി. തിരുവനന്തപുരത്തെ ഒറ്റൂർ ശിശു സൌഹൃദ വിഭാഗത്തിൽ 3rd സ്ഥാനം നേടി. പരിമിതികൾക്കുള്ളിൽ നിന്ന് തന്നെ ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവയ്ക്കാൻ തങ്ങളുടെ പഞ്ചായത്തിന് സാധിച്ചതായി ദേശീയ പഞ്ചായത്ത് പുരസ്കാരം സ്വന്തമാക്കിയ പത്തനംതിട്ട നിരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോളി ഈപ്പൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.

0: വളരെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആരോഗ്യ മേഖലയിലെ ശ്രമകരമായ പ്രവർത്തനം കാഴ്ചവെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു പുരസ്കാരം ഞങ്ങൾക്ക് ലഭിച്ചത്. ആരോഗ്യ മേഖലയിലെ കൂടുതൽ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഈ തുക ഞങ്ങളെ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നു. തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആരോഗ്യ മേഖലയിലെ ഉദ്യോഗസ്ഥരെ, അതുപോലെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ, ജനപ്രതിനിധികളെ, ഞങ്ങളുടെ നാട്ടിലുള്ള അംഗങ്ങളൊക്കെ ഇതിന്റെ പിന്നിൽ ധാരാളം പ്രയത്നങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾക്ക് ഇങ്ങനെയൊരു അവാർഡ് ലഭിക്കുവാൻ സാധിച്ചത്.
1: ഗോവയിൽ നടക്കുന്ന സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യ ഇന്നലെ നടന്ന സെമിയിൽ ഭൂട്ടാനെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനൽ സ്ഥാനം ഉറപ്പിച്ചത്. 6 വർഷത്തിനിടെ ആദ്യമായാണ് ഇന്ത്യ സാഫ് വനിതാ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കടക്കുന്നത്. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ നിലവിലെ ചാമ്പ്യൻമാരായ ബംഗ്ലാദേശിനെ നേരിടും. ഉലാൻ ബത്തർ ഓപ്പൺ റാങ്കിംഗ് സീരീസ് ഗുസ്തി ടൂർണമെന്റ് ഇന്ന് മംഗോളിയയിൽ ആരംഭിക്കും. 4 ദിവസമായി നടക്കുന്ന ടൂർണമെന്റിൽ പുരുഷ വനിതാ ഫ്രീ സ്റ്റൈൽ ഗ്രെക്കോ റോമൻ വിഭാഗങ്ങളിലായി ഇന്ത്യൻ താരങ്ങൾ പങ്കെടുക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ വിവിധ മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി പ്രത്യേക പരിപാടി ഒരുക്കുന്നു. ഇന്ന് രാജ്യത്തെ വ്യവസായ സൌഹൃദ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന് സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ചറിയാം. 2016 ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിയിലൂടെ രാജ്യത്തെ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 500 നിന്ന് ഈ വർഷം മാർച്ചിൽ 2.23 ലക്ഷമായി ഉയർന്നു. നികുതിദായകർക്കായി 2021 പുതിയ ഇ ഫയലിംഗ് പോർട്ടൽ ആരംഭിച്ചതും GST നടപ്പിലാക്കിയതും വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചു. ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ അന്തിമ കരാർ ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം അമേരിക്കയുമായുള്ള ചർച്ചകളിൽ വ്യക്തമായ പുരോഗതി ഉണ്ടായിട്ടില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് രഖ്ചി പറഞ്ഞു. ഇറാന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനെയും ലെബനനിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനെയും പ്രാദേശിക സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനെയും ആശ്രയിച്ചായിരിക്കും തുടർ ചർച്ചകളെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതിനിടെ കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇന്നലെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. ഇന്നലെ പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ പ്രധാന ടെർമിനലിന് വൻ നാശനഷ്ടമുണ്ടായതിനെ തുടർന്ന് വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിൽ എബോള പ്രതിരോധ നടപടികൾ വേഗത്തിൽ നടപ്പിലാക്കണമെന്ന് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥനോം ഗബ്രിയോസിസ്. വൈറസ് വലിയ തോതിൽ പടർന്നു പിടിച്ചിട്ടുണ്ടെന്നും ആരോഗ്യ പ്രവർത്തകർ ഇപ്പോഴും രോഗബാധിതരാണെന്നും അദ്ദേഹം പറഞ്ഞു. കോംഗോയിൽ എബോള ബാധിച്ച് 60 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ഇന്ന് ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം ഉൾപ്പെടെയുള്ള മേഖലകൾ ചർച്ചയാകും. ഇന്ത്യൻ വിമാന കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വിലസ്ഥിരതാ നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. മേഘാലയയിൽ നടക്കുന്ന വടക്കു കിഴക്കൻ കൌൺസിലിന്റെ 73ാമത് പ്ലീനറി സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. കേരളത്തിൽ ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: പ്രേമുള്ളവരെ, സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റും 48 സെക്കൻഡുമായിരിക്കുന്നു. FM ശുഭദിന പരിപാടികളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. പ്രായോജകർ,
2: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. മുടികൊഴിച്ചിൽ ഒരു പ്രശ്നമാണോ എങ്കിലിപ്പോൾ MES മെഡിക്കൽ കോളേജിലെ ത്വക് രോഗ വിഭാഗത്തിലൂടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ,
1: ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ചികിത്സ,
2: അത്യാധുനിക ചികിത്സാ സൌകര്യങ്ങളോടുകൂടിയ എസ്തെറ്റിക് ക്ലിനിക്,
1: വിദഗ്ധരായ ത്വക് രോഗ ഡോക്ടർമാരുടെ സേവനം.
2: കൂടുതലറിയാൻ എസ്തെറ്റിക് ഡെർമറ്റോളജി, MES മെഡിക്കൽ കോളേജ്, പെരിന്തൽമണ്ണ.
3: ഇന്നത്തെ ഗാനം.
4: ഇന്ന് ജൂൺ 4, നടൻ സുരാസു ഓർമ്മ.

ദിനം. നാടകകൃത്ത്, തിരക്കഥാകൃത്ത്, നടൻ, ആക്ടിവിസ്റ്റ് എന്നീ നിലകളിൽ ശ്രദ്ധേയനായ സുരാസുവിന്റെ ഓർമ്മ ദിനമാണ് ഇന്ന്. 1973 പി എൻ മേനോൻ സംവിധാനം ചെയ്ത ദർശനം എന്ന ചിത്രത്തിലൂടെയാണ് സുരാസുവിന്റെ ചലച്ചിത്ര ബന്ധം ആരംഭിക്കുന്നത്. ബേബി സംവിധാനം ചെയ്ത ശംഖുപുഷ്പത്തിലൂടെ തിരക്കഥാകൃത്തുമായി, എം ടിയുടെ നിർമാല്യം, മോഹന്റെ രണ്ട് പെൺകുട്ടികൾ, തീർത്ഥം, നീലത്താമര, കെ ടിയുടെ സൃഷ്ടി, കമലിന്റെ കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻതാടികൾ, ലെനിൻ രാജേന്ദ്രന്റെ ദൈവത്തിന്റെ വികൃതികൾ തുടങ്ങിയ ചിത്രങ്ങളിലെ സുരാസുവിന്റെ അഭിനയം ശ്രദ്ധേയമായിരുന്നു. നീലത്താമര ആദ്യ പതിപ്പിലെ ആൾത്തറ ഭ്രാന്തൻ, രണ്ടു പെൺകുട്ടികളിലെ തത്വജ്ഞാനിയായ സഹവാസി തുടങ്ങി അഭിനേതാവ് എന്ന നിലയിൽ അദ്ദേഹം കാഴ്ചവെച്ച അഭിനയ മികവ് പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നും തങ്ങി നിൽക്കുന്നു. സുരാസുവിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് കേൾക്കാം അദ്ദേഹം അഭിനയിച്ച കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന ചിത്രത്തിലെ കാക്കോത്തി അമ്മയ്ക്ക് എന്ന് തുടങ്ങുന്ന ഗാനം ഇന്നത്തെ ഗാനമായി.

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് അപർണ ദാസ്.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. ഇന്ന് രാവിലെ 8:25 കേൾക്കാം ഓർമ്മച്ചെപ്പ്. കാലത്തെ പാട്ടിലാക്കിയ പാട്ടുകാരൻ, ഗായകനും സംഗീത സംവിധായകനുമായ MS ബാബുരാജിനെ കുറിച്ചുള്ള ചിത്രീകരണം 8-ാം ഭാഗം. രചന ഡോക്ടർ TP മെഹറൂഫ് രാജ്. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം. പ്രായോജകർ.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ

0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
0: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
1: അമ്മയ്ക്ക് കരുതലായി,
0: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി.
2: വാദരോഗങ്ങൾ സിദ്ധ ചികിത്സയിൽ ഇന്ന് സംസാരിക്കുന്നത് മങ്കട NHM ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററിലെ സിദ്ധ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ EM മനു.
3: വാദരോഗങ്ങൾ സിദ്ധയിൽ വാദനോയികൾ എന്നാണ് പറയുന്നത്. എന്താണ് വാദനോയികൾ? നമ്മുടെ ശരീരത്തിലെ വാദപിത്ത കഫദോഷങ്ങൾ അതിൻ്റേതായ ഒരു സ്ഥായിയായ അവസ്ഥയിലാണുള്ളത്. ഈ അവസ്ഥയിൽ മനുഷ്യന് രോഗമില്ലാത്ത അവസ്ഥ എന്നു പറയുന്നു. എന്നാൽ വാദദോഷം അതിൻ്റെ സ്ഥായിയായ അളവിൽ നിന്നും കൂടിയിരിക്കുകയും കുത്തൽ കടച്ചിൽ പോലെ വേദനയും ശരീരത്തിൽ വാദം ചെയ്യുന്ന ധർമ്മങ്ങൾ തടസ്സപ്പെട്ട് പലവിധമായ രോഗങ്ങൾക്ക് കാരണമാകുന്നു. ഇതിനെയാണ് വാദനോയികൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ പൊതുവായ ലക്ഷണങ്ങൾ: ശരീരത്തിൽ വേദന, കുത്തുന്ന പോലെ തോന്നുക, തൊലി പുറമെ വരണ്ടതുപോലെയും ഞരമ്പുകൾ തടിച്ചു കാണുക, നടുക്കം, ശരീരം മുറുകിയതുപോലെ അനുഭവപ്പെടുക, ശരീരത്തിലെ ഞരമ്പുകളും മസിലുകളും ശോഷിച്ചതുപോലെ കാണുക, കൈകാൽ കടച്ചിൽ, സന്ധികളിൽ വേദനയും വീക്കവും, മറവിയുണ്ടാകും, മൂത്രവും മലവും തടസ്സപ്പെടുക അല്ലെങ്കിൽ കുറവ് അനുഭവപ്പെടുക, എല്ലുകളുടെ ഉള്ളിൽ വേദന തോന്നുക, കൈകാലുകൾ നീട്ടാനും മടക്കാനും പ്രയാസം അനുഭവപ്പെടുക, തൊലി, കൺ, മലം തുടങ്ങിയവ കറുത്തു കാണുക എന്നിവയാണ് വാദനോയിയുടെ ലക്ഷണങ്ങൾ. യോഗിമുനി സിദ്ധരുടെ ഗ്രന്ഥങ്ങളിൽ വാദനോയ് അഥവാ വാദരോഗങ്ങളെ 80 വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. ഈ 80 വിഭാഗങ്ങളെയും ഓരോന്നായി ഇവിടെ പ്രതിപാദിക്കുന്നത് വളരെ ശ്രമകരമായ ഒന്നായതിനാൽ അവയിൽ സാധാരണയായി കണ്ടുവരുന്ന വാദനോയികളെയാണ് ഇനി പറയുന്നത്. 1. പക്കവാദം. ശരീരം മുഴുവൻ വാദം അധികരിച്ച് താങ്ങാൻ കഴിയാതെ വേദനയുണ്ടാക്കി കൈകാലുകൾ അനക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നയിക്കുന്നു. കൂടാതെ ശരീരത്തിൻ്റെ പാർശ്വഭാഗങ്ങളിൽ വേദനയും ഉണ്ടാകും. 2. പക്ഷവാദം അഥവാ പക്ഷാഘാതം. ഈ വിഭാഗത്തിൽ ശരീരത്തിൽ വാദം അധികരിച്ചു കൈകാലുകൾ ചലനമറ്റുപോകും, നടക്കാൻ കഴിയാതെ വരിക, കൈകൾ കൂടിപ്പോയി, ഒന്നും പിടിക്കാൻ പറ്റാത്ത അവസ്ഥ എന്നിങ്ങനെ ഉണ്ടാകും. ചിലപ്പോൾ മുഖം ഒരു വശത്തേക്ക് കൂടിപ്പോകും, ഉമിനീർ ആ ഭാഗത്തുകൂടി പുറത്തേക്ക് ഒഴുകും, ശരീരത്തിൽ പിത്തം അധികരിച്ചതുപോലെ ചൂടുണ്ടാകും. ഇവയാണ് ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. 3. സഗനവാദം. ഈ അസുഖത്തിൽ കഴുത്തിൻ്റെ താഴെ നിന്നും തുടങ്ങി ശരീരത്തിൻ്റെ നടുഭാഗം വരെയും കൈകാലുകളിലും നല്ലവണ്ണം വേദനയുണ്ടാക്കി ശരീരം തടിച്ചതുപോലെ തോന്നിയും മയക്കം, തളർച്ച, കണ്ണിൽ നീറ്റൽ, മൂത്രതടസ്സം, ഉടൽ മുഴുവനും തേൾ കുത്തിയതുപോലെ കടച്ചിൽ തുടങ്ങിയവയും അനുഭവപ്പെടും. 4. തണ്ടകവാദം. നട്ടെല്ലിൻ്റെ താഴ്ഭാഗത്തുനിന്നും തുടങ്ങി മുതുകു വരെ ഉണ്ടാവുന്ന വായുവിനാൽ ഏർപ്പെടും വാദത്തെ തണ്ടകവാദം എന്നു പറയുന്നു. ഈ വാദത്തിൽ അധിക വിയർക്കൽ, മലബന്ധം തുടങ്ങിയവ ഉണ്ടാകും. ഈ അസുഖം മൂർച്ഛിച്ചു വന്നാൽ നടക്കാനും ഇരിക്കാനും പ്രയാസം തുടങ്ങിയവ അനുഭവപ്പെടും.
2: വാദരോഗങ്ങൾ സിദ്ധ ചികിത്സയിൽ ഇതുവരെ സംസാരിച്ചത് മങ്കട NHM ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററിലെ സിദ്ധ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ EM മനു. ഡോക്ടർ മനുവിൻ്റെ ഫോൺ നമ്പർ 9846-17848. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9846-17848.
1: അലോഹ ഹോസ്പിറ്റൽ, കിഴിശേരി. ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ:
0: അമ്മയ്ക്ക് കരുതലായി,
1: കുഞ്ഞിന് കാവലായി.
0: അലോഹ ഹോസ്പിറ്റൽ, കിഴിശേരി.
1: ഫോൺ 9946-82000. സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത:
0: ശനിയും ഞായറും രാവിലെ 7:50.
1: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, കോർണിയ, ലോ വിഷൻ എയ്ഡ് തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
0: ഐക്യ ഓപ്റ്റിക്കൽ, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്, തേനീശൽ.
1: തിങ്കൾ രാവിലെ 8:20.
0: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
1: നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം, ഐക്യു ഓപ്റ്റിക്കൽസ്, ചട്ടിപ്പറമ്പ്.
0: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23.
4: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും:
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവ്യധാര. പ്രായോജകർ:
4: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
0: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി. കഴുത്തിനെയും നട്ടെല്ലിനെയും ബാധിക്കുന്ന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നിങ്ങളെ അലട്ടുന്നുവോ? എങ്കിൽ ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റലിലെ എൻഡോസ്കോപ്പിക് നട്ടെല്ല്

0: ശസ്ത്രക്രിയാ വിഭാഗത്തിലേക്ക് വരൂ.
1: ഡോക്ടർ സന്ദേശിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ചികിത്സ.
2: എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് 2:30 to 6:30 വരെ.
0: ബുക്കിംഗിന് 0483280500.
3: കാവ്യധാര,
4: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
3: വയലോപ്പള്ളി ശ്രീധരമേനോൻ എഴുതിയ പുതിയ ചോറൂണ് എന്ന കവിതയിൽ നിന്നൊരു ഭാഗമാണ് കാവ്യധാരയിൽ ഇന്ന് ചൊല്ലുന്നത്. അഞ്ജു ഓ

0: വയലോപ്പള്ളി ശ്രീധരമേനോൻ എഴുതിയ പുതിയ ചോറൂണ് എന്ന കവിതയിൽ നിന്നൊരു ഭാഗമാണ് കാവ്യധാരയിൽ ഇതുവരെ കേട്ടത്. ചൊല്ലിയത് അഞ്ജു ഓ കെ.
1: കാവ്യധാര.
2: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവ്യധാര സമാപിച്ചു. പ്രായോജകർ നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
3: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
5: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
0: കായിക ലോകം.

0: സുപ്നാബാം മൾട്ടി റബ് കായിക ലോകം
1: അവതരിപ്പിക്കുന്നു. വീട്ടിലെ ഫസ്റ്റ് എയ്ഡ് സുപ്നാബാം.
0: ആഹാ, അസുഖമൊക്കെ മാറി ജോലിക്കും പോയി തുടങ്ങിയല്ലേ.
2: പിന്നല്ലാതെ, സുപ്നാബാം ഉണ്ടെങ്കിൽ ഏത് അസുഖഭേദാവാത്തെ. തലവേദന, ജലദോഷം, സന്ധിവേദന, കൊതുകടിക്ക് പോലും സിദ്ധ ഔഷധ.
0: പല്ലിനെ ബാധിക്കുന്ന ഏത് അസുഖത്തിനും സുപ്നാ ആയുർവേദിക്ക് പൽപ്പടി ഉണ്ടല്ലോ.
2: പോരല്ലോ, തലമുടിയുടെ സംരക്ഷണത്തിന് ദാ സുപ്നാ ഹെയർ ഓയില്.
3: കായിക ലോകം തയ്യാറാക്കിയത് മിഥുൻ ഭാസ്കർ. ലോകകപ്പ് ഫുട്ബോൾ ആരവത്തിന് ഇനി ദിവസങ്ങൾ മാത്രം. 11 മുതൽ അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിലെ 16 നഗരങ്ങളിൽ നടക്കുന്ന ലോകകപ്പിൽ 48 ടീമുകളാണ് പോരാടുക. ജൂലൈ 19 ഫൈനൽ. ആരാധകരുടെ ഫ്ലെക്സ് ബോർഡ് ഉയർത്തൽ ഇതിനകം ഗ്രാമനഗരങ്ങളിൽ ആരംഭിച്ചു. കിരീടം നിലനിർത്താൻ ഒരുങ്ങുന്ന അർജന്റീന ടീമിനെ ഇതിഹാസ താരം ലയണൽ മെസ്സി തന്നെ നയിക്കും. ഖത്തറിൽ കപ്പുയർത്തിയ ടീമിലെ ഭൂരിഭാഗം പേരെയും നിലനിർത്തി പരിശീലകൻ ലയണൽ സ്കലോനി 26 ടീമിനെ പ്രഖ്യാപിച്ചു. പരിക്കിൽ നിന്ന് മുക്തമായിട്ടില്ലെങ്കിലും ഗോൾകീപ്പർ എമിലിയാനോ മാർട്ടിനെസും പ്രതിരോധ നിരക്കാരൻ ക്രിസ്റ്റ്യാനോ റൊമേറോയും ടീമിലുണ്ട്. മെസ്സിക്ക് പരിക്കുണ്ടെന്ന അഭ്യൂഹമുണ്ടായിരുന്നെങ്കിലും ടീം പ്രഖ്യാപനത്തോടെ ആശങ്ക മാറി. 6 ലോകകപ്പിൽ കളിച്ച് റെക്കോർഡ് സൃഷ്ടിക്കാനാണ് ലയണൽ മെസ്സിയുടെ വരവ്. കൂട്ടിന് പോർച്ചുഗൽ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുമുണ്ട്. ഇരുവരും 5 ലോകകപ്പിലാണ് കളിച്ചത്. പരിക്കിന്റെ പിടിയിലായ ബ്രസീൽ സൂപ്പർ താരം നെയ്മറിന് ലോകകപ്പിന്റെ തുടക്കത്തിലെ മത്സരങ്ങൾ നഷ്ടമായേക്കും. സൌഹൃദ മത്സരങ്ങളിൽ താരം കളിക്കില്ലെന്ന് ഉറപ്പായിട്ടുണ്ട്. ലോകകപ്പിനുള്ള ബ്രസീൽ ടീമിൽ ഉൾപ്പെടുത്തിയതിന് പിന്നാലെയാണ് താരത്തിന് പേശികൾക്ക് പരിക്കേറ്റത്. ഇന്ത്യ ഇതുവരെ ഫുട്ബോൾ ലോകകപ്പിൽ കളിച്ചിട്ടില്ലെങ്കിലും ഇത്തവണത്തെ ലോകകപ്പിൽ ഒരു മലയാളിക്ക് അതിനുള്ള ഭാഗ്യമെത്തി. തലശ്ശേരിയിൽ ജനിച്ച തഹസിൻ മുഹമ്മദ് ജംഷീദ് എന്ന 19-കാരനാണ് ആ ഭാഗ്യം. ഖത്തർ ടീമിലൂടെയാണ് തഹസിൻ അരങ്ങേറുക. തിങ്കളാഴ്ച രാത്രി ലോകകപ്പിനുള്ള ഖത്തർ ടീമിനെ പ്രഖ്യാപിച്ചപ്പോഴാണ് ചരിത്ര നേട്ടം ഉറപ്പായത്. തലശ്ശേരിക്കാരനായ ജംഷീദിന്റെയും വളപട്ടണം സ്വദേശിയായ ഷമയുടെയും മകനായ തഹസിൻ ഖത്തർ ലീഗിലെ അൽ ദുഹൈൽ ക്ലബിന്റെ കളിക്കാരനാണ്. ഐപിഎൽ ക്രിക്കറ്റിൽ ബംഗളൂരു റോയൽ ചാലഞ്ചേഴ്സ് ജേതാക്കൾ. 18 കിരീടമില്ലാത്തതിന്റെ പരിഹാസം കേട്ട ക്ലബിന്റെ തുടർച്ചയായ 2 കിരീടമാണിത്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 5 തോൽപ്പിച്ചാണ് ബംഗളൂരു കിരീടം നിലനിർത്തിയത്. 9-4 3-6 ഉൾപ്പെടെ വിജയത്തിന് ചുക്കാൻ പിടിച്ച വിരാട് കോഹ്ലി കളിയിലെ താരമായി. രാജസ്ഥാൻ റോയൽസിന്റെ വൈഭവ് സൂര്യവംശിയാണ് ടൂർണമെന്റിലെ താരം. 2 നീണ്ട കിരീട വരൾച്ച അവസാനിപ്പിച്ച് ഇന്ത്യയുടെ സാത്വിക് സായ്രാജ്, ചിരാഗ് ഷെട്ടി സഖ്യം. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് വിഭാഗത്തിലാണ് കിരീടം സ്വന്തമാക്കിയത്. സിംഗപ്പൂർ ഓപ്പണിൽ കിരീടം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ സഖ്യമാണ് ഇരുവരും. കരിയറിൽ സഖ്യം നേടുന്ന 9 വേൾഡ് ടൂർ കിരീടമാണ് ഇത്. യൂറോപ്യൻ ഫുട്ബോളിൽ പാരീസ് സെയിന്റ് ജെർമെയിന് കിരീട തുടർച്ച. പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക് നീണ്ട ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ PSG കീഴടക്കിയത് കന്നിക്കിരീടം മോഹിച്ചെത്തിയ ഇംഗ്ലീഷ് ടീം ആഴ്സലിനെയാണ്. സ്കോർ 4-3. നിശ്ചിത സമയത്തും അധിക സമയത്തും മത്സരം 1-1 സ്കോറിൽ സമനിലയിൽ കലാശിച്ചു. ഷൂട്ടൌട്ടിലാണ് വിജയം. ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിന്റെ സാധ്യതാ പട്ടിക അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിക്ക് സമർപ്പിച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ്. 2020 ഫോർമാറ്റിലെ ടീമിൽ നിലവിലെ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്, ടെസ്റ്റ് ഏകദിന നായകൻ ശുഭ്മാൻ ഗിൽ എന്നിവർ ഉൾപ്പെട്ടിട്ടില്ല. 30 പട്ടികയിൽ മലയാളി താരം സഞ്ജു സാംസൺ ഇടം പിടിച്ചിട്ടുണ്ട്. ഛത്തീസ്ഗഡിൽ നടന്ന ദേശീയ അണ്ടർ 20 ഫുട്ബോളിൽ കേരളം ചാമ്പ്യന്മാർ. 2 പിന്നിൽ നിന്ന ശേഷം മിസോറാമിനെയാണ് ഫൈനലിൽ കേരളം കീഴടക്കിയത്. സ്കോർ 4-2. കേരളത്തിനായി ടൂർണമെന്റിലെ ടോപ് സ്കോററായ ഷെറിൽ ഷാജി തോമസ് ഇരട്ട ഗോളുമായി തിളങ്ങി. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള FC ജേതാക്കൾ. ഫൈനലിൽ കാലിക്കറ്റ് FC 3-2 തോൽപ്പിച്ചാണ് ഗോകുലം കിരീടത്തിൽ മുത്തമിട്ടത്. ഗോകുലത്തിനായി ബിലാൽ ഇരട്ട ഗോൾ നേടി. കായികമന്ത്രി OJ ജനീഷ് വിജയികൾക്കുള്ള സമ്മാനം വിതരണം ചെയ്തു.

0: കായിക ലോകം സമാപിക്കുന്നു. തയ്യാറാക്കിയത് മിഥുൻ ഭാസ്കർ, അവതരണം ശ്രീലത പുരുഷോത്തമൻ.
1: സുംനാബാം മൾട്ടിറബ് കായിക ലോകം
2: സമർപ്പിച്ചത് വീട്ടിലെ ഫസ്റ്റ് എയ്ഡ് സുംനാബാം.
3: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം,
4: എന്നും രാവിലെ 7 മണിക്ക്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി, ദൃഷ്ടി
6: ദിവസവും കാലത്ത് 6:35.
7: എന്റെ ഉദ്ദേശി ഇപ്പോഴും എത്ര അങ്ങ.
8: അൽ റെഹാൻ ഉള്ളപ്പോ തീമർ ഉൾപ്പെടെയുള്ള നേത്രരോഗങ്ങൾ എന്തിനാ പേടിക്കണേ.
9: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്.

0: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
1: പ്രായോജകർ കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
2: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
3: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
4: ആകെ പേടിയാവുന്നു ഡോക്ടർ.
5: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്, പ്രസവിക്കാൻ പേടിയാണെന്ന്.
3: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ, പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
5: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
0: ഇന്ന് നടിയിൽ പാട്ട് കേൾക്കാം. കൊയ്ത്തിനിടയിൽ പാടുന്ന കൊയ്ത്തുപാട്ട് പോലെ ഞാറ് നടുമ്പോൾ പാടുന്ന പാട്ടുകളാണ് നടിയിൽ പാട്ട് അഥവാ ഞാറ്റുപാട്ട്. പണിയുടെ കടുപ്പത്തിന് അയവ് വരുത്തുവാനും ഞാറ് നടുന്നതിൽ ഒരു താളം നിലനിർത്തുന്നതിനും വേണ്ടിയാണ് നടിയിൽ പാട്ടുകൾ പാടിയിരുന്നത്. പുലയരുടെ ഇടയിൽ തലമുറകളായി വാമൊഴിയിലൂടെ പകർന്നു പാടിയിരുന്നതിനാൽ ഈ പാട്ടുകൾ പുലയർ പാട്ട് എന്നും അറിയപ്പെടുന്നു. ഇന്ന് നടിയിൽ പാട്ട് അവതരിപ്പിക്കുന്നു പൂക്കോടൻ കാളിയും സംഘവും

0: ചികിത്സയ്ക്കും
1: കെ പി പത്രോസ് വൈദ്യൻ കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: ഫോൺ 9744550424.
2: മഞ്ചേരി കോഓപ്പറേറ്റീവ് കോളേജ്, സങ്കല്പവേദി കൈഎസ് അക്കാദമി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ SSLC പ്ലസ് ടു പൊതുപരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവരെ അനുമോദിക്കുന്നു. ജൂൺ 7 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മഞ്ചേരി മുനിസിപ്പൽ ടൌൺഹാളിൽ നടക്കുന്ന ചടങ്ങിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
3: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 8 കഴിഞ്ഞ് 3:12.
4: FM പ്രധാന വാർത്തകൾ.
3: നമസ്കാരം. പ്രധാനമന്ത്രി അനുസൂചിത് ജാതി അഭ്യുദയ യോജനയ്ക്ക് കീഴിലെ സെൻട്രൽ അഡ്വൈസറി കമ്മിറ്റിയുടെ ഉന്നതതല ദേശീയ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. പദ്ധതി ലക്ഷ്യങ്ങൾ പൂർണ്ണതോതിൽ കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ശക്തമായ ഏകോപനം ആവശ്യമാണെന്ന് യോഗത്തിൽ കേന്ദ്രമന്ത്രി ഡോ വീരേന്ദ്രകുമാർ പറഞ്ഞു. 2 ഔദ്യോഗിക സന്ദർശനത്തിന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വൈകിട്ട് ത്രിപുരയിലെ അഗർത്തലയിൽ എത്തും. ചരിത്രപ്രസിദ്ധമായ പുഷ്പബന്ധ കൊട്ടാരത്തെ ഹെറിറ്റേജ് 5-സ്റ്റാർ ഹോട്ടലാക്കി മാറ്റുന്ന നവീകരണ പദ്ധതിക്ക് അമിത്ഷാ തറക്കല്ലിടും. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ നടപ്പാക്കുന്ന കതിര് പദ്ധതിയുടെ സംസ്ഥാനതല പരിപാടി നാളെ രാവിലെ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കൃഷിവകുപ്പിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് പദ്ധതി. ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ റിലയൻസ് കമ്മ്യൂണിക്കേഷൻസിന്റെ മുൻ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അമിതാഭ് ജുൻജുൻവാലയെ മുംബൈയിലെ പ്രത്യേക CBI കോടതി നാളെ വരെ CBI കസ്റ്റഡിയിൽ വിട്ടു. 2,929 കോടിയിലധികം രൂപ നഷ്ടം വരുത്തിയെന്നാരോപിച്ച് SBI ആണ് പരാതി നൽകിയത്. ജൂൺ 28 പൾസ് പോളിയോ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ 5 താഴെ പ്രായക്കാരായ 189,345 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകും. ജില്ലയിലെ അതിഥി തൊഴിലാളികളുടെ മക്കളായ 1,260 കുട്ടികളും ഇതിൽ ഉൾപ്പെടും. അധ്യാപക ക്ഷാമം പരിഹരിക്കാൻ കണ്ണൂർ സർവകലാശാല അധ്യാപക ബാങ്ക് ആരംഭിക്കും. സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു സർവകലാശാല അധ്യാപക ബാങ്കിന് രൂപം നൽകുന്നത്. 2 ദേശീയ സമുദ്രോത്പന്ന കയറ്റുമതി ശില്പശാലയ്ക്ക് നാളെ വിശാഖപട്ടണത്ത് തുടക്കമാകും. മത്സ്യബന്ധന മൃഗസംരക്ഷണ മന്ത്രാലയവും വാണിജ്യ വ്യവസായ മന്ത്രാലയവും സംയുക്തമായാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് നിർദ്ദേശമുണ്ട്.
4: FM പ്രധാന വാർത്തകൾ.
0: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി കാവിധാര.
5: ചൊവ്വാ വ്യാഴം ശനി രാവിലെ 7:45.
0: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
5: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
6: ETU എഡ്യൂക്കേഷൻ മാൾ, മഞ്ചേരി, തൂലിക, തിങ്കളാഴ്ച രാവിലെ 7:50.
7: സാഹിത്യ സാഹിത്യേതര പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഒരു കുടക്കീഴിൽ.
6: ETU സൈതാലക്കുട്ടി ബൈപ്പാസ് റോഡ്, കച്ചേരിപ്പടി, മഞ്ചേരി.
8: ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
9: തീവണ്ടി സമയം. പ്രായോജകർ
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർത്താനിയർ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
10: കണ്ണട വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
0: അതെ, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
0: ഫോൺ 8129110887.
9: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
0: ആര്യ ഐ കെയർ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
3: തെരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 2214 തിരുവനന്തപുരം നോർത്ത് ലോകമാന്യ തിലക് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 25 വൈകി 8:19 2-2-6-1-0 കോയമ്പത്തൂർ മംഗലൂരു സെൻട്രൽ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 5 വൈകി 8:32 1-6-6-0-9 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 8:46 1-6-3-0-5 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 8:54 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5-6-3-2-3 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ കൃത്യസമയം

0: പൂക്കോടൻ കാളിയും സംഘവും അവതരിപ്പിച്ച നടീൽ പാട്ടാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ

0: പാലിച്ച് 9:44 എത്തിച്ചേരും.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: തീവണ്ടി സമയം. പ്രായോജകർ
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർത്താനിയർ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
3: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
5: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
4: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744550424.
6: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി, സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
7: പ്രായോജികർ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
6: CH സെന്റർ, മഞ്ചേരി. മഞ്ചേരി CH സെന്ററിൽ ഇപ്പോൾ കുറഞ്ഞ നിരക്കിൽ പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സായാഹ്ന ഒപികൾ പ്രവർത്തിക്കുന്നു.
7: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ചെയ്തു കൊടുക്കുന്നു.
6: എല്ലാവിധ മരുന്നുകളും ഡയാലിസിസിന് ആവശ്യമായ മരുന്നുകളും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നൽകുന്നു.
7: CH സെന്റർ, നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മഞ്ചേരി.
6: ഫോൺ 9495777174.
8: കരിയർ ടിപ്സ്. ബാച്ചിലർ ഓഫ് ഡിസൈൻ അഥവാ BDiS കോഴ്സിലേക്കുള്ള പ്രവേശന പരീക്ഷയാണ് കേരള സ്റ്റേറ്റ് ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അഥവാ KS DAT. ഈ പ്രവേശന പരീക്ഷയുടെ മുന്നൊരുക്കങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു കരിയർ വിദഗ്ധനും കാലിക്കറ്റ് സർവകലാശാല മുൻ പബ്ലിക് റിലേഷൻസ് ഓഫീസറുമായ MV സക്കറിയ.
9: ദേശീയ തലത്തിലെ കടുപ്പമേറിയ മത്സര പരീക്ഷകളിലൂടെ പ്രവേശനം നേടാവുന്ന പ്രമുഖ സ്ഥാപനങ്ങളിൽ പഠനാവസരങ്ങളുണ്ട്. അവ എത്തിപ്പിടിക്കാൻ കഴിയാതെ പോകുന്നവർക്കും വ്യക്തിപരമായ കാരണങ്ങളാൽ നാട്ടിൽ തന്നെ പഠിക്കണം എന്ന മനോഭാവക്കാർക്കും അനുയോജ്യമായ ഒരു മത്സര പരീക്ഷ നമ്മുടെ LBS സെന്റർ നടത്തുന്നു. കേരള സ്റ്റേറ്റ് ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, KS DAT. ഇവിടുത്തെ പഠന പ്രോഗ്രാമിന്റെ പേര് ബാച്ചിലർ ഓഫ് ഡിസൈൻ അഥവാ BDiS. 45% മാർക്കോടെ ഏതെങ്കിലും വിഷയത്തിൽ +2 ആണ് പ്രവേശന യോഗ്യത. പ്രവേശന പരീക്ഷയിൽ ഡിസൈൻ അവയർനെസ്സിനാണ് മുൻതൂക്കം ഉണ്ടാവുക. മൊത്തം 100 മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളുടെ ടെസ്റ്റിൽ ഡിസൈൻ അവയർനെസ്സിന്റെ 30 ചോദ്യങ്ങൾ ഉണ്ടാകും. പൊതുവിജ്ഞാനം 20, ഇംഗ്ലീഷ് 20, ന്യൂമറിക്കൽ എബിലിറ്റി ആൻഡ് അനലിറ്റിക്കൽ ആറ്റിറ്റ്യൂഡ് 20 എന്നിവയും ഉണ്ട്. ബാക്കി 10 ചോദ്യങ്ങൾ സോഷ്യൽ ആൻഡ് ബേസിക് സയൻസ് ആയിരിക്കും. ഇത് 10-ാം ക്ലാസ് നിലവാരത്തിലുള്ളതാണ്. മൊത്തം 100 മാർക്ക്. ഗവൺമെന്റ് സീറ്റുകളിലേക്കാണ് LBS സെന്റർ നടത്തുന്ന KS DAT പരീക്ഷയിലെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പ്രവേശനം നൽകുക. മാനേജ്മെന്റ് സീറ്റുകളിലേക്ക് അതത് സ്ഥാപനങ്ങൾ നേരിട്ട് പ്രവേശനം നൽകും. സർഗസിദ്ധി, ഭാവനാസമ്പന്നത, നിരീക്ഷണ ചാതുരി, വർണ്ണസങ്കല്പവും ചിത്രീകരണ വൈദഗ്ധ്യവും, ഡിസൈൻ തത്വങ്ങൾ തുടങ്ങിയ മേഖലകളിലെ കഴിവ് പരീക്ഷിക്കുന്ന ചോദ്യങ്ങളിൽ മികച്ച സ്കോർ കരസ്ഥമാക്കുന്നതിന് കേവലം ജന്മസിദ്ധമായ വാസന മാത്രം മതിയാവില്ല. പുസ്തകങ്ങൾ, വെബ്സൈറ്റുകൾ, യൂട്യൂബ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇതിനായി പ്രയോജനപ്പെടുത്താം. ന്യൂമറിക്കൽ എബിലിറ്റിയിൽ 10-ാം ക്ലാസ് വരെയുള്ള അടിസ്ഥാന ഗണിതമാണ് പ്രതീക്ഷിക്കേണ്ടത്. +2 ഹ്യൂമാനിറ്റീസ് ഉൾപ്പെടെ ഏത് കോമ്പിനേഷൻ എടുത്തവരും എഴുതുന്നതാണല്ലോ പരീക്ഷ. യുക്തിപരമായ ശേഷി അളക്കുന്നതിനായി നമ്പർ സീരീസ്, ആൽഫബറ്റ് സീരീസ്, കോഡിംഗ്, ഡീകോഡിംഗ് തുടങ്ങിയവ പ്രതീക്ഷിക്കാം. അടിസ്ഥാന ഗണിത പാഠങ്ങൾ ആവർത്തിച്ചുറപ്പിക്കാനായി ഹൈസ്കൂൾ ക്ലാസുകളിലെ മാത്തമാറ്റിക്സ് പാഠപുസ്തകങ്ങൾ ഉപയോഗിക്കാം. ഈ പരീക്ഷയിലെയും സമാന പരീക്ഷകളിലെയും മുൻ ചോദ്യപേപ്പറുകൾ പരിശീലിക്കുക. ഉത്തരം എഴുതുന്നതിൽ സമയനിഷ്ഠ പുലർത്തുന്നത് യഥാർത്ഥ പരീക്ഷയുടെ റിഹേഴ്സലായി പ്രയോജനപ്പെടും. പൊതുവിജ്ഞാനത്തിൽ ഇന്ത്യാചരിത്രം, കേരള ചരിത്രം, ലോകചരിത്രം, കണ്ടുപിടുത്തങ്ങൾ, ഭൂമിശാസ്ത്രം, ഭരണഘടനാ യുദ്ധങ്ങൾ തുടങ്ങിയവയെല്ലാം പല ഘട്ടങ്ങളിലായി സ്കൂളിൽ പഠിച്ചവ തന്നെ. സമകാലീന സംഭവങ്ങളായിരിക്കും പലർക്കും തലവേദനയായി തോന്നുക. അതൊഴിവാക്കാൻ സ്കൂൾ പഠനകാലത്ത് തന്നെ വാർത്തകൾ ശ്രദ്ധിക്കുന്നതും കുറിച്ചുവെക്കുന്നതും ശീലമാക്കുക. സമകാലീന സംഭവങ്ങൾ ചുരുക്കി ലഭ്യമാക്കുന്ന വെബ്സൈറ്റുകളും പ്രയോജനപ്പെടുത്താം. ഇംഗ്ലീഷ് സ്കോർ ഉയർത്താനുള്ള ശ്രമങ്ങൾ തുടരണം. ഗ്രാമർ, വൊക്കാബുലറി, കോംപ്രിഹെൻഷൻ എന്നിവ പ്രധാനം. ടെൻസസ് ആക്റ്റീവ് ആൻഡ് പാസീവ്.

0: വോയിസ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് ആർട്ടിക്കിൾസ് പ്രിപ്പൊസിഷൻസ് തുടങ്ങിയവയെല്ലാം ശ്രദ്ധിക്കുക. പാഠപുസ്തകത്തിനപ്പുറമുള്ള വായന വൊക്കാബുലറി മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കും. ഇംഗ്ലീഷ് ഭാഷാ മികവ് പരീക്ഷിക്കാനായി കിട്ടാവുന്ന ഏത് മത്സര പരീക്ഷാ പേപ്പറുകളും എഴുതി പരിശീലിക്കുക.
1: കരിയർ വിദഗ്ധനും കാലിക്കറ്റ് സർവകലാശാല മുൻ പബ്ലിക് റിലേഷൻസ് ഓഫീസറുമായ എം വി സക്കറിയ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
3: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി.
2: ഫോൺ 9495777174.
3: കരിയർ ടിപ്സ്
4: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം ഇന്നും രാവിലെ 7:35.
5: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
3: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. പ്രായോജകർ
5: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
3: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
5: റയാൻ ഡിറ്റർജന്റ് പ്രോഡക്റ്റിന്റെ ലോവ ലിക്വിഡ് ഡിറ്റർജന്റ്,
3: മിലിക്സ് ഡിഷ് വാഷ്,
5: ലോവ ഷൈൻ ഹാൻഡ് വാഷ്,
3: ലോവ വാഷിംഗ് സോപ്പ്,
5: പിങ്ക് വാഷിംഗ് പൗഡർ,
3: ടെർബോ വാഷിംഗ് പൗഡർ എന്നീ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ മിതമായ വിലയിൽ വിപണിയിൽ ലഭ്യമാണ്.
5: ഫോൺ 8078078540.
3: അഴുക്കകറ്റാൻ റയാൻ ഡിറ്റർജൻസ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ.
6: സൈബർ ജാലകം.
7: ബാക്ക്റബ് എന്ന സെർച്ച് എഞ്ചിൻ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ?
8: ബാക്ക്റബ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ നിങ്ങളൊന്ന് മുഖം ചുളിച്ചു. അയ്യേ, കേട്ടിട്ട് പോലുമില്ലാത്ത ഒരു സെർച്ച് എഞ്ചിനെ കുറിച്ച് എന്താ ഇങ്ങനെ ചോദിക്കുന്നത് എന്ന്. എന്നാലൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ബാക്ക്റബ് ഉപയോഗിച്ചിട്ടുണ്ട് ഒന്നല്ല പലവട്ടം. ഈ ബാക്ക്റബിൻ്റെ ഇപ്പോഴത്തെ പേര് പറയാം, അപ്പോൾ മനസ്സിൽ ഒരു ആഹാ മൊമെന്റ് വരും. ഗൂഗിൾ എന്നാണ് ബാക്ക്റബിൻ്റെ ഇപ്പോഴത്തെ പേര്. ഗൂഗിൾ 1996 ലാറി പേജും സെർജി ബ്രിനും ഉണ്ടാക്കിയ സമയത്ത് അതിനിട്ട പേര് ബാക്ക്റബ് എന്നായിരുന്നു. BACKRUB ബാക്ക്റബ്. പിന്നീട് 1997 ഇതിന് ഗൂഗിൾ എന്നുള്ള പേര് അവർ നൽകുന്നത്. ഈ ഗൂഗിൾ എന്നുള്ള പേരിന് പിന്നിലുമുണ്ട് ഒരു കഥ. ഒന്ന് കഴിഞ്ഞ് 100 ഇട്ടാലുള്ള സംഖ്യയാണ് ഗൂഗോൾ എന്ന് പറയുന്നത്. GOOGOL ഗൂഗോൾ. ഈ വാക്കിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ലാറി പേജും സെർജി ബ്രിനും അവരുടെ സെർച്ച് എഞ്ചിന് ഗൂഗിൾ എന്ന് പേരിട്ടത്. കടൽ പോലെ പരന്ന് കിടക്കുന്ന ലോകത്ത് നിന്ന് ആവശ്യമുള്ള വിവരങ്ങൾ തെരഞ്ഞുപിടിച്ച് നൽകുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഗൂഗിൾ എന്ന പേര് അവർ സ്വീകരിച്ചത്. ഇനി നിങ്ങൾ പറയില്ലല്ലോ ബാക്ക്റബ് ഞങ്ങൾ ഉപയോഗിച്ചിട്ടേ ഇല്ലെന്ന്.
6: സൈബർ ജാലകം.
3: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. പ്രായോജകർ
5: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
3: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
9: ആയിഷ ഗർഭിണിയാണോലേ?
10: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
9: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
11: അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
9: തന്നെയോ? അതേതായാലും നന്നായി.
11: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
9: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
10: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
12: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
10: ദിവസവും കാലത്ത് 6:35.
13: എന്റെ ഉദ്ദേശി ഇപ്പോഴും എത്ര അങ്ങ.
14: അൽ റെഹാൻ ഉള്ളപ്പോ തിമിര ഉൾപ്പെടെയുള്ള നേത്രരോഗങ്ങൾ എന്തിനാ പേടിക്കണേ?
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി.
5: കാർഷിക വൃത്താന്തം
3: എന്നും രാവിലെ 6:30.
5: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
3: കണ്ടംകുളത്തി പ്രസവരക്ഷ.
6: രസമുകുളം.

0: പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരു ബീട്രൂട്ട് ജാം ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഈ ഹെൽത്തി ആയിട്ടുള്ള ബീട്രൂട്ട് ജാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് രണ്ട് ബീട്രൂട്ട് തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി കുക്കറിലിട്ട് ഒരു 15 ഈത്തപ്പഴവും ഒരു കപ്പ് വെള്ളവും ചേർത്ത് 3 വിസിൽ വരുന്നതുവരെ വേവിക്കണം. തണുത്തതിനു ശേഷം അത് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കണം. ഇനി ഒരു പാൻ ചൂടാക്കി അതിൽ 2 ടേബിൾസ്പൂൺ നെയ്യൊഴിച്ച് അരച്ചുവെച്ച ബീട്രൂട്ട് മിശ്രിതവും 1/2 കപ്പ് ശർക്കര പൊടിച്ചതും ചേർത്തിളക്കി കുറുക്കിയെടുക്കണം. കുറുകി വരുമ്പോൾ 1 ടീസ്പൂൺ നാരങ്ങ നീര് കൂടി ചേർത്തിളക്കി നന്നായി വറ്റിച്ചെടുക്കണം. നമ്മുടെ രുചികരമായിട്ടുള്ള ബീട്രൂട്ട് ജാം തയ്യാറായി കഴിഞ്ഞു. ഈ ബീട്രൂട്ട് ജാം വളരെ ആരോഗ്യപ്രദവും കുട്ടികൾക്ക് വളരെ ഇഷ്ടമാകുന്നതുമാണ്. ഉണ്ടാക്കുന്ന വിധം ഒരിക്കൽ കൂടി പറയാം. 2 ബീട്രൂട്ട് തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി കുക്കറിലിട്ട് ഒരു 15 ഈത്തപ്പഴവും ഒരു കപ്പ് വെള്ളവും ചേർത്ത് 3 വിസിൽ വരുന്നതുവരെ വേവിക്കണം. തണുത്തതിനു ശേഷം അത് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കണം. ഇനി ഒരു പാൻ ചൂടാക്കി അതിൽ 2 ടേബിൾസ്പൂൺ നെയ്യൊഴിച്ച് അരച്ചുവെച്ച ബീട്രൂട്ട് മിശ്രിതവും 1/2 കപ്പ് ശർക്കര പൊടിച്ചതും ചേർത്തിളക്കി കുറുക്കിയെടുക്കണം. കുറുകി വരുമ്പോൾ 1 ടീസ്പൂൺ നാരങ്ങ നീര് കൂടി ചേർത്തിളക്കി നന്നായി വറ്റിച്ചെടുക്കണം. നമ്മുടെ ബീട്രൂട്ട് ജാം തയ്യാറായി കഴിഞ്ഞു. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയാവുന്ന, നിങ്ങൾ വീട്ടിൽ പാചകം ചെയ്യാറുള്ള രുചികരമായ ഒട്ടേറെ വിഭവങ്ങൾ ഉണ്ടാകുമല്ലോ. അതിൽ നല്ല പാചകക്കുറിപ്പുകൾ രസമുകുളത്തിലേക്ക് അയക്കൂ. അയക്കേണ്ട വിലാസം പറയാം. രസമുകുളം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി മഞ്ചേരി FM, മഞ്ചേരി കോളേജ്, PO, പിൻകോഡ് 6761 2 2. ടൈപ്പ് ചെയ്ത് വാട്സപ്പ് സന്ദേശമായും നിങ്ങൾക്ക് അയക്കാം. തുടക്കത്തിൽ രസമുകുളം എന്ന് ടൈപ്പ് ചെയ്യണം. സന്ദേശം അയക്കേണ്ട നമ്പർ 9495050600. വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9495050600.
1: രസമുകുളം. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം ഇന്നും രാവിലെ 7:35.
2: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ. നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
3: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി, ആയുരാരോഗ്യം. എന്നും രാവിലെ 7:40.
3: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അമ്മയ്ക്ക് കരുതലായി,
3: കുഞ്ഞിന് കാവലായി.
2: അലോഹ ഹോസ്പിറ്റൽ.
4: ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു.
5: നല്ല മലയാളം പ്രായോജകർ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: ഗർഭാശയ മുഴകൾക്ക് ശസ്ത്രക്രിയയില്ലാതെയും പുകവലിക്കുന്നവരുടെയും പ്രമേഹ രോഗികളുടെയും കാലുകളിലെ രക്തക്കുഴലിലുണ്ടാകുന്ന തടസ്സം അഥവാ പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം. മുട്ടിന് താഴെ മുറിക്കുന്നത് ഒഴിവാക്കും ചെയ്യാം.
5: കൂടുതൽ വിവരങ്ങൾക്ക് ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഫോൺ 0499332622.

0: മൊയ്തീനെ, സാറൊക്കെ സ്ഥലം കിട്ടുകൊടുക്കി. സാറേ, സാറോട് കുത്തിറക്ക്.
1: ഇത് കേൾക്കുമ്പോഴേ അറിയാം സംഗതി നടന്നത് മലബാർ ഭാഗത്തെവിടെയോ ആണെന്ന്. ഓരോ സ്ഥലത്തെയും പ്രാദേശികമായ ഉച്ചാരണങ്ങളും ശൈലികളും വാക്കുകളും കേരളീയർക്ക് അപരിചിതമല്ല. മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന വള്ളുവനാടൻ മലയാളം തൃശൂരിലെയും തിരുവനന്തപുരത്തെയും കോഴിക്കോട്ടെയും പ്രാദേശിക ഭാഷാ തനിമയ്ക്ക് വഴിമാറിയത് അടുത്തിടെയാണ്.

0: അതിൽ തന്നെ തിരുവനന്തപുരം ശൈലിക്കാണ് ആസ്വാദകരേറെയുള്ളത്. ഇന്നസെന്റിന്റെ തനി തൃശൂർ ശൈലിക്കും മാമുക്കോയയുടെ കോഴിക്കോടൻ ശൈലിക്കും സിനിമയിൽ തനത് സ്ഥാനമുണ്ട്. ഉച്ചാരണത്തിലെ പ്രത്യേകത മാത്രമല്ല ഭാഷയുടെ പ്രാദേശിക വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തുന്നത്. വാക്കുകളും പ്രയോഗങ്ങളും ചിലപ്പോൾ മാറും. ഉദാഹരണത്തിന്, എലയുമെടുത്ത് ചാടിക്കോ എന്ന് കേട്ടാൽ കണ്ണൂർ ഭാഗത്തുള്ളവർ ഒഴികെയുള്ള കേരളീയർ എന്താണ് വിചാരിക്കുക? ഹോട്ടലിൽ കയറി ചോറുണ്ടിട്ട് കാശില്ലാത്തതിനാൽ സ്ഥലമിടാൻ ഒരുങ്ങുന്നു എന്നല്ലേ ധരിക്കൂ. ഉണ്ട് കഴിഞ്ഞ് ഇലയുമെടുത്ത് എണീറ്റോളൂ എന്നാണ് കണ്ണൂരുകാരൻ തന്റെ സ്നേഹിതനോട് പറഞ്ഞത്. ചാടിക്കോളൂ എന്നാൽ ഇറങ്ങി ഓടിക്കോളൂ എന്നല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. നമുക്ക് ആദ്യം കേൾപ്പിച്ച സംഭാഷണ ശകലത്തിലേക്ക് തിരിച്ചുവരാം.
1: മൊയ്തീനെ, സാറെ കസേലിട്ടൊടുക്കി, സാറേ സാറോട് കുത്തിറുക്ക്.
0: അതിഥിക്ക് കസേര ഇട്ട് കൊടുക്കാനാണ് മൊയ്തീനോട് ആരോ പറഞ്ഞത്. കസാല എന്നത് കസേരയുടെ പ്രാദേശിക നാമം. മലബാറിൽ മിക്കവരും കസേര എന്നല്ല കസാല എന്നാണ് പറയുകയും എഴുതുകയും ചെയ്യുന്നത്. സത്യത്തിൽ കസേര വന്നത് പോർത്തുഗീസ് ഭാഷയിൽ നിന്നാണ്. അവരുടെ കദൈറ എന്ന പദമാണ് നമ്മുടെ കസേരയായത്. അത് മലബാറിലെത്തിയപ്പോൾ കസാലയുമായി.
2: വാഹനങ്ങൾ പതുക്കെ ഓടിക്കുക.
0: അടുത്ത കാലം വരെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് മുന്നിലെ റോഡിൽ സ്ഥാപിച്ച ബോർഡിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടം പിടിച്ച് ഹംപിന് മുകളിലൂടെ പറപ്പറക്കാതിരിക്കാനാണ് ഈ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചത്. ഉദ്ദേശ്യശുദ്ധിക്ക് നമോഭാഗം. പക്ഷേ പണ്ട് റോഡിനെ പച്ചമലയാളത്തിൽ റോട്ട് എന്ന് വിളിച്ചതിനാലാകാം ഓടിക്കുന്നതിനെ ഓട്ടിക്കലാക്കിയത്. എന്തായാലും ബോർഡ് കൊണ്ട് ഉദ്ദേശിച്ചതിലേറെ ഗുണമുണ്ടായിട്ടുണ്ടാകണം. പതുക്കെ ഓടിക്കുക എന്ന് നമ്മൾ എത്രയോ ബോർഡുകളിൽ എഴുതി വച്ചിരിക്കുന്നത് കണ്ടിരിക്കുന്നു. പക്ഷേ ഓട്ടിക്കുക എന്ന ഈ ബോർഡ് കണ്ടവരാരും മറക്കില്ല.
2: ഏറെ വർഷങ്ങൾക്ക് ശേഷം ഞാനിതാ മടങ്ങിയെത്തിയിരിക്കുന്നു. നാട് എത്ര മാറി!
0: ഒരു പതിറ്റാണ്ടിന് ശേഷം പിറന്ന നാട്ടിലെത്തിയ ആളുടെ ആത്മഗതമാണിത്. കാലം മാറുമ്പോൾ നാടും പരിസരവും മാറും, ഭാഷയും മാറും. പണ്ടുള്ളവർ ചെത്തുന്നത് തെങ്ങിലാണ്. ഇന്നോ ലക്കും ലഗാനുമില്ലാതെ പായുന്ന കൌമാരക്കാർ വിലസുന്നത് ചെത്തുന്നത് തെങ്ങിലല്ല, നാലാൾ കൂടുന്നിടങ്ങളിലാണ്. കാലം മാറിയപ്പോൾ ഒരു വാക്കിൽ നിന്നും അതിന്റെ അർത്ഥവുമായി ഒരു ബന്ധവുമില്ലാത്ത പുതിയ പ്രയോഗങ്ങളുമുണ്ടായി, അതിന് പുതിയ അർത്ഥവുമുണ്ടായി. നമുക്ക് ആത്മഗതത്തിലേക്ക് മടങ്ങിവരാം. ഏറെ വർഷങ്ങൾ എന്നാണ് ഇവിടെ പറഞ്ഞത്. അത് വേണ്ട, ഏറെ വർഷം എന്ന് മതി. അതേപോലെ പത്ത് വർഷങ്ങൾ എന്ന് വേണ്ട, പത്ത് വർഷം മതി. അനേക വർഷങ്ങൾ തെറ്റ്, അനേക വർഷം ശരി. കുറേ ദിവസങ്ങൾ തെറ്റ്, കുറേ ദിവസം ശരി. കുറേ ദിവസം ഞാൻ അവിടെ തങ്ങും, അതാണ് ശരിയായ പ്രയോഗം.
3: ഗവേഷണം, രചന, നിർവഹണം ഡി പ്രദീപ് കുമാർ.
4: ആഖ്യാനം അനിതാ വർമ്മ.
5: ന്യൂറോ ആൻഡ് വാസ്കുലാർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: നല്ല മലയാളം സമാപിക്കുന്നു.
5: പ്രായോജകർ:
6: ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
8: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
7: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
9: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
6: പ്രായോജകർ: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, തൃശൂർ.
10: ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
11: മാഡം, ഞാനൊരാഴ്ച ലീവായിരിക്കട്ടോ, അമ്മയുടെ കണ്ണോപ്പറേഷന് കൂട്ടിന് പോണം.
12: അല്ല, അതിനിപ്പോ എന്തിനാ ലീവ് എടുക്കണേ? നമ്മുടെ തൃശൂർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രിയിൽ പോയാ പെട്ടെന്ന് ചെയ്തു വരാലോ. അവിടെ ആധുനിക രീതിയിലുള്ള കണ്ണു പരിശോധനയും ചികിത്സയും ഒക്കെ ഉണ്ട്.
11: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
6: ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
13: നമ്മുടെ ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: 2026 അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായി പ്രഖ്യാപിച്ച സംഘടനയുടെ പേരെന്ത്? ഉത്തരം കേട്ടോളൂ: ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ അഥവാ FAO. FAO എന്ന സംഘടനയാണ് അവരുടെ 179 സമ്മേളനത്തിൽ 2026 അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായി പ്രഖ്യാപിച്ചത്.

0: വനിതാ കർഷകരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്നതിനായാണ് 2026 സമർപ്പിക്കുന്നതെന്ന് സമ്മേളനം ആഹ്വാനം ചെയ്തു.
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
2: പ്രായോജകർ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, തൃശൂർ.
1: ഐ കെയർ യു കെൻ ട്രസ്റ്റ്.
3: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
1: മീഡിയ വാണി
3: നമ്പർ മറക്കല്ലേ, 90 20 620 630.
0: പ്രിയമുള്ളവരെ, FM ശുഭദിനത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ശുഭദിന പരിപാടികളുമായി ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ സബാ മെഹബൂബ്, കൂടെ യു കൃഷ്ണപ്രസാദ്. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.

കാലത്തെ പാട്ടിലാക്കിയ പാട്ടുകാരൻ, ഗായകനും സംഗീത സംവിധായകനുമായ എം എസ് ബാബുരാജിനെ കുറിച്ചുള്ള ചിത്രീകരണം. രചന ഡോക്ടർ ടി പി മെഹറൂഫ് രാജ്. കോഴിക്കോട് പി വി എസ് ലേക് ഷോർ മെഡിക്കൽ സെന്ററിലെ സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യനായ അദ്ദേഹം എഴുത്തുകാരൻ, ഗായകൻ, സംഗീത ചികിത്സകൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചു വരുന്നു.

0: കാലത്തെ പാട്ടിലാക്കിയ പാട്ടുകാരൻ.
1: ചിത്രീകരണം 8 ഭാഗം.
2: എം എസ് ബാബുരാജിന്റെ യുഗ്മഗാനങ്ങളിലൂടെയുള്ള യാത്ര തുടരുകയാണ്.

0: തറവാട്ടമ്മയിൽ കെ പി ഉദയഭാനുവും
1: ബി വസന്തയും ചേർന്നാലപിക്കുന്ന ഗാനമാണ്
0: ഉടലുകൾ അറിയാതുയിരുകൾ രണ്ടും കഥ പറയാൻ പോയി, ഏതോ കഥ പറയാൻ പോയി. അതിലളിതമെന്ന് തോന്നാമെങ്കിലും മെലഡിയുടെ മന്ദാരപ്പൂക്കൾ എമ്പാടും വിതറിയ ഒരു ഈണമാണ് ഈ ഗാനത്തിന് നൽകിയത്. കഹരുവാതാളത്തിലെ ഒരു വിശേഷ പ്രയോഗമായ ഗാലപ്പിംഗ് റിതമാണ് പാട്ടിന്. പ്രണയപരതയുടെ മായികതയിലകപ്പെട്ട ആത്മാവുകളുടെ ഓളം തള്ളൽ അനുഭവിക്കുന്ന ഒരു ഗാനമാണിതെന്ന് പറയാതെ വയ്യ.

പി സുശീലയുമായി ചേർന്ന് യേശുദാസ് ആലപിക്കുന്ന ഒരു യുഗ്മഗാനമാണ് കറുത്ത വാവാം സുന്ദരി തന്നുടെ കമ്മലിൽ ഒമ്പത് കല്ലുണ്ട്, പൊൻ കമ്മലിൽ ഒമ്പത് കല്ലുണ്ട്. ആസ്വാദകന് അകക്കുളിരേകുന്ന താളക്രമവും അനുയോജ്യമായ സ്വരപദ്ധതികളും തെരഞ്ഞെടുക്കാനും ആവിഷ്കരിക്കാനുമുള്ള ബാബുരാജിന്റെ സിദ്ധിവിശേഷം ഈ പാട്ടിലും ദൃശ്യമാണ്.

കാർത്തികയിലെ അവിസ്മരണീയമായ ഒരു പാട്ടാണ് ഇക്കരയാണെന്റെ താമസം, അക്കരയാണെന്റെ മാനസം, പൊന്നണിഞ്ഞെത്തുന്ന മധുമാസം, എന്നുള്ളിൽ ചൊരിയുന്ന രാഗരസം. കലാവതി രാഗം അടിസ്ഥാനപ്പെടുത്തി ബാബുരാജ് കമ്പോസ് ചെയ്ത പാട്ട്. ഹവായിൻ ഗിറ്റാറിന്റെ ഒരു ചെറു ലിങ്ക് ഒളിമിന്നി വന്നു മറയുന്നുണ്ട് സംഗീതാസ്വാദകരുടെ മനസ്സിൽ എന്നോ ഇടം കണ്ടെത്തിയ ഈ ഗാനത്തിൽ.

ഉദ്യോഗസ്ഥ എന്ന സിനിമയിലെ പാട്ടാണ്. എഴുതിയതാരാണ് സുജാത? നിന്റെ കടമൊഴി കോണിലീ കവിത, നിന്റെ കടമൊഴി കോണിലീ കവിത. യേശുദാസും ജാനകിയും ചേർന്ന് പാടുന്ന യൂസുഫ് അലി കേച്ചേരിയുടെ വരികൾ, പ്രണയബദ്ധരായ യുവമിഥുനങ്ങളുടെ രാഗനടനം കാഴ്ചവെക്കുന്ന ഒരു ഗാനം. ഗാനത്തിനകത്ത് അകമ്പടി സംഗീതത്തിലോ വോക്കൽ സെഗ്മെന്റിലോ ഒക്കെ കുസൃതിക്കിനിയുന്ന നോട്ടുകൾ ചേർക്കുന്നതും ബാബുരാജിന്റെ കൃതഹസ്തതയുടെ ഒരു ശൈലിയാണ്. കാമുകിയുടെ കടമൊഴിക്കോണിലെ കവിത ആരുടെ സൃഷ്ടിയാണ് എന്ന കാമുകന്റെ ചോദ്യത്തിലെ കുസൃതി

ചേട്ടത്തിയിൽ പി ബി ശ്രീനിവാസും ജാനകിയും പാടുന്ന പാട്ടാണ് വീടായാൽ വിളക്കുവേണം, വീടായാൽ വിളക്കുവേണം, വിളക്കിനു തിരിവേണം, വാതിൽക്കൽ കൊളുത്തി വെക്കാൻ വളകിലുങ്ങണ കൈവേണം എന്നത്. സുദൃഢവും ആസ്വാദ്യകരവുമായ ദാമ്പത്യ കുടുംബ ബന്ധത്തിൽ ഭാര്യാഭർത്താക്കന്മാർ ഭാവനാപരമായി അനുവർത്തിക്കേണ്ട കൽപ്പനകളാണ് വരികളിൽ. മിശ്രഖമാജ് രാഗത്തിൽ ബാബുരാജ് നൽകിയ ഈണം ഗാനത്തെ എത്രമാത്രമാണ് ആസ്വാദ്യകരമാക്കുന്നത് എന്ന് നോക്കുക.

0: കാലത്തെ പാട്ടിലാക്കിയ പാട്ടുകാരൻ, ഗായകനും സംഗീത സംവിധായകനുമായ എം എസ് ബാബുരാജിനെ കുറിച്ചുള്ള ചിത്രീകരണം. രചന ഡോക്ടർ ടി പി മെഹറൂഫ് രാജ്.
1: ചിത്രീകരണത്തിന്റെ എട്ടാം ഭാഗം സമാപിക്കുന്നു. ആഖ്യാനം സി കൃഷ്ണകുമാർ, പി നിഷ. നിർവഹണ സഹായം വിനോദ് കീഴടത്ത്. ചിത്രീകരണത്തിന്റെ ഒൻപതാം ഭാഗം അടുത്തയാഴ്ച ഇതേ സമയത്ത്.
2: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ ഐ പി ഒ പി ചികിത്സകൾ
3: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: മോളെ,
5: ആമേ,
4: ഈ വീട്ടിൽ ചില നിയമങ്ങളുണ്ട്.
5: എന്ന് വെച്ചാൽ ഇവിടെ ആരും കാശ് ഉപയോഗിക്കാറില്ല. അപ്പൊ സാധനങ്ങളൊക്കെ എങ്ങനെ വാങ്ങും?
4: അതിന് ഞങ്ങൾ ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യും.
5: ഓ,
4: എന്ന് വെച്ചാൽ യു പി ഐയിലൂടെ.
5: അതെയോ?
4: ആ, പിന്നെ ഒരു നിയമം കൂടിയുണ്ട്.
5: അതെന്താമ്മേ?
4: കൈനീട്ടം നൽകുന്നതും യു പി ഐ വഴിയാ.
5: ഈ അമ്മയുടെ ഒരു കാര്യം.
6: ഭാരതം ചെയ്യുന്നു ഡിജിറ്റൽ പേയ്മെന്റ്.
7: എല്ലാ ഇടപാടുകളും ഇപ്പോൾ എളുപ്പം.
8: ആകാശവാണി 102.7 മഞ്ചേരി FM.
0: സസ്നേഹം. മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. സർഗസമ്പന്നമായ ജീവിതം കൊണ്ട് മലയാളികളെ വിസ്മയിപ്പിച്ച ഒരു മനുഷ്യൻ. 7 പതിറ്റാണ്ടുകാലം കൊണ്ട് കേരളത്തിന്റെ സാഹിത്യ സാംസ്കാരിക മേഖലയെ അത്ഭുതാവഹമായ ഉയരങ്ങളിലേക്ക് എത്തിച്ച മഹാപ്രതിഭ. ആ പ്രതിഭാധനനെ തിരിച്ചറിയാൻ മാറത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന ദീർഘമായ നാമം ആർക്കും ആവശ്യമായി വന്നില്ല. മലയാളത്തിന്റെ അക്ഷരപുണ്യത്തെ ആദരപൂർവം കേവലം 2 അക്ഷരം കൊണ്ട് ഏവരും വിശേഷിപ്പിച്ചു. MT. ആദ്യം പുറത്തിറങ്ങിയ നോവൽ നാലുകെട്ട് 1958 മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടുമ്പോൾ MT പ്രായം 25. തുടർന്നിങ്ങോട്ട് മലയാള സാഹിത്യത്തിന്റെ ഗതി മാറ്റി എഴുതിയ ഒട്ടനവധി കൃതികളിലൂടെ വായനക്കാരുടെ ആരാധനാപാത്രമായി മാറാൻ അദ്ദേഹത്തിന് സാധിച്ചു. മഞ്ഞ്, കാലം, അസുരവിത്ത്, രണ്ടാം മൂഴം, വാരാണസി തുടങ്ങിയ ക്ലാസിക് നോവലുകൾ, ആഖ്യാന ശൈലി കൊണ്ട് വ്യത്യസ്തമായ ഒട്ടനവധി ചെറുകഥകൾ, പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച ചലച്ചിത്രങ്ങൾ, 20-ാം നൂറ്റാണ്ടിന്റെ 2-ാം പാതിയെ തന്റെ പ്രതിഭ കൊണ്ട് സമ്പന്നമാക്കിയ അക്ഷര നക്ഷത്രമായിരുന്നു MT വാസുദേവൻ നായർ. സസ്നേഹത്തിൽ MT വാസുദേവൻ നായരെ കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് റസയുമായി പങ്കുവെക്കുന്നു മകൾ അശ്വതി വി നായർ.
9: ഏതൊരു മലയാളിയെ സംബന്ധിച്ചും അവരുടെ കുട്ടിക്കാലത്തെ കുറിച്ച്

0: പറയുകയാണെങ്കിൽ വായനയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എം ടി എ വായിച്ചു തുടങ്ങിയ ഒരു ബാല്യകാലം. 1960കൾക്ക് മുൻപ് തന്നെ മലയാളത്തിൽ വളരെ മികച്ച ഒരു എഴുത്തുകാരൻ എന്ന ഖ്യാതി നേടിയ ആളാണ് എം ടി. അപ്പോ അശ്വതിയുടെ ഒരു ചെറുപ്പകാലത്തൊക്കെ അച്ഛൻ ഇത്രയും വലിയൊരു എഴുത്തുകാരനാണ് എന്ന് തിരിച്ചറിയുന്ന ആ ഒരു പ്രായം ഏതാണ്?
1: ഞാനൊരു ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന ആ സമയമാണ്. അതുവരെ അച്ഛൻ മാത്രമാണ്. പിന്നെ വീട്ടിൽ ഒരുപാട് വലിയ വലിയ സാഹിത്യകാരന്മാരും സിനിമയുമായി ബന്ധപ്പെട്ട കുറച്ച് ആളുകളൊക്കെ വന്നു പോവും. അച്ഛനുമായിട്ട് ഒരുപാട് പേർക്ക് അങ്ങനത്തെ നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. 8ാം ക്ലാസ്സിലാണ് ആദ്യമായിട്ട് അച്ഛൻ എഴുതിയ ഒരു ഭാഗം നമുക്ക് പഠിക്കാനുള്ളത്. ആ സമയത്താണ് നമുക്ക് സ്കൂളിൽ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ

0: ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ അതൊരു പതിവില്ലാത്തൊരു സംഗതിയാണല്ലോ. അപ്പം ആ പ്രായത്തിൽ നമുക്കൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നി. പിന്നെ 10-ാം ക്ലാസ്സിൽ വീണ്ടും അച്ഛന്റെ ഒരു ഭാഗം കൂടി ഉണ്ടായിരുന്നു പഠിക്കാൻ. ഒന്നും എന്റെ ഓർമ്മയ്ക്ക് അതിന്റെ ഒരു ഭാഗവും പിന്നെ ഒന്ന് കാഥികന്റെ കല, രണ്ടെന്നുള്ള ഭാഗങ്ങളാണ്. ഏതാ 8-ാം ക്ലാസ് 10-ാം ക്ലാസ് എന്ന് ഓർമ്മയില്ല, പക്ഷെ ഇത് രണ്ടും പഠിക്കാണ്ടായിരുന്നു. ആ സമയത്താണ് ശരിക്കും ഇത്രയും വലിയൊരു എഴുത്തുകാരൻ എന്ന് വെച്ചാൽ, നമ്മൾ പുസ്തകത്തില് മറ്റുള്ള എഴുത്തുകാരെന്ന് പറയണത് ഇടശ്ശേരിയുണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അവരുടെയൊക്കെ ഒപ്പം അച്ഛന്റെയും കൂടി പഠിക്കുക എന്ന് പറയുമ്പോഴാണ് നമുക്ക് ശരിക്കും ഒരു റിയലൈസേഷൻ വരുന്നത്, അച്ഛൻ എത്ര വലിയ ഒരു സാഹിത്യകാരനാണ് എന്നുള്ളത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ പ്രായത്തിലാണ്.
1: ഇപ്പോ അച്ഛന്റെ ചെറുകഥകൾ സ്കൂളിൽ പഠിക്കുന്നു, അതിനുശേഷം ആദ്യമായിട്ട് അച്ഛന്റെ ഒരു നോവൽ വായിക്കുന്നത് ഏതാണ്?
0: നാലുകെട്ട്. ഞാനത് 10-ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് നാലുകെട്ട് വായിക്കുന്നത്. അതാണ് ആദ്യം വായിച്ച നോവൽ. അതെനിക്ക് വളരെയേറെ പരിചിതമായ സ്ഥലവും, അച്ഛന്റെ നാടാണ് നാട്ടിൻപുറം. പിന്നെ കുറെ ആളുകളെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ള പല ആളുകളും അതിൽ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ എനിക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റി ആ പ്രായത്തിൽ. നാലുകെട്ടാണ് ഞാൻ ആദ്യം വായിക്കുന്നത്.
1: അതിനെ കുറിച്ച് അച്ഛനോട് സംസാരിച്ചിട്ടുണ്ടോ? അത് എഴുതാനുണ്ടായ പശ്ചാത്തലവും അതിന്റെ ഒരു കാര്യങ്ങളൊക്കെ?
0: ഇല്ല, ഞാൻ അച്ഛന്റെ എഴുത്തുകളെ കുറിച്ച് ആ പ്രായത്തിലൊന്നും അങ്ങനെ ഡിസ്കസ് ചെയ്യാൻ മാത്രമുള്ള ഒരു എന്താ പറയാ, ആ പക്വത മാത്രമല്ല, ഒരു നമ്മള് രണ്ടുപേരും, ഞാൻ ചെറുതാണ്, അപ്പൊ പ്രായം കൊണ്ട് അച്ഛൻ അത്ര ഓപ്പൺ കോൺവെർസേഷൻ ആയിട്ടില്ല. ഞാനൊരു പ്രീ ഡിഗ്രി ഒക്കെ കഴിയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അച്ഛനുമായി ഇരുന്ന് പുസ്തകങ്ങളും സിനിമകളും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് എത്തുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ നമ്മളും മുതിർന്നതിന് ശേഷമായിരിക്കും അച്ഛനും കംഫർട്ടബിൾ ആയി വന്നത് നമ്മളോട് ഇരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ. അപ്പൊ നമ്മള് സംസാരിക്കുക പൊതുവെ ഞങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങളെ കുറിച്ചാണ്. മിക്കപ്പോഴും അച്ഛൻ യാത്രകൾ കഴിഞ്ഞു വരുമ്പോൾ പുസ്തകങ്ങൾ കൊണ്ടുവരും. പിന്നെ അന്നൊക്കെ VHS ആണല്ലോ, VHS CD-യിലേക്ക് മാറിയിട്ടില്ല.
1: അപ്പൊ
0: VHS കൊണ്ടുവരും, വീഡിയോ പല പടങ്ങളും കാണും. അപ്പൊ അതിനെ കുറിച്ചൊക്കെ സംസാരിക്കും. അപ്പൊ അതൊരു ഒരു റെഗുലർ എക്സസൈസ് ആയിരുന്നു. അപ്പൊ ചിലപ്പോ അച്ഛൻ തന്നെ പുസ്തകങ്ങൾ എടുത്തു വരും, ഇത് നല്ലതാണ് വായിക്കാം, വായിക്കാൻ ഇഷ്ടമാണ് വെച്ചാൽ വായിക്കാം എന്നുള്ള പോലെ. അങ്ങനെ ഇന്നത് വായിക്കണം, ഇന്നത്
1: മലയാളം കൃതികൾ തന്നെയാണോ? അല്ലാതെ
0: മലയാളം ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട്. ഞാൻ ഇംഗ്ലീഷ് ഡിഗ്രിക്ക് ഇംഗ്ലീഷാണ് എടുത്തത്. എനിക്ക് ഇംഗ്ലീഷ് സാഹിത്യം ആണ് എന്റെ വിഷയം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അച്ഛൻ്റെ അടുത്ത് തന്നെ ധാരാളം പുസ്തകങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ റെഫറൻസിന്റെ കാര്യങ്ങളും ഒക്കെ ചോദിക്കുമ്പം ആള് കൃത്യമായിട്ട് പറഞ്ഞു തരും, ഇന്ന ഷെൽഫിൽ ഇന്ന പുസ്തകമുണ്ട്, അത് നോക്കിയാൽ വല്ലതുമൊക്കെ കിട്ടും.
1: ഈ ഹെമിംഗ്വേ അദ്ദേഹത്തിന്റെ ഒരു പ്രിയപ്പെട്ട എഴുത്തുകാരനായിരുന്നു തോന്നുന്നു അല്ലേ? അതിന്റെ ഒരു കാരണം എന്തായിരിക്കും?
0: കാരണം എനിക്കറിഞ്ഞൂടെ, പക്ഷെ എനിക്ക് തോന്നുന്നു അതിലൊരു ഹെമിംഗ്വേയുടെ ഒരു ഒരു ഹീറോയിസം അച്ഛനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോ ഞാൻ പഠിക്കുന്ന കാലത്തും ഓഫൺ നമ്മള്, അപ്പോഴാണ് ഞാൻ ഹെമിംഗ്വേ ഒരു മുഖവര എടുത്ത് വായിക്കുന്നത്. എനിക്ക് കോളേജിൽ പഠിക്കാനുണ്ടായിരുന്നു ഹെമിംഗ്വേ. അപ്പൊ ഞാനൊരു അതിനും അതിന്റെ കൂടെ നമുക്ക് ആഡഡ് ഇൻഫർമേഷൻ ആണ് എന്ത് വായിക്കുന്നത്. അപ്പൊ അങ്ങനെ ആണ് ഞാൻ ഹെമിംഗ്വേ ഒരു മുഖവര എടുത്ത് വായിക്കുന്നത്. അപ്പൊ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ആ ഒരു ഒരു സംവേർ ദേർ ഇസ് എ ഹീറോയിസം. അപ്പൊ അതില് ഒരു അച്ഛന് തോന്നിയ ഒരു ആരാധന, അത് വളരെ സ്പഷ്ടമാണ് ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ. പിന്നെ അച്ഛൻ സ്പെയിനിൽ പോയി, അപ്പോ അവിടെ പോയിട്ട് കാളപ്പൂര് കാണണം. അപ്പൊ ഇതൊക്കെ ഹെമിംഗ്വേ എഴുതി വെച്ചത് ആളുടെ മനസ്സിലുണ്ട്. അപ്പൊ
1: അത് അനുഭവിക്കണം
0: ആ എന്നെങ്കിലും പോകുമ്പോ. അപ്പൊ അത് ആ ഒരു ഉദ്ദേശം. സ്പെയിനും പോർച്ചുഗലും ഒക്കെ പോയപ്പോ, അപ്പൊ അവിടെ സ്പെയിനിൽ പോയിട്ട് ആദ്യം ചെയ്ത ഇതായി, ഇത് കാണണം എന്ന് പറഞ്ഞിട്ട്. സോ അത്രയും വളരെ ഇഷ്ടമായിരുന്നു. അതിന് പ്രത്യേകിച്ച് എന്താ കാരണം?
1: ഇപ്പൊ നമ്മൾ ഈ ഹീറോയിസത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ MT ഇതുപോലെ തന്നെയാണ്. കാരണം നമുക്ക് ഒരു സാധാരണ മലയാളിയെ സംബന്ധിച്ച് അദ്ദേഹം ചെയ്ത ചില കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതമാണ്. ഇതുപോലെ ഒരു എഴുത്തുകാരൻ ഇത്രയും സാഹസികനാണോ എന്നുള്ള കാര്യം. ആ അദ്ദേഹത്തിന്റെ ഒരു ഹീറോയിസം എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്?
0: അങ്ങനൊരു എനിക്കറിഞ്ഞതായിരുന്നു ഹീറോയിസം. ധൈര്യം എന്ന് പറയാം, പിന്നെ കൺവിക്ഷനാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള് 100%
1: ശരിയാണ്.
0: ആ ഒരു കൺവിക്ഷൻ ഉണ്ടെങ്കിലേ അച്ഛൻ അത് ചെയ്യുള്ളൂ, അതില് ഉറച്ചു നിൽക്കുകയും ചെയ്യും. ഇപ്പോ തുഞ്ചൻപറമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ഭയങ്കര ഒരു വിഷനാണ്. അത് ഏറ്റെടുക്കുന്ന സമയത്ത് അതെന്തായിരുന്നു, പിന്നെ ഇത് അങ്ങോട്ട് എങ്ങനെ വരണം.

0: എന്നുള്ളൊരു വിഷൻ അത് ആദ്യം മനസ്സിലുണ്ടാവും. പിന്നെ പലയിടത്തും യാത്ര ചെയ്യുമ്പോൾ ഷേക്സ്പിയറിന്റെ ജന്മസ്ഥലം, കുറെ ഇൻസ്പിറേഷൻ അങ്ങനെ പലതും കണ്ടിട്ട് ഇതുപോലൊന്ന് നമുക്ക് വേണം. അപ്പൊ അങ്ങനെ നമ്മുടെ ഭാഷയ്ക്ക് വേണ്ടി ഒരു സ്ഥലം, അവിടെ ഭാഷയുമായി ബന്ധപ്പെട്ട എല്ലാം റിസർച്ച് വരെ എല്ലാം സജ്ജീകരിക്കുക. അപ്പൊ ആ ഒരു വിഷനാണ്, ധൈര്യം തന്നെയാണത്. പല ഘട്ടത്തിലും പല പ്രതിസന്ധികളും, അവിടെ പണിക്ക് പൈസ ഇല്ലാത്ത അവസ്ഥ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും പുറകോട്ട് പോവില്ല, ഭയങ്കര ധൈര്യം തന്നെയാണ്.
1: അത് ചിലപ്പോഴെങ്കിലും ഇപ്പൊ വീട്ടിലുള്ളവർക്കൊക്കെ, അമ്മയ്ക്കോ അല്ലെങ്കിൽ മകൾക്കോ ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല? ചില കാര്യങ്ങൾ സ്വന്തം കൺവിക്ഷൻ അപ്പുറത്തേക്ക് അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു തോന്നലിൽ നിന്നും ബുദ്ധിമുട്ടുണ്ടാവില്ലേ?
0: നമ്മളതിന് ബുദ്ധിമുട്ടായിട്ടല്ല കാണാൻ, അത് ഓരോരുത്തരുടെ തീരുമാനമല്ലേ. അച്ഛന്റെ തീരുമാനം അതാണ്, അപ്പൊ അതിനെ നമ്മൾ പിന്തുണയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ അതില് അച്ഛൻ യെസ് പറഞ്ഞാൽ യെസ് ആണ്, നോ പറഞ്ഞാൽ നോ ആണ്, അതിനങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. അതെന്നും അങ്ങനെ
1: തന്നെയാണ്,
0: ആര് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. അത്രയും ദൃഢ നിശ്ചയത്തോടെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. അപ്പൊ പിന്നെ നമ്മൾ അതിനെ ഫൈറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല, നമ്മൾ കൂടെ നിൽക്കുക തന്നെ നിർത്തിയുള്ളൂ.
2: എം ടി വാസുദേവൻ നായർ ആകാശവാണിക്ക് നൽകിയ അഭിമുഖത്തിൽ നിന്ന് ഒരു ഭാഗം കേൾക്കാം.
3: ആകാശവാണിയിൽ ഞാൻ കഥകൾ വായിച്ചിട്ടുണ്ട്, രണ്ട് കഥ മൂന്ന് കഥ. കഥയുടെ ഒരു ഉത്സവം പോലെ എന്തെങ്കിലും ഓണക്കാലത്തോ വാരം അല്ല, അന്ന് രണ്ട് കഥ മൂന്ന് കഥയൊക്കെ ഉണ്ടായിരുന്നു. എം പി മമ്മ ഞാനും കൂടി പോയിട്ട് ഓരോ കഥ വായിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും കഥ വായിച്ചിട്ടുണ്ട്, പല കഥകളും വായിച്ചിട്ടുണ്ട് ആകാശവാണിക്ക്. അത് പി സി റൂബിന്റെ വകുപ്പായിരുന്നു അത്. പലപ്പോഴും കഥകൾ വായിച്ചിട്ടുണ്ട്. പിന്നെ അപൂർവം ചിലപ്പോ ചില ലേഖനങ്ങൾ, ഉദാഹരണത്തിന് പി സി ഉള്ള കല, അന്ന് ഫോക്കനർ ഞാൻ ഉള്ളപ്പോഴാണ്, മാതൃഭൂമിയിൽ ഞാൻ ജോലി ചെയ്യുന്നു. വില്യം ഫോക്കനർ മരിച്ചു, അപ്പോൾ പെട്ടെന്ന് പി സി വിളിച്ചിട്ട് വാസു ഫോക്കനർ എല്ലാം വായിച്ചിട്ടുണ്ട്, നമ്മൾ കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അന്നും വായനയുടെ കാര്യത്തിൽ ഞാൻ ഒരു ആളാണ്, എന്നെ വിളിച്ച് ചോദിക്കും. പെട്ടെന്ന് ഒരു 15 മിനിറ്റത്തേക്ക് ഫോക്കനറിനെ പറ്റിയൊരു ടോക്ക് നാളെ, ഡെയിലത്തെ പുസ്തകങ്ങളൊക്കെ മതി. എന്നിട്ട് അന്ന് രാത്രി ഞാൻ ഒരു ലേഖനം എഴുതി പിറ്റേന്ന് പോയിട്ട് അത് വായിച്ചു. അവരുടെ കൂട്ടത്തിലേക്ക് ഞാൻ താരതമ്യേന ഇളംപ്രായക്കാരനായ ഞാൻ കയറി വരാം. ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഇവിടെയൊക്കെ അവരുടെ കൂട്ടത്തിലേക്ക് ഞാൻ വന്നു.
1: അദ്ദേഹത്തിന്റെ ഒരു പശ്ചാത്തലം എടുക്കുകയാണെങ്കിൽ, ഒരു പാലക്കാടൻ ഗ്രാമം കൂടല്ലൂര്, അവിടുത്തെ പാടം നിളനദി, കുമരനെല്ലൂർ, ഗ്രാമീണത അദ്ദേഹത്തെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ എഴുത്തുകളെയും ആ ഒരു പശ്ചാത്തലമൊക്കെ. ആ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലേക്ക് അദ്ദേഹത്തിന്റെ കൂടെ നടത്തിയിട്ടുള്ള യാത്രകളും മറ്റുമൊക്കെ എങ്ങനെയാണ് ഓർക്കുന്നത്?
0: എനിക്ക് ഓർമ്മ വെച്ച കാലം മുതല് ഓണത്തിന് ഞങ്ങൾ നാട്ടിൽ പോകും. എല്ലാ ഓണവും അച്ഛന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ അവരൊക്കെയാണ് തറവാട് വീട്ടില്, പിന്നെ അതിന്റെ തൊട്ട് താഴെയുള്ള ജ്യേഷ്ഠൻ തൊട്ടടുത്ത വീട്ടില്. അപ്പോ അവരൊക്കെ ഉള്ളിടത്തോളം ഞങ്ങള് എല്ലാ ഓണം, ചിലപ്പോ വിഷുവിനും പോയിട്ടുണ്ട്. എന്റെ കുട്ടിക്കാലം ഐ തിങ്ക് ഐ വാസ് വെരി ബ്ലെസ്ഡ്. അച്ഛൻ എഴുതിയതൊക്കെയും കുറെ ഒക്കെ എനിക്കും കാണാൻ സാധിച്ചിട്ടുണ്ട്, അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്.
3: പുഴ, പുഴയ്ക്കര ഒരു റോഡ്, റോഡിനപ്പുറം വയൽ. ഈ വയലിന്റെ തീരത്തിലായിരുന്നു എല്ലാണ് വീടുകളൊക്കെ, ഞങ്ങളുടെ വീടടക്കം. അപ്പൊ റോഡിൽ നിന്ന് നോക്കിയ ഓരോ വീട്ടിലേക്കും കയറി പോകുന്ന പടികൾ കാണാം. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്ത്, ഒരു ഗ്രാമത്തിലാണ് ജനിച്ചത്. അതാണ് പിന്നീട് കഥകളിലും ഒക്കെ വന്നത്. ഈ ഗ്രാമത്തിന്റെ സംസ്കാരം എന്ന് പറയുന്നത് കൃഷിയുടെ സംസ്കാരമാണ്, വയലുകളാണ്. പുഴ കടന്ന വയൽ, വയലിന്റെ മീതിയാണ് ഞങ്ങളുടെയൊക്കെ വീടുകൾ, അതിന്റെ പിന്നിൽ കുന്നും. അപ്പൊ ഗ്രാമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിട്ടുണ്ട്.

0: അച്ഛനും ആ കോലായിലിങ്ങനെ കുറെ ഇരിക്കും. പിന്നെ അച്ഛൻ അവിടെ ചുറ്റുവട്ടത്തൊക്കെ നടക്കാനൊക്കെ പോവും. പിന്നെ അവിടെ വീട്ടുകാരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും, അവർക്കാർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാവാം. അച്ഛൻ വരണമെന്ന് പറഞ്ഞ ചുറ്റുപുറത്തുനിന്ന് കുറെ പേര് വരും, എല്ലാവരുടെയും കൂടെ ഇരുന്ന് വർത്തമാനം പറയുക. കുട്ടികളോടൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ, അവരുടെ പഠിപ്പിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും.
1: ആളുകളോട് വർത്തമാനം പറയാ, കുശലാന്വേഷണം നടത്തുക എന്നൊക്കെ പറയുമ്പോ അദ്ദേഹത്തെ കുറിച്ച് എപ്പോഴും കേൾക്കാറുള്ള ഒരു പരാതിയായിട്ടോ അല്ലെങ്കിൽ ആരോപണമായിട്ടോ ഒക്കെ എല്ലാവരും പറയുന്നതാണ് പൊതുവെ മൗനമാണ് എല്ലാ സമയത്തും ഉള്ളത് എന്ന്. അത് ശരിക്കും അങ്ങനെ തന്നെയാണോ?
0: അതെ, 90% സമയത്തും സംസാരം വളരെ ആവശ്യത്തിന് മാത്രമേ സംസാരിക്കൂ.
1: നിങ്ങളുടെ അടുത്തെല്ലാം അങ്ങനെയാ?
0: എല്ലാവരുടെ അടുത്തും.

0: ആവശ്യത്തിൽ കൂടുതൽ ഒരു വാക്കുപോലും അവിടെ നിന്ന് വരില്ല. അതാരോടായാലും ശരി, അത് ഓരോ വാക്കും അളന്ന് മുറിച്ച് തൂക്കി അത് നമുക്ക് പിന്നീടാണ് മനസ്സിലാവുക. നമുക്ക് കുട്ടിക്കാലത്ത് തോന്നും എന്താ അച്ഛനൊന്നും ഇണ്ടാത്തെ, അന്നൊക്കെ മൂളലായിരുന്നു, ഒരു മൂളലേ കിട്ടുള്ളൂ. പക്ഷെ മുതിരുമ്പോൾ കുറേ കൂടെ ഫ്രീ ആയിട്ട് വർത്തമാനം പറയും. പക്ഷെ അതിനൊരു തോന്നണം, അതിനൊരു മൂഡ് ഉണ്ടാവണം. ചിലപ്പോൾ പുസ്തകങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ കുറെ കൂടി വാചാലനാവും, സിനിമയെ കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ പ്രസരിപ്പോടെ സംസാരിക്കും. പക്ഷെ അതല്ലാത്ത സമയത്ത് മോസ്റ്റ് ഓഫ് ദി ടൈം സൈലന്റ് ആണ്. അത് വെച്ചിട്ട് ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നൊന്നുമല്ല, വളരെ കൃത്യമായിട്ട് എല്ലാം ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അത് ഒരു സൈലൻസ്, അത് അവരുടെ ഒരു സ്വകാര്യത, അവർക്ക് ഇഷ്ടമുള്ള ഒരു സംഗതി. അപ്പൊ അത് അങ്ങനെ തന്നെയാണ്.
1: പുഞ്ചിരി ഇതുപോലെ തന്നെയാണ്.
0: അതെ, വളരെ അപൂർവം, അങ്ങനെ പൊട്ടിച്ചിരിയൊക്കെ വളരെ റെയർ ആയിട്ടേ കാണുള്ളൂ.
1: ഈ നേരത്തെ പറഞ്ഞല്ലോ കൂടല്ലൂരിൽ വരുമ്പോ ചുറ്റുമുള്ള ആളുകളൊക്കെ കാണാൻ വരുന്നു, അതുപോലെ തന്നെയാണല്ലോ ഇപ്പോ കോഴിക്കോടാണെങ്കിലും അദ്ദേഹത്തെ കാണാൻ നിരന്തരം വായനക്കാരായാലും സുഹൃത്തുക്കളായ എഴുത്തുകാരാവാം, നടന്മാരാകാം, സിനിമാ സംവിധായകരാകാം, മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും വരെ വരാറുണ്ട്. അപ്പൊ ഈ വീട്ടിൽ ഒരുപാട് അതിഥികൾ ഇങ്ങനെ കയറി ഇറങ്ങുമ്പോ അദ്ദേഹത്തിലെ ഒരു ആതിഥേയൻ എങ്ങനെയാണ്?
0: ഒരുപാട് പേര് ഈ പറഞ്ഞ പോലെ വരും. ചിലര് നേരത്തെ കൂട്ടി വിളിച്ചു പറഞ്ഞ സമയമൊക്കെ ചോദിച്ചു വരുന്നവരുണ്ടാവാം. ഒരുപാട് പേര് അങ്ങനെ കയറി വരുന്ന ആൾക്കാരും ഉണ്ടാവാം. പക്ഷെ അവിടെ വാതിലൊന്നും അടയ്ക്കാറൊന്നുമില്ല, വാതിലും ഗേറ്റും ഒക്കെ എന്നും തുറന്നിട്ടിട്ട് തന്നെയാണ്. അപ്പൊ ആർക്കും അങ്ങനെ പ്രവേശനം വിലക്കാറൊന്നുമില്ല.
1: അല്ല, ഇങ്ങനെ ആളുകൾ വരുമ്പോ തന്നെ ക്രിയേറ്റീവ് ആയിട്ട് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോ വായനയായാലും എഴുത്താണെങ്കിലും
0: അതിനെ ഇവിടുന്ന് മാറി നിൽക്കും.
1: മാറി നിൽക്കും.
0: വീട്ടിലിരുന്ന് എഴുതാറില്ല. വീട്ടിലിരുന്നാൽ അതിനൊരു പ്രൈവസി ഇല്ല.
1: എവിടെയാണ് പോവാറുള്ളത്?
0: പണ്ടൊക്കെ ഇവിടെ തന്നെ ഏതെങ്കിലും ഹോട്ടലിലൊക്കെ മുറിയെടുത്തിട്ട് ഇരുന്നാണ് എഴുതാറ്. രാവിലെ തൊട്ട് രാത്രി വരെ വർക്ക് ചെയ്യും. പിന്നെ ഓരോ വർക്കിനനുസരിച്ചാണ്. ഇപ്പൊ വാരാണസി നോവൽ എഴുതുന്ന സമയത്ത് 3 തവണ വാരാണസി പോയി താമസിച്ചു, കുറെ 10-15 ദിവസം. പിന്നെ അതിനുശേഷമാണ് എഴുതുന്നത്. അപ്പൊ എഴുത്തിന് സ്വകാര്യത അത്യാവശ്യമാണ്. അപ്പൊ ചിലപ്പോ അടുത്തുള്ള വല്ല സ്ഥലത്തുമായിരിക്കും, ചിലപ്പോ കുറച്ച് ദൂരെയുള്ള സ്ഥലങ്ങളിൽ പോയിരിക്കും. അത് അവിടെ ആരും പോകുന്നതോ കാണുന്നതോ ഒന്നും ഇഷ്ടമല്ല. അത് അവനവന്റെ സ്വകാര്യ സ്പേസാണ്. അതായത് അത് വളരെ നിർബന്ധമാണ്. നമ്മൾക്കായാലും നമ്മളും അവിടെ പോവാറില്ല. പോവാണെങ്കിൽ തന്നെ ഒരു വൈകുന്നേരമൊക്കെ പോയി ഒന്ന് കണ്ടുവരിക എന്നല്ലാതെ നമ്മൾ അവിടെ പോയി താമസിക്കുകയോ ഒന്നുമില്ല.
2: കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ, വയലാർ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ, ജെ സി ഡാനിയൽ അവാർഡ്, കേരള ജ്യോതി പുരസ്കാരം തുടങ്ങിയ ബഹുമതികൾ ലഭിച്ച എം ടി എ തേടി സാഹിത്യത്തിലെ പരമോന്നത പുരസ്കാരമായ ജ്ഞാനപീഠവും എത്തി. 2005 പത്മഭൂഷണും 2025 മരണാനന്തരം പത്മവിഭൂഷണും നൽകി രാജ്യമാദരിച്ചു.
1: അദ്ദേഹം പ്രേം നസീർ തൊട്ട് ഇങ്ങോട്ട് മമ്മൂട്ടി, മോഹൻലാലിലൂടെ ഇപ്പൊ ഫഹദ് ഫാസിൽ, ആസിഫ് അലി വരെയുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ സിനിമകളിൽ അഭിനയിച്ചു, തിരക്കഥയായാലും സംവിധാനത്തിലായാലും. അദ്ദേഹം ആ തുടങ്ങിയ കാലഘട്ടത്തിൽ നിന്നും ഇന്ന് നിൽക്കുന്ന സിനിമയിലേക്ക് വരുമ്പോ വലിയ മാറ്റം ലോക സിനിമയിലും മലയാള സിനിമയിലും എല്ലാം വന്നിട്ടുണ്ട്. ആ ഒരു മാറ്റത്തെ അദ്ദേഹം എങ്ങനെയാണ് ഉൾക്കൊണ്ടിട്ടുള്ളത്? പ്രത്യേകിച്ചും ഏറ്റവും അവസാനം ഇറങ്ങിയ 2024 അദ്ദേഹം മരണപ്പെടുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുൻപിറങ്ങിയ സിനിമയാണ് മനോരഥങ്ങൾ. അശ്വതി തന്നെ അതില് ഒരു ആന്തോളജിയിൽ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പോ അച്ഛന്റെ തിരക്കഥ സിനിമയാക്കുന്ന ഒരു അനുഭവം, അതിനെ അച്ഛൻ മനസ്സിലാക്കുന്ന രീതി ഒക്കെ എങ്ങനെയാണ്?
0: മനോരഥങ്ങൾ ഒരു ഒ ടി ടി പ്രോജക്റ്റ് ആയിട്ടാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പൊ അത് ഒരു വലിയ ബ്രേക്കിന് ശേഷം, അതായത് പഴശ്ശിരാജയ്ക്ക് ശേഷം അച്ഛൻ സിനിമ അങ്ങനെ അധികം എഴുതിയിട്ടില്ല. 7-ാമത്തെ വരവ് പഴശ്ശിരാജ, അത് 2-ന് ശേഷം പിന്നെ ഒരു വലിയ ബ്രേക്കാണ്. അപ്പം ഈ കോവിഡ് വന്ന സമയത്ത് ഒരുപാട് നമുക്ക് സമയം, ആ സമയത്താണ് ഒ ടി ടിയിൽ ഒരുപാട് കണ്ടന്റ് അവര് എടുക്കുന്നുണ്ട് എന്നറിഞ്ഞത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ടാഗോർ സ്റ്റോറീസ് കാണുന്നത്, രവീന്ദ്രനാഥ് ടാഗോർ സ്റ്റോറീസ് നെറ്റ്ഫ്ലിക്സിൽ കണ്ടപ്പം അങ്ങനെ ഒരു ഐഡിയ തോന്നി, ഇങ്ങനെ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ. അതിന്റെ ഒരു 2-3 എപ്പിസോഡ് അച്ഛനെ കാണിച്ചു കൊടുത്തു, എന്നിട്ട് പറഞ്ഞു ഇതുപോലെ നമുക്കൊന്ന് ആലോചിച്ചുകൂടെ, ആലോചിക്ക് എന്താ അതിന് വേണ്ടെന്ന് വെച്ചാൽ ആലോചിക്കുന്ന പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെയാണ് അതിന്റെ ഒരു ആ ഒരു പ്രോജക്റ്റിനൊരു രൂപം കൊടുക്കുന്നത്. കഥകള് സെലക്ട് ചെയ്യണം. പിന്നെ അന്ന് ഒരു ഫുൾ ലെങ്ത് സിനിമയെക്കാളും അച്ഛന് കുറച്ചും കൂടി കംഫേർട്ട് വർക്ക് ചെയ്യാൻ ഈ ചെറിയ സിനിമകളായിരുന്നു. എന്ന് വെച്ചാൽ ഷോർട്ട് സ്റ്റോറി നമ്മൾ ഷോർട്ട് ഫിലിം ഫോർമാറ്റിലേക്ക് ആക്കുകയാണ്. അപ്പോൾ ഒരുപാട് സ്ട്രെയിൻ ഇല്ല. അച്ഛനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യവും

0: ഒക്കെ നോക്കുമ്പോൾ കോവിഡൊക്കെ വന്നിരുന്നു ആ സമയത്ത്. അതിനുശേഷം ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം ഈ ഒരു ഫോർമാറ്റ് ആയിരുന്നു. പിന്നെ പുറത്തു പോകുന്നില്ല, ആളുകളെ കാണുന്നില്ല, ആ സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്കുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ആ ബുദ്ധിമുട്ടിനെ മറികടക്കാൻ ഞാൻ കണ്ടെത്തിയ ഒരു ഉപാധി കൂടിയായിരുന്നു അത്. അങ്ങനെയാണ് ആ പ്രോജക്റ്റിന് ഒരു ഷേപ്പ് ഉണ്ടാവുന്നത്. പിന്നെ നമ്മള് ഉദ്ദേശിച്ചത് അച്ഛന്റെ സിനിമകള് സംവിധാനം ചെയ്യാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുകയും അതിനൊരു അവസരം കിട്ടാതെയും നിൽക്കുന്ന ഡയറക്ടേഴ്സിന് ആദ്യ പരിഗണന. അങ്ങനെയാണ് പ്രിയൻ സാറ്, ജയരാജേട്ടൻ, ശ്യാം സാറ് ഇവരൊക്കെ വരുന്നത്.
1: അദ്ദേഹത്തിന്റെ സിനിമയിൽ ഒരു റോൾ കിട്ടാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആഗ്രഹിക്കാറുണ്ട് എന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് മമ്മൂട്ടിയാണ്. അപ്പോ ഈ മനോരഥങ്ങളുടെ ആ ഒരു പ്രൊമോഷൻ ആ ഒരു സമയത്താണ് നമ്മളെല്ലാവരും കണ്ട ഒരു ദൃശ്യമുണ്ട്. അതായത് എം ടി സാറിന്റെ അടുത്ത് നിന്ന് മമ്മൂട്ടി നിൽക്കുന്നു, അദ്ദേഹം മമ്മൂട്ടിയുടെ നെഞ്ചിൽ ചാഞ്ഞ് കിടക്കുന്ന ഒരു ദൃശ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ഗുരു ശിഷ്യ ബന്ധത്തിന്റെ ഒരു നല്ലൊരു ദൃശ്യമായിരുന്നു അത്. അവര് തമ്മിലുള്ള ഒരു അടുപ്പം എങ്ങനെയായിരുന്നു?
0: നല്ല അടുപ്പമായിരുന്നു. മമ്മൂക്ക് ഇടയ്ക്ക് എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരുന്ന ആളാണ്. ഇപ്പോഴും അച്ഛന്റെ കാര്യങ്ങളൊക്കെ, ആരോഗ്യ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. ഈ പറഞ്ഞ പോലെ ഒരു അടങ്ങാത്തൊരു അഭിനിവേശം ഉണ്ട് അദ്ദേഹത്തില്. അച്ഛന്റെ കഥകളോടും കഥാപാത്രങ്ങളോടും അതെന്നും ഇനിയും ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ തുടക്കവും അച്ഛനിലൂടെയാണ് ദേവലോകം. അപ്പൊ ആ ഒരു ബന്ധം, ഒരു കുടുംബമായിട്ടുള്ള ഒരു ബന്ധം എപ്പോഴും നിലനിർത്തി പോന്നു എന്നുള്ളതാണ്.
2: ഇതോ അംഗം, ചെറുബാല്യം വിടാത്ത കുട്ടികളുടെ കളിക്ക് തൊടുക്കാൻ കൂടെ നിന്നതോ അംഗം, പന്തിപ്പഴുത് കണ്ടപ്പോഴൊക്കെ പരിചയ്ക്ക് വെട്ടിയൊഴിഞ്ഞതാണെന്ന് അറിയാനുള്ള പഠിപ്പെങ്കിലും തികഞ്ഞില്ലേ മക്കളെ നിങ്ങൾ? ശേഷം എന്തുണ്ട് കയ്യിൽ? പുരഞ്ജയമായി തുടങ്ങി സൗഭദ്രമാണെന്ന് തോന്നിപ്പിക്കുന്ന പഴയ പുത്തൂരവളവ്, അതോ പരിചയ്ക്ക് മണ്ണുവാരി കണ്ണിലെറിഞ്ഞ് ചതിച്ചു വെട്ടുന്ന കുറുപ്പന്മാരുടെ പുതിയ അളവ്? ആയുധമെടുക്ക്! ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല.
1: എം ടി തിരക്കഥയിൽ വന്നിട്ടുള്ള സിനിമകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താനാകാത്ത ഒരു പേരാണ് ഹരിഹരൻ സാറിന്റേത്. അദ്ദേഹത്തിന്റെ ഒട്ടുമിക്ക സിനിമകളും സംവിധാനം ചെയ്തത് അദ്ദേഹം അല്ലെങ്കിൽ പിന്നെ സംവിധാനം ചെയ്തിട്ടുള്ളത് ഹരിഹരൻ തന്നെയാണ്. ഐ വി ശശിയുമുണ്ട്. അപ്പോ മറ്റ് സംവിധായകർക്ക് വേണ്ടി തിരക്കഥ എഴുതുമ്പോൾ അദ്ദേഹത്തിന്റെ അവരുമായിട്ടുള്ള ഒരു കെമിസ്ട്രി എങ്ങനെയാണ്?
0: മറ്റുള്ള ഡയറക്ടേഴ്സ് ആരായാലും എനിക്ക് തോന്നുന്നു ഡിസ്കഷൻസ് ഒക്കെ ഇരിക്കും. പിന്നെ അവർക്ക് ചില ചേഞ്ചസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു കൊടുക്കും. വളരെ ഓപ്പൺ ആണ്, അങ്ങനെ ഒരു ഇല്ല. ചില കാര്യങ്ങളിൽ നിഷ്കർഷ ഉണ്ട് താനും. പരിണയം എന്ന് പറയുന്ന സിനിമ ഭാഗ്യലക്ഷ്മി പറഞ്ഞത് 3 തവണ അവർ മാറ്റി ഡബ് ചെയ്യേണ്ടി വന്നു. ആദ്യത്തെ ഡബിങ് കഴിഞ്ഞ് ഹാപ്പി ആയില്ല, രണ്ടാമത് ചെയ്തു
1: പൂർണ്ണമായിട്ടും.
0: പിന്നെ 3-ാമത്തേതില് വീണ്ടും ക്ലൈമാക്സ് 3 തവണ ചെയ്യേണ്ടി വന്നു, എന്നിട്ടാണ് തൃപ്തിയായത്. അപ്പൊ കൃത്യമായ ധാരണയുണ്ട്.
1: അത് തൃപ്തിയാവാത്തത് അച്ഛനായിരുന്നു.
0: അതായത് ഉണ്ണിമായ അവസാനത്തെ ആ ഡയലോഗ് പറയുന്നത് ഏത് രീതിയിൽ വേണമെന്നുള്ളതിനെ കുറിച്ച് അച്ഛന് കൃത്യമായ ധാരണയുണ്ടായിരുന്നു.
1: മാധവന് പോകാം എന്ന് പറയുന്ന ഡയലോഗ്,
0: അതിലൊരു മെലോഡ്രാമ ആവശ്യമില്ല, വളരെ കാമായിട്ട് പറയണം, ഓവർ ഇമോഷണൽ ആയിട്ട് പറയരുത്. അപ്പൊ അതുകൊണ്ട് 3 തവണ ആ ഭാഗം മാറ്റി ചെയ്തു എന്നാണ് പറഞ്ഞത് ഭാഗ്യലക്ഷ്മി. അപ്പോ അത് അദ്ദേഹത്തിന് ധാരണ ഉള്ളത് കൊണ്ടാണ്, അത് അങ്ങനെ വേണം, അത് അങ്ങനെ ഉണ്ടെങ്കിൽ അതിലും പൂർണ്ണതയുള്ളൂ, പെർഫെക്ഷൻ ഉള്ളൂ എന്നുള്ള ധാരണ ഉള്ളത് കൊണ്ടാണ്.
3: മാധവന്റെ വൻ വേഷങ്ങളൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. മോഹൻ ഉണ്ടായിരുന്നു വെച്ചാലും ഇപ്പോ വേറെ വേഷം കണ്ടു, വളരെ നന്നായി. മാധവന് പോവാം.
4: ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ചിത്രങ്ങളുടെ പട്ടികയിൽ എം ടിയുടെ സംവിധാനത്തിലും തിരക്കഥയിലും പുറത്തിറങ്ങിയ ഒട്ടേറെ സിനിമകൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. മുറപ്പെണ്ണ്, ഓളവും തീരവും, ഇരുട്ടിന്റെ ആത്മാവ്, ഒപ്പോൾ, നിർമാല്യം, കടവ്, വൈശാലി, ഒരു വടക്കൻ വീരഗാഥ, നക്ഷതങ്ങൾ, പരിണയം, പെരുന്തച്ഛൻ, സതയം, സുഹൃതം, പഴശ്ശിരാജ തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്തത്രയും ചിത്രങ്ങൾ.

0: തന്റെ കഥാപാത്രങ്ങൾ കടന്നുപോകുന്ന ജീവിതാവസ്ഥകളെയും അവർ നേരിടുന്ന ആന്തരിക സംഘർഷങ്ങളെയും പ്രതീക്ഷകൾക്കപ്പുറം പ്രേക്ഷകർക്ക് മുന്നിൽ ഫലപ്രദമായി എത്തിക്കാൻ എം ടിയുടെ സർഗഭാവന കൊണ്ട് സാധിച്ചു.
1: കരിയർ തെരഞ്ഞെടുത്തത് ഇപ്പോ അശ്വതി നൃത്തമാണ്, അത് കൂടുതലും അമ്മയുടെ ഒരു മേഖലയാണ്. ഇനി സ്വഭാവ സവിശേഷത എടുക്കുകയാണെങ്കിൽ അച്ഛന്റേതിന് സാമ്യതയുള്ള എന്ത് സ്വഭാവമാണ് അശ്വതി കിട്ടിയിട്ടുള്ളത്?
2: സംസാരം കുറവാണ്, ആവശ്യത്തിന് മാത്രമേ സംസാരിക്കൂ. അതങ്ങനെ ആയിപ്പോയി, മനഃപൂർവ്വമല്ല അതങ്ങനെ. മേ ബി ഞാൻ ഒറ്റയ്ക്ക് വളർന്നത് കൊണ്ടാവാം, വേറെ സഹോദരങ്ങളൊന്നും അടുത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ, പിന്നെ അച്ഛനും അമ്മയും വളരെ തിരക്ക് പിടിച്ച് അവരുടെ കരിയറിന്റെ ഒരു പീക്കിൽ നിൽക്കുന്ന സമയത്താണ് എന്റെ കുട്ടിക്കാലം. അപ്പോ അമ്മാവന്മാരൊക്കെയാണ് വീട്ടില് സഹായത്തിനൊക്കെ നമ്മളെ നോക്കാനൊക്കെ. അപ്പോ പുസ്തകങ്ങളാണ് എന്റെ ലോകം, എന്റെ കൂട്ടുകാരും. അപ്പോ അങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കാം. അപ്പൊ വായന അങ്ങനെ കിട്ടിയതാണ്, അച്ഛനിലൂടെ തന്നെ കിട്ടിയതാണ്.
1: അദ്ദേഹം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് പുസ്തകങ്ങളെ കുറിച്ചോ സിനിമകളെ കുറിച്ചോ ഒക്കെ സംസാരിക്കാൻ വരുമ്പോ അദ്ദേഹം വാചാലനാകാറുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ചില സുഹൃത്തുക്കൾ അദ്ദേഹത്തിലേക്ക് വളരെ വ്യക്തിപരമായി അദ്ദേഹത്തോട് സംസാരിക്കാൻ ആക്സസ് ഉള്ള ചില സുഹൃത്തുക്കൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹവുമായിട്ട് എല്ലാ കാര്യവും ഷെയർ ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ള അത്തരത്തിലുള്ള സുഹൃത്തുക്കൾ ആരൊക്കെയാണ്?
2: കുറെ പേരൊക്കെ ഇപ്പൊ ഇല്ല, മരിച്ചുപോയി. ഇപ്പോ ഉള്ളതില് ഡോക്ടർ എം എം ബഷീറുണ്ട്. ബഷീർ അങ്കിളാണ് മരിക്കുന്നവരെയും ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയുന്ന, അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരാള് ബഷീർ അങ്കിളാണ്. ശത്രുഘ്നൻ, ഗോവിന്ദൻകുട്ടി അങ്കിൾ, പിന്നെ ഒരു ബാബു മേത്തർ എന്ന് പറഞ്ഞൊരു ജേർണലിസ്റ്റും ബാബു അങ്കിളായിട്ട് വളരെ അടുപ്പമായിരുന്നു. പബ്ലിഷേഴ്സില് പെപ്പൻ തോമസ്, കറണ്ട് ബുക്സിന്റെ.
1: നവതിയൊക്കെ വന്നപ്പോ കേരളം മുഴുവൻ എല്ലാ മാധ്യമങ്ങളും വായനക്കാരും പ്രസാധകരും എല്ലാം അദ്ദേഹത്തെ ആഘോഷിച്ചു. പക്ഷെ അദ്ദേഹം അപ്പോഴും പറഞ്ഞൊരു കാര്യം, ഞാൻ ചെറുപ്പം തൊട്ടേ ഈ പിറന്നാളൊന്നും ആഘോഷിക്കാറില്ല എന്നുള്ളതാണ്. അങ്ങനെ തന്നെയായിരുന്നോ?
2: അതെ, ആഘോഷങ്ങളോടൊന്നും ഒരു താല്പര്യമില്ലായിരുന്നു. പിറന്നാള് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓണം വിഷു ആഘോഷമായിട്ട് അങ്ങനെ ഇല്ല. പണ്ടൊക്കെ നാട്ടിൽ പോവുമായിരുന്നെങ്കിൽ അത് ഫാമിലി എല്ലാവരും ഒത്തുകൂടാനുള്ളൊരു അവസരം. ത്രാടത്തിന്റെ അന്നൊരു പായസം ഉണ്ടാവും, ഓണത്തിരുവോണത്തിന്റെ അന്നൊരു ചെറിയ സദ്യ. അതിനപ്പുറത്തേക്ക് വലിയൊരു ആഘോഷമോ കാര്യങ്ങളോ ഒന്നും വീട്ടിലും അതെ, ഞങ്ങളങ്ങനെ എന്റെ പിറന്നാളാവാം അമ്മടെയാവാം
1: ആഘോഷങ്ങളൊന്നുമില്ല.
2: അങ്ങനെയൊക്കെ യാത്രകൾ കഴിഞ്ഞു വരുമ്പോഴാണ് പുസ്തകങ്ങളാണ് അധികവും സമ്മാനം. വല്ലപ്പോഴും വേറെ എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നല്ലാതെ പുസ്തകങ്ങളാണ് അധികവും. ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനത്തെ പതിവില്ല. ഓണത്തിന് കോടി എടുക്കുക അല്ലെങ്കിൽ പിറന്നാളിന് പുതിയത് എടുക്കുക അങ്ങനെയൊന്നും ഇല്ല. പിന്നെ സ്കൂളും പഠിക്കുന്ന കാലത്ത് അമ്മ ഇടയ്ക്ക് ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കും വീട്ടില്. ഞാൻ നിർബന്ധിച്ചിട്ട് ഒന്നോ രണ്ടോ തവണ കേക്കൊക്കെ വാങ്ങി തന്നു. പിന്നെ എന്നോട് പറഞ്ഞു, ഇതൊന്നും നമുക്ക് ശരിയാവില്ല, നമ്മുടെ രീതിയല്ല. അച്ഛനും ഒരു കാലത്തും ആഘോഷങ്ങൾ ഇഷ്ടമല്ലായിരുന്നു.
3: ഞാൻ കർക്കിടക മാസത്തിലാണ് ജനിച്ചത്. ഈ കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ പഞ്ഞമാസമാണ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഒരു പിറന്നാളൊന്നും ആഘോഷിച്ചിട്ടില്ല. കുറെ കഴിഞ്ഞപ്പോഴാണ് ഈ പിറന്നാളിന് ആഘോഷം ഉണ്ടെന്ന് നമുക്ക് തന്നെ മനസ്സിലാകുന്നത്. എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുതൽ ഭൂതകാല ബാല്യം. ബാല്യത്തെ പറ്റി എഴുതാത്ത ഒരു എഴുത്തുകാരനും ഈ ലോകത്തിലില്ല, പ്രത്യേകിച്ച് കഥ എഴുത്തുകാർ. നമുക്ക് ഓരോ കാലത്തെയും കുറെ അനുഭവങ്ങളുണ്ട്. ചിലത് മാഞ്ഞു പോവും, ചിലത് മായാതെ കിടക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നും മാഞ്ഞു പോയിട്ടില്ല എന്നുള്ളത്.
1: അച്ഛന്റെ ഒരു ഒരു സാന്നിധ്യം മനസ്സിൽ ഇപ്പോഴും ഉണ്ടാകും. അപ്പൊ ജീവിതത്തിൽ എങ്ങനെയാണ് ആ ഒരു അസാന്നിധ്യം അനുഭവപ്പെടുന്നത്?
2: ബുദ്ധിമുട്ടാണ്, ഓരോ ദിവസവും കഴിഞ്ഞുകൂടാൻ ബുദ്ധിമുട്ടാണ്. നേരാൻ വണ്ണം ഉറക്കം കൂടി കിട്ടില്ല ചില ദിവസം, അത് ബുദ്ധിമുട്ടാണ്. അത് അത്ര എളുപ്പമൊന്നും പൊരുത്തപ്പെടാൻ പറ്റില്ലല്ലോ.
0: അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന നിളയെ സ്നേഹിച്ച എം ടിയെ കാത്ത് കാലത്തിന്റെ കടവിൽ ഒരു ചെറുപുഞ്ചിരിയുമായി വായനക്കാർ എക്കാലവും ഉണ്ടാകും. കാരണം അനശ്വരമായ രചനകൾ കൊണ്ട് അണയാത്ത അക്ഷര വെളിച്ചമാണ് മലയാളികൾക്ക് എം ടി പകർന്നു നൽകിയത് എന്നത് തന്നെ. സസ്നേഹത്തിൽ എം ടി വാസുദേവൻ നായരെക്കുറിച്ചുള്ള ഓർമ്മകൾ ഫഹദ് രാസയുമായി.

0: പങ്കുവച്ചത് മകൾ അശ്വതി വി നായർ. സസ്നേഹം. മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. നിർവഹണം ഫഹദ് രാജ.
1: സസ്നേഹം വീണ്ടും അടുത്ത വ്യാഴാഴ്ച രാവിലെ 8:55.
2: ഇപ്പോൾ കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
3: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
2: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744555024.
4: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 24:16.
5: FM പ്രധാന വാർത്തകൾ.
4: സംസ്ഥാനത്തെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം അല്പസമയത്തിനകം നിയമസഭയിൽ. മുഖ്യമന്ത്രി VD സതീശനാണ് ധവളപത്രം സഭയുടെ മേശപ്പുറത്ത് വയ്ക്കുക. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേൽ നന്ദി പ്രമേയ ചർച്ച ഇന്ന് സഭയിൽ അവസാനിക്കും. പുതുക്കിയ സംസ്ഥാന ബജറ്റ് 19-ന് അവതരിപ്പിക്കും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്ന കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ മന്ത്രി രമേശ് ചെന്നിത്തല പുനരന്വേഷണം പ്രഖ്യാപിച്ചു. കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി ടി ഫറാഷിന്റെ നേതൃത്വത്തിൽ 9-അംഗ പ്രത്യേക സംഘം കേസന്വേഷിക്കും. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. വനാതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലെ MLA മാരുടെ യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം സംബന്ധിച്ച കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായേക്കും. പശ്ചിമബംഗാളിൽ ദീർഘനാളായി മുടങ്ങിക്കിടക്കുന്ന വിവിധ റെയിൽവേ പദ്ധതികളുടെ പുരോഗതി വേഗത്തിലാക്കാൻ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് മറ്റന്നാൾ കൊൽക്കത്ത സന്ദർശിക്കും. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. സാമൂഹിക വനവൽക്കരണ വിഭാഗം കോട്ടയം ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ലോക പരിസ്ഥിതി ദിനാചരണ ജില്ലാതല ഉദ്ഘാടനം നാളെ. ഇല്ലിക്കൽ ചിന്മയ വിദ്യാലയത്തിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും.
5: FM പ്രധാന വാർത്തകൾ.
3: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
6: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ചേറ്റുവ റോഡ് ചാവക്കാട്.
7: കോർട്ടെക്സ് സ്പൈൻ പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
8: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
9: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
10: ട്രെയിൻ സമയം.
4: ട്രെയിൻ നമ്പർ 16345 ലോകമാന്യതിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 1:40 വൈകി 10:28. 16610 മാംഗ്ലൂർ പാലക്കാട് എക്സ്പ്രസ് 10:59. 16311 ശ്രീ ഗംഗാനഗർ കൊച്ചുവേളി എക്സ്പ്രസ് 42 വൈകി 11:15 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44, 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49 എത്തിച്ചേരും.

0: ട്രെയിൻ സമയം.
1: മഞ്ചേരി കോഓപ്പറേറ്റീവ് കോളേജ്, സങ്കല്പ വേദി കൈഎഎസ് അക്കാദമി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ SSLC പ്ലസ് ടു പൊതുപരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയവരെ അനുമോദിക്കുന്നു. June 7 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മഞ്ചേരി മുനിസിപ്പൽ ടൌൺ ഹാളിൽ നടക്കുന്ന ചടങ്ങിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.

0: ജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10
1: ഗർഭസ്ഥ ശിശു വൈകല്യം നേരത്തെ കണ്ടെത്താം. പ്രശസ്തരായ റേഡിയോളജിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന ഫീറ്റൽ മെഡിസിൻ വിഭാഗം. ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
0: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
1: രാവിലെ 8:23.
2: പ്രായോജകർ മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച.
1: ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ.
3: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ
4: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
3: കെ പി പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: ഫോൺ 9744555024.
5: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
6: നാട്ടുവൃത്താന്തം വായിക്കുന്നത് യു കൃഷ്ണപ്രസാദ്. ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും വിലയിരുത്തുന്നതിനായി മലപ്പുറം ADM CS രാജേഷിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ഈ മാസം 9 അർദ്ധരാത്രി മുതൽ അടുത്ത മാസം 31 അർദ്ധരാത്രി വരെയാണ് ട്രോളിംഗ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. നിരോധന കാലയളവിൽ ട്രോളിംഗ് ബോട്ടുകൾ കടലിൽ പോകുന്നതിനും മത്സ്യബന്ധനം നടത്തുന്നതിനും കർശന വിലക്കുണ്ടായിരിക്കും. ഈ മാസം 9 അർദ്ധരാത്രി 12 മുമ്പായി എല്ലാ ട്രോളിംഗ് ബോട്ടുകളും ഹാർബറുകളിൽ പ്രവേശിക്കണം. നിരോധനം അവസാനിക്കുന്ന അടുത്ത മാസം 31 അർദ്ധരാത്രിക്ക് ശേഷം മാത്രമേ ബോട്ടുകൾക്ക് മത്സ്യബന്ധനത്തിനായി പുറപ്പെടാൻ അനുമതിയുള്ളൂ. കേരള തീരത്ത് മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരിക്കുന്ന അന്യസംസ്ഥാന ബോട്ടുകൾ 9 മുൻപായി കേരള തീരം വിട്ട് പോകേണ്ടതാണെന്നും ADM അറിയിച്ചു. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ കോഴിക്കോട് ജില്ലാ ടാസ്ക് ഫോഴ്സ് യോഗം ചേർന്നു. ഈ മാസം 28 നടക്കുന്ന പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ അതിഥി തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നുള്ള 1260 കുട്ടികൾ ഉൾപ്പെടെ 5 വയസ്സിൽ താഴെയുള്ള 189,345 കുട്ടികൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകുമെന്ന് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ജില്ലാ ടാസ്ക് ഫോഴ്സ് യോഗത്തിൽ അറിയിച്ചു. ആരോഗ്യകേന്ദ്രങ്ങൾ, അംഗൻവാടികൾ, വായനശാലകൾ എന്നിവിടങ്ങളിലായി 2187 ബൂത്തുകളും ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിലായി 54 ട്രാൻസിറ്റ് ബൂത്തുകളും അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങൾ, ക്യാമ്പുകൾ, മറ്റു കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലായി 27 മൊബൈൽ യൂണിറ്റുകളും കേന്ദ്രീകരിച്ചാകും തുള്ളിമരുന്ന് വിതരണം. യോഗത്തിൽ LR ഡെപ്യൂട്ടി കളക്ടർ CV പ്രകാശൻ അധ്യക്ഷനായി.
5: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
4: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
4: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ്.
7: CH സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
8: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
7: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.
9: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ചിത്രമഞ്ചേരി, ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
4: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
10: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
4: അമ്മയ്ക്ക് കരുതലായി,
10: കുഞ്ഞിന് കാവലായി.
4: അലോഹ ഹോസ്പിറ്റൽ,
10: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
4: കാർഷിക വൃത്താന്തം
10: എന്നും രാവിലെ 6:30.
4: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
10: കണ്ടംകുളത്തി പ്രസവരക്ഷ.

മഴവില്ലില്ലാദ്യഗാനം പാടിയത് കെ ഗിരിജാവർമ്മ. രചന വിശ്വനാഥ് പുളിങ്കുന്നം. സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

0: ബുധൻ രാവിലെ 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, ഒറ്റപ്പാലം, ജീവിത പാഠം.
1: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
2: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തൊട്ടക്കര.
3: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമല്ല കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
4: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടും. ഒരു

0: മൂന്നാല് ഡോക്ടർമാരെ കാണിച്ചു. എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
1: അതിപ്പോ എന്താ ആലോചിക്കാനാ? നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
0: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
1: അതേന്ന്. നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
0: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
2: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
0: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
2: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332999.
3: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
4: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
3: രാവിലെ 8:23.
4: പ്രായോജകർ മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
3: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
5: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
6: NES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം ഇന്നും രാവിലെ 7:35.
7: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
8: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90-20-620-630.
7: മീഡിയ വാണി
8: നമ്പർ മറക്കല്ലേ, 90-20-620-630.
9: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
7: എന്നും രാവിലെ 8:30.
9: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
10: മഴവിലെ അടുത്ത ഗാനം പാടിയത് സുദീപ് കുമാർ. ഗാനരചന കെ പത്മനാഭൻ നായർ. സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

0: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
1: ഉൾപ്പെടെയുള്ള നേത്രരോഗങ്ങൾ എന്തിനാ പേടിക്കണേ?
2: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
3: വാക്കും
2: പൊരുളും പ്രായോജകർ
3: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ
2: എങ്കിൽ വിളിക്കൂ 90 20 620 630.
5: മീഡിയ വാണി
4: നമ്പർ മറക്കല്ലേ, 90 20 620 630.
6: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
7: എന്നും രാവിലെ 7 മണിക്ക്.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
8: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
9: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
6: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
7: എന്നും രാവിലെ 7 മണിക്ക്.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
8: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 8:23
10: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
8: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
11: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
8: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510 7333.

0: ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ ABC ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി.
1: ആയിഷ ഗർഭിണിയാണോലേ?
2: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
1: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
3: അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
1: തന്നെയോ? അതേതായാലും നന്നായി.
3: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കി ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
1: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
2: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: മഴവില്ലിൽ അടുത്ത ഗാനം പാടിയത് R. ബാലഗോപാലൻ തമ്പി, ചിത്രകല S. നായർ എന്നിവർ. കാവാലൻ നാരായണ പണിക്കരുടെ വരികൾക്ക് പെരുമ്പാവൂർ G. രവീന്ദ്രനാഥിന്റെ സംഗീതം.

0: ആകാശവാണി 102.7 മഞ്ചേരി FM.
1: FM പ്രധാന വാർത്തകൾ.
0: സംസ്ഥാനത്തെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചു. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കെ എം ചന്ദ്രശേഖർ അധ്യക്ഷനായ വിദഗ്ധ സമിതിയാണ് സാമ്പത്തിക സ്ഥിതി പരിശോധിച്ച് ധവളപത്രം തയ്യാറാക്കിയത്. ധവളപത്രത്തിൽ എതിർപ്പുമായി പ്രതിപക്ഷം. ധവളപത്രം പൊളിറ്റിക്കൽ രേഖയാണെന്നും തെരഞ്ഞെടുപ്പ് ജയത്തിന്റെ പേരിൽ എന്തുമാകാമെന്ന് കരുതരുതെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. മുൻമന്ത്രി കെ എൻ ബാലഗോപാലും ധവളപത്രം സംബന്ധിച്ച് വിയോജിപ്പ് രേഖപ്പെടുത്തി. ഔദ്യോഗിക രഹസ്യരേഖകൾ പുറത്തു കൊടുത്തുവെന്നും എജിക്ക് പോലും കൊടുക്കാത്ത കണക്കാണ് പുറത്തു നൽകിയതെന്നും അദ്ദേഹം നിയമസഭയിൽ കുറ്റപ്പെടുത്തി. ധവളപത്രം സംബന്ധിച്ച പ്രതിപക്ഷ ആരോപണങ്ങൾ തള്ളി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഒരു രേഖയും പുറത്തുപോയിട്ടില്ലെന്നും ഭാവി കേരളം കെട്ടിപ്പടുക്കുന്ന അടിസ്ഥാന രേഖയാണ് ധവളപത്രമെന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. രണ്ടാമത് ബ്രിക്സ് കൾച്ചർ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്നും നാളെയുമായി ഉത്തർപ്രദേശിലെ വാരണാസിയിൽ. ചൈന, ബ്രസീൽ, ഈജിപ്ത്, എത്തോപ്യ, ഇന്തോനേഷ്യ ഉൾപ്പെടെ 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കും. ബീഹാറിൽ സ്വകാര്യ ആശുപത്രിയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 3 പേർ മരിച്ചു. ബ്രഹ്മപുര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുസാഫിർപൂരിലാണ് ഇന്നലെ രാത്രി തീപിടുത്തമുണ്ടായത്. നിരവധി പേർക്ക് പരിക്കേറ്റു. ഇടുക്കി പമ്പനാറിൽ നിർമ്മാണത്തിലിരുന്ന 5 നില കെട്ടിടം പുലർച്ചെ തകർന്നു വീണു. നിർമ്മാണത്തിലെ അപാകതയാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിവരം. ഇന്ത്യ ബാസ്കറ്റ്ബോൾ ലീഗ് കേരള 1-ാം സീസണിന് ഇന്ന് കൊച്ചിയിൽ തുടക്കമാകും. റീജിയണൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഹൈബി ഈഡൻ MP ഉദ്ഘാടനം ചെയ്യും.
1: FM പ്രധാന വാർത്തകൾ.

ട്രെയിൻ നമ്പർ 1635 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 1:40 വൈകി 10:28 1611 ശ്രീഗംഗാനഗർ കൊച്ചുവേളി എക്സ്പ്രസ് 17 വൈകി 10:50 1660 ബാംഗ്ലൂർ പാലക്കാട് എക്സ്പ്രസ് 10:59

0: 9-നും. 16606 തിരുവനന്തപുരം മംഗളൂർ ഏർനാട് എക്സ്പ്രസ് 11:33 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49, 5610 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 എത്തിച്ചേരും.
1: ട്രെയിൻ സമയം

ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം ഇപ്പോൾ 9 മണി കഴിഞ്ഞ 59 മിനിറ്റും 49 സെക്കൻഡും. അടുത്ത പരിപാടി അല്പസമയത്തിനകം.

0: നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. സ്ത്രീകളെ ബാധിക്കുന്ന ക്യാൻസറുകളിൽ ഒന്നാണ് ഗർഭാശയഗള ക്യാൻസർ അഥവാ സെർവിക്കൽ ക്യാൻസർ. എന്താണ് ഗർഭാശയഗള ക്യാൻസർ, ഇതിന്റെ ലക്ഷണങ്ങളും പ്രതിവിധിയും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് സംസ്ഥാന ആരോഗ്യവകുപ്പിലെ കൺസൾട്ടന്റും റേഡിയേഷൻ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ അൻസാർ സുഹത് സേഠ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: സർ. എന്താണ് ഗർഭാശയഗള ക്യാൻസർ അഥവാ സെർവിക്കൽ ക്യാൻസർ?
1: ഇന്ത്യയിലെ സ്ത്രീകളിൽ 20 വർഷം മുമ്പ് ഏറ്റവും കൂടുതലായി കണ്ടുവന്നിരുന്ന ക്യാൻസറിൽ ഒന്നാണ് ഗർഭാശയഗള ക്യാൻസർ. ഇന്ന് 3rd സ്ഥാനത്ത് നിൽക്കുന്നു. അതായത് മൊത്തം ക്യാൻസറുകൾ എടുത്തു കഴിഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ കഴിഞ്ഞ് വായിലെ ക്യാൻസർ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗർഭാശയഗള ക്യാൻസറാണ് ഇന്ത്യയിലെ സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. സ്ത്രീകളുടെ ഗർഭാശയത്തിന്റെ നടുക്കുള്ള അല്പം വീതി കുറഞ്ഞ ഒരു കനാല് പോലത്തെ ഒരു ചെറിയ ഓപ്പണിംഗ് ഉള്ള ഒരു സ്ഥലത്താണ് ഈ ഗർഭാശയഗളം എന്ന് പറയുന്നത്. ആ ഭാഗത്തുണ്ടാകുന്ന ക്യാൻസറിനെയാണ് ഗർഭാശയഗള ക്യാൻസർ എന്ന് പറയുന്നത്. ഈ ഗർഭാശയഗള ക്യാൻസറിന്റെ ഒരു സവിശേഷ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനാവും. പ്രാരംഭദശയിലുള്ള ക്യാൻസർ രോഗനിർണയ ക്യാമ്പുകളും അതുമായി ബന്ധപ്പെട്ട പരിപാടികളെല്ലാം ഗർഭാശയഗള ക്യാൻസറുകളെ കേന്ദ്രീകരിച്ചാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് അത് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നേരത്തെ കണ്ടുപിടിച്ചാൽ പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ക്യാൻസറുകളിൽ ഒന്നാണ് ഗർഭാശയഗള ക്യാൻസർ.
0: ഗർഭാശയഗള ക്യാൻസർ ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ്, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
1: പല കാരണങ്ങളുണ്ട്. എപ്പോഴും ക്യാൻസറുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് മൾട്ടി ഫാക്ടോറിയൽ, പല ഘടകങ്ങൾ അതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് പറയുമ്പോൾ ഏജ് ഒരു ഘടകമാണ്. അതായത് വളരെ കാലം മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വയസ്സായ സ്ത്രീകൾ, ആർത്തവവിരാമം സംഭവിച്ച സ്ത്രീകളായിരുന്നു കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ആ നാച്ചുറൽ കോഴ്സ് ഓഫ് ദി ഡിസീസ് നോക്കുമ്പോൾ അത് പ്രത്യുൽപാദന ഘട്ടത്തിലുള്ള സ്ത്രീകളിൽ തന്നെ ആർത്തവവിരാമത്തോട് അടുക്കുമ്പോഴാണ് കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത്. അതിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് നിരന്തരം യോനിമുഖത്തും അതുപോലെ ജനനേന്ദ്രിയ ഭാഗത്തും ഏൽക്കുന്ന ക്ഷതങ്ങൾ, അവിടെ ഉണ്ടാകുന്ന അണുബാധകൾ. അണുബാധകൾ വൈറസ് കൊണ്ടുണ്ടാകാം, ബാക്ടീരിയ കൊണ്ടുണ്ടാകാം, ഫംഗസ് കൊണ്ടുണ്ടാകാം, ഇതര പരാദജീവികൾ കൊണ്ടുണ്ടാകാം. അത്തരം അണുബാധകൾ നിരന്തരം ഉണ്ടാകുമ്പോൾ അവിടെയുള്ള കോശങ്ങൾ നശിക്കുന്നു. ആ നശിക്കുന്ന കോശങ്ങളുടെ സ്ഥാനത്ത് വരുന്ന കോശങ്ങൾക്ക് അമിത വിഭജനശേഷി കൈവരുന്നു. ഈ അമിത വിഭജനശേഷി കൈവരുന്ന കോശങ്ങൾ ചില വ്യതിയാനങ്ങൾ കാണിക്കുന്നു. ആ വ്യതിയാനങ്ങൾ ക്യാൻസറിലേക്ക് നയിക്കുന്നു. അങ്ങനെയാണ് പലപ്പോഴും ഗർഭാശയകളെ ക്യാൻസർ ഉണ്ടാകുന്നത്. അപ്പോൾ നിരന്തരം ഉണ്ടാകുന്ന അണുബാധ, ആ അണുബാധ പലതരത്തിലാകാം. യോനിമുഖത്തും ഗർഭാശയമുഖത്തും ഉണ്ടാകുന്ന ക്ഷതങ്ങൾ, പലപ്പോഴും മൂത്രസഞ്ചിയിലും അല്ലെങ്കിൽ മൂത്രനാളിയിലും ഉണ്ടാകുന്ന അണുബാധകൾ, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് നമ്മൾ പൊതുവെ ഗൈനക്കോളജിസ്റ്റുകൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള രോഗങ്ങൾ. പിന്നെ നിരവധി ലൈംഗിക പങ്കാളികളുമായിട്ടുള്ള തുടർച്ചയായിട്ടുള്ള ലൈംഗിക ബന്ധം, അത് സെക്ഷൽ പ്രോമിസ്ക്യുറ്റി എന്നാണ് അതിനെ പറയുന്നത്. പ്രോമിസ്ക്യുറ്റി എന്നാണ് അതിനെ നമ്മുടെ മെഡിക്കൽ ടേമിൽ പറയുന്നത്. അങ്ങനെയുള്ള ഘടകങ്ങൾ വെച്ചിട്ടാണ്. അപ്പൊ അതിനകത്ത് ഈ വൈറസുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൈറസ് എന്ന് പറയുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്ന, സാധാരണ അതിൽ നമ്മുടെ ശരീരത്തിലെ പല ഭാഗത്തായിട്ട് വരുന്ന അരിമ്പാറകൾ എന്ന് പറയുന്ന

0: പൊതുവേ അങ്ങനെ ഒരു പദം പറയാറുണ്ടല്ലോ, ആ അരിമ്പാറകൾ ഉണ്ടാക്കുന്ന അതൊരുതരം വൈറസ് അണുബാധയാണ്. ആ വൈറസ് അണുബാധ തന്നെ ഗർഭാശയമുഖത്തോ യോനിമുഖത്തോ ജനനേന്ദ്രിയ ഭാഗത്തോ ഉണ്ടാകുകയാണെങ്കിൽ, അത് നിരന്തരമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഗർഭാശയകള ക്യാൻസറിന് കാരണമാകാം. അതുപോലെ ചുണ്ടിൻ്റെ കോണിൽ വരുന്ന ഹെർപ്പിസ് സിംപ്ലക്സ് വൈറസ് എന്നൊരു വൈറസ് അണുബാധ ഉണ്ട്, ഒരു കുരു പോലെ വരുന്ന അതേ വൈറസ് തന്നെ ജനനേന്ദ്രിയ ഭാഗത്ത് അണുബാധ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ആ വൈറസും ക്യാൻസർ ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നു കണ്ടുപിടിച്ചു, ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ട്.
1: സാർ, സാധാരണയായി ഈ രോഗത്തിന് കണ്ടുവരുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
0: സാധാരണയായി ഞാൻ പറഞ്ഞുവല്ലോ, അതായത് ആർത്തവരാമം സംഭവിച്ച സ്ത്രീകളിൽ വരുമ്പോൾ, അതിനുശേഷം ആർത്തവരാമം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ബ്ലീഡിംഗ് ഉണ്ടാകേണ്ട കാര്യമില്ല. പക്ഷെ അങ്ങനെയുള്ള സ്ത്രീകളിൽ അമിത രക്തസ്രാവം വരുന്നുണ്ടെങ്കിൽ അത് ഗർഭാശയകള ക്യാൻസറിന്റെ സൂചനയാകാം. പ്രത്യുൽപാദന ഘട്ടത്തിലുള്ള സ്ത്രീകളിലാണെങ്കിൽ ലൈംഗിക ബന്ധത്തിന് ശേഷമുള്ള അമിത രക്തസ്രാവം, നിരന്തരമായി ഉണ്ടാകുന്ന അണുബാധ, മൂത്രത്തിൽ പഴുപ്പ് എന്നൊക്കെ സാധാരണ ടേംസിൽ പറയുന്ന നിരന്തരമായിട്ടുണ്ടാകുന്ന അണുബാധ, അതുപോലെ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്, ആ ജനനേന്ദ്രിയ ഭാഗത്ത് നിരന്തരമായിട്ടുണ്ടാകുന്ന അണുബാധ, അത് പലപ്പോഴും രോഗലക്ഷണങ്ങളായിട്ട് കാണുന്നത് ബ്ലീഡിങ് ഒന്ന്, പിന്നെ സാധാരണ ഹോർമോണിന്റെ സ്വാധീനം കൊണ്ട് ഒരു വെള്ള നിറത്തിലുള്ള വൈറ്റിഷ് ഡിസ്ചാർജ് സാധാരണ സ്ത്രീകളിൽ ആ പീരീഡ്സിനോട് അടുപ്പിച്ച് ഉണ്ടാകാറുണ്ട്. പക്ഷെ അത് കുറച്ച് കൂടുതലായിട്ട് കാണുന്നു. അതിനോടൊപ്പം പഴുപ്പ് പോലെ വരുന്നു, അത് നിരന്തരമായിട്ട് ആവർത്തിക്കപ്പെടുന്നു. ഒരു കുറഞ്ഞ പനി പോലെ, ഇൻഫെക്ഷൻ പോലെ ഇടയ്ക്കിടയ്ക്ക് ഇതിനോട് ചേർന്ന് വരുന്നു. കുളിരും വിറയുമായിട്ടുള്ള പനി, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ സാധാരണ വരുന്ന പോലത്തെ ലക്ഷണങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേക്കും സാധാരണ നമ്മൾ ആ രീതിയിലാണ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതായത് അത്തരമുള്ള സ്ത്രീകളിൽ ഒരു സ്ക്രീനിങ് ടെസ്റ്റ്, പാപ്സ്മിയർ എന്ന് പറയുന്ന സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ ക്യാൻസറിന് മുന്നോടിയായിട്ടുള്ള വ്യതിയാനങ്ങൾ തന്നെ ഇതിൻ്റെ ഗർഭാശയകളുടെ ഭാഗത്തുള്ള ശ്ലേഷ്മ സ്ഥലത്തിൽ വന്നതായിട്ട് കാണാം. അപ്പോൾ അങ്ങനെ വരുന്ന സ്ത്രീകളിൽ ഒരു ലഘു ശസ്ത്രക്രിയ, ഡി എൻ സി എന്ന് പറയുന്ന ഒരു ലഘു ശസ്ത്രക്രിയ ചെയ്യുന്നതോടുകൂടി ആ വ്യത്യാസം അവിടെ നിൽക്കുകയാണ്. അതായത് മൂർധന്യാവസ്ഥയിലുള്ള ക്യാൻസറിലേക്ക് മാറുന്ന ആ ഒരു സാധ്യത അവിടെ തീരുകയാണ്. അതോടെ ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാൻസർ പ്രിവെൻഷനാണ് ആ ഒരു ചെറിയ ലഘു ശസ്ത്രക്രിയ കൂടെ സംഭവിക്കുന്നത്.
1: സാർ, ഇന്ന് ഈ രോഗലക്ഷണങ്ങൾ പലരിലും ഉണ്ടെങ്കിലും പക്ഷെ അവർ വേണ്ടത്ര ഒരു ഗൗരവം ഈ വിഷയത്തിൽ കാണിക്കുന്നതായി കാണാറില്ല. രോഗലക്ഷണങ്ങൾ ഒക്കെ തന്നെ ഡോക്ടറോട് പറയാനും അല്ലെങ്കിൽ കുടുംബത്തോട് തുറന്നു പറയാനുമുള്ള ഒരു വിമുഖത പലരിലും കാട്ടാറുമുണ്ട്. ഇത് പലപ്പോഴും ഈ രോഗത്തെ സങ്കീർണമാക്കുകയല്ലേ?
0: ഈ പറഞ്ഞ ശരിയാണ്, പക്ഷെ അത് ഈ ഇപ്പോ അത് മാറി വരുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ താഴേക്കിടയിലുള്ള ആരോഗ്യ രംഗത്തെ പ്രവർത്തനം, അതിനകത്തുണ്ടായ ആ ഉണർവ് കാരണം ആ വ്യത്യാസങ്ങളൊക്കെ കുറച്ചൊക്കെ നമുക്ക് തരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ്, ആശാ വർക്കേഴ്സ്, അതുപോലെ അംഗൻവാടി വർക്കേഴ്സ്, അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു ഒരു ശൃംഖല തന്നെ ഇവരെ കണ്ട് അവരുടെ രോഗലക്ഷണങ്ങൾ അറിഞ്ഞ് നേരത്തെ തന്നെ അവരെ ഡോക്ടറുടെ അടുത്തെത്തിക്കാനുള്ള ഒരു ട്രെയിനിങ്, ആ രോഗലക്ഷണങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഇന്ന ഇന്ന രോഗലക്ഷണങ്ങളുള്ള ആള് ഇന്ന അസുഖത്തിന്റെ സാധ്യതയുള്ളതാണെന്ന് അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഒരു സവിശേഷമായിട്ടൊരു ആപ്പ് തന്നെ, ശൈലി ആപ്പ് എന്നൊരു ആപ്പ് നിലവിലുണ്ട്. അപ്പൊ ആ ആപ്പ് അനുസരിച്ചിട്ട് ഇവരെ സ്ക്രീൻ ചെയ്ത് കൊണ്ടുവരുന്നത് കൊണ്ട്, പ്രാരംഭദശയിലുള്ള ക്യാൻസർ രോഗ നിർണയ ക്യാമ്പുകളിലേക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് കൊണ്ട് നേരത്തെ തന്നെ ക്യാൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ അവസ്ഥയിൽ നിന്ന്, ഇപ്പോൾ ഈ ചോദിച്ച അവസ്ഥയിൽ നിന്ന് അതിനകത്തുനിന്ന് ശരിക്കും മാറ്റം വന്നിട്ടുണ്ട്.
1: സാർ, അതുപോലെ തന്നെ ഏത് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളിലാണ് പൊതുവെ ഈ രോഗസാധ്യത കൂടുതൽ കണ്ടുവരുന്നത്?
0: പ്രായം ചെന്ന സ്ത്രീകളിലായിരുന്നു ആദ്യം ഇത് കണ്ടിരുന്നത്. നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ, 20 വർഷം മുമ്പ് ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ, ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഒരു 60 പ്രായത്തിലുള്ള സ്ത്രീകളായിരുന്നു കൂടുതലായിട്ട് ഈ രോഗബാധിതരായിട്ട് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ അതിൽ നിന്ന് മാറ്റമായി ഇപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന കാലഘട്ടത്തിൽ ആ ഏജ് ഗ്രൂപ്പ് ശരിക്കും പറഞ്ഞാൽ ഒരു 40-50 ഏജ് ഗ്രൂപ്പിലും കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. പ്രത്യുൽപാദന ഘട്ടം കഴിഞ്ഞ സ്ത്രീകളിലല്ല, പ്രത്യുൽപാദന ഘട്ടത്തിലുള്ള സ്ത്രീകളിൽ തന്നെ, അത് ആ പ്രത്യുൽപാദന ഘട്ടം കഴിയാറായ സ്ത്രീകളിലാണ് ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. കാരണം വെച്ചാൽ ഈ അതിൻ്റെ പിന്നിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കുറെ ഘടകങ്ങൾ പറഞ്ഞല്ലോ, ഈ ഘടകങ്ങളുമായിട്ടുള്ള സമ്പർക്കം അല്ലെ, ആ ഘടകങ്ങളുമായിട്ടുള്ള എക്സ്പോഷർ ആ സമയമാകുമ്പോൾ, എന്ന് വെച്ചാൽ ക്യാൻസറിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വർഷങ്ങൾ കൊണ്ടുള്ള ചെറിയ എക്സ്പോഷറാണ് എപ്പോഴും വിഷയമാകുന്നത്. ഇപ്പോൾ റേഡിയേഷൻ തന്നെ അല്ലെങ്കിൽ രാസവസ്തുക്കളായിട്ടുള്ള സമ്പർക്കം തന്നെ, അത് ചെറിയ ഡോസ് കുറേ കാലമായി എക്സ്പോഷർ വരുമ്പോഴാണ് അത് ക്യാൻസറായിട്ട് മാറുന്നത്. ഇവിടെയും അതെ, ആ ഘടകങ്ങളൊക്കെ ആയിട്ട് നിരന്തര സമ്പർക്കം പുലർത്തി വരുന്ന വർഷങ്ങൾ നീളുമ്പോഴാണ് അത് ക്യാൻസറിലേക്ക് നയിക്കുന്നത്.

0: അപ്പോൾ നമ്മൾ സാധാരണ മെഡിക്കൽ ടേംസിൽ സ്ക്വാമസ് മെറ്റപ്ലേസ്യ എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ടാവും, ഹൈപ്പർ പ്ലേസ്യ എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ടാവും, എൻഡ്രോപിയോൺ എന്നൊരു ഘട്ടമുണ്ടാവും. ഇതൊക്കെ ക്യാൻസറിന് മുന്നോടിയായിട്ടുള്ള വ്യത്യാസങ്ങളാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ തന്നെ ഈ അസുഖം കണ്ടെത്തി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ പ്രതിവിധി ചെയ്യുകയാണെങ്കിൽ ലഘുശസ്ത്രക്രിയയോ അപ്പോൾ അത് അതിൻ്റെ പാപ്സ്മിയർ സ്ക്രീനിങ് ടെസ്റ്റിൽ കൂടി അത് കണ്ടെത്തി കഴിഞ്ഞാൽ അത് ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു വ്യത്യാസമുള്ളൊരു അല്ലെങ്കിൽ മൂന്നാം ഘട്ടത്തിലെയോ നാലാം ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു ക്യാൻസർ നമുക്ക് അവിടെ വെച്ച് തന്നെ തടയാനാകും.
1: സർ, ഗർഭാശയഗള ക്യാൻസറിന്റെ ചികിത്സാ രീതികളെ കുറിച്ച് ശ്രോതാക്കൾക്കായി ഒന്ന് വിശദീകരിക്കാമോ?
0: അത് അസുഖത്തിന്റെ ഓരോ ഘട്ടമനുസരിച്ചിട്ടാണ് തീരുമാനിക്കപ്പെടുന്നത്. ആദ്യമായി നമ്മൾ പറയുകയാണെങ്കിൽ ഒന്നാം ഘട്ടം എന്ന് പറഞ്ഞാൽ ഗർഭാശയഗളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, അതായത് ചുറ്റുമുള്ള അവയവങ്ങളിലേക്ക് വ്യാപിച്ചിട്ടില്ല എന്നുള്ള അവസ്ഥ. ആ അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ തന്നെയാണ്, അതായത് ശസ്ത്രക്രിയ തന്നെയാണ് അതിൻ്റെ പ്രതിവിധി. ഗർഭാശയം മൊത്തമായും അതിനോടൊപ്പം അനുബന്ധ അവയവങ്ങളായ അണ്ടാശയം, അണ്ടവാഹിനി കുഴലുകൾ, അതിനു ചുറ്റുമുള്ള സ്നായുക്കൾ, അതിനു ചുറ്റുമുള്ള കഴലകൾ, ഇതെല്ലാം നീക്കം ചെയ്യുന്നതാണ് ആ ഒരു കുറച്ച് മേജർ ഓപ്പറേഷൻ തന്നെയാണ്. ആ ഓപ്പറേഷൻ ചെയ്തതിനു ശേഷം അതിൻ്റെ പത്തോളജി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി എന്തെങ്കിലും ട്രീറ്റ്മെൻറ് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനാവും. അതാണ് ഒന്നാം ഘട്ടത്തിലെ ചികിത്സ. ഇനി രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞാൽ ഗർഭാശയഗളത്തിൽ മാത്രമായി ഒതുങ്ങി നിൽക്കാതെ അതിന് പുറത്തേക്കുള്ള അവയവങ്ങളിലേക്ക് ചെറുതായിട്ട് വ്യാപിച്ചു തുടങ്ങിയ ഘട്ടമാണ്. അപ്പോൾ അവിടം തൊട്ട് ഇതിൻ്റെ ചികിത്സാ രീതി മാറുകയാണ്. അതായത് കൺകറന്റ് കീമോ ആർടി, അതായത് റേഡിയേഷനും കീമോയും കൂടെ ചേർന്നുള്ള ചികിത്സയാണ് നമ്മളവിടെ കൊടുക്കുന്നത്. പ്രധാന ചികിത്സ റേഡിയേഷൻ തന്നെയാണ്. അതായത് അസുഖം ബാധിച്ച ഭാഗങ്ങളിലേക്ക് ഗാമ റേഡിയേഷൻ ഏൽപ്പിച്ച് ആ കോശങ്ങളെ, അർബുദ കോശങ്ങളെ കരിയിച്ച് കളയുന്ന ടെക്നിക്കിനെയാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ആ റേഡിയേഷൻ രണ്ട് തരത്തിലുണ്ട്. അതായത് ഗർഭാശയഗളത്തിന് പുറത്ത് റേഡിയേഷൻ ഏൽപ്പിക്കുന്ന ടെക്നിക്ക്, അതിനുശേഷം അതിനനുബന്ധമായി അകത്ത് റേഡിയേഷൻ വെക്കുന്ന, ഉള്ളിൽ റേഡിയേഷൻ വെക്കുന്ന ടെക്നിക്കുണ്ട്. അതിൻ്റെ ചികിത്സയുടെ കുറച്ചുകൂടി ഫലപ്രദമാകുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അസുഖമുള്ളതിൻ്റെ ഏറ്റവും അടുത്ത് തന്നെയാണ് നമ്മൾ റേഡിയേഷൻ അവിടെ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ആ അസുഖമുള്ള ഭാഗത്തിന് റേഡിയേഷൻ കിട്ടാനുള്ള സാധ്യത അവിടെ കിട്ടുന്നു. അപ്പോൾ പുറത്തുള്ള റേഡിയേഷനും അകത്തുള്ള റേഡിയേഷനും കൂടെ ചേർന്നുള്ള ചികിത്സയാണ് റേഡിയേഷൻ ചികിത്സയിലുള്ളത്. പക്ഷേ റേഡിയേഷൻ ചികിത്സയുടെ ആ ഇഫക്റ്റ്, അതിൻ്റെ ഫലം കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ചെറിയ ഡോസ് കീമോതെറാപ്പി, സിസ്പ്ലാറ്റിൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ പാക്ലിടാക്സൽ കാർബോപ്ലാറ്റിൻ എന്ന് പറയുന്ന ചില മരുന്നുകൾ കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കുന്നുണ്ട്. അതിന് അനുബന്ധ ആ റോളാണ് കൂടുതലായിട്ടുള്ളത്. പ്രധാനമായിട്ടുള്ള ചികിത്സ റേഡിയേഷൻ തന്നെയാണ്. അത് രണ്ടാം ഘട്ടത്തിലും മൂന്നാം ഘട്ടത്തിലും ഒരു പരിധിവരെ നാലാം ഘട്ടത്തിലും റേഡിയേഷനും കീമോയും കൂടെ ചേർന്നുള്ള ചികിത്സയാണ് നൽകുന്നത്. നാലാം ഘട്ടം എന്ന് പറയുന്നത്, അപ്പം മൂന്നാം ഘട്ടത്തിൽ ബി എന്ന് പറയും, പാരാമെട്രിയം എന്ന് പറഞ്ഞാൽ അതായത് യൂട്രസിൻ്റെ ലെയറുകളുടെ പുറത്തുള്ള അതിന് സമാന്തരമായിട്ടുള്ള ഭാഗത്തിനെയാണ് പാരാമെട്രിയം എന്ന് പറയുന്നത്. ആ പാരാമെട്രിയം വരെ ബാധിച്ച ക്യാൻസറുകൾക്ക് ഏറ്റവും ഫലപ്രദം റേഡിയേഷനും കീമോയും കൂടെ ചേർന്നുള്ള ഈ ചികിത്സയാണ്. നാലാം ഘട്ടത്തിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ ഈ ഗർഭാശയഗളവുമായി നേരിട്ട് ബന്ധമില്ലാത്ത അവയവങ്ങളിലേക്ക് അസുഖം ബാധിച്ച അവസ്ഥയാണ്. അപ്പോൾ അവിടെ ശരിക്കും ചികിത്സിച്ച് മാറ്റുക എന്നുള്ള നമ്മുടെ ലക്ഷ്യം അവിടെ പൂർണ്ണമായും ഫലപ്രദമായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അവിടെ ഡിസീസ് കൺട്രോൾ, അതായത് ബാക്കി ഭാഗങ്ങളിലേക്കുള്ള അസുഖം പടർന്നു പിടിക്കുന്നതിനെ ഒരു പരിധിവരെ തടയുന്നു, അവിടെയുള്ള അസുഖത്തിനെ നിയന്ത്രിക്കുന്നു. അപ്പോൾ ആ ചികിത്സ എന്ന് പറയുന്നത് പാലിയേറ്റീവ് കീമോതെറാപ്പിയാണ്. നേരത്തെ പറഞ്ഞ സിസ്പ്ലാറ്റിൻ, പാക്ലിടാക്സൽ, കാർബോപ്ലാറ്റിൻ എന്ന് പറയുന്ന ആ മരുന്നുകൾ ആ രോഗിയുടെ സർഫസ് ഏരിയ അനുസരിച്ചിട്ട്, ഹൈറ്റും വെയ്റ്റും വെച്ച് കണക്ക് കൂട്ടുന്ന സർഫസ് ഏരിയ അനുസരിച്ച് കൊടുക്കുന്നതാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്. ചിലപ്പോഴൊക്കെ രക്തം കൂടുതലായിട്ട് പോകുന്ന, അമിത രക്തസ്രാവമുള്ള സ്ത്രീകളിൽ ആ രക്തസ്രാവം നിർത്താൻ വേണ്ടി എമർജൻസി ആയിട്ട് റേഡിയേഷൻ കൊടുക്കേണ്ടി വരാറുണ്ട്. അപ്പം അങ്ങനെ പലപ്പോഴും അങ്ങനെ. പിന്നെ വയസ്സായ സ്ത്രീകളിൽ 70-80 വയസ്സ് പ്രായമുള്ള, ശാരീരിക ആരോഗ്യസ്ഥിതി അത്ര മെച്ചമല്ലാത്ത സ്ത്രീകളിൽ നമ്മൾ ചെറിയ ഡോസിൽ റേഡിയേഷൻ കൊടുക്കാറുണ്ട്, പാലിയേറ്റീവ് റേഡിയേഷൻ. ആ റേഡിയേഷൻ മാത്രം കൊണ്ട് ചികിത്സ ഒതുക്കേണ്ടി വരാറുണ്ട്. കാരണം വെച്ചാൽ അവരുടെ ശാരീരിക ആരോഗ്യസ്ഥിതി അതിന് അനുവദിക്കുന്നില്ല. എന്നാലും ഇതിനെക്കുറിച്ചുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ പറയേണ്ടത് പ്രത്യാശ നൽകുന്ന ചില ഘടകങ്ങളുണ്ട്. അതായത് പ്രാരംഭദശയിലുള്ള ക്യാൻസർ രോഗനിർണയത്തിൻ്റെ ഒരു സാധ്യത. അപ്പോൾ ആ സാധ്യത നമ്മൾ പരിപൂർണമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് അത് പ്രവേശിക്കുന്നത് തടയാനാവും. കാരണം നേരത്തെ തന്നെ ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ കൊണ്ട് രോഗി നമ്മളെ സമീപിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം സ്വാഭാവികമായിട്ട് ഇപ്പം ലൈംഗികബന്ധത്തിന് ശേഷം രക്തസ്രാവം ഉണ്ടാകുന്നത് സ്വാഭാവികമല്ല, അതുപോലെ ആർത്തവവിരാമത്തിന് ശേഷം രക്തസ്രാവം ഉണ്ടാകുന്നത് സ്വാഭാവികമല്ല. ഒന്ന് രണ്ട് തവണ മൂത്രത്തിൽ പഴുപ്പുണ്ടാകുന്നത് കുഴപ്പമില്ല, പക്ഷേ നിരന്തരം അത് അലട്ടിക്കൊണ്ടിരിക്കാനുള്ള സ്ത്രീകൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി സമീപിക്കാനുള്ള ഗൈനക്കോളജി, ഒരു സ്ത്രീ ഗൈനക്കോളജിനെങ്കിലും സമീപിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ സമീപിക്കും.

0: ഇപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റായിട്ടുള്ള പാപ്പ് സ്മിയർ ടെസ്റ്റ് ചെയ്ത് നോക്കും. പിന്നെ ഇതിൻ്റെ ചികിത്സയിൽ വന്ന വിപ്ലവകരമായ ഒരു മാറ്റം, അതായത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് ഇതിൻ്റെ ഒരു മൂലകാരണങ്ങളൊന്നും പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു പ്രദേശത്ത് കണ്ടുവരുന്ന വൈറസുകളുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കും. ആ ഇന്ന വൈറസാണ് അവിടെ കാണാൻ സാധ്യതകൾ, ഇവിടെ 6, 8, 14 എന്ന് 3 ടൈപ്പ് ഉണ്ടെന്നിരിക്കട്ടെ. ആ 3 സബ് ടൈപ്പ് കൂടെ ചേർത്തുണ്ടാക്കുന്ന ഒരു പോളിവാലൻ വാക്സിൻ പ്രത്യുൽപാദന ഘട്ടത്തിൽ ഏതാണ്ട് 20 to 45 വയസ്സ് വരെയുള്ള സ്ത്രീകൾ നൽകുകയാണെങ്കിൽ ആ വൈറസ് കൊണ്ടുണ്ടാകുന്ന ഗർഭാശയകളിലെ ക്യാൻസർ 90 to 93% വരെ കണ്ട് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. അത് വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റമാണ്.
1: എന്താണ് ഗർഭാശയകളെ ക്യാൻസർ, ഇതിന്റെ ലക്ഷണങ്ങളും പ്രതിവിധിയും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടറിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

സമയം 10 മണി കഴിഞ്ഞ് 15:32. ഇപ്പോൾ ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിനെ തുടർന്ന് ബോളിവുഡ് ഹിറ്റ്സ്. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11 മണിക്ക് ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. 12 മണിക്ക് FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇശൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3 മണിക്ക് NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 ചലച്ചിത്ര ഗാനങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. തുടർന്ന് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5 മണി മുതൽ ആകാശവാണി തിരുവനന്തപുരം നിലയം റിലേ ചെയ്യുന്ന പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി, 6:10 വയനാട് ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും എന്നിവ കേൾക്കാം. ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.

ബോളിവുഡ് ഹിറ്റ്സ്. ബോളിവുഡ് ഹിറ്റ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യം കേൾക്കാം രക്ഷാബന്ധൻ എന്ന ചിത്രത്തിനുവേണ്ടി ശ്രേയ ഘോഷാൽ ആലപിച്ച ഗാനം. ഗാനരചന ഇർഷാദ് കാമിൽ, സംഗീതം ഹിമേഷ് രേഷമ്മിയ.

എ ആർ റഹ്മാൻ, ജസ്വീന്ദർ സിംഗ്, ഷിറാസ് ഉപ്പൽ എന്നിവർ ആലപിച്ച ഗാനം കേൾക്കാം. ഇനി ചിത്രം റാഞ്ചേന. ഗാനരചന ഇർഷാദ് കാമിൽ, സംഗീതം എ ആർ റഹ്മാൻ.

ബോളിവുഡ് ഹിറ്റ്സിൽ ഇനി കേൾക്കാം. രശ്മി വിരാഗിന്റെ വരികൾക്ക് അമാൽ മാലിക് ഈണം പകർന്ന് അർമാൻ മാലിക് ആലപിച്ച ഗാനം. ചിത്രം ഷെഫ്.

ചിത്രം ലഗാൻ. പാടിയത് അൽക്കായാഗ്നിക്കും ശ്രീനിവാസും ചേർന്ന്. ഗാനരചന ജാവേദ് അക്തർ. സംഗീതം AR റഹ്മാൻ.

0: ಬಾಲಿವುಡ್ ಹಿಟ್ಸ್
1: ಆಕಾಶವಾಣಿ 102.7 ಮಂಜೇರಿ FM ಮಲಯಾಳತಿಂಡೆ ಹೃದಯ ತಾಳಂ. FM ಪ್ರಧಾನ ವಾರ್ತೆಗಳು. കേരളത്തിന്റെ ആകെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപയാണെന്ന് സംസ്ഥാന ഗവൺമെന്റിന്റെ ധവളപത്രം. സംസ്ഥാന വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ നിർബന്ധിത ആവശ്യങ്ങൾക്കായാണ് ചെലവാക്കുന്നതെന്നും ധവളപത്രത്തിൽ വ്യക്തമാക്കി. വികസന പ്രവർത്തനങ്ങൾക്ക് മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കുകളിലൊന്നാണെന്നും ധവളപത്രം. ഗവൺമെന്റ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DA, DR കുടിശ്ശികകൾ ഉൾപ്പെടെ 48,733 കോടി രൂപയുടെ കുടിശ്ശിക ബാധ്യതകൾ പുതിയ ഗവൺമെന്റ് ഏറ്റെടുക്കുന്നതായും ധവളപത്രത്തിൽ പറയുന്നു. വിലക്കയറ്റവും പ്രതിസന്ധിയും പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് CPIM നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധ മാർച്ച്. ഏരിയ കേന്ദ്രങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളിലേക്കാണ് മാർച്ച്. ഇറാനിൽ ഡൊണാൾഡ് ട്രംപിന്റെ കൂടുതൽ സൈനിക നടപടി പാടില്ലെന്ന പ്രമേയം അമേരിക്കൻ പ്രതിനിധി സഭ പാസാക്കി. 208-215 വോട്ടിനാണ് പ്രമേയം പാസായത്. ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി കൊച്ചി സിറ്റിയിൽ നടത്തിയ പരിശോധനയിൽ 437 ഗ്രാം MDMA മൂന്ന് പേർ പിടിയിൽ. പാലക്കാട് കൈതക്കുഴി സ്വദേശി അർജുൻ, കാസർകോട് ചേർക്കള സ്വദേശി രതീഷ്, എറണാകുളം കളമശ്ശേരി സ്വദേശി ആസിഫ് എന്നിവരെയാണ് ഡാൻസ് ഓഫ് ടീം പിടികൂടിയത്. കേരളം അതിലോല പാരിസ്ഥിതിക പ്രദേശമാണെന്നും വികസനം നമ്മുടെ സുഖത്തിനുവേണ്ടി മാത്രമാകരുതെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. കൊല്ലം ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ ആദിനാട് ഗോപി പുരസ്കാരം സാഹിത്യകാരനും മുൻ IAS ഉദ്യോഗസ്ഥനുമായ ജി മധുസൂദനന് സമ്മാനിക്കുകയായിരുന്നു അദ്ദേഹം. മഴ ശക്തമാകുമെന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ പഴശ്ശി ജലസംഭരണിയുടെ ഷട്ടറുകൾ അല്പസമയത്തിനകം തുറക്കും. ജലവിതാനം ക്രമീകരിക്കാനാണ് ഷട്ടറുകൾ തുറക്കുന്നതെന്ന് ഇറിഗേഷൻ പ്രോജക്ട് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. സ്വർണവില പവന് 80 രൂപ കുറഞ്ഞ് 1,14,480 രൂപയാണ് ഗ്രാമിന്.
2: FM പ്രധാന വാർത്തകൾ.
3: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ആരോഗ്യജാലകം തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
5: ഹൃദയ സംരക്ഷണത്തിൽ എന്നും കരുതലോടെ മൌലാന ഹാർട്ട് ഫൗണ്ടേഷൻ, മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
6: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
7: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
8: ട്രെയിൻ സമയം.
1: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1631 ശ്രീ ഗംഗാനഗർ തിരുവനന്തപുരം നോർത്ത് കൊച്ചുവേളി എക്സ്പ്രസ് 30 മിനിറ്റ് വൈകി 11:03. 1606 തിരുവനന്തപുരം സെൻട്രൽ, മംഗളൂരു സെൻട്രൽ, ഏർനാട് എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 11:33. 1616 മംഗളൂരു സെൻട്രൽ, ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് കൃത്യസമയം പാലിച്ച് 11:38 എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5660 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 18 മിനിറ്റ് വൈകി 11:10 എത്തിച്ചേരും.
8: ട്രെയിൻ സമയം.
7: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
9: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
10: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
11: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി. ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ.

0: സ്ഥലങ്ങളിലും പുകയില ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിപണനവും നിയന്ത്രിക്കുന്നതിന്റെയും ബോധവത്കരണ പ്രവർത്തനങ്ങൾ കോട്ട്പ എൻഫോഴ്സ്മെന്റ് ഡ്രൈവ്, വിദ്യാലയങ്ങളിലും പരിസരങ്ങളിലും ജാഗ്രതാ സമിതികളുടെ നിരീക്ഷണം തുടങ്ങിയവ ശക്തമാക്കുന്നതിന്റെയും ഭാഗമായി കോഴിക്കോട് ജില്ലാതല ഏകോപനയോഗം ചേർന്നു. ലോക പുകയില വിരുദ്ധ ദിനമായ മെയ് 31 ആരംഭിക്കുകയും അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ഈ മാസം 26 വരെ നീളുന്നതുമായ പുകയില ലഹരി വിരുദ്ധ ബോധവത്കരണ പ്രവർത്തനങ്ങളും നിയമ നടപടികളും ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഏകോപനത്തോടെയും പൊതുജന പങ്കാളിത്തത്തോടെയും നടപ്പാക്കാൻ തീരുമാനിച്ചു. സ്കൂളുകളിൽ ബോധവത്കരണ പരിപാടികൾ ശക്തമാക്കുകയും കേന്ദ്ര സർക്കാർ മാനദണ്ഡപ്രകാരം പുകയിലരഹിതമായി പ്രഖ്യാപിക്കാനുള്ള നടപടികൾ ഊർജിതമാക്കുകയും ചെയ്യും. പിടിഎകളുടെ നേതൃത്വത്തിൽ ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനം ശക്തമാക്കും. ലഹരി ഉപയോഗമോ മറ്റോ ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കേണ്ട ഹെൽപ്ലൈൻ നമ്പറുകൾ, ടെലിമനസ് ഹെൽപ്ലൈൻ നമ്പർ, ആരോഗ്യവകുപ്പിന്റെ ദിശ നമ്പറുകൾ എന്നിവ എല്ലാ സ്കൂളുകളിലും പ്രദർശിപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി. എൽആർ ഡെപ്യൂട്ടി കളക്ടർ സി വി പ്രകാശൻ അധ്യക്ഷനായി. കെഎസ്ആർടിസി ബജറ്റ് ടൂറിസത്തിന് ഔദ്യോഗികമായി തുടക്കമിട്ട മലപ്പുറം ജില്ലയിൽ ഇത്തവണ ചരിത്ര നേട്ടം. 2001 തുടക്കമിട്ടതു മുതലുള്ളതിൽ ഏറ്റവും കൂടിയ മാസവരുമാനമാണ് മേയിലുണ്ടായത്. മലപ്പുറം ജില്ലയിലെ 4 യൂണിറ്റുകളിൽ നിന്ന് 50,28,822 രൂപയുടെ വരുമാനമുണ്ടായി. 49 ലക്ഷം രൂപ പ്രതീക്ഷിച്ചിരുന്നിടത്താണ് ഈ നേട്ടം.
1: നാട്ടുവൃത്താന്തം വികസന വാർത്തകൾ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
3: എന്നും രാവിലെ 8:30.
2: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ,
4: സി എച്ച് സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
5: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി, ഫോൺ 9495777174.
6: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23.
7: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
6: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.

ആദ്യഗാനം മൂടൽമഞ്ഞ് എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയത്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ഉഷ ഖന്ന. ഈ ഗാനത്തിനായി കത്തെഴുതിയത് സി ഭാഗ്യലക്ഷ്മി, മേലാറന്നൂർ, തിരുവനന്തപുരം.

അബുലൈസ് ഉലിപ്പുഴ ആവശ്യപ്പെടുന്നു, പോസ്റ്റ്മാനെ കാണാനില്ല എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

മാത്യൂസ് കടമ്പനാടിൻ്റെ വരികൾക്ക് അനുരാജിൻ്റെ സംഗീതം. ഗായകൻ ജയചന്ദ്രൻ. ചിത്രം ലിലീസ് ഓഫ് മാർച്ച്. ഈ ഗാനം ആവശ്യപ്പെട്ടത് ഗോവിന്ദൻ പുതുമന, കാഞ്ഞങ്ങാട്, കാസർഗോഡ്.

ബാലമുരളികൃഷ്ണയും യേശുദാസും പാടിയ ഗാനം. ചിത്രം ഭരതം. ഗാനശില്പികൾ കൈതപ്പം, രവീന്ദ്രൻ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു രാജി മരത്തങ്കോട്.

No.

0: മൂത്തേടം പൂളപ്പൊയ്കയിൽ നിന്ന് ടി മുഹമ്മദ്, കുഞ്ഞിരുമ്മ, റഷീദ്, സജന, റിഫാൻ, റിൻഷി, റിഷാൻ, റിഹ എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണ് ഇനി ചിത്രം തറവാട്ടമ്മ യേശുദാസ് പാടിയത്.
1: കന്നിയിൽ പിറന്നാലും കാർത്തിക

0: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
1: ഓ ലവ്ലി, വെൽ ഡൺ.
0: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാറും വാങ്ങിക്കാം അതേ ലോൺ കൊണ്ട് തന്നെ.
1: നോ,
0: ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടൂ. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ.

ആകാശഗംഗയിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാൻ കാത്തിരിക്കുന്നു സത്യൻ പോരൂർ. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം വേണി ഇഗ്നേഷ്യസ്.

കുറ്റിപ്പുറം മിനി പമ്പയിൽ നിന്ന് രാമകൃഷ്ണൻ, രാധ, രാജീവ്, രാഗിഷ, ദേവനന്ദ എന്നിവർ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അപരാധി എന്ന ചിത്രത്തിൽ

ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. യൂസഫ് ലിഗച്ചേരിയുടെ വരികൾക്ക് കെ ജെ ജോയി സംഗീതം നൽകി യേശുദാസും പി മാധുരിയും ചേർന്ന് പാടിയത് ചിത്രം ഹൃദയം പാടുന്നു. ഈ ഗാനം ആവശ്യപ്പെട്ടത് രാമൻകുട്ടി കൊണ്ടിപ്പറമ്പ്.

ഗിരീഷ് ചിറ്റണ്ട എഴുതിയിരിക്കുന്നു. ചിരിക്കുടുക്ക എന്ന ചിത്രത്തിലെ ഗാനത്തിനായി പാടിയത് എസ് ജാനകിയും സംഘവും. രചന യൂസഫ് ലിക്കച്ചേരി, സംഗീതം ശങ്കർ ഗണേഷ്.

കെ പി മോഹനൻ, പെരുമ്പളം ചേർത്തല. കാത്തിരിക്കുന്ന ഗാനം ചക്രവാളം ചുവന്നപ്പോൾ. യേശുദാസും സംഘവും പാടിയത്. രചന ചിറയൻകീഴ് രാമകൃഷ്ണൻ. സംഗീതം എം കെ അർജുനൻ.

ആകാശ പുഷ്പം പോലെ അസ്ഥിര ചാപലങ്ങൾ. മനുഷ്യ ഭാഗ്യങ്ങൾ വെറും മായാമോഹങ്ങൾ. ആകാശ പുഷ്പം

ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം. വാട്സപ്പ് നമ്പർ ഇതാണ്: 9495055600. 9495055600. ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ.

0: 7. ഇന്ന് മധ്യാഹ്ന പ്രക്ഷേപണത്തിൽ നിങ്ങളോടൊപ്പം ഞാൻ സുധീർ ബാബു.
1: FM പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും ദാമനും സന്ദർശിക്കും. സൂറത്തിൽ റോഡ്, വൈദ്യുതി, വ്യാവസായിക മേഖലകളിൽ 18,800 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളുടെ സമർപ്പണവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. സംസ്ഥാന ഗവൺമെന്റ് കൊണ്ടുവന്ന ധവളപത്രത്തെ എതിർക്കുന്നതായി BJP നിയമസഭാംഗം രാജീവ് ചന്ദ്രശേഖർ. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി ദുർബലമാണെന്നും അതിന് മാറ്റം കൊണ്ടുവന്നില്ലെങ്കിൽ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞതെല്ലാം മധുര സ്വപ്നം മാത്രമാകുമെന്നും അദ്ദേഹം സഭയിൽ വ്യക്തമാക്കി. ADM നവീൻ ബാബുവിന്റെ മരണം സംബന്ധിച്ച് കേസന്വേഷണം CBIക്ക് വിടാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. നവീൻ ബാബുവിന്റെ മകൾ നിരഞ്ജനയ്ക്ക് ആശ്രിത നിയമനം നൽകാനും യോഗത്തിൽ തീരുമാനമായി. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോട്ടയം നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ഉദ്യോഗസ്ഥ സമിതിയുടെ പരിശോധന നാളെ. MC റോഡിൽ ചിങ്ങവനം മുതൽ സംക്രാന്തി വരെ ഗതാഗത സാഹചര്യം കളക്ടറുടെ നേതൃത്വത്തിലെ സംഘമാണ് പരിശോധിക്കുന്നത്. 2019 ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിലുണ്ടായ ബോംബാക്രമണത്തിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുൻ പ്രസിഡന്റ് ഗോതബയ രാജപക്സെയ്ക്കും 2 സൈനിക ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർക്കും ശ്രീലങ്കൻ കോടതി വിലക്ക് ഏർപ്പെടുത്തി. കൊളംബോ ഫോർട്ട് മജിസ്ട്രേറ്റിന്റേതാണ് ഉത്തരവ്. ശ്രീലങ്കയിലെ കൊളംബോയ്ക്കടുത്ത് വൃദ്ധസദനത്തിന് തീപിടിച്ച് 11 പേർ മരിച്ചു. 3 പേരെ കാണാതായി. 72 പേർ താമസ സ്ഥലത്തുണ്ടായിരുന്നതായി ശ്രീലങ്കൻ അധികൃതർ അറിയിച്ചു. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ 4 ആരാധനകളിൽ ആദ്യത്തെ തിരുവോണം നാളെ നടക്കും. ഞായറാഴ്ച ഇളനീർ വെപ്പും തിങ്കളാഴ്ച ഇളനീരാട്ടവും അഷ്ടമി ആരാധനയുമാണ്.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 12076 തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസ് 12:05, 1660 മംഗളൂരു തിരുവനന്തപുരം ഏറനാട് എക്സ്പ്രസ് 15 മിനിറ്റ് വൈകി 12:23, 1615 ചെന്നൈ മംഗളൂരു എക്സ്പ്രസ് 1:08, 1275 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് 2:19, 16324 മംഗളൂരു കോയമ്പത്തൂർ എക്സ്പ്രസ് 2:34, 16650 കന്യാകുമാരി മംഗളൂരു പരശുറാം എക്സ്പ്രസ് 2:55, 22609 മംഗളൂരു കോയമ്പത്തൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 2:59 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറത്ത് ട്രെയിൻ നമ്പർ 5669 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54, 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 എത്തിച്ചേരുമെന്നാണ് കരുതുന്നത്.
2: ട്രെയിൻ സമയം.

പ്രിയപ്പെട്ടവരെ, ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് കേൾക്കാം ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാന പരിപാടി. നിങ്ങൾക്കും സന്ദേശങ്ങൾ അയക്കാം. സന്ദേശങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9495050600. സന്ദേശങ്ങൾ അയക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടഗാനത്തിന്റെ ആദ്യവരി, ചലച്ചിത്രത്തിന്റെ പേര്, നിങ്ങളുടെ പേര്, സ്ഥലം എന്നിവ കൃത്യമായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. ഇന്ന് ഉച്ചയ്ക്ക് ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാന പരിപാടി ഉച്ചയ്ക്ക് ഒരു മണിക്ക് കേൾക്കാം. ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 12

0: rose 43 points to 23,449 when reports last came in. And with that, we end this news bulletin.
1: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 12 മണി കഴിഞ്ഞ 10:10. ഇശൽ

0: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
0: രാവിലെ 8:23
2: പ്രായോജകർ മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച
0: ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ.

0: भारत अभियान।
1: निक्षय मित्र तो हम सबका साथ निभाते, टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जी और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन जन का रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
4: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510733334.
5: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
6: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
5: അമ്മയ്ക്ക് കരുതലായി,
6: കുഞ്ഞിന് കാവലായി
5: അലോഹ ഹോസ്പിറ്റൽ. ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
6: മോളുടെ പ്രസവത്തിയത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷ പാക്കേജ് തന്നെ എടുക്കണം.
5: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
7: മഞ്ചേരി കോഓപ്പറേറ്റീവ് കോളേജ്, സങ്കല്പ വേദി IAS അക്കാദമി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ SSLC പ്ലസ് ടു പൊതുപരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയവരെ അനുമോദിക്കുന്നു. June 7 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 PM മഞ്ചേരി മുനിസിപ്പൽ ടൌൺഹാളിൽ നടക്കുന്ന ചടങ്ങിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
8: IT ഓപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്, തേനീശൽ.
5: തിങ്കൾ രാവിലെ 8:20.
8: കന്നഡകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
5: No. 1 ഓപ്റ്റിക്കൽ ഷോറൂം, IQ ഓപ്റ്റിക്കൽസ്, ചട്ടിപ്പറമ്പ്.
9: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
10: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
11: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
12: ദിവസവും കാലത്ത് 6:35.
13: എന്റെ മുത്തശ്ശി ഇപ്പോഴും എത്ര അങ്ങ.
14: അൽ റെഹാൻ ഉള്ളപ്പോ തിമിര ഉൾപ്പെടെയുള്ള നേത്ര രോഗങ്ങൾ എന്തിനാ പേടിക്കണേ.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
5: കാർഷിക വൃത്താന്തം
6: എന്നും രാവിലെ 6:30.
5: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
6: കണ്ടംകുളത്തി പ്രസവരക്ഷ. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
5: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ്, കരുതൽ.
10: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
6: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുമ്പാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
15: മൌലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ആരോഗ്യജാലകം തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
5: ഹൃദയ സംരക്ഷണത്തിൽ എന്നും കരുതലോടെ മൌലാന ഹാർട്ട് ഫൗണ്ടേഷൻ, മൌലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
16: ഇശൽ തുടരുന്നു. ഇനി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. പാതി പലതിലും എന്ന് ആരംഭിക്കുന്നു.

0: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
1: എന്നും രാവിലെ 7 മണിക്ക്.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
3: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
4: മോളുടെ പ്രസവത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തെ പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തെ പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
1: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
4: കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
4: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510-7333-34.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
1: എന്നും രാവിലെ 8:30.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ,
4: കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
1: കാർഷിക വൃത്താന്തം
4: എന്നും രാവിലെ 6:30.
1: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
4: കണ്ടംകുളത്തെ പ്രസവരക്ഷ.
1: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: അമ്മയ്ക്ക് കരുതലായി,
4: കുഞ്ഞിന് കാവലായി,
1: അലോഹ ഹോസ്പിറ്റൽ.
8: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിൽ

0: ബോസിന്റെയും സംഭാഷണമാണ്.
1: ഓ ലവ്ലി, വെൽ ഡൺ.
0: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാർ വാങ്ങിക്കാം അതേ ലോണ് കൊണ്ട് തന്നെ.
1: നോ,
0: ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടു. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
2: RBI പറയുന്നു,
0: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
3: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
4: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
5: ആയിഷ ഗർഭിണിയാണോലേ?
6: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
5: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷയുടെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
7: ഹാ, അതപ്പൊ നന്നായി. ഏത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു.
5: വെരി സിമ്പിൾ തന്നെയോ? അതേതായാലും നന്നായി.
7: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
5: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
8: 8078777710 കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
9: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
10: എന്നും രാവിലെ 7 മണിക്ക്.
9: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
10: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
11: ഇഷൽ സമാപിക്കുന്നു.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിൻ്റെ ഹൃദയതാളം. സമയം 12 മണി കഴിഞ്ഞ് 56 മിനിറ്റ് 56 സെക്കൻഡ്. ഇപ്പോൾ ജാലകം കേൾക്കാം. കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ പദ്ധതിയിൽ അംഗത്വം നേടി ഒരു വർഷം പൂർത്തിയാക്കിയവരും കുടിശ്ശിക കൂടാതെ അംശദായം അടച്ചുവരുന്നവരുമായ അംഗങ്ങളുടെ മക്കളിൽ 2025-26 അക്കാദമിക വർഷം SSLC, CBSE, ICSE തുടങ്ങിയ പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിവരുന്നെന്ന് കാഷ് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. അൺഓർഗനൈസ്ഡ് WSSB.org എന്ന വെബ്സൈറ്റ് മുഖേന ഈ മാസം 15 വരെ അപേക്ഷിക്കാം. ഫോൺ നമ്പറുണ്ട്: 0495-237-8480, 0495-237-8480. വിവിധ മേഖലകളിൽ അസാധാരണ നേട്ടങ്ങൾ കൈവരിച്ച കുട്ടികളെ ആദരിക്കുന്നതിനായി കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം ഏർപ്പെടുത്തിയ പ്രധാനമന്ത്രി രാഷ്ട്രപാൽ പുരസ്കാർ 2026 ഈ മാസം 5 മുതൽ 18 വരെ പ്രായമുള്ള കുട്ടികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ ഓൺലൈനായി ജൂലൈ 31 വരെ, അടുത്ത മാസം 31 വരെ അപേക്ഷിക്കാം. ഫോൺ നമ്പർ 0495-237-8890, 0495-237-8920. PMMSY സംയോജിത ആധുനിക മത്സ്യഗ്രാമം പദ്ധതി പ്രകാരം മത്സ്യത്തൊഴിലാളി ഭവന പുനരുദ്ധാരണ പദ്ധതിയിലേക്ക് സ്വന്തം ഉടമസ്ഥതയിൽ ഭവനമുള്ള മത്സ്യത്തൊഴിലാളികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പൊന്നാനി മത്സ്യഭവനിലെ തെക്കേക്കടവ്, മരക്കടവ്, മുക്കാടി, മീൻതെരുവ് മത്സ്യഗ്രാമങ്ങളിൽ ഉൾപ്പെട്ടവർ ഈ മാസം 12 അപേക്ഷിക്കണം. 2 ലക്ഷം രൂപയാണ് ധനസഹായം. അപേക്ഷാ ഫോം മത്സ്യഭവനിൽ ലഭ്യമാണ്. ഫോൺ നമ്പർ 0494-266-428, 0494-266-428. ജാലകമാണ് ഇതുവരെ കേട്ടത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് കേൾക്കാം ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാന പരിപാടി. സന്ദേശങ്ങൾ അയക്കാം 949-950-50-600 എന്ന നമ്പറിലേക്ക്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാന പരിപാടി. ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റ്.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് എന്ന് പ്രതിപക്ഷ നേതാവ്. ധവളപത്രം തയ്യാറാക്കിയത് ധനവകുപ്പിന്റെ നേതൃത്വത്തിലെന്ന് മുഖ്യമന്ത്രി. കടബാധ്യത 5.07 ലക്ഷം കോടിയെന്ന് ധവളപത്രം. മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കുകളിലൊന്നെന്നും പരാമർശം. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ ലക്ഷ്യമിട്ടുള്ള കതിര് പദ്ധതി നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. എറണാകുളം മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കലിൽ ഈ മാസം 16 വരെ സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. കൊച്ചിയിൽ H1N1 ബാധിച്ച് വയോധിക മരിച്ചു. പരിശോധന ഊർജിതം. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഊർജ്ജ സുരക്ഷ, വ്യാപാരം, നിക്ഷേപം, ആരോഗ്യം ഉൾപ്പെടെയുള്ള മേഖലകൾ ചർച്ചയായി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഇന്ന് കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. ധവളപത്രത്തിനെതിരെ പ്രതിപക്ഷം വിയോജിപ്പ് രേഖപ്പെടുത്തി. ധവളപത്രം പൊളിറ്റിക്കൽ ഡോക്യുമെന്റാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. രഹസ്യ സ്വഭാവമുള്ള ധനകാര്യവകുപ്പിന്റെ രേഖകൾ സർക്കാർ സർവീസിലില്ലാത്തവരെ ഏൽപ്പിച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും പ്രതിപക്ഷം പറഞ്ഞു. ധവളപത്രം ക്രമവിരുദ്ധമാണെന്ന് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കുറ്റപ്പെടുത്തി. അതേസമയം കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയെക്കുറിച്ചുള്ള യഥാർത്ഥ ചിത്രമാണ് ധവളപത്രമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. ധനവകുപ്പിന്റെ നേതൃത്വത്തിലാണ് ധവളപത്രം തയ്യാറാക്കിയതെന്നും മന്ത്രിസഭയുടെ അംഗീകാരത്തോടെയാണ് ധവളപത്രം പുറത്തിറക്കിയതെന്നും അദ്ദേഹം സഭയിൽ അറിയിച്ചു.
1: ഒരു രഹസ്യ ഒരു ഡോക്യുമെന്റും പുറത്തേക്ക് പോയിട്ടില്ല. ധനകാര്യവകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ക്യാബിനറ്റിന്റെ അനുമതിയോടുകൂടിയാണ് തയ്യാറാക്കിയത്. ക്യാബിനറ്റിന്റെ അപ്രൂവൽ ഈ വൈറ്റ് പേപ്പറിനുണ്ട്. മുഴുവൻ നടപടിക്രമങ്ങൾ പബ്ലിക് ഡൊമൈനിലുള്ള ഡോക്യുമെന്റാണ് ഇതെല്ലാം.
0: സഭയിൽ വെച്ച ധനസ്ഥിതി റിപ്പോർട്ടിൽ ധനവകുപ്പിന്റെ ഫാക്ട് ചെക്കിംഗ് ഉണ്ടായിട്ടില്ലെന്ന് ഗവർണറുടെ നന്ദി പ്രമേയത്തിന്മേലുള്ള ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. വ്യവസ്ഥാപിത നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ വലിയ വീഴ്ചയുണ്ടായതായും അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ കടബാധ്യത 5.07 ലക്ഷം കോടിയെന്ന് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം. സംസ്ഥാന വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ നിർബന്ധിത ചെലവുകൾക്കായി ചെലവാക്കുന്നതായും പരാമർശമുണ്ട്. വികസന പ്രവർത്തനങ്ങൾക്കുള്ള മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കുകളിലൊന്നാണ്. ട്രഷറി പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതായും ധവളപത്രത്തിൽ പറയുന്നു. വിശദാംശങ്ങളിലേക്ക്.
2: സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DA DR കുടിശ്ശികകൾ ഉൾപ്പെടെ 48,733 കോടിയുടെ കുടിശ്ശിക ബാധ്യതകൾ പുതിയ സർക്കാർ ഏറ്റെടുക്കുന്നതായും ധവളപത്രത്തിൽ വ്യക്തമാക്കുന്നു. കിഫ്ബിക്ക് ഏകദേശം 21,000 കോടിയുടെ വായ്പാ ബാധ്യത ബാക്കിയുണ്ട്. ഇതിന്റെ കടങ്ങൾ യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന്റെ കടങ്ങളാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആകെ സഞ്ചിത നഷ്ടം 78,851 കോടിയായി ഉയർന്നു. KSRTC, ജല അതോറിറ്റി തുടങ്ങിയ സ്ഥാപനങ്ങളാണ് വലിയ നഷ്ടത്തിന് കാരണം. പട്ടികജാതി, പട്ടികവർഗം, പിന്നാക്ക വിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങൾ എന്നിവർക്കുള്ള പദ്ധതി വിഹിതം കഴിഞ്ഞ വർഷങ്ങളിൽ ഗണ്യമായി കുറഞ്ഞു. സംസ്ഥാനത്തിന്റെ നികുതി വരുമാനവും കേന്ദ്ര സഹായവും പ്രതീക്ഷിച്ചതിലും കുറവായതിനാൽ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിച്ചു. കേരളത്തിന്റെ ധനകാര്യസ്ഥിതി ആശങ്കാജനകമാണെങ്കിലും ദീർഘകാല പരിഹാരമായി സ്വകാര്യ നിക്ഷേപം, വ്യവസായ വികസനം, തൊഴിലവസര സൃഷ്ടി, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന പ്രമേയത്തെ എതിർക്കുന്നതായി നിയമസഭയിലെ BJP അംഗം രാജീവ് ചന്ദ്രശേഖർ. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി ദുർബലമാണെന്നും അതിന് മാറ്റം കൊണ്ടുവന്നില്ലെങ്കിൽ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞതെല്ലാം സ്വപ്നം മാത്രമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ബജറ്റ് ചർച്ചയോടൊപ്പം ധവളപത്രത്തെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികളിൽ കാർഷികാവബോധം വളർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന കതിര് പദ്ധതി നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൃഷിവകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. എറണാകുളം മലയിടം തുരുത്ത് പരിയത്തുംകാവ് ഉന്നതിയിലെ കുടിയൊഴിപ്പിക്കൽ നടപടികൾക്ക് കൂടുതൽ സമയം അനുവദിച്ച് ഹൈക്കോടതി.

0: ജൂൺ 16 വരെയാണ് സമയം നീട്ടി നൽകിയത്. പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ പുതിയ ഉത്തരവ്. ജൂൺ 16 ഹർജി വീണ്ടും പരിഗണിക്കും. ഈ മാസം 9 ഒഴിപ്പിക്കണമെന്നായിരുന്നു പെരുമ്പാവൂർ കോടതിയുടെ ഉത്തരവ്. ആലുവ റൂറൽ പോലീസാണ് വിഷയം അടിയന്തരമായി പരിഗണിക്കാൻ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടികൾ ആരാഞ്ഞ് കേരള ഹൈക്കോടതി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ നടന്ന റെയ്ഡിന് ശേഷം തിരിച്ചിറങ്ങിയ ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കൊച്ചിയിൽ H1N1 ബാധിച്ച് വയോധിക മരിച്ചു. പാലാരിവട്ടം അഞ്ചുമന സ്വദേശി ലളിതാംബികയാണ് മരിച്ചത്. ശ്വാസതടസ്സത്തെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. കോർപ്പറേഷൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന ഊർജിതമാക്കി. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇന്നലെ രാത്രി മുതൽ വ്യാപക മഴ അനുഭവപ്പെടുന്നുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 7 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ആലപ്പുഴയിൽ കനത്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. നദികളിലും ജലനിരപ്പ് ഉയരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ.
2: ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി കനത്ത മഴയാണ് ആലപ്പുഴ ജില്ലയിൽ ലഭിച്ചത്. താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകൾ വെള്ളത്തിലായി. പമ്പ, അച്ചൻകോവിൽ, മണിമല തുടങ്ങിയ നദികളിൽ കനത്ത നീരൊഴുക്കുണ്ട്. കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലുമുള്ള താഴ്ന്ന പ്രദേശങ്ങളും വെള്ളം കയറിയിട്ടുണ്ട്. പുരാതന കാലത്തെ തോടുകളും കൈവഴികളുമെല്ലാം നികത്തിയത് ഇപ്പോൾ വിനയായി മാറി.
0: മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ പഴശ്ശി ഡാമിന്റെ 2 ഷട്ടറുകൾ തുറന്നു. ജലവിതാനം ക്രമീകരിക്കുന്നതിനാണ് ഷട്ടറുകൾ തുറന്നത്. ഡാമിന്റെ താഴെഭാഗത്ത് ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ഇടുക്കി പാമ്പനാറിൽ നിർമ്മാണത്തിലിരുന്ന 5-നില കെട്ടിടം തകർന്നു വീണു. നിർമ്മാണത്തിലെ അപാകതയാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിവരം. ആളപായമില്ല. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് വൈകുന്നേരം ഗുജറാത്തിൽ തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചാമ്പ്യൻഷിപ്പിൽ വെർച്വലായി പങ്കെടുക്കും. അഹമ്മദാബാദിലെ ട്രാൻസ് സ്റ്റേഡിയത്തിൽ 5 നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ അമേരിക്ക ഉൾപ്പെടെ 60 രാജ്യങ്ങളിൽ നിന്നുള്ള 400 താരങ്ങൾ പങ്കെടുക്കും. ഗോവയിൽ നടക്കുന്ന സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. ഇന്നലെ നടന്ന സെമിയിൽ ഭൂട്ടാൻ എതിരില്ലാത്ത 1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനൽ സ്ഥാനം ഉറപ്പിച്ചത്. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 72 ഉയർന്ന് 74,418 നിഫ്റ്റി 24 നേട്ടത്തിൽ 23,429 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 80 കുറഞ്ഞ് 114,480 ഗ്രാമിന് 14,310 ഇന്നത്തെ വില. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ആരാധനകളിൽ ആദ്യത്തേതായ തിരുവോണം ആരാധന നാളെ നടക്കും. 4 ആരാധനകളാണ് വൈശാഖോത്സവത്തിലുള്ളത്. തിരുവോണം ആരാധനയുടെ ഭാഗമായി ഉച്ചയ്ക്ക് പൊന്നിൻ ശിവേലിയും ആരാധന സദ്യയുമുണ്ടാകും. ഞായറാഴ്ച ഇളനീർവെപ്പും തിങ്കളാഴ്ച ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും നടക്കും. തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി കൊച്ചി സിറ്റിയിൽ നടത്തിയ പരിശോധനയിൽ 3 യുവാക്കൾ പിടിയിൽ. പ്രതികളിൽ നിന്നും 437.28 ഗ്രാം MDMA ആഡംബരക്കാറും 1,00,000 പിടിച്ചെടുത്തു. കൊച്ചി സിറ്റി ഡാൻസപ്പ് സംഘമാണ് ഇവരെ പിടികൂടിയത്. സംസ്ഥാനതല പരിസ്ഥിതി മിത്ര പുരസ്കാര ലോക പരിസ്ഥിതി ദിനമായ നാളെ മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് വിതരണം ചെയ്യും. പരിസ്ഥിതി സംരക്ഷണ രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുന്ന വ്യക്തികൾ, സംഘടനകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ പുരസ്കാരം. കോട്ടയം നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സമിതി വിവിധ കേന്ദ്രങ്ങളിൽ നടത്തുന്ന പരിശോധന ഇന്ന്. MC റോഡിൽ ചിങ്ങവനം മുതൽ സംക്രാന്തി വരെയുള്ള ഇടങ്ങളിൽ നിലവിലെ ഗതാഗത സാഹചര്യം വിലയിരുത്തുന്നതിനാണ് പരിശോധന. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് എന്ന് പ്രതിപക്ഷ നേതാവ്. ധവളപത്രം തയ്യാറാക്കിയത് ധനവകുപ്പിന്റെ നേതൃത്വത്തിലെന്ന് മുഖ്യമന്ത്രി. കടബാധ്യത 5.07 ലക്ഷം ധവളപത്രം. മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കുകളിൽ ഒന്നെന്നും പരാമർശം. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ ലക്ഷ്യമിട്ടുള്ള കതിര് പദ്ധതി നാളെ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. എറണാകുളം മലയിടം ദുരിത് കൂടിയൊഴി

0: ഒഴിപ്പിക്കലിൽ ഈ മാസം 16 വരെ സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. കൊച്ചിയിൽ H1N1 ബാധിച്ച് വയോധിക മരിച്ചു, പരിശോധന ഊർജിതം. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: പുരുഷന്മാരിലെ വന്ധ്യതയുടെ കാരണങ്ങളും പരിഹാരങ്ങളും കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഡോക്ടർ അരവിന്ദ് എസ് ഗണപത് സംസാരിക്കുന്നു.
2: മെയിൻ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ബേസിക്കലി അതിനെ രണ്ട് സെഗ്മെന്റായിട്ട് എടുക്കാം. ഒന്ന് ഒരു പ്യുവർ ഇൻഫെർട്ടിലിറ്റി, രണ്ടാമത് ഉദ്ധാരണക്കുറവ്. ആദ്യം നമുക്ക് ഉദ്ധാരണക്കുറവിനെ കുറിച്ച് സംസാരിക്കാം. എന്താണ് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ? അതായത് തുടർച്ചയായി ഒരു ഉദ്ധാരണം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പ്രയാസം. ഇതിനുള്ള കാരണങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എങ്ങനെയാണ് ഒരു നോർമൽ ഉദ്ധാരണം ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ അറിയണം. അതായത് നമുക്കിപ്പോൾ ഒരു സെക്ഷൽ സ്റ്റിമുലേഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഞരമ്പുകൾ വഴി നമ്മുടെ രക്തക്കുഴലുകളിലോട്ട് ഒരു ആക്ഷൻ വരും. അതായത് നമ്മുടെ പെനിസിലോട്ടുള്ള രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകൾ വികസിക്കുകയും പെനിസിലോട്ട് കൂടുതലായിട്ട് രക്തം വരികയും ചെയ്യും. അതോടൊപ്പം രക്തം പുറത്തു പോകുന്ന രക്തക്കുഴലുകൾ കംപ്രസ്ഡ് ആവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ബ്ലഡ് പെനിസിൽ സ്റ്റക്കായി നിൽക്കും. അങ്ങനെയാണ് ഒരു എറക്ഷൻ ഉണ്ടാകുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു കോംപ്ലക്സ് മെക്കാനിസം ഉണ്ട്. ഈ രക്തക്കുഴലുകൾ, നമ്മുടെ ഞരമ്പുകൾ, നമ്മുടെ ഹോർമോൺസ്, ഇതെല്ലാം അതിനകത്ത് ഇൻവോൾവ് ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? എറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുമ്പോൾ അത് ഓർഗാനിക് ആവാം അല്ലെങ്കിൽ സൈക്കോജനിക് ആവാം. ഏറ്റവും കോമൺ ആയിട്ട് രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ ആവാം. ഓർഗാനിക് എന്ന് പറയുമ്പോൾ അത് രക്തക്കുഴലുകളുടെ പ്രശ്നമാകാം, ഞരമ്പുകളുടെ പ്രശ്നമാകാം, ഹോർമോൺസിന്റെ പ്രശ്നമാകാം, അല്ലെങ്കിൽ അനാറ്റമിക്കൽ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറൽ പ്രശ്നമാകാം. സൈക്കോജനിക് ആയിട്ടുള്ള കോസസ് എന്ന് പറയുമ്പോൾ അതൊരു ആങ്സൈറ്റിയോ അല്ലെങ്കിൽ സ്ട്രെസ്സോ അല്ലെങ്കിൽ ഡിപ്രഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് പ്രോബ്ലംസോ കൊണ്ടാകാം. ഓരോ കാരണങ്ങളായിട്ട് വരാം. വാസ്കുലർ കോസസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ഡയബറ്റീസ് ആണ്, ഇല്ലെങ്കിൽ പ്രഷർ അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുതൽ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ. ന്യൂറോജനിക് കോസസ് എന്ന് പറയുമ്പോൾ അത് സ്ട്രോക്ക് ആകാം, അല്ലെങ്കിൽ സ്പൈനൽ കോർഡിലൊരു ഇഞ്ചറി ആകാം, അല്ലെങ്കിൽ പെരിഫറൽ ഞരമ്പുകളുടെ അസുഖമാകാം. അടുത്തത് ഹോർമോണൽ കോസസ്. ഹോർമോണൽ കോസസ് എന്ന് പറയുമ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് മെയിൽ സെക്സ് ഹോർമോൺ അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റെറോണിന്റെ കുറവാകാം, അല്ലെങ്കിൽ പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ കൂടുതലാകാം, ഇല്ലെങ്കിൽ തൈറോയിഡിന് അസുഖങ്ങളാകാം. ഇതൊന്നും കൂടാതെ ഉണ്ടാകുന്ന കാരണങ്ങൾ എന്ന് പറയുമ്പോൾ ചില മരുന്നുകൾ ഈ പ്രശ്നം ഉണ്ടാക്കാം. അതായത് ഇപ്പം എസ്പെഷ്യലി സൈക്കാട്രിക് അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ, അതായത് ആന്റി ഡിപ്രസൻസ്, ആന്റി സൈക്കോട്ടിക്സ് എന്നിവ. കൂടാതെ നമുക്കിപ്പം ഈ ഒരു പ്രവലൻസ് കൂടാനായിട്ടുള്ള കാര്യം ലൈഫ് സ്റ്റൈൽ കോസസ് ആണ്. അതായത് സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഡ്രഗ് അബ്യൂസ് അല്ലെങ്കിൽ അമിത വണ്ണം, സെഡൻറി ലൈഫ് സ്റ്റൈൽ, പ്രോപ്പറായിട്ട് ഉറക്കമില്ലാതെ വരിക എന്നിവയാണ്. നമ്മൾ ഈ ഒരു അസുഖത്തിനെ കുറിച്ച് എന്തുകൊണ്ട് ഇതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് വെച്ചാൽ, ഈ എറക്ടൈൽ ഡിസ്ഫങ്ഷൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ രക്തക്കുഴലുകളിൽ ഇൻവോൾവ്മെന്റ് ഉള്ളൊരു അസുഖമാണ്. അപ്പം ഈ ലിംഗത്തിലോട്ട് പോകുന്ന രക്തക്കുഴലിന്റെ ഓൾമോസ്റ്റ് സെയിം സൈസാണ് നമ്മുടെ ഹാർട്ടിലോട്ട് പോകുന്ന രക്തക്കുഴലുകളും. ഇവിടെ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഇതൊരു പ്രീറണ്ണറാണ്. ഉദ്ധാരണക്കുറവ് ഉണ്ടാകുന്ന ഒരു രോഗിക്ക് അടുത്ത ഒരു 3-5 years ഒരു ഹൃദയ സംബന്ധമായ അസുഖം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ അസുഖം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അതിന്റെ കോസസ് ഒക്കെ കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യേണ്ട ഒരു അസുഖമാണ്. അടുത്ത ഇതിന്റെ ഒരു ഇവാലുവേഷനിലോട്ട് വരാം. ഇതിന്റെ ഇവാലുവേഷനിലോട്ട് വരുമ്പോഴേക്കും ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു പ്രോപ്പർ ഹിസ്റ്ററി എടുക്കുകയാണ്. ഇതിപ്പോൾ എത്ര നാളായിട്ടുള്ള പ്രശ്നമാണ്, എത്രത്തോളം അതിനുള്ളൊരു തീവ്രതയുണ്ട്, രോഗി എന്തെങ്കിലും ഡ്രഗ്സ് എടുക്കുന്നുണ്ടോ, എന്തെങ്കിലും മാനസികമായ പ്രശ്നങ്ങളുണ്ടോ, എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ. ഇതിനുശേഷം നമ്മൾ ഒരു എക്സാമിനേഷൻ ചെയ്യും. അതായത് എന്തെങ്കിലും സ്ട്രക്ചറൽ അല്ലെങ്കിൽ അനാറ്റമിക്കൽ പ്രശ്നങ്ങളുണ്ടോ. സർവ്വസാധാരണയായിട്ട് നമ്മൾ ഈ കണ്ടുപിടിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഫൈമോസസ് ആണ്. ചിലപ്പോൾ ഒരു ഫൈമോസസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കറക്റ്റ് ചെയ്താൽ തന്നെ രോഗിക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഫുൾ ഒരു റിലീഫ് ആവും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് ഇൻവെസ്റ്റിഗേഷൻസ് ആണ്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുന്നത് ഹോർമോണൽ പ്രശ്നങ്ങളുണ്ടോ. അപ്പോൾ നമ്മൾ ഈ ഷുഗർ ടെസ്റ്റ് ചെയ്യും, കൊളസ്ട്രോൾ നോക്കും, പിന്നെ സെക്സ് ഹോർമോൺസ് അതായത് ടെസ്റ്റോസ്റ്ററോൺ നോക്കും, പിന്നെ പ്രൊലാക്റ്റിൻ, തൈറോയിഡിന്റെ പ്രശ്നങ്ങളൊക്കെ നോക്കും. ചില രോഗികൾക്ക് മാത്രം നമ്മൾ പെനിസിന്റെ ഒരു ഡോപ്ലർ സ്കാൻ എടുക്കും. അപ്പം ഇത്രയും കൊണ്ട് ഇപ്പം ഓർഗാനിക് ആണോ സൈക്കോജനിക് ആണോ അതോ മിക്സർ ആണോ എന്നുള്ളതിനെ കുറിച്ചൊരു ഏതാണ്ട് ഒരു ധാരണ കിട്ടും. ഇതിനുശേഷം നമ്മൾ ട്രീറ്റ്മെന്റിലോട്ട് വരും. ട്രീറ്റ്മെന്റിലോട്ട് വരുമ്പോൾ നമ്മൾ ഏതൊരു അസുഖത്തിനെയും പോലെ ഏറ്റവും സിമ്പിളായിട്ട് നമ്മുടെ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ്. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ കറക്റ്റ് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുക, ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും ഒരു മിനിമം 1.5 hours എക്സസൈസ് ചെയ്യുക, പിന്നെ എന്തെങ്കിലും അഡിക്ഷൻസ് സ്മോക്കിങ്ങോ ആൽക്കഹോളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊന്ന് ക്രമീകരിച്ച് പതുക്കെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ നമുക്കൊരു പ്രോപ്പർ സ്ലീപ്പ്, നല്ലൊരു പീസ് ഓഫ് മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ലൈംഗിക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാവുന്നുണ്ടാവുള്ളൂ. പിന്നെ സ്ട്രെസ് മാനേജ്മെന്റ്. ഇപ്പൊ സ്ട്രെസ് എന്ന് പറയുമ്പോൾ പല രീതിയിലായിരിക്കാം. അത് ഓഫീസിലായിരിക്കാം, വീട്ടിലായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നമായിരിക്കാം. ഇതെല്ലാം ഒരു പരിധിവരെ നമുക്ക് അത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവണം. ഈ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നോക്കിയതിന് ശേഷം അടുത്ത ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സൈക്കോളജി ട്രീറ്റ്മെന്റ് ആണ്. സൈക്കോളജി ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അത് മെയിനായിട്ട് കൗൺസിലിംഗ് ആണ്. പിന്നെ അതിൻ്റെ അകത്തൊരു സെക്സ് തെറാപ്പിയും കപ്പിൾ തെറാപ്പിയൊക്കെ വരും. അതോടൊപ്പം ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അസുഖങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഡയബറ്റീസോ അല്ലെങ്കിൽ

0: ഡിപ്രഷനോ ആങ്സൈറ്റി ഒക്കെ ഉണ്ടെങ്കിൽ അത് പ്രോപ്പർലി അത് ട്രീറ്റ് ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫാർമക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. ഇത്രയും ഒരു ട്രീറ്റ്മെന്റിൽ നിൽക്കാത്തൊരു അസുഖമാണെങ്കിൽ അടുത്ത നമ്മൾ ഡിവൈസസിലോട്ട് വരും. ഈ ഡിവൈസസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് പറയുന്നത് വാക്വം തെറാപ്പി അല്ലെങ്കിൽ എക്സ്റ്റേണൽ പെനൈൽ ഇംപ്ലാന്റ് എന്ന് പറയും. അതൊരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന് ശേഷമുള്ള മെത്തേഡ് എന്ന് പറയുന്നത് പെനൈൽ ഇഞ്ചെക്ഷൻസ് ആണ്. അത് അത്ര കോമൺലി നമുക്ക് അവൈലബിൾ അല്ല. അത് പെൻസിലോട്ട് നമ്മളിപ്പോൾ ഇൻസുലിൻ എടുക്കുന്ന പോലെ ഒരു ഇഞ്ചെക്ഷൻ എടുത്ത് ഇറക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ഇതിലങ്ങ് നിൽക്കാത്ത കേസസ് ആണെങ്കിലാണ് നമ്മൾ ലാസ്റ്റ് മെത്തേഡായിട്ട് പെനൽ ഇംപ്ലാന്റ് ചെയ്യുന്നത്. പെനൽ ഇംപ്ലാന്റ് എന്ന് പറയുമ്പോൾ അതൊരു സർജിക്കൽ പ്രൊസീജിയറാണ്. അതൊരു വൺ ടൈം പ്രൊസീജിയറാണ്. അപ്പം പെൻസിലോട്ട് ഒരു ഉദാഹരണം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു ഇംപ്ലാന്റ് ഘടിപ്പിക്കുകയും അതോടൊപ്പം രോഗിക്ക് ഫുൾ ടൈം ഒരു ഇറക്ഷൻ കിട്ടുകയും ചെയ്യും. അതിൻ്റെ അകത്ത് തന്നെ രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട്. മാലിയബിൾ ഉണ്ട്, സെമി മാലിയബിൾ ഉണ്ട്, ഇൻഫ്ലേറ്റബിൾ ഉണ്ട്. മനസ്സിലാക്കാനുള്ളത് ഈ ഇറക്ട ഡിസ്ഫങ്ഷൻ ഒരു ട്രീറ്റബിൾ അസുഖമാണ്. ഇതിനൊരിക്കലും സെൽഫ് മെഡിക്കേഷൻ ചെയ്യാൻ പാടില്ല. അതോടൊപ്പം നമ്മുടെ പാർട്ണറെ ട്രീറ്റ്മെന്റിന് ഇൻവോൾവ് ആക്കണം. റിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് എപ്പോഴും ഉണ്ടാവണം. അതോടൊപ്പം ട്രീറ്റ്മെന്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോവുകയും വേണം. അടുത്ത ഫാക്ടർ, അതായത് ഇപ്പം ഒരു പ്രോപ്പർ ഇറക്ഷൻ ആയി പക്ഷെ കുട്ടികൾ ഉണ്ടാവുന്നില്ല, അതിനാണ് നമ്മൾ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ അത് ഒരു വർഷം പ്രോപ്പറായിട്ട് അൺപ്രൊട്ടക്ടഡ് ഇന്റർകോഴ്സ് ചെയ്തതിന് ശേഷം കുട്ടികൾ ഉണ്ടാവുന്നില്ല എന്ന് പറയുന്ന കണ്ടീഷനാണ്. ഇതും ആക്ച്വലി ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രയാസം തന്നെയാണ്. ഇതിൽ ഈ പാർട്ട്നേഴ്സിന്റെ രണ്ട് പേരുടെയും കോൺട്രിബ്യൂഷൻ ഇതിനകത്ത് ഉണ്ടാവാം. ഇതിന്റെ കോസസ് എന്ന് പറയുന്നത് നമുക്ക് ബേസിക്കലി ഇതിനെ മൂന്നായിട്ട് തിരിക്കാം. ഒന്നെങ്കിൽ പ്രീ ടെസ്റ്റിക്കുലർ, അല്ലെങ്കിൽ ടെസ്റ്റിക്കുലർ, അല്ലെങ്കിൽ പോസ്റ്റ് ടെസ്റ്റിക്കുലർ. പ്രീ ടെസ്റ്റിക്കുലർ എന്ന് പറയുമ്പോഴേക്കും ഈ ഹോർമോണൽ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഒന്നെങ്കിൽ തൈറോയിഡിൻ്റെയോ അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെയോ അല്ലെങ്കിൽ മെയിൽ സെക്സ് ഹോർമോണിൻ്റെയോ ഒക്കെ പ്രശ്നങ്ങളാവും. ഇല്ലെങ്കിൽ എന്തെങ്കിലും ക്രോണിക് ഇല്ലസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും ഒരു ആരോഗ്യം കുറഞ്ഞ ഒരാളാണെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും ദീർഘകാലമായ ശ്വാസം മുട്ട് അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ ഒരു അസുഖം അങ്ങനെ ഒരു ആളാണെങ്കിൽ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും. അടുത്ത ടെസ്റ്റിക്കുലർ കോസ്, അതായത് ഈ ടെസ്റ്റിസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ അണ്ടത്തിൻ്റെ പ്രശ്നം. അണ്ടത്തിൻ്റെ പ്രശ്നം ഏറ്റവും കോമൺ ആയിട്ടുള്ളത് വിരിക്കോസീലാണ്. വിരിക്കോസീൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വൃഷണത്തിലോട്ടുള്ള ഞരമ്പുകളുടെ തടിപ്പാണ്. അപ്പോൾ അത് ഒരു കറക്റ്റബിൾ കോസാണ് ആക്ച്വലി. ഇത് കൂടാതെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അൺഡിസെൻഡ് ടെസ്റ്റസ്, ടെസ്റ്റസ് പൂർണ്ണമായിട്ടും വൃഷണസഞ്ചിയിലോട്ട് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ മുമ്പ് എന്തെങ്കിലും ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മംസോ അങ്ങനെ എന്തെങ്കിലും ഓർക്കൈറ്റിസ് ഇൻഫെക്ഷനൊക്കെ വന്നിട്ട് ടെസ്റ്റസിന്റെ പ്രവർത്തനം മോശമായി പോവുക, ഇല്ലെങ്കിൽ എന്തെങ്കിലും ടോക്സിൻസോ അല്ലെങ്കിൽ റേഡിയേഷനോ അല്ലെങ്കിൽ കീമോതെറാപ്പി എടുത്തൊരു ആളാണെങ്കിൽ ടെസ്റ്റസിന്റെ ഫംഗ്ഷൻ കുറച്ച് കുറവായിരിക്കും. അടുത്ത പോസ്റ്റ് ടെസ്റ്റുകൾ കോസസ്, അതായത് ടെസ്റ്റിസ് പ്രോപ്പറായിട്ട്, അതായത് നമ്മുടെ വൃഷണം പ്രോപ്പറായിട്ട് സ്പേം ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അത് പുറത്തെത്തുന്നില്ല. അതിന് കോസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു തടസ്സം അല്ലെങ്കിൽ റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ എന്നിവയാണ്. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഉദാഹരണ കുറവായിരിക്കാം. ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ എൻവയറോൺമെന്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഡ്രഗ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അമിതമായ ഹീറ്റ് എക്സ്പോഷർ ആയിരിക്കാം, നേരത്തെ പറഞ്ഞ പോലെ ഒരു സെഡൻറി ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഒബീസിറ്റി അല്ലെങ്കിൽ എൻവയറോൺമെന്റ് ടോക്സിൻസ് ആയിരിക്കാം. അപ്പം ഇൻഫെർട്ടിലിറ്റി ആയിട്ടൊരാൾ വരികയാണെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് സെയിം ഹിസ്റ്ററി ആൻഡ് എക്സാമിനേഷൻ ആയിരിക്കും. എന്നിട്ട് ഇതോടൊപ്പം ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ സെമനാലിസിസും കൂടെ ചെയ്യും. അതായത് ഇപ്പം സെമന്റെ വോളിയം കറക്റ്റ് ആണോ, അതിൻ്റെ അകത്ത് സ്പേംസിന്റെ അളവ്, അതിന്റെ ചലനശേഷിയും കറക്റ്റ് ആണോ, അതിന്റെ മോർഫോളജി കറക്റ്റ് ആണോ, ഈ കാര്യങ്ങൾ അറിയണം. അതോടൊപ്പം നമ്മൾ ഹോർമോൺസിലെല്ലാം നോക്കും. അതായത് ടെസ്റ്റോസ്റ്ററോൺ നോക്കും, LHFSH എന്നീ ഹോർമോൺസ് നോർമലാണോ നോക്കും, പ്രൊലാക്റ്റിൻ നോർമലാണോ നോക്കും, തൈറോയിഡിന്റെ അളവ് കറക്റ്റ് ആണോ നോക്കും. ഇതോടൊപ്പം നമ്മൾ ഉഷ്ണത്തിൻ്റെ ഒരു സ്കാനർ, സ്ക്രോട്ടൽ, അൾട്രാസൗണ്ടിന്റെ ആവശ്യം കൂടെ ഉണ്ടാവും. എങ്ങനെയാണ് ഇതിന് ട്രീറ്റ്മെന്റ് വരുന്നത്? ഇതിന് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, അതായത് പ്രോപ്പർ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, സ്മോക്കിംഗ്, ആൽക്കഹോളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക, പ്രോപ്പർ എക്സസൈസ് ചെയ്യുക, മാക്സിമം ലൈഫിൽ നിന്ന് സ്ട്രെസ് കുറയ്ക്കുക, ഒരു ഹെൽത്തി ഡയറ്റ് എടുക്കുക എന്നിവയാണ്. അടുത്ത മെഡിക്കൽ ട്രീറ്റ്മെന്റ്, മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനെ സപ്പോർട്ടീവ് ആയിട്ടുള്ള സപ്ലിമെന്റൽ മെഡിക്കേഷൻസ് ഉണ്ട്. പിന്നെ ഹോർമോണൽ ഡെഫിഷ്യൻസീസ് ആണെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യണം. പിന്നെ സർജിക്കൽ ട്രീറ്റ്മെന്റ്, സർജിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്നത് വെരിക്കോസിലെക്ടമി ആണ്. അത് യൂഷ്വലി ഒരു മൈക്രോസ്കോപ്പിക് പ്രൊസീജിയർ ആണ്. ഒരു ദിവസം മാത്രമേ ഹോസ്പിറ്റൽ സ്റ്റേയിന്റെ ആവശ്യം ഉണ്ടാവത്തുള്ളൂ. പിന്നെ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം. പിന്നെ ഇപ്പം സ്പേം പുറത്തു വരാനുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ അതിന് നമുക്ക് സ്പേം റിട്രീവൽ ടെക്നിക്സ് ഉണ്ട്. അതെല്ലാം വളരെ മൈക്രോസ്കോപ്പിക് ടെക്നിക്സ് ആണ് യൂഷ്വലി നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഇതിലൊന്നും ശരിയാവുന്നില്ലെങ്കിൽ ഉള്ള ഓപ്ഷൻസ് ആണ് അസിസ്റ്റന്റ് റീപ്രൊഡക്റ്റീവ് തെറാപ്പി ഓർ അസിസ്റ്റന്റ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്സ്. അതിനകത്ത് വരുന്നത് ഇൻട്രായുട്ടറൈൻ ഇൻസെമിനേഷൻ, ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ IVF എന്ന് പറയുന്ന ഈ ട്രീറ്റ്മെന്റ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു അസുഖം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് പ്രിവെന്റ് ചെയ്യാന്ന് വെച്ചാൽ, എന്തെങ്കിലും ജനറൽ ഇൻഫെക്ഷൻസ് ഇപ്പം മംസ് അതേപോലത്തെ ഒക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് വാക്സിനേഷൻ എടുക്കണം. അൺനെസസറി ഹീറ്റും ടോക്സിൻ എക്സ്പോഷർസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഈ അൺഡിസൈൻഡ് ടെസ്റ്റസ് എന്ന് പറയുന്നത് യൂഷ്വലി കുട്ടി ജനിക്കുമ്പോൾ തന്നെ അതിൻ്റെ സ്ക്രീനിങ് ഉണ്ടാവണം. അപ്പൊ ഈ മെയിൽ ഇൻഫെർട്ടിലിറ്റിയും ഇറക്ട ഡിസ്ഫങ്ഷൻസും കോമൺ ആയിട്ടുള്ള ഒരു അസുഖം തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു അസുഖം നമ്മൾ നേരിടുകയാണെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവണം. പാർട്ണറെയും അതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിക്കണം. പ്രോപ്പർ ഇവാലുവേഷനും ട്രീറ്റ്മെന്റും എടുക്കണം. അതോടൊപ്പം ഏർലി കൺസൾട്ടേഷൻ, അതായത് നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യമേ കണ്ട് ഇതിനൊരു പ്രതിവിധി ഉണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഫർദർ മോശമാവാതെ നോക്കാൻ പറ്റുമോ എന്നുള്ള കാരണങ്ങൾ തേടി അതിനെ പ്രോപ്പർ ചികിത്സ എടുക്കണം.
1: പുരുഷന്മാരിലെ വന്ധ്യതയുടെ കാരണങ്ങളും പരിഹാരങ്ങളും കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഡോക്ടർ അരവിന്ദ് S. ഗണപത് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. വെനിസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും സംവദിച്ചു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ. കടബാധ്യത 5.07 ലക്ഷം കോടി രൂപ. കിഫ്ബി വായ്പാ ബാധ്യത 21,000 കോടി. ധവളപത്രം സംസ്ഥാനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ധവളപത്രത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി പ്രതിപക്ഷം. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിൽ തുടക്കമാകും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കടന്ന് ഇന്ത്യ. ശനിയാഴ്ച ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ സന്ദർശിക്കുന്ന വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 5 ദിവസത്തെ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിലെത്തിയ ഡെൽസി റോഡ്രിഗസ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും കൂടിക്കാഴ്ച നടത്തി. വെനസ്വേലയുമായുള്ള ദീർഘകാല ബന്ധത്തെ ഇന്ത്യ വിലമതിക്കുന്നതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ വച്ചു. സംസ്ഥാനത്തിന്റെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപയാണെന്ന് ധവളപത്രത്തിൽ പറയുന്നു. വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ നിർബന്ധിത ചെലവുകൾക്കായാണ് വിനിയോഗിക്കുന്നത്. ട്രഷറി പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതായും ധവളപത്രത്തിൽ പരാമർശമുണ്ട്. കിഫ്ബിയുടെ വായ്പാ ബാധ്യത ഏകദേശം 21,000 കോടി രൂപയാണ്. ഇവ യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന്റെ കടങ്ങളാണെന്ന് ധവളപത്രത്തിൽ പറയുന്നു. KSRTC, ജല അതോറിറ്റി തുടങ്ങിയ സ്ഥാപനങ്ങൾ കാരണം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ആകെ സഞ്ചിത നഷ്ടം 78,851 കോടി രൂപയായി ഉയർന്നു. ധനകാര്യസ്ഥിതി മെച്ചപ്പെടുത്താനുള്ള ദീർഘകാല പരിഹാരമായി സ്വകാര്യ നിക്ഷേപം, വ്യവസായ വികസനം, തൊഴിലവസര സൃഷ്ടി, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവ പ്രോത്സാഹിപ്പിക്കണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. ധവളപത്രം രാഷ്ട്രീയ പ്രസ്താവനയല്ലെന്നും മറിച്ച് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച വിദഗ്ധ അഭിപ്രായം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള യാഥാർത്ഥ്യങ്ങളാണെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു.
2: കേരളത്തിന്റെ യഥാർത്ഥ സമ്പദ് വ്യവസ്ഥ എല്ലാം പബ്ലിക് ഡൊമൈനിലുള്ള മുഴുവൻ ഡോക്യുമെന്റുകളും കൃത്യമായി അനലൈസ് ചെയ്തിരിക്കുകയാണ്. അതെല്ലാം അറിയാനും അത് മനസ്സിലാക്കാനും അതനുസരിച്ചുള്ള ഒരു പുതിയുഗ കേരളം കെട്ടിപ്പടുക്കാനുമാണ് ഈ ഗവൺമെന്റ് നിൽക്കുന്നത്. ഈ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് വിദഗ്ധരായ ആളുകളുടെ ഓരോ രംഗത്തെയും വിദഗ്ധരായ ആളുകളുടെ സേവനം ഉറപ്പാക്കി അവരുടെ ഉപദേശം തേടി താണ് ഓരോ കാര്യങ്ങളും ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഞാൻ വളരെ അഭിമാനത്തോടുകൂടി പറയുന്നു, ഇവിടെ ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ്, സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ആരോഗ്യം സംബന്ധിച്ച ഒരു സ്റ്റേറ്റസ് റിപ്പോർട്ടാണ്.
1: ധവളപത്രത്തിൽ പ്രതിപക്ഷം വിയോജിപ്പ് രേഖപ്പെടുത്തി. രഹസ്യ സ്വഭാവമുള്ള ധനകാര്യ വകുപ്പിന്റെ രേഖകൾ സർക്കാർ സർവീസിലില്ലാത്തവരെ ഏൽപ്പിച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ധവളപത്രം ക്രമവിരുദ്ധമാണെന്ന് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആരോപിച്ചു. നന്ദിപ്രമേയത്തെ എതിർക്കുന്നതായി നിയമസഭയിലെ ബിജെപി അംഗം രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. ബജറ്റ് ചർച്ചയോടൊപ്പം ധവളപത്രത്തെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബ്രിക്സ് സാംസ്കാരിക പ്രവർത്തക സമിതിയുടെ 2ാമത് യോഗത്തിന് വാരാണസിയിൽ ഇന്ന് തുടക്കമാകും. 2 ദിവസത്തെ യോഗത്തിൽ ചൈന, ബ്രസീൽ, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ എന്നിവയുൾപ്പെടെ 11 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. മുതിർന്ന നയതന്ത്രജ്ഞരും നയരൂപകർത്താക്കളും സാംസ്കാരിക വിദഗ്ധരും ചർച്ചകളിൽ പങ്കെടുക്കും. ഒരു ജില്ല ഒരു ഉൽപ്പന്നം എന്ന പ്രത്യേക പ്രദർശനവും സംഘടിപ്പിച്ചിട്ടുണ്ട്. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി യുകെയിലെ വിദേശ കോമൺവെൽത്ത് കാര്യ സെക്രട്ടറി അഗറ്റ് കൂപ്പർ ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും ഇന്ന് കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും ദാമനും സന്ദർശിക്കും. സൂറത്തിൽ 18,800 കോടിയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. വൈകുന്നേരം ദാമനിലെത്തുന്ന പ്രധാനമന്ത്രി ആരോഗ്യ സംരക്ഷണം, സിവിൽ ഏവിയേഷൻ, ടൂറിസം എന്നിവ ഉൾപ്പെടെ ഏകദേശം 2,970 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ തറക്കല്ലിടൽ നിർവഹിക്കും. നമോ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ ഉൾപ്പെടെ ഏകദേശം 1,340 കോടി രൂപയുടെ

0: പദ്ധതികളും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലെ പരിശോധനയ്ക്കുശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്ന ആക്രമണത്തിൽ പ്രതികരണം തേടി കേരള ഹൈക്കോടതി. സംസ്ഥാനം സ്വീകരിച്ച തുടർ നടപടിയെക്കുറിച്ചാണ് കോടതി ആരാഞ്ഞത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: എറണാകുളം മലയിടം തുരുത്ത് പരിയത്തുകാവ് ഉന്നതിയിലെ കുടിയൊഴിപ്പിക്കൽ നടപടികൾക്ക് കൂടുതൽ സമയം അനുവദിച്ച് ഹൈക്കോടതി. ജൂൺ 16 വരെയാണ് സമയം നീട്ടി നൽകിയത്. പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ഈ മാസം 9 ഒഴിപ്പിക്കണമെന്നായിരുന്നു പെരുമ്പാവൂർ കോടതിയുടെ ഉത്തരവ്. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 7 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡ് നേടിയതിന്റെ നിറവിലാണ് കോട്ടയം ജില്ലയിലെ മേലുകാവ് ഗ്രാമപഞ്ചായത്ത്. പുരസ്കാര നേട്ടത്തെക്കുറിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി ടോമി ആകാശവാണി വാർത്തകളോട്.
2: സ്വയം പര്യാപ്തമായ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ ദേശീയ തലത്തിൽ 1 1,00,000 രൂപയും കോട്ടയം ജില്ലയിലെ മേലുകാവ് ഗ്രാമപഞ്ചായത്തിന് ലഭിക്കുകയുണ്ടായി. ലഭിച്ച മുഴുവൻ തുകയും പഞ്ചായത്തിന്റെ വികസനത്തിനായി ഉപയോഗിക്കുന്നതാണ്. ഈ അവാർഡ് മേലുകാവിലെ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കുമായി സമർപ്പിക്കുന്നു.
0: കേരളത്തിൽ H1N1 ബാധിച്ച് വയോധികം മരിച്ചു. കൊച്ചി പാലാരിവട്ടം സ്വദേശി ലളിതാംബികയാണ് മരിച്ചത്. ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെ കഴിഞ്ഞ ദിവസം രോഗബാധ സ്ഥിരീകരിക്കുകയായിരുന്നു. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചാമ്പ്യൻഷിപ്പിൽ വെർച്വലായി പങ്കെടുക്കും. ഒരു റിപ്പോർട്ട്.
3: യോഗാസന കായിക ചാമ്പ്യൻഷിപ്പിന് ഇന്ന് വൈകുന്നേരം ഗുജറാത്തിലെ ട്രാൻസ് സ്റ്റേഡിയത്തിലാണ് തുടക്കമാകുന്നത്. കായിക രംഗത്തെ ചരിത്ര നേട്ടമായി വിലയിരുത്തപ്പെടുന്ന ചാമ്പ്യൻഷിപ്പിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യോഗാഭ്യാസികളും കായിക താരങ്ങളും മത്സരിക്കും. 5 നീളുന്ന ചാമ്പ്യൻഷിപ്പിൽ അമേരിക്ക ഉൾപ്പെടെ 60 നിന്നുള്ള 400 താരങ്ങളാണ് പങ്കെടുക്കുന്നത്. വേൾഡ് യോഗാസനയുടെ ആഭിമുഖ്യത്തിൽ യോഗാസന ഭാരത് ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കായിക മത്സരങ്ങളിൽ യോഗ ഉൾപ്പെടുത്തുന്നതിനും യോഗയുടെയും ആരോഗ്യ പരിപാലനത്തിന്റെയും പ്രാധാന്യം പ്രചരിപ്പിക്കുന്നതിനുമാണ് ലക്ഷ്യമിടുന്നത്. 7 യോഗാസന ഇനങ്ങളിൽ നടക്കുന്ന മത്സരങ്ങളിൽ ശക്തി, വഴക്കം, സഹിഷ്ണുത, കൃത്യത എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും മത്സരാർത്ഥികളുടെ പ്രകടനം വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 6 ഇടവേളയ്ക്ക് ശേഷം സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കടന്ന ഇന്ത്യ. ശനിയാഴ്ച നടക്കുന്ന ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ ഇന്ത്യ നേരിടും. ഇന്നലെ നടന്ന സെമിയിൽ ഭൂട്ടാനെ എതിരില്ലാത്ത 1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശം. ഗ്ലോബൽ ട്രാവൽ മാർട്ട് എക്സ്പോ 2026 ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ഗ്ലോബൽ ട്രാവൽ മാർക്കറ്റിനോട് അനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ആന്ധ്രാപ്രദേശ് ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി കണ്ടുല ദുർഗേഷ് ചടങ്ങിൽ മുഖ്യാതിഥിയാകും. കഴിഞ്ഞ 12 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ വിവിധ മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി പ്രത്യേക പരിപാടി ഒരുക്കുന്നു. രാജ്യത്തെ വ്യവസായ സൌഹൃദ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിന് സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ചാണ് ഇന്ന് അറിയാം. 2016 ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിയിലൂടെ രാജ്യത്തെ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 500 നിന്നും ഈ വർഷം മാർച്ചിൽ 2.23 ഉയർന്നു. നികുതിദായകർക്കായി 2021 പുതിയ ഇ ഫയലിംഗ് പോർട്ടൽ ആരംഭിച്ചതും GST നടപ്പിലാക്കിയതും വലിയ മാറ്റങ്ങൾക്ക് വഴിവച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 72 ഉയർന്ന 74,418, നിഫ്റ്റി 24 നേട്ടത്തിൽ 23,429 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 80 കുറഞ്ഞ് 114,480, ഗ്രാമിന് 14,310 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും സംവദിച്ചു. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ. കടബാധ്യത 5.07 ലക്ഷം കോടി രൂപ. കിഫ്ബി വായ്പാ ബാധ്യത 21,000 കോടി. ധവളപത്രം സംസ്ഥാനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ധവളപത്രത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി പ്രതിപക്ഷം.

0: പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിൽ തുടക്കമാകും. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കടന്ന് ഇന്ത്യ ശനിയാഴ്ച ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 1 മണി കഴിഞ്ഞ് 22 സെക്കൻഡ്.

ഇപ്പോൾ ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പുകളെ തുടർന്ന് പഴം പച്ചക്കറി വില നിലവാരം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാന പരിപാടി. 1:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, 2:15 തുടർന്ന് നാടകം, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, 3:00 NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 ചലച്ചിത്ര ഗാനങ്ങൾ, 3:57 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, 4:00 4:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം, 5:00 തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി, 6:00 ജില്ലാ വൃത്താന്തം, വയനാട് ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും. ഈ നിലയം ഇന്ന് തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ഇനി വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ തയ്യാറാക്കിയ മഞ്ചേരി മാർക്കറ്റിലെ പഴം പച്ചക്കറികളുടെ വില നിലവാരം കേൾക്കാം. ഇനം നാടൻ മുത്തവില ചില്ലറ വില, മറുനാടൻ മുത്തവില ചില്ലറ വില എന്ന ക്രമത്തിലാണ് വായിക്കുന്നത്. ചീര പച്ച നാടൻ മുത്തവില 20, ചില്ലറ വില 30. മറുനാടൻ മുത്തവില 20, ചില്ലറ വില 30. ചീര ചുവപ്പ് 20, 30. കുമ്പളങ്ങ 12, 18. ഏത്തക്ക 52, 60. പാളയംതോടൻ 22, 30. റോബസ്റ്റ 23, 30, 24, 35. പാവയ്ക്ക 38, 45, 34, 44. ചുരയ്ക്ക 14, 20, 14, 20. പയർ 55, 65, 40, 50. വെള്ളരി 14, 20, 13, 20. ചേന 24, 30, 22, 30. കോവയ്ക്ക 38, 45, 35, 45. മാങ്ങ പച്ച 25, 35, 25. മത്തൻ 17, 25, 17, 25. പടവലം 22, 30, 22, 30. ഇഞ്ചി പറയുന്നത് നാടൻ്റെ വിലയാണ്, 110 മൊത്തവിലയും ചില്ലറ വില 130. മരച്ചീനി 18, 24. ഇനി മറുനാടൻ വിലകളാണ് കേൾക്കുന്നത്. ഞാലിപ്പൂവൻ മറുനാടൻ്റെ വിലയാണ്, മറുനാടൻ മൊത്തവില 45, ചില്ലറ വില 55. പൂവൻ 40, 50. ബീട്രൂട്ട് 40, 50. വെണ്ടയ്ക്ക 40, 50. വഴുതന 30, 40. കത്തിരി ഉരുണ്ടത് 26, 35. കാബേജ് 22, 30. ക്യാരറ്റ് 45, 55. കോളിഫ്ലവർ 40, 50. കൊത്തമര 35, 45. ചേമ്പ് വലുത് 45, 55. ചേമ്പ് ചെറുത് 35, 45. മുരിങ്ങക്കായ 35, 45. ബീൻസ് 80, 90. പച്ചമുളക് 60, 70. കരുനാരങ്ങ 60, 70. ചെറുനാരങ്ങ 4, 5. സവാള 26, 30. ചെറിയ ഉള്ളി 60, 70. ഉരുളക്കിഴങ്ങ് 25, 30. തക്കാളി 40, 44. ഇനി വാഴക്കുളം മാർക്കറ്റിലെ പൈനാപ്പിൾ വില കേട്ടുള്ളൂ. പൈനാപ്പിൾ പച്ച കർഷകന് ലഭിക്കുന്നത് 62 രൂപയാണ്, മൊത്തവില 63. പൈനാപ്പിൾ പഴം കർഷകന് ലഭിക്കുന്നത് 48, മൊത്തവില 49. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ തയ്യാറാക്കിയ മഞ്ചേരി മാർക്കറ്റിലെ പഴം പച്ചക്കറികളുടെ വില നിലവാരമാണ് ഇതുവരെ കേട്ടത്.

ഒരു മണി കഴിഞ്ഞ് 5:40. ഇപ്പോൾ മുതൽ 1:55 വരെ ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം. ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാന പരിപാടിയാണ് ഇന്ന് കേൾക്കുന്നത്. നിങ്ങൾക്കും ഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശം അയക്കാം. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9495050600. സന്ദേശം അയക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടഗാനത്തിൻ്റെ ആദ്യവരി, ചലച്ചിത്രത്തിൻ്റെ പേര്, നിങ്ങളുടെ പേര്, സ്ഥലം എന്നിവ കൃത്യമായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഇന്നത്തെ ഇഷ്ടഗാന പരിപാടിയിൽ ആദ്യമായി സന്ദേശം അയച്ചിരിക്കുന്നത് റജില പട്രക്കുളം മഞ്ചേരിയാണ്. റജില ആവശ്യപ്പെടുന്നത് സൺഡേ ഹോളിഡേ എന്ന ചിത്രത്തിലെ ഗാനം. പാടിയിരിക്കുന്നത് അരവിന്ദ്, വേണുഗോപാൽ, അപർണ, ബാലമുരളി എന്നിവർ ചേർന്ന്. ജിസ് ജോയിയുടെ രചനയ്ക്ക് ദീപക് ദേവിന്റെ സംഗീതം.

അടുത്ത ഗാനം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സപ്പ് സന്ദേശം അയച്ചിരിക്കുന്നു ജയശ്രീ പോത്തുകല്ല്. ജയശ്രീ ആവശ്യപ്പെടുന്നത് അരയണ്ണങ്ങളുടെ വീട് എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഈ ഗാനം എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരിയും ഈണം പകർന്നത് രവീന്ദ്രനുമാണ്. പാടിയത് KJ യേശുദാസ്.

ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം. ഫ്രണ്ട്സ് എന്ന ചിത്രത്തിൽ സുജാതയും സുജാത പാടിയ ഗാനം, ഗാനശില്പികൾ കൈതപ്പുറം ഇളയരാജ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നത് സുനില സി കെ കരുവാരക്കുണ്ട് ഇരിങ്ങാട്ടിരിയാണ്. ഗാനം കേൾക്കാം.

0: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: അടുത്ത ഗാനം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശമയച്ചിരിക്കുന്നു അരീക്കോട് തച്ചെണ്ണയിൽ നിന്ന് മിനി മധുസൂദനൻ. മിനി ആവശ്യപ്പെടുന്ന ഗാനം സ്നേഹം എന്ന ചിത്രത്തിലാണ്. പാടിയത് യേശുദാസ്. യൂസഫലി കച്ചേരി എഴുതിയ ഗാനം ചിട്ടപ്പെടുത്തിയത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥാണ്.

പ്രിയപ്പെട്ടവരെ കേട്ടുകൊണ്ടിരിക്കുന്നത് ചലച്ചിത്ര ഗാനങ്ങളാണ്. ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാന പരിപാടി. അടുത്ത ഗാനം ബിച്ചു തിരുമല എഴുതി, രാജാമണി ഈണം പകർന്ന് ജി വേണുഗോപാലും എം ജി ശ്രീകുമാറും മണികണ്ഠനും ചേർന്ന് സ്വാഗതം എന്ന ചിത്രത്തിന് വേണ്ടി പാടിയത്. ഈ ഗാനം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നത് മിനി തടത്തിൽ പറമ്പാണ്.

പ്രിയപ്പെട്ടവരെ, സമയം ഒരു മണി കഴിഞ്ഞ് 32 മിനിറ്റും 46 സെക്കൻഡുമായിട്ടുണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ബിച്ചു തിരുമല എഴുതി, വി ദക്ഷിണാമൂർത്തി ഈണം പകർന്ന്, യേശുദാസും എസ് ജാനകിയും ചേർന്ന് എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്ന ചിത്രത്തിന് വേണ്ടി പാടിയതാണ്. ഈ ഗാനം കേൾക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സപ്പ് സന്ദേശം അയച്ചിരിക്കുന്നു ശങ്കർ മണ്ണാർക്കാട്, ജ്യോതി ശങ്കർ, ആതിര ശങ്കർ, വിശാഖ് ശങ്കർ എന്നിവർ അരക്കുറിശി മണ്ണാർക്കാട് നിന്ന്.

0: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തീയതയൊക്കെ അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമകനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: അടുത്ത ഗാനം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നത് പൂളമണ്ണയിൽ നിന്ന് അനാമിക, മീനാക്ഷി, തങ്കമണി, പത്മാവതി, ശ്രീഷ്മ എന്നിവർ ചേർന്നാണ്. ഇവർ ആവശ്യപ്പെടുന്ന ഗാനം പരിണയം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. യൂസഫൽ കച്ചേരി എഴുതിയിരിക്കുന്നു, രവി ബോംബെ ഈണം പകർന്നിരിക്കുന്നു.

അടുത്ത ഗാനം ലൂക്ക എന്ന ചിത്രത്തിലാണ്. എഴുതിയത് ബി കെ ഹരിനാരായണൻ. ഈണം പകർന്നതും ആലപിച്ചതും സൂരജ് എസ് കുറുപ്പ്. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നത് സാന്ദ്ര മുളയങ്കാവ്.

ഇനി കേൾക്കാം വാരഫലം എന്ന ചിത്രത്തിലെ ഗാനം. പാടിയത് യേശുദാസ്, എഴുതിയത് ബിശു തിരുമല, ഈണം പകർന്നത് മോഹൻ സിത്താര. ഈ ഗാനം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നത് രാധ കളത്തിങ്കൽ അച്ചനമ്പലം. ഗാനം കേൾക്കാം.

ചലച്ചിത്രങ്ങളിൽ അവസാനമായി സുമതി ബാലൻ തൃക്കുന്നശ്ശേരി ആവശ്യപ്പെടുന്ന ഗാനമാണ്. ചിത്രം മനസാ വാചാ കർമ്മണ. എസ് ജാനകി പാടിയ ഈ ഗാനത്തിൻ്റെ ശില്പികൾ ബിച്ചു തിരുമല, എ ടി ഉമ്മാർ.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ഇന്ന് ഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് വാട്സപ്പ് സന്ദേശം അയച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. തുടർന്നും സന്ദേശങ്ങൾ അയക്കുക. ഇന്ന് നിരവധി സന്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്നതുപോലെ എല്ലാ സന്ദേശങ്ങളും ഉൾപ്പെടുത്താൻ സാധ്യമാവില്ല എന്നതുകൊണ്ട് സന്ദേശം അയച്ചിട്ടും ഗാനം പ്രക്ഷേപണം ചെയ്യാത്തവരോട് ക്ഷമയും ചോദിക്കുന്നു. ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 1 മണി കഴിഞ്ഞ് 57:20.
1: FM പ്രധാന വാർത്തകൾ.
0: രാജ്യത്തെ സ്റ്റാർട്ടപ്പുകൾ ഈ വർഷം മാർച്ചിൽ 223,000 ആയി ഉയർന്നതായി കേന്ദ്ര ഗവൺമെന്റ്. 2016 500 സ്റ്റാർട്ടപ്പുകൾ മാത്രമായിരുന്നു രാജ്യത്തെന്നും ഗവൺമെന്റ് അറിയിച്ചു. പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് വൈകിട്ട് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വെർച്വലായി പങ്കെടുക്കും. നാസയുടെ ചൊവ്വാദൌത്യമായ മേവൻ പേടകം ഔദ്യോഗികമായി പ്രവർത്തനം അവസാനിപ്പിച്ചതായി നാസ. 10 വർഷത്തിലേറെ നീണ്ട വിജയകരമായ നിരീക്ഷണങ്ങൾക്ക് ശേഷമാണ് ദൌത്യം അവസാനിച്ചതായി ബഹിരാകാശ ഏജൻസി സ്ഥിരീകരിച്ചത്. ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് 2026 ഏഷ്യൻ ഗെയിംസ് സെലക്ഷൻ ട്രയൽസിൽ പങ്കെടുക്കുന്നതിനെതിരായ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഹർജി സുപ്രീംകോടതി തള്ളി. തർക്കവിഷയമായ സെലക്ഷൻ ട്രയൽസ് ഇതിനകം അവസാനിച്ചുവെന്ന് നിരീക്ഷിച്ചാണ് ജസ്റ്റിസുമാരായ PS നരസിംഹ, അരവിന്ദ് കുമാർ എന്നിവരടങ്ങിയ ബെഞ്ച് നടപടികൾ അവസാനിപ്പിച്ചത്. സംസ്ഥാനതല പരിസ്ഥിതി മിത്രം പുരസ്കാരം ലോക പരിസ്ഥിതി ദിനമായ നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് വിതരണം ചെയ്യും. പരിസ്ഥിതി സംരക്ഷണ രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന വ്യക്തികൾ, സംഘടനകൾ, തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവരെ ആദരിക്കാനാണ് പുരസ്കാരം. ലോക പരിസ്ഥിതി ദിനമായ നാളെ കോഴിക്കോട് ജില്ലാ സർവോദയ മണ്ഡലം ഔഷധ സസ്യങ്ങളുടെ സൗജന്യ വിതരണം നടത്തും. പരിപാടിയോടനുബന്ധിച്ച് ഉച്ചകഴിഞ്ഞ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പരിസ്ഥിതി പ്രഭാഷണവും ഉണ്ടാകും. ഡൽഹിയിലെ തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന പ്രാഥമിക നിഗമനം. ഹോട്ടലിലെ പാചകവാതക സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചതായി സൂചനയില്ല.
1: FM പ്രധാന വാർത്തകൾ.
0: ട്രെയിൻ നമ്പർ 1207 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് 2:19, 1634 മംഗളൂരു കോയമ്പത്തൂർ എക്സ്പ്രസ് 2:34, 1665 കന്യാകുമാരി മംഗളൂരു പരശുരാം എക്സ്പ്രസ് 2:85 തിരുവ് സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറത്ത് ട്രെയിൻ നമ്പർ 5669 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54, 1635 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 1 മണി കഴിഞ്ഞ് 59:55. അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹി റിലേ.
2: Good afternoon. This is Akashvani and I am Valsa Williams with the midday news. The headlines. Energy, security, trade and investment topped the agenda of Prime Minister Narendra Modi's talks with acting president of Venezuela Delcy Rodriguez in New Delhi. Northeastern Council's meeting underway in Shillong. Union Home Minister Amit Shah chairs deliberations on tourism, agriculture.

എല്ലാം വിളിച്ചു പറഞ്ഞ് ഭാരമൊഴിക്കാൻ ഉപബോധമനസ് പലവട്ടം ശ്രമിച്ചതാണ്. പിടി വീഴുമെന്നാകുമ്പോൾ ബോധമനസ് ഉപായം കണ്ടെത്തി രക്ഷപ്പെടും. അന്തക്കരണങ്ങളിലെ ഈ ഒളിച്ചുകളിയുടെ കാവ്യം എഴുതിയത് ദോസ്തോയെവ്സ്കി നമ്മെ കേൾപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്നിതാ ഇപ്പോൾ നായകൻ നിക്കോവിന് ആശ്വാസമാകാമായിരുന്ന അമ്മയുടെയും അനുജത്തിയുടെയും സാമീപ്യം ഗതികെട്ട് അയാൾ ഉപേക്ഷിച്ചു കളഞ്ഞിരിക്കുന്നു. ഒരേ തൂവൽ പക്ഷികൾക്കേ ഒരുമിച്ച് ചേക്കേറാനാകൂ. നിസ്സഹായതയുടെ പരകോടിയിൽ ശരീരം വിറ്റു ജീവിക്കാൻ ഇറങ്ങിയ സോണിയ എന്ന പെൺകുട്ടിയുടെ സവിധത്തിലാണിപ്പോൾ കൊലയാളി നിക്കോവ്. കുറ്റവും ശിക്ഷയും നാടകത്തിന്റെ അത്യുജ്വല മുഹൂർത്തങ്ങളിലേക്ക് നടന്നെടുക്കുകയാണ് നമ്മൾ. സഹനയാനങ്ങളിലെ സഹചാരികളുടെ സംഭാഷണങ്ങൾ നൂറ്റാണ്ടുകളെ അതിജീവിച്ചത് എങ്ങനെയെന്ന് ചെവിയോർക്കാം.

0: മോനേ, നീ എത്ര മെലിഞ്ഞിട്ടാണ്! വല്ലാതെ വിളർത്ത് മൃതദേഹം പോലെയുണ്ടല്ലോ.
1: ഞാനെന്നും ഇങ്ങനെയായിരുന്നു.
0: നീ സ്വന്തം വീട്ടിൽ താമസിക്കുമ്പോഴും ഇങ്ങനെയായിരുന്നു?
1: അതെ.
0: കേപ്പർനോമോവിൽ നിന്നാണോ നീ ഈ മുറി വാടകയ്ക്കെടുത്തിരിക്കുന്നത്?
1: അതെ.
0: നീ മാത്രം?
1: ഞാൻ മാത്രം.
0: നിന്റെ മുറിയിൽ ഒറ്റയ്ക്ക് എനിക്ക് പേടിയാകുന്നു.
1: എനിക്ക് പേടിയില്ലല്ലോ.
0: നിന്നെപ്പറ്റി അച്ഛൻ പറഞ്ഞിരുന്നു, മർമലഡോവ്, മകൾ എല്ലാ ദുഃഖവും ഉള്ളിലൊതുക്കി. അച്ഛനും നിന്നെ വളരെ ഇഷ്ടമായിരുന്നു, വളരെ വളരെ ഇഷ്ടം. കാതറിനെ വഴക്ക് പറഞ്ഞപ്പോൾ നീ 6 മണിക്ക് പുറത്തു പോയതും 9 മണിക്ക് തിരിച്ചു വന്നതും, കാതറിന നിന്റെ കട്ടിലിനരികിൽ മുട്ടുകുത്തി നിന്നതുമെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്.
1: ഞാനിന്ന് അദ്ദേഹത്തെ കണ്ടുവെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം.
0: ആരെ?
1: അച്ഛനെ. ഏകദേശം 10 മണിക്ക് ഞാൻ തെരുവിന്റെ മൂലയിലൂടെ നടക്കുമ്പോൾ അച്ഛൻ മുന്നിലൂടെ നടന്നു പോകുന്നു.
0: മരിച്ചുപോയ മർമലഡോവിനെ നിന്റെ അച്ഛനെ കണ്ടെന്നോ? ഏ, തോന്നലായിരിക്കാം. അല്ലെങ്കിൽ നീ അത്രമാത്രം അച്ഛനെ സ്നേഹിച്ചിരുന്നു അല്ലേ?
1: സ്നേഹിച്ചിരുന്നു.
0: വീട്ടിൽ താമസിക്കുമ്പോൾ കാതറീന നിന്നെ തല്ലാറുണ്ടായിരുന്നു?
1: നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഒരിക്കലുമില്ല. ഇങ്ങനെ ഒരു ചോദ്യം എന്നോട് എങ്ങനെ ചോദിക്കാൻ കഴിയുന്നു?
0: അപ്പോൾ നിങ്ങൾ അവരെ സ്നേഹിക്കുന്നോ ഇപ്പോഴും?
1: സ്നേഹിക്കുന്നുണ്ടോന്നോ? തീർച്ചയായും. അവരൊരു കൊച്ചു കുഞ്ഞിനെ പോലെയായിരുന്നു. അവരുടെ ഉദാര മനസ്സ്, ബുദ്ധി സാമർഥ്യം എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഒന്നും മനസ്സിലാവില്ല.
0: അപ്പോൾ ഞാൻ കേട്ടത്
1: എന്തു കേട്ടെന്ന്? എന്നെ അടിക്കുകയോ? അവരത്രമാത്രം ദുഃഖിതയായിരുന്നു. പോരാത്തതിന് രോഗിയും സമൂഹനീതിക്ക് അനുസൃതമായി ജീവിക്കുന്ന തികഞ്ഞ പരിശുദ്ധ.
0: ശരി, എനിക്ക് മനസ്സിലായി.
1: നിങ്ങളവരെ ദ്രോഹിച്ചാലും തിരിച്ചവരിൽ നിന്ന് ദ്രോഹം പ്രതീക്ഷിക്കണ്ട.
0: സോണിയ, ഇനി നീ എന്താണ് ചെയ്യാൻ പോകുന്നത്?
1: എനിക്കറിയില്ല.
0: അങ്ങനെയൊന്നും പറയല്ലേ, നീയാണ് അവർക്ക് അഭയം.
1: അതെ, ഞാൻ തന്നെ. നിങ്ങളിലാണ് അവരുടെ പ്രതീക്ഷയെന്ന് അവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കയ്യിലുള്ളതെല്ലാം കൊടുത്തതല്ലേ?
0: എന്നിലോ?
1: നിങ്ങൾ അവരെ സഹായിക്കോ. അന്ന് നിങ്ങളവർക്ക് പണം കൊടുത്തു, അതുകൊണ്ട് ബാധ്യത മുഴുവൻ നിങ്ങൾ ഏറ്റെടുക്കുവോ? ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് വേണ്ട.
0: എന്നെ വില കുറച്ച് കാണേണ്ട.
1: അങ്ങനെയല്ല.
0: പിന്നെ
1: കൂടുതൽ പ്രതീക്ഷ നിങ്ങളിൽ അർപ്പിക്കുന്നത് എന്തിന്?

0: എവിടുന്നെങ്കിലും കുറച്ച് പണം കടം വാങ്ങി എന്നെയും കൂട്ടി സ്വന്തം ഗ്രാമത്തിലേക്ക് പോയി ഒരു ബോർഡിംഗ് സ്കൂൾ തുടങ്ങാനാണ് അവരുടെ പരിപാടി. ഞാൻ അതിന്റെ ചുമതലകൾ ഏറ്റെടുക്കണമെന്ന്, അങ്ങനെ ഒരു സുന്ദരമായ പൊതുജീവിതം കെട്ടിപ്പടുക്കണമെന്ന്.
1: അപ്പോൾ എല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞു.
0: വിചാരിക്കുന്നത് പോലെയാണോ കാര്യങ്ങൾ? അതെ, കഴിഞ്ഞ ആഴ്ച ഞാൻ അവരെ കാണാൻ പോയപ്പോൾ അച്ഛൻ പറഞ്ഞു എന്തെങ്കിലും വായിച്ചു കേൾപ്പിക്കാൻ. പുസ്തകമെടുത്ത് കയ്യിൽ തന്നു, അയൽക്കാരനിൽ നിന്ന് കിട്ടിയ പുസ്തകം. വിചിത്രമായൊരു പുസ്തകം. അവിടെ വച്ച് ലിസവറ്റയെ കണ്ടു.
1: തെരുവ് കച്ചവടക്കാരി ലിസവറ്റയെ നീ അറിയുമോ? നിനക്കവിടെ പരിചയമുണ്ടോ?
0: എനിക്കറിയാമല്ലോ, അവളെ നിങ്ങളും അറിയുമോ?
1: അറിയും, അറിയും. കാതറിനിക്ക് അതീവ ഗുരുതരമായ ക്ഷയരോഗമാണ്. മരണം തൊട്ടടുത്തെത്തിയിരിക്കുന്നു.
0: അയ്യോ, ഇല്ലില്ല.
1: എന്നാൽ ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് ഭേദം.
0: ഇല്ല, അതല്ല നല്ലത്, അതല്ല നല്ലത്. ഒരിക്കലും അങ്ങനെ പറയരുത്.
1: പക്ഷെ കുട്ടികൾ, അവരെ കൂടെ താമസിപ്പിക്കാൻ സാധിക്കാത്ത നിലയ്ക്ക് നീ എന്തു ചെയ്യും?
0: അയ്യോ, അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. ഞാനതൊന്നും ചിന്തിച്ചിട്ടില്ല.
1: കാതറീന ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് തന്നെ കരുതുക. നിനക്കെന്തെങ്കിലും അസുഖം പിടിപെട്ട് ആശുപത്രിയിൽ കഴിയേണ്ടി വന്നാലോ? അപ്പോൾ എന്ത് സംഭവിക്കും?
0: നിങ്ങൾക്ക് എങ്ങനെ ഇപ്രകാരം ചോദിക്കാൻ കഴിയുന്നു? അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ല.
1: അങ്ങനെയൊന്നും സംഭവിക്കില്ല, നിനക്കും രോഗം വരില്ലെന്ന് എന്താണ് ഉറപ്പ്? നിനക്കുടനെ രോഗം ബാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ കുട്ടികളുടെ ഗതി എന്താവും?
0: ഇല്ല, ദൈവം അത് അനുവദിക്കില്ല.
1: നിനക്ക് പണം കരുതി വെക്കാൻ കഴിയുന്നുണ്ടോ? പണം ഇല്ലാത്ത കാലത്തേക്കായി.
0: ഇല്ല.
1: നീ അതിനുവേണ്ടി ശ്രമിച്ചു നോക്കിയോ?
0: ശ്രമിച്ചു നോക്കി, എന്നിട്ടും നടന്നില്ല, നടക്കുന്നില്ല, കൂട്ടിയിട്ട് കൂടുന്നില്ല.
1: നിനക്കെന്നും പണം സമ്പാദിക്കാൻ കഴിയാറുണ്ടോ?
0: ഇല്ല.
1: പോലങ്കയുടെ ഗതിയും ഇതുപോലെയായിരിക്കും.
0: ഇല്ല, ഇല്ല, ഒരിക്കലും അങ്ങനെയല്ല. അത്ര ക്രൂരതയൊന്നും ദൈവം വരുത്തി വെക്കില്ല. ഇല്ല, ദൈവം അവളെ കാത്തു രക്ഷിക്കും. അതെ, അവൾക്ക് ദൈവം ഉണ്ടാകും.
1: ഞാൻ നിന്റെ മുന്നിൽ മുട്ടുകുത്തട്ടെ.
0: എന്താണിത്? നിലത്തോളം കുനിഞ്ഞ് എന്റെ പാദങ്ങളിൽ ചുംബിക്കുകയോ? എന്താണ് നിങ്ങളെ കാണിക്കുന്നത്? അതും എന്നോട്? എഴുന്നേൽക്കൂ, എന്താണിത്? ഏയ്, എന്താണ് ചെയ്യുന്നത്?
1: നീ എന്ന വ്യക്തിയല്ല ഞാൻ നമസ്കരിച്ചത്, എല്ലാവിധ കഷ്ടപ്പാടുകളും യാതനകളും അനുഭവിക്കുന്ന മനുഷ്യവർഗത്തെയാണ്. അത് നിന്നിലൂടെ ഞാൻ കാണുന്നു സോണിയ.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 37-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, സോണിയ നിതുന നെവിൽ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം

0: പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 2 മണി കഴിഞ്ഞ് 26 മിനിറ്റ് 26 സെക്കൻഡ്.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം വെള്ളം എന്ന ചിത്രത്തിൽ ഷാബാസ് അമൻ പാടിയ ഗാനം, നിധീഷ് നാദരിയുടെ വരികൾക്ക് ബിജി പാലിന്റെ സംഗീതം.

0: ഇനി കേൾക്കാം. അനാർക്കലി എന്ന ചിത്രത്തിൽ കെ എസ് ഹരിശങ്കർ ആലപിച്ച ഗാനം.
1: സൗജന്യ നിയമസഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 14454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
0: ഇനി അനാർക്കലി എന്ന ചിത്രത്തിൽ കെ എസ് ഹരിശങ്കർ പാടിയ ഗാനമാണ്. രാജീവ് നായർ എഴുതി വിദ്യാസാഗർ ഈണം പകർന്നിരിക്കുന്നു ഈ ഗാനം.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന ചിത്രത്തിൽ സൂരജ് സന്തോഷ് പാടിയ ഗാനം ബി കെ ഹരിനാരായണൻ എഴുതി ബിജി പാൽ ഈണം പകർന്നിരിക്കുന്നു.

ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് 3:35 കേൾക്കാം. ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 2 മണി കഴിഞ്ഞ് 47:57. ഇപ്പോൾ ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പുകളെ തുടർന്ന് FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3 മണിക്ക് NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 ചലച്ചിത്ര ഗാനങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 4 മണിക്ക് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 5:45 ഞാറ്റുവേല, 6:10 വയനാട് ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും എന്നിവ കേൾക്കാം. ഇനി നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഇ ഉദയചന്ദ്രൻ. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം ഇന്നത്തെ വിശേഷം ചരിത്രബദ്ധം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. തുടർന്ന് കാലാവസ്ഥാ അറിയിപ്പ്. 6:35 അൽ റൈഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിലാദ്യം കോട്ടക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എഡ്രിക്കോഡ് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. 7 മണിക്ക് ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. 7:05 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം 7:10 മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം, ആരോഗ്യകരമായ ഭക്ഷണ ക്രമീകരണങ്ങൾ. ആർദ്രൻ മിഷൻ മലപ്പുറം ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ KK പ്രവീണ സംസാരിക്കുന്നു. ഏഴ് 15 ABC ഓർത്തോപെഡിക്സ് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. യോസെ മൗരോദെ വാസ്കോൺസലസ് എഴുതിയ നോവൽ എൻ്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. അവതരണം ബോബി. 7:20 ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാട് റോഡ് മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം. വാദരോഗങ്ങൾ സിദ്ധ ചികിത്സയിൽ മങ്കട NHM ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററിലെ സിദ്ധ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ EM മനു സംസാരിക്കുന്നു. 7:45 ദൃശ്യം ഐകെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര. സുഗതകുമാരി എഴുതിയ രാധ എവിടെ എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം ആലാപനം കാവാലം ശ്രീകുമാർ. 7:50 IQ ഓപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ് സമകാലികം. പ്രകൃതിയിൽ നിന്ന് പ്രചോദിതരാകാം. നിലമ്പൂർ പ്രകൃതി പഠന കേന്ദ്രം ഡയറക്ടർ ജയപ്രകാശ് നിലമ്പൂർ സംസാരിക്കുന്നു. 7:55 കൊരമ്പേൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി പാട്ടുപൊലിമ. 8 മണിക്ക് FM പ്രധാന വാർത്തകൾ. ആര്യ

0: കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം, തുടർന്ന് സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി. കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധനും കലിക്കറ്റ് സർവകലാശാല മുൻ പി ആർഒയുമായ എം വി സക്കറിയ സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. 8:15 രസമുകളും. 8:23 ശ്രീകാന്ത് നേത്രാലയ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ് വിളയൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 മൈൻഡ് റീചാർജ് തത്സമയ ഫോണിൻ പരിപാടി. 9:20 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 9:30 മൈലാഞ്ചി മൊഞ്ച് അവതരിപ്പിക്കുന്നത് ഗായിക അൻഷീല ജാസ്മിൻ. 9:55 ഇന്നത്തെ പരിപാടികൾ എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഇസൈ മഴി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. പത്ത് എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. 11:30 എൻഡിഎ ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 12:10 ഈശൽ. 12:25 ജാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. പഴം പച്ചക്കറി വില നിലവാരം ചലച്ചിത്ര ഗാനങ്ങൾ. ശ്രോതാക്കൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ടവ. 1:55 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 2:15 തുടർനാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 3:00 നാടക ഗാനങ്ങൾ. 3:30 മൈലാഞ്ചിമുഞ്ച് അവതരിപ്പിക്കുന്നത് ഗായിക അൻഷിത ജാസ്മിൻ. 3:57 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 4:00 4 മണിപ്പൂക്കൾ. 4:55 എഫ് എം പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ. 6:10 ജില്ലാ വൃത്താന്തം ഇടുക്കി. ഇടുക്കി ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.
1: ദിവസവും കാലത്ത് 6:35
2: എന്റെ മുത്തശ്ശി ഇപ്പോഴും എത്ര
3: അൽ റേഹാൻ ഉള്ളപ്പോ തിമിര ഉൾപ്പെടെയുള്ള നേത്രരോഗങ്ങൾ എന്തിനാ പേടിക്കണേ?
4: സി എച്ച് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
5: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി.
7: കാർഷിക വൃത്താന്തം
6: എന്നും രാവിലെ 6:30.
7: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
6: കണ്ടംകുളത്തി പ്രസവരക്ഷ.
8: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
9: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ തീവണ്ടി സമയം
11: എന്നും രാവിലെ 8:30.
10: കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
11: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
12: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
13: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്
12: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
14: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവിധാര.
15: ചൊവ്വാ വ്യാഴം ശനി രാവിലെ 7:45.
14: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
15: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
16: ആസ്മ അലർജി മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക് PCOS ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
17: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
16: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം
17: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കുളത്തൂർ കൊണ്ടോട്ടി.
16: ഫോൺ 9744550424.
18: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
19: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
18: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽ ഷിഫ എന്ന് ചെയ്താ പോരെ.
19: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫ എന്നോ?
18: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
19: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
20: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
19: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
20: കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
21: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ.

0: വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
2: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
3: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 2 മണി കഴിഞ്ഞ് 56:36.
0: FM പ്രധാന വാർത്തകൾ.
3: ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപം നിയമസഭ പാസാക്കി. സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഈ മാസം 19-ന്. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ. കടബാധ്യത 5.07 ലക്ഷം കോടി രൂപ. കിഫ്ബി വായ്പ ബാധ്യത 21,000 കോടി. ധവളപത്രം സംസ്ഥാനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ധവളപത്രത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി പ്രതിപക്ഷം. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ ലക്ഷ്യമിട്ടുള്ള കതിര് പദ്ധതി നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. എറണാകുളം മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കലിൽ ഈ മാസം 16 വരെ സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. കൊച്ചിയിൽ H1N1 ബാധിച്ച വയോധിക മരിച്ചു. പാലാരിവട്ടം സ്വദേശി ലളിതാംബികയാണ് മരിച്ചത്. പരിശോധന ഊർജിതം. തെക്കപടിഞ്ഞാറൻ കാലവർഷം കേരളത്തിലെത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്.
0: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
3: ട്രെയിൻ നമ്പർ 2269 മംഗളൂരു കോയമ്പത്തൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 2:59, 1220 തിരുവനന്തപുരം ലോക്മാന്യ തിലക് ഗരീബ് രഥ് എക്സ്പ്രസ് 3:59, 1661 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:05 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16325 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01, 5:06:08 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം.

ലക്കിടി അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം നടത്തുന്ന ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് അഡ്വാൻസ് ടെക് ട്രെയിനിംഗ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത പ്ലസ് ടു, അവസാന തീയതി ഈ മാസം 12. ഫോൺ നമ്പർ 9495999967. ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 2 മണി കഴിഞ്ഞ് 59 മിനിറ്റ് 55 സെക്കൻഡ്. അല്പസമയത്തിനകം അടുത്ത പരിപാടി.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഡിയർ കോംറേഡ് എന്ന ചിത്രത്തിൽ ഗൗതം ഭരദ്വാജ് പാടിയ ഗാനം. ജോ പോൾ എഴുതിയ ഈ ഗാനത്തിന്റെ ഈണം ജസ്റ്റിൻ പ്രഭാകർ.

അടുത്ത ഗാനം ആനമയിൽ ഒട്ടകം എന്ന ചിത്രത്തിലെയാണ്. പാടിയത് പാടിയത് യാസിൻ നിസാർ. രാകേഷ് കേശവൻ്റെ വരികൾക്ക് അദ്ദേഹം തന്നെ ഈണം പകർന്നിരിക്കുന്നു.

ജോ പോൾ എഴുതി, നോബിൻ പോൾ ഈണം പകർന്നു. കെ എസ് ഹരിശങ്കർ 2018 എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനമാണ് അടുത്തത്.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി FM, സമയം 3 മണി കഴിഞ്ഞ് 57 മിനിറ്റ്.
1: FM പ്രധാന വാർത്തകൾ.
0: വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഊർജ്ജം, വ്യാപാരം, നിക്ഷേപം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേൽ നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപം പാസായ ശേഷം നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ബജറ്റ് അവതരണത്തിനായി ജൂൺ 19 സമ്മേളനം പുനരാരംഭിക്കും. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ വെച്ചു. 5.07 ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ കടബാധ്യത. കിഫ്ബി വായ്പാ ബാധ്യത 21,000 കോടി രൂപ. ശമ്പള പെൻഷൻ ബാധ്യതകൾ കുറയ്ക്കുന്നതിനായി വിരമിക്കൽ പ്രായം കേന്ദ്ര സർക്കാരിന് സമാനമായി വർദ്ധിപ്പിക്കണമെന്ന് ധവളപത്രത്തിൽ നിർദ്ദേശം. ബിവറേജസ് കോർപ്പറേഷനെ സപ്ലൈകോയുമായി ലയിപ്പിക്കാനും നിർദ്ദേശമുണ്ട്. ധവളപത്രം സംസ്ഥാനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നതെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ധനകാര്യവകുപ്പിനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഔദ്യോഗിക രേഖകൾ പുറത്ത് നൽകിയാണ് ധവളപത്രം തയ്യാറാക്കിയതെന്ന് പ്രതിപക്ഷം. എറണാകുളം മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കലിൽ ഈ മാസം 16 സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. അട്ടപ്പാടിയിൽ ആൾക്കൂട്ട ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ട മധുവിന്റെയും അമ്മയും സഹോദരിയും മുഖ്യമന്ത്രി വി.ഡി. സതീശനെ നിയമസഭയിൽ സന്ദർശിച്ചു. കേസ് നടത്തിപ്പിൽ സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുമെന്ന് മുഖ്യമന്ത്രി കുടുംബത്തിന് ഉറപ്പു നൽകി. കൊച്ചിയിൽ H1N1 ബാധിച്ച് വയോധിക മരിച്ചു. പാലാരിവട്ടം സ്വദേശി ലളിതാംബികയാണ് മരിച്ചത്. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിൽ എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ശക്തമായ മഴയെ തുടർന്ന് തിരുവനന്തപുരം അരുവിക്കര ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതിനാൽ ഡാമിന്റെ 3-4 നമ്പർ ഷട്ടറുകൾ 25 സെന്റിമീറ്റർ വീതം തുറന്നു.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 1661 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:05, 1261 എറണാകുളം നിസാമുദ്ദീൻ മംഗള സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് 4:23, 1630 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50, 1634 തിരുവനന്തപുരം ലോക്മാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 5:13, 1608 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5668 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06, 5611 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം.

0: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55
1: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് റോഡ് മഞ്ചേരി. ഫോൺ 7510733334.
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം ജാഗ്രത.
3: ശനിയും ഞായറും രാവിലെ 7:50.
2: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, കോർണിയ, ലോ വിഷൻ എയ്ഡ് തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
2: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
4: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
5: ആകാശവാണി 102.7 മഞ്ചേരി FM. മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 4 മണി കഴിഞ്ഞ 1:03.

0: മഹാകവി ഉള്ളൂരിന്റെ വരികളാണ് ഇത്. സെൽഫ് ഫുൾഫില്ലിംഗ് പ്രൊഫസി എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു മനഃശാസ്ത്രപരമായ പ്രതിഭാസമാണ് ഇത്. പ്രൊഫസി എന്നാൽ പ്രവചനം എന്നാണല്ലോ അർത്ഥം. നമ്മുടെ ഒരു ദിവസം എങ്ങനെയായിരിക്കണമെന്ന്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് നാം തന്നെ പ്രവചിക്കുകയും അത് ആത്യന്തികമായി സത്യമായി തീരുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് സെൽഫ് ഫുൾഫില്ലിംഗ് പ്രൊഫസി. ഒരു ഉദാഹരണത്തിന്, നമ്മൾ ഒരാളെ കാണാൻ ഇറങ്ങുന്നു എന്ന് കരുതുക. അയാൾ നമുക്കത്ര ഇഷ്ടമുള്ള ആളുമല്ല എന്നും കരുതുക. അയാളെ കണ്ടുമുട്ടുന്നതും അയാൾ പുച്ഛത്തോടെ നമ്മളെ നോക്കുന്നതും അത് ദേഷ്യത്തോടെയുള്ള നോട്ടത്തിലേക്കും ക്രമേണ വാക്തർക്കത്തിലേക്കും ഒക്കെ മാറുന്നത് നാം വെറുതെ ഒരു ചിത്രമായി സങ്കല്പിക്കുന്നു. അയാളെ കണ്ടുമുട്ടുമ്പോൾ നേരത്തെ നാം സങ്കല്പിച്ച ദൃശ്യങ്ങൾ മനസ്സിൽ തെളിയുകയും അത് ശരിയാവുന്ന തരത്തിൽ നാം പെരുമാറാൻ ആരംഭിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നാം ആദ്യം ദൃശ്യമായി കണ്ട ആ ദൃശ്യങ്ങൾ സത്യമായി സംഭവിക്കുകയും ചെയ്യുന്നു. ഇതാണ് സെൽഫ് ഫുൾഫില്ലിംഗ് പ്രൊഫസി. ഇത് നമ്മുടെ പരീക്ഷകളിലും ഒക്കെ, പരീക്ഷയിൽ കണക്കിന് വളരെ വിഷമമുള്ളൊരു കുട്ടി, കണക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കുട്ടി കണക്ക് പരീക്ഷ തോൽക്കും എന്ന പ്രതീക്ഷയോടുകൂടി, അല്ലെങ്കിൽ ദൃശ്യത്തോടുകൂടി പരീക്ഷയെ സമീപിക്കുമ്പോൾ അത് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിനു പകരം കാണാൻ പോകുന്ന ആളുമായി സൗഹാർദ്ദത്തോടെ സംസാരിക്കുന്ന ഒരു ദൃശ്യം നമുക്ക് സങ്കല്പിക്കാനായാലോ? ഫലം മറ്റൊന്നാകും. നമ്മുടെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ മനോനിലയാണ് സാഹചര്യങ്ങളെ അനുകൂലമോ പ്രതികൂലമോ ആക്കി മാറ്റുന്നത്. ചിന്തകൾക്കും മനോഭാവങ്ങൾക്കും പ്രതികൂല സാഹചര്യങ്ങളെപ്പോലും നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ സാധിക്കും. അതുകൊണ്ട് ഉള്ളൂരിന്റെ വരികൾ ഒരിക്കൽ കൂടെ ഓർക്കാം. നമുക്ക് നാമേ പണിവത് നാമേ നരകവും അതുപോലെ.
1: മട്ടം മട്ടം നാരങ്ങ ചെത്തി ചെത്തി തിന്നുമ്പം

0: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
0: അമ്മയ്ക്ക് കരുതലായി,
1: കുഞ്ഞിന് കാവലായി.
0: അലോഹ ഹോസ്പിറ്റൽ, ദൃശ്യം കണ്ണാശുപത്രി, ആരോഗ്യ ജാലകം.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
2: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
3: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: പ്രിയപ്പെട്ടവരെ, ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് ചോദിക്കാറില്ലേ? എന്നാൽ ഒരു പേരിൽ പലതുമുണ്ട്. മുഹമ്മദ് കുട്ടിയെ ആർക്കൊക്കെ അറിയാം? എന്നാൽ മമ്മൂട്ടിയെ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടോ? PC കുട്ടിക്കൃഷ്ണനെ അറിയുന്നവർ ചുരുക്കമായിരിക്കും. എന്നാൽ ഉറൂബിനെ അറിയാത്തവരുണ്ടോ? നാം ദിവസവും ഉച്ചരിക്കുന്നൊരു പേരുണ്ട്. ആ പേര് മുൻപ് അറിയപ്പെട്ടിരുന്നത് വേറൊരു പേരിലാണ്. എന്താണെന്നല്ലേ കേട്ടോളൂ.
2: ബാക്ക്റബ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ നിങ്ങളൊന്ന് മുഖം ചൊളിച്ചു. അയ്യേ, കേട്ടിട്ട് പോലുമില്ലാത്ത ഒരു സെർച്ച് എഞ്ചിനെ കുറിച്ച് എന്താ ഇങ്ങനെ ചോദിക്കുന്നത് എന്ന്. എന്നാലൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ബാക്ക്റബ് ഉപയോഗിച്ചിട്ടുണ്ട്, ഒന്നല്ല പലവട്ടം. ഈ ബാക്ക്റബിൻ്റെ ഇപ്പോഴത്തെ പേര് പറയാം, അപ്പോൾ മനസ്സിൽ ഒരു ആഹാ മൊമെൻ്റ് വരും. ഗൂഗിൾ എന്നാണ് ബാക്ക്റബിൻ്റെ ഇപ്പോഴത്തെ പേര്. ഗൂഗിൾ 1996 ലാറി പേജും സെർജി ബ്രിനും ഉണ്ടാക്കിയ സമയത്ത് അതിനിട്ട പേര് ബാക്ക്റബ് എന്നായിരുന്നു. BACKRUB ബാക്ക്റബ്. പിന്നീട് 1997 ഇതിന് ഗൂഗിൾ എന്നുള്ള പേര് അവർ നൽകുന്നത്. ഈ ഗൂഗിൾ എന്നുള്ള പേരിന് പിന്നിലുമുണ്ട് ഒരു കഥ. ഒന്ന് കഴിഞ്ഞ് 100 ഇട്ടാലുള്ള സംഖ്യയാണ് ഗൂഗോൾ എന്ന് പറയുന്നത്. GOOGOL ഗൂഗോൾ. ഈ വാക്കിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ലാറി പേജും സെർജി ബ്രിനും അവരുടെ സെർച്ച് എഞ്ചിന് ഗൂഗിൾ എന്ന് പേരിട്ടത്. കടൽ പോലെ പരന്ന് കിടക്കുന്ന ലോകത്ത് നിന്ന് ആവശ്യമുള്ള വിവരങ്ങൾ തെരഞ്ഞുപിടിച്ചു നൽകുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഗൂഗിൾ എന്ന പേര് അവർ സ്വീകരിച്ചത്. ഇനി നിങ്ങൾ പറയില്ലല്ലോ ബാക്ക്റബ് ഞങ്ങൾ ഉപയോഗിച്ചിട്ടേ ഇല്ലെന്ന്.

0: ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
1: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
2: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
1: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744555024.
3: മോളെ,
4: ആമ്മ,
3: ഈ വീട്ടിൽ ചില നിയമങ്ങളുണ്ട്.
4: എന്ന് വെച്ചാൽ
3: ഇവിടെ ആരും കാശ് ഉപയോഗിക്കാറില്ല.
4: അപ്പൊ സാധനങ്ങളൊക്കെ എങ്ങനെ വാങ്ങും?
3: അതിന് ഞങ്ങൾ ഡിജിറ്റൽ പേയ്മെന്റ് ചെയ്യും.
4: ഓ,
3: എന്ന് വെച്ചാൽ യു പി ഐയിലൂടെ.
4: അതെയോ?
3: ആ, പിന്നെ ഒരു നിയമം കൂടിയുണ്ട്.
4: അതെന്താമ്മ?
3: കൈനീട്ടം നൽകുന്നതും യു പി ഐ വഴിയാ.
4: ഈ അമ്മയുടെ ഒരു കാര്യം.
5: ഭാരതം ചെയ്യുന്നു ഡിജിറ്റൽ പേയ്മെന്റ്.
6: എല്ലാ ഇടപാടുകളും ഇപ്പോൾ എളുപ്പം.
7: സി എച്ച് സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
8: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.

0: നാടായ നാട് മുഴുവൻ കൂറ്റൻ ബോർഡുകൾ, ഫ്ലക്സുകൾ, ആരവങ്ങൾ, ചൂടേറിയ വാഗ്വാദങ്ങൾ, ഇതൊക്കെ ഭൂഗോളത്തിന്റെ മറ്റേ അറ്റത്ത് നടക്കാൻ പോകുന്ന ഒരു മാമാങ്കത്തിന്റെ തയ്യാറെടുപ്പാണ്. കൊച്ചു ഗ്രാമങ്ങളിൽ പോലും മെസ്സിയും നെയ്മറും റൊണാൾഡോയും ഒക്കെ ചൂടുള്ള ചർച്ചാ വിഷയമാകുന്നു. ഈ ഭൂഗോളം ഫുട്ബോൾ എന്ന കൊച്ചു ഗോളായി മാറുന്ന ദിനങ്ങൾ വരികയായി. കേൾക്കാം കഴിഞ്ഞ വാരത്തെ, ഇനി വരാൻ പോകുന്ന കാലത്തെ ചൂടൻ കായിക വിശേഷങ്ങളുമായി.
1: ലോകകപ്പ് ഫുട്ബോൾ ആരവത്തിന് ഇനി ദിവസങ്ങൾ മാത്രം. 11 മുതൽ അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിലെ 16 നഗരങ്ങളിൽ നടക്കുന്ന ലോകകപ്പിൽ 48 ടീമുകളാണ് പോരാടുക. ജൂലൈ 19 ഫൈനൽ. ആരാധകരുടെ ഫ്ലെക്സ് ബോർഡ് ഉയർത്തൽ ഇതിനകം ഗ്രാമനഗരങ്ങളിൽ ആരംഭിച്ചു. കിരീടം നിലനിർത്താൻ ഒരുങ്ങുന്ന അർജന്റീന ടീമിനെ ഇതിഹാസ താരം ലയണൽ മെസ്സി തന്നെ നയിക്കും. ഖത്തറിൽ കപ്പുയർത്തിയ ടീമിലെ ഭൂരിഭാഗം പേരെയും നിലനിർത്തി പരിശീലകൻ ലയണൽ സ്കലോനി 26 ടീമിനെ പ്രഖ്യാപിച്ചു. പരിക്കിൽ നിന്ന് മുക്തമായിട്ടില്ലെങ്കിലും ഗോൾകീപ്പർ എമിലിയാനോ മാർട്ടിനെസും പ്രതിരോധ നിരക്കാരൻ ക്രിസ്റ്റ്യാനോ റൊമേറോയും ടീമിലുണ്ട്. മെസ്സിക്ക് പരിക്കുണ്ടെന്ന അഭ്യൂഹമുണ്ടായിരുന്നെങ്കിലും ടീം പ്രഖ്യാപനത്തോടെ ആശങ്ക മാറി. 6 ലോകകപ്പിൽ കളിച്ച് റെക്കോർഡ് സൃഷ്ടിക്കാനാണ് ലയണൽ മെസ്സിയുടെ വരവ്. കൂട്ടിന് പോർച്ചുഗൽ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുമുണ്ട്. ഇരുവരും 5 ലോകകപ്പിലാണ് കളിച്ചത്. പരിക്കിന്റെ പിടിയിലായ ബ്രസീൽ സൂപ്പർ താരം നെയ്മറിന് ലോകകപ്പിന്റെ തുടക്കത്തിലെ മത്സരങ്ങൾ നഷ്ടമായേക്കും. സൌഹൃദ മത്സരങ്ങളിൽ താരം കളിക്കില്ലെന്ന് ഉറപ്പായിട്ടുണ്ട്. ലോകകപ്പിനുള്ള ബ്രസീൽ ടീമിൽ ഉൾപ്പെടുത്തിയതിന് പിന്നാലെയാണ് താരത്തിന് പേശികൾക്ക് പരിക്കേറ്റത്. ഇന്ത്യ ഇതുവരെ ഫുട്ബോൾ ലോകകപ്പിൽ കളിച്ചിട്ടില്ലെങ്കിലും ഇത്തവണത്തെ ലോകകപ്പിൽ ഒരു മലയാളിക്ക് അതിനുള്ള ഭാഗ്യമെത്തി. തലശ്ശേരിയിൽ ജനിച്ച തഹസിൻ മുഹമ്മദ് ജംഷീദ് എന്ന 19-കാരനാണ് ആ ഭാഗ്യം. ഖത്തർ ടീമിലൂടെയാണ് തഹസിൻ അരങ്ങേറുക. തിങ്കളാഴ്ച രാത്രി ലോകകപ്പിനുള്ള ഖത്തർ ടീമിനെ പ്രഖ്യാപിച്ചപ്പോഴാണ് ചരിത്ര നേട്ടം ഉറപ്പായത്. തലശ്ശേരിക്കാരനായ ജംഷീദിന്റെയും വളപട്ടണം സ്വദേശിയായ ഷമയുടെയും മകനായ തഹസിൻ ഖത്തർ ലീഗിലെ അൽ ദുഹേൽ ക്ലബിന്റെ കളിക്കാരനാണ്. ഐപിഎൽ ക്രിക്കറ്റിൽ ബംഗളൂരു റോയൽ ചാലഞ്ചേഴ്സ് ജേതാക്കൾ. 18 വർഷം കിരീടമില്ലാത്തതിന്റെ പരിഹാസം കേട്ട ക്ലബിന്റെ തുടർച്ചയായ 2 കിരീടമാണിത്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 5 തോൽപ്പിച്ചാണ് ബംഗളൂരു കിരീടം നിലനിർത്തിയത്. 9-4 3-6 ഉൾപ്പെടെ വിജയത്തിന് ചുക്കാൻ പിടിച്ച വിരാട് കോഹ്ലി കളിയിലെ താരമായി. രാജസ്ഥാൻ റോയൽസിന്റെ വൈഭവ് സൂര്യവംശിയാണ് ടൂർണമെന്റിലെ താരം. 2 നീണ്ട കിരീട വരൾച്ച അവസാനിപ്പിച്ച് ഇന്ത്യയുടെ സാത്വിക് സായ്രാജ്, ചിരാഗ് ഷെട്ടി സഖ്യം. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് വിഭാഗത്തിലാണ് കിരീടം സ്വന്തമാക്കിയത്. സിംഗപ്പൂർ ഓപ്പണിൽ കിരീടം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ സഖ്യമാണ് ഇരുവരും. കരിയറിൽ സഖ്യം നേടുന്ന 9 വേൾഡ് ടൂർ കിരീടമാണ് ഇത്. യൂറോപ്യൻ ഫുട്ബോളിൽ പാരീസ് സെയിന്റ് ജെർമെയിന് കിരീട തുടർച്ച. പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക് നീണ്ട ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ PSG കീഴടക്കിയത് കന്നിക്കിരീടം മോഹിച്ചെത്തിയ ഇംഗ്ലീഷ് ടീം ആഴ്സനലിനെയാണ്. സ്കോർ 4-3. നിശ്ചിത സമയത്തും അധിക സമയത്തും മത്സരം 1-1 സ്കോറിൽ സമനിലയിൽ കലാശിച്ചു. ഷൂട്ടൌട്ടിലാണ് വിജയം. ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിന്റെ സാധ്യതാ പട്ടിക അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിക്ക് സമർപ്പിച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ്. 2020 ഫോർമാറ്റിലെ ടീമിൽ നിലവിലെ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്, ടെസ്റ്റ് ഏകദിന നായകൻ ശുഭ്മാൻ ഗിൽ എന്നിവർ ഉൾപ്പെട്ടിട്ടില്ല. 30 അംഗ പട്ടികയിൽ മലയാളി താരം സഞ്ജു സാംസൺ ഇടം പിടിച്ചിട്ടുണ്ട്. ഛത്തീസ്ഗഡിൽ നടന്ന ദേശീയ അണ്ടർ 20 ഫുട്ബോളിൽ കേരളം ചാമ്പ്യന്മാർ. 2 പിന്നിൽ നിന്ന ശേഷം മിസോറാമിനെയാണ് ഫൈനലിൽ കേരളം കീഴടക്കിയത്. സ്കോർ 4-2. കേരളത്തിനായി ടൂർണമെന്റിലെ ടോപ് സ്കോററായ ഷെറിൽ ഷാജി തോമസ് ഇരട്ട ഗോളുമായി തിളങ്ങി. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള FC ജേതാക്കൾ. ഫൈനലിൽ കാലിക്കറ്റ് FC 3-2 തോൽപ്പിച്ചാണ് ഗോകുലം കിരീടത്തിൽ മുത്തമിട്ടത്. ഗോകുലത്തിനായി ബിലാൽ ഇരട്ട ഗോൾ നേടി. കായികമന്ത്രി

0: ജെ ജനീഷ് വിജയികൾക്കുള്ള സമ്മാനം വിതരണം ചെയ്തു.
1: പ്രിയപ്പെട്ടവരെ, സമയം 4 മണി കഴിഞ്ഞ് 22:22 ആയിട്ടുണ്ട്. 4 മണിപ്പൂക്കളാണ് കേൾക്കുന്നത്. ഇന്ന് 4 മണിപ്പൂക്കളിൽ നിങ്ങളോടൊപ്പം ഞാൻ സുധീർ ബാബു.

0: നിങ്ങളെ കുറെ ദിവസമല്ല കണ്ടിട്ട് പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
1: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു മൂന്നാല് ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
0: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
1: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
0: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടു മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
1: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
2: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
1: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
2: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499-3299-299.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
4: എന്നും രാവിലെ 8:30.
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ,
5: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
4: കാർഷിക വൃത്താന്തം
5: എന്നും രാവിലെ 6:30.
4: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
5: കണ്ടംകുളത്തി പ്രസവരക്ഷ.
6: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
1: ദിവസവും കാലത്ത് 6:35.
7: എന്റെ മുത്തശ്ശി ഇപ്പോഴും എത്ര

0: അൽ റേഹാൻ ഉള്ളപ്പോ തിമിർ ഉൾപ്പെടെയുള്ള നേത്രരോഗങ്ങൾ എന്തിനാ പേടിക്കണേ?
1: പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ അഭിവൃദ്ധിപ്പെടുന്ന കച്ചവടങ്ങൾ ഏതൊക്കെയാണെന്നറിയാമോ? നാൾക്ക് നാൾ പൊട്ടിമുളയ്ക്കുന്ന ഹോട്ടലുകളും മെഡിക്കൽ സ്റ്റോറുകളും കാണുമ്പോൾ ഇക്കാര്യം തീർച്ചയായും ബോധ്യപ്പെടും. ദ നൈറ്റ് ഈസ് സ്റ്റിൽ യങ് എന്ന മട്ടിൽ വിദേശ രാജ്യങ്ങളെ അനുകരിച്ചുകൊണ്ട് രാത്രി മുഴുവൻ തുറന്നിരിക്കുന്ന ഉണർന്നിരിക്കുന്ന ചെറുതും വലുതുമായ തട്ടുകടകൾ മുതൽ സ്റ്റാർ ഹോട്ടലുകൾ വരെ നമ്മുടെ ഭക്ഷണരീതികൾ അല്ലെങ്കിൽ ജീവിതശൈലിയിൽ വരുത്തിയിട്ടുള്ള മാറ്റത്തിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ്. വയറുമുട്ട തിന്നുക, എന്നിട്ട് വയറു നിറച്ച് മരുന്ന് കഴിക്കുക, ഇതാണിപ്പോൾ നമ്മുടെ ഒരു ശീലം. മാറുന്ന ജീവിതശൈലികൾ വരുത്തിവെക്കുന്ന രോഗങ്ങളെക്കുറിച്ചും ആരോഗ്യരംഗം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും പറഞ്ഞു തരുന്നത് ആർദ്രം മിഷൻ മലപ്പുറം ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ കെ പ്രവീണയാണ്. കേട്ടോളൂ.
2: കേരളത്തിന്റെ ആരോഗ്യ പരിചരണ മാതൃക ഇന്ത്യയിലും ലോകത്തും തന്നെ ശ്രദ്ധേയമായ ഒന്നാണ്. കുറഞ്ഞ ചിലവിൽ മികച്ച ആരോഗ്യ സൂചികകൾ കൈവരിച്ചതാണ് ഈ മാതൃകയുടെ പ്രത്യേകത. ആരോഗ്യത്തോടൊപ്പം ആരോഗ്യ അനുബന്ധ മേഖലകളിലും ഇടപെടലുകൾ നടത്തിയതിനാലാണ് നമ്മുടെ സംസ്ഥാനത്തിന് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചത്. 1940കളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. അന്ന് ലോകത്തൊരു മനുഷ്യന്റെ ശരാശരി ആയുസ് ഏകദേശം 40 മുതൽ 45 വർഷം മാത്രമായിരുന്നു. ഇന്ത്യയിൽ അത് 30 മുതൽ 35 വയസ്സ് വരെയായിരുന്നു. ഇന്ന് ചിത്രം പൂർണ്ണമായി മാറിയിരിക്കുന്നു. ലോകത്ത് ശരാശരി ആയുസ് 72 മുതൽ 75 വയസ്സ് വരെ ഉയർന്നു. കേരളത്തിൽ അത് 75 വയസ്സിന് മുകളിലാണ്. ആയുർദൈർഘ്യത്തോടൊപ്പം ശിശുമരണ നിരക്ക്, സ്ത്രീ പുരുഷ അനുപാതം എന്നിവയിലെല്ലാം തന്നെ നമ്മുടെ സംസ്ഥാനം രാജ്യത്തിന് തന്നെ മാതൃകയാണ്. വാക്സിനേഷൻ, ആന്റിബയോട്ടിക്കുകൾ, മെച്ചപ്പെട്ട ആശുപത്രികൾ, ശുദ്ധജലം, ശുചിത്വം ഇവയെല്ലാം തന്നെ കൂടുതൽ കാലം നമ്മളെ ജീവിക്കാൻ സഹായിക്കുന്നു. വികസിത രാജ്യങ്ങൾക്ക് സമാനമായ പല നേട്ടങ്ങളും സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിലും ജീവിതശൈലി രോഗങ്ങളുടെ വർദ്ധനവ് ആരോഗ്യരംഗത്ത് നാം കൈവരിച്ച നേട്ടങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുന്നു. ഒരു കാലത്ത് നമ്മൾ ഭയപ്പെട്ടത് പകർച്ചവ്യാധികളെയായിരുന്നു. ഇന്ന് പക്ഷെ നമ്മുടെ സ്വന്തം ജീവിതശൈലിയാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായി മാറുന്നത്. കണക്കുകൾ വ്യക്തമാക്കുന്നത് കേരളത്തിലെ മുതിർന്നവരിൽ ഏകദേശം 20 മുതൽ 25% വരെ പേർക്ക് പ്രമേഹമുണ്ട്. 30% ത്തിലധികം പേർക്ക് ഉയർന്ന രക്തസമ്മർദ്ദമുണ്ട്. പലരും ഈ രോഗങ്ങളുടെ രോഗലക്ഷണങ്ങളില്ലാതെ തുടരുകയാണ്. ഹൃദയാഘാതവും സ്ട്രോക്കും 40 മുതൽ 50 വയസ്സ് വരെ പ്രായമുള്ളവരിൽ തന്നെ സംഭവിക്കുന്ന പ്രവണത വർദ്ധിക്കുകയാണ്. കേരളത്തിൽ നടക്കുന്ന ഓരോ 10 മരണങ്ങളിലും ഏകദേശം 7 മരണങ്ങൾക്കും കാരണം ഇങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങളാണ്. ഹൃദ്രോഗം, പ്രമേഹം, രക്താതിമർദ്ദം, ക്യാൻസർ ഇവയെല്ലാം തന്നെ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ഭീഷണികളാണ്. എന്താണ് ഈ ജീവിതശൈലി രോഗങ്ങളുടെ കാരണം? നമ്മൾക്കറിയാം, കാലം പുരോഗമിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതശൈലിയിലും കാതലായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശാരീരിക അധ്വാനം കുറയുന്നു, അമിത ഭക്ഷണവും ഫാസ്റ്റ് ഫുഡും വർദ്ധിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ പകൽ ഭക്ഷണം കഴിച്ച് രാത്രിയിൽ ഉറങ്ങുന്ന ഒരു രീതിയാണ് പൊതുവെ മനുഷ്യർക്കുള്ളത്. എന്നാൽ ഇപ്പോൾ വൈകുന്നേരം 7 മണിയോട് തുടങ്ങുന്ന ഈ ഭക്ഷണശാലകൾ ഏകദേശം 12 മണി 1 മണി വരെയും തുറന്നിരിക്കുകയും അവിടെ എല്ലാം വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മൾ കഴിക്കുന്ന ഉപ്പിന്റെ, പഞ്ചസാരയുടെയും എണ്ണയുടെ അളവ് വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ പുകവലി, മദ്യപാനം പോലെയുള്ള ദുശീലങ്ങൾ, മാനസിക സമ്മർദ്ദം, ഉറക്കക്കുറവ് ഇവയെല്ലാം തന്നെ ജീവിതശൈലി രോഗങ്ങളുടെ കാരണങ്ങളാണ്. ഇതൊരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല, കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും സംസ്ഥാനത്തിന്റെയും കൂടി പ്രശ്നമാണ്. കാരണം നമുക്കറിയാം, ഇങ്ങനെയുള്ള രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ദീർഘകാലം നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ചികിത്സാ ചെലവ് വർദ്ധിക്കുന്നു. പലപ്പോഴും രോഗങ്ങളുടെ കോംപ്ലിക്കേഷൻസ് കാരണം ജോലിക്ക് പോകാൻ സാധിക്കാത്ത അവസ്ഥ വരുന്നു. കുടുംബങ്ങൾ സാമ്പത്തികമായി തകരുന്നു. ആരോഗ്യമുള്ള ജീവിത വർഷങ്ങൾ കുറയുന്നു.

0: പ്രിയപ്പെട്ടവരെ, സമയം 4 മണി കഴിഞ്ഞ് 35 മിനിറ്റ് 25 സെക്കൻഡ് ആയിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത്
1: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
2: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
3: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
2: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ. റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ സൈബർ ജാലകം, എന്നും രാവിലെ 8:10.
4: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
0: ഇത് ഡിജിറ്റൽ യുഗമാണ്. പുതിയ സാങ്കേതിക വിദ്യയിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ള ഒരു ജീവിതം നമുക്കിനി അസാധ്യമാണ്. മറ്റെല്ലാ മേഖലകളിലും എന്ന പോലെ കാർഷിക മേഖലയിലും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സ്വാധീനം വളരെ പ്രകടമാണ്. കേൾക്കാം മാറുന്ന കാലത്തെ പുതിയ കാർഷിക രീതികളെക്കുറിച്ച്.
5: കർഷകർക്ക് സ്വന്തം വിരൽത്തുമ്പിൽ ലഭ്യമാകുന്ന ഡിജിറ്റൽ സേവനങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ കാർഷിക വൃത്താന്തത്തിൽ പറയുന്നത്. അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം, അല്ലെങ്കിൽ AIIMS,

എന്താണ് ഇതിന്റെ പ്രത്യേകത? കൃഷിവകുപ്പിന്റെ സ്കീം അധിഷ്ഠിത സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന പ്ലാറ്റ്ഫോമാണ് എയിംസ്. കർഷകർക്ക് ഒരു തവണ ഇതിൽ രജിസ്റ്റർ ചെയ്താൽ വിവിധ പദ്ധതികളിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും. കൃഷിഭവനുകൾ സന്ദർശിക്കാതെ തന്നെ വീട്ടിലിരുന്ന് അപേക്ഷ നൽകാനും അതിന്റെ നില പരിശോധിക്കാനും ഈ സംവിധാനം സഹായിക്കും. അതായത് അപേക്ഷ സമർപ്പിക്കുന്നത് മുതൽ തുക കർഷകന്റെ അക്കൌണ്ടിൽ എത്തുന്നതുവരെ എല്ലാ പ്രക്രിയകളും പൂർണ്ണമായും ഡിജിറ്റലാണ്. ഡയറക്ട് ബെനഫിറ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ DBT നമ്മുടെ സംസ്ഥാനത്തെ കാർഷിക സബ്സിഡികളും ധനസഹായങ്ങളും ഇപ്പോൾ നേരിട്ട് കർഷകന്റെ ബാങ്ക് അക്കൌണ്ടിലേക്കാണ് എത്തുന്നത്. ഇടനിലക്കാരില്ലാതെ കൃത്യസമയത്ത് പണം ലഭ്യമാക്കാൻ ഈ സംവിധാനം ഉറപ്പുവരുത്തുന്നു. എയിംസ് പോർട്ടലുമായി ബന്ധിപ്പിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. കേരള അഗ്രികൾച്ചർ ടെക്നോളജി ഹബ് ആൻഡ് ഇൻഫർമേഷൻ റെപ്പോസിറ്ററി അല്ലെങ്കിൽ കതിർ, കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് കതിർ. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ, കീട നിയന്ത്രണ മാർഗങ്ങൾ, വിപണിയിലെ വില നിലവാരം എന്നിവ തത്സമയം ഇതിലൂടെ അറിയാം. ഒരു പ്ലാന്റ് ഡോക്ടറുടെ സേവനം ഉപയോഗിച്ച് വിളകളിലെ രോഗങ്ങൾ തിരിച്ചറിയാനും ഇതിൽ സൌകര്യമുണ്ട്. നെൽവയലുകൾക്ക് GIS സംവിധാനം. കതിർ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ ഫലപ്രദമായ പ്രവർത്തനത്തിനായി കേരള സംസ്ഥാന ഭൂവിനിയോഗ ബോർഡും കൃഷിവകുപ്പും സംയുക്തമായി പഞ്ചായത്ത് തലത്തിൽ നെൽവയലുകളുടെ GIS അടിസ്ഥാനത്തിലുള്ള ഡിജിറ്റൽ മാപ്പിംഗും വിവരശേഖരണവും നടപ്പിലാക്കി വരുന്നു. ഇനി എന്താണ് കർഷക സ്മാർട്ട് ഐ കാർഡ് എന്ന് നോക്കാം. ഓരോ കർഷകനും തനതായ ഒരു ഡിജിറ്റൽ തിരിച്ചൽകിയ രേഖ നൽകുന്ന പദ്ധതിയാണിത്. ഭൂമിയുടെ വിവരങ്ങൾ, ചെയ്യുന്ന കൃഷി, മുൻപ് ലഭിച്ച ആനുകൂല്യങ്ങൾ എന്നിവയെല്ലാം ഈ കാർഡുമായി ബന്ധിപ്പിച്ചിരിക്കും. മറ്റൊന്ന് ഡിജിറ്റൽ ക്രോപ്പ് സർവേയാണ്. ഏതൊക്കെ സ്ഥലങ്ങളിൽ എന്തൊക്കെ വിളകളാണ് കൃഷി ചെയ്യുന്നത് എന്ന് കൃത്യമായി കണ്ടെത്താൻ ജിയോ ടാഗിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള സർവേയാണ് ഇത്. ഇതുവഴി കൃഷിനാശം സംഭവിക്കുമ്പോൾ കൃത്യമായ നഷ്ടപരിഹാരം നൽകാനും ഭാവിയിലെ കൃഷി ആസൂത്രണം ചെയ്യാനും കൃഷിവകുപ്പിന് സാധിക്കുന്നു. ഫാർമർ രജിസ്ട്രി അല്ലെങ്കിൽ കർഷക രജിസ്ട്രി കർഷകരുടെ ഭൂമി, കൃഷിരീതികൾ, ആനുകൂല്യങ്ങൾ എന്നിവയുടെ കൃത്യമായ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ആധാർ അധിഷ്ഠിത ഏകീകൃത ഡാറ്റാബേസാണ്. കേന്ദ്ര സർക്കാരിന്റെ അഗ്രിസ്റ്റാക്കുമായി ബന്ധിപ്പിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതുവഴി വിവിധ പോർട്ടലുകളിലെ വെവ്വേറെ രജിസ്ട്രേഷൻ ഒഴിവാക്കി ഒരൊറ്റ ID ഉപയോഗിച്ച് മുഴുവൻ കാർഷിക സേവനങ്ങളും നേടുവാൻ കഴിയും. അസസ്മെന്റ് ഫോർ നാച്ചുറിംഗ് ആൻഡ് അപ്ലിഫ്റ്റിംഗ് ബെനിഫിഷ്യറി ഹാപ്പിനെസ് അല്ലെങ്കിൽ അനുഭവം ആണ് മറ്റൊന്ന്. കൃഷിഭവനുകളിലെത്തുന്ന കർഷകരുടെ സംതൃപ്തി അളക്കുന്നതിനുള്ള സംവിധാനമാണ് ഇത്. സേവന നിലവാരം മെച്ചപ്പെടുത്താൻ ഉദ്യോഗസ്ഥരെ സഹായിക്കും. എന്താണ് ആശ്രയ കേന്ദ്രങ്ങൾ? കൃഷി സംബന്ധമായ ഡിജിറ്റൽ സേവനങ്ങൾ കർഷകർക്ക് എത്തിച്ചു നൽകുന്ന പ്രത്യേക കേന്ദ്രങ്ങളാണ് ആശ്രയ. അക്ഷയ കേന്ദ്രങ്ങൾ പോലെ പ്രവർത്തിക്കുന്ന ഈ സംവിധാനം വഴി എയിംസ് രജിസ്ട്രേഷൻ, സബ്സിഡി അപേക്ഷകൾ എന്നിവ എളുപ്പത്തിൽ പൂർത്തിയാക്കാം. സ്മാർട്ട് കൃഷിഭവനുകളാണ് മറ്റൊന്ന്. പരമ്പരാഗത കൃഷിഭവനുകളെ ഹൈടെക് ഓഫീസുകളായി മാറ്റുന്ന പദ്ധതിയാണിത്. കർഷകർക്ക് വിശ്രമിക്കാനുള്ള പ്രത്യേക സൌകര്യങ്ങൾ, പ്ലാന്റ് ക്ലിനിക്കുകൾ എന്നിവയും ഇതിന്റെ ഭാഗമാണ്. എന്താണ് മെഷീനറി ക്ലിനിക് എന്ന് നോക്കാം. കാർഷിക ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായി സ്ഥാപിച്ചിട്ടുള്ള പോർട്ടൽ കർഷകർക്ക് ഉപകരണങ്ങൾ നന്നാക്കാൻ ഓൺലൈനായി ബുക്ക് ചെയ്യാനും അതിന്റെ പുരോഗതി തത്സമയം നിരീക്ഷിക്കാനും സാധിക്കും. ഇനി ഡിജിറ്റൽ മീഡിയ ലൈബ്രറിയെക്കുറിച്ചാണ് പറയുന്നത്. എയിംസ് പോർട്ടലിന്റെ ഭാഗമായ ഈ ലൈബ്രറിയിൽ കൃഷിരീതികളെക്കുറിച്ചുള്ള അറിവുകളുടെ വൻ ശേഖരമാണുള്ളത്. സർക്കാർ പ്രസിദ്ധീകരിക്കുന്ന കൃഷി സംബന്ധിച്ച ആധികാരികമായ വീഡിയോകൾ, ടെക്നിക്കൽ ഗൈഡുകൾ, വിജയഗാഥകൾ എന്നിവ ഇതിലൂടെ കർഷകർക്ക് ലഭ്യമാകും. ചുരുക്കത്തിൽ, സാങ്കേതികവിദ്യയും മണ്ണും ഒന്നിക്കുമ്പോൾ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിലൂടെ കർഷകർക്ക് അർഹമായ സേവനങ്ങൾ വിരൽത്തുമ്പിൽ ലഭ്യമാകുന്നു എന്നത് ഈ നൂറ്റാണ്ടിലെ വലിയ നേട്ടം തന്നെയാണ്.

0: പ്രിയപ്പെട്ടവരെ, സമയം 4 മണി കഴിഞ്ഞ 44:14 ആയിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
2: എന്നും രാവിലെ 7 മണിക്ക്.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, ഇന്നും രാവിലെ 7:15. എല്ലാ അസ്ഥിരോഗ സംബന്ധമായ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി.
4: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
5: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
4: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഫോൺ 9744555-0424.
6: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: സംസ്കൃത പണ്ഡിതനായ മേൽപ്പത്തൂർ നാരായണഭട്ടതിരിയുടെ വാദരോഗ ശമനത്തിനായി മീൻ തൊട്ടുകൂട്ടിയാൽ മതിയെന്ന് തുഞ്ചത്തെഴുത്തച്ഛൻ ഉപദേശിച്ചു എന്നൊരു കഥയുണ്ട്. ഇത് പണ്ഡിതന്മാരുടെ കഥ. സാധാരണക്കാരായ നമുക്ക് രോഗം മാറണമെങ്കിൽ നല്ല ചികിത്സ തന്നെ ലഭിക്കണം. വാദരോഗത്തെക്കുറിച്ചും അതിന് സിദ്ധചികിത്സയിൽ ലഭ്യമായ ചികിത്സകളെക്കുറിച്ചും മങ്കട NHM ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററിലെ സിദ്ധരോഗ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം മനു പറയുന്നത് കേട്ടുള്ളൂ.
7: വാദരോഗങ്ങൾ സിദ്ധയിൽ വാദനോയികൾ എന്നാണ് പറയുന്നത്. എന്താണ് വാദനോയികൾ? നമ്മുടെ ശരീരത്തിലെ വാദപിത്ത കഫദോഷങ്ങൾ അതിൻ്റേതായ ഒരു സ്ഥായിയായ അവസ്ഥയിലാണുള്ളത്. ഈ അവസ്ഥയിൽ മനുഷ്യനെ രോഗമില്ലാത്ത അവസ്ഥ എന്നു പറയുന്നു. എന്നാൽ വാദദോഷം അതിൻ്റെ സ്ഥായിയായ അളവിൽ നിന്നും കൂടിയിരിക്കുകയും കുത്തൽ കടച്ചിൽ പോലെ വേദനയും ശരീരത്തിൽ വാദം ചെയ്യുന്ന ധർമ്മങ്ങൾ തടസ്സപ്പെട്ട് പലവിധമായ രോഗങ്ങൾക്ക് കാരണമാകുന്നു. ഇതിനെയാണ് വാദനോയികൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ പൊതുവായ ലക്ഷണങ്ങൾ: ശരീരത്തിൽ വേദന, കുത്തുന്ന പോലെ തോന്നുക, തൊലി പുറമെ വരണ്ടതുപോലെയും ഞരമ്പുകൾ തടിച്ചു കാണുക, നടുക്കം, ശരീരം മുറുകിയതുപോലെ അനുഭവപ്പെടുക, ശരീരത്തിലെ ഞരമ്പുകളും മസിലുകളും ശോഷിച്ചതുപോലെ കാണുക, കൈകാൽ കടച്ചിൽ, സന്ധികളിൽ വേദനയും വീക്കവും മറവിയുണ്ടാകും, മൂത്രവും മലവും തടസ്സപ്പെടുക അല്ലെങ്കിൽ കുറവ് അനുഭവപ്പെടുക, എല്ലുകളുടെ ഉള്ളിൽ വേദന തോന്നുക, കൈകാലുകൾ നീട്ടാനും മടക്കാനും പ്രയാസം അനുഭവപ്പെടുക, തൊലി, കൺ, മലം തുടങ്ങിയവ കറുത്തു കാണുക എന്നിവയാണ് വാദനോയിയുടെ ലക്ഷണങ്ങൾ. യോഗിമുനി സിദ്ധരുടെ ഗ്രന്ഥങ്ങളിൽ വാദനോയി അഥവാ വാദരോഗങ്ങളെ 80 വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു.

0: എൺപത് വിഭാഗങ്ങളെയും ഓരോന്നായി ഇവിടെ പ്രതിപാദിക്കുന്നത് വളരെ ശ്രമകരമായ ഒന്നായതിനാൽ അവയിൽ സാധാരണയായി കണ്ടുവരുന്ന വാദനോയികളെയാണ് ഇനി പറയുന്നത്. ഒന്ന്, പക്കവാദം. ശരീരം മുഴുവൻ വാദം അധികരിച്ച് താങ്ങാൻ കഴിയാതെ വേദനയുണ്ടാക്കി കൈകാലുകൾ അനക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നയിക്കുന്നു. കൂടാതെ ശരീരത്തിൻ്റെ പാർശ്വഭാഗങ്ങളിൽ വേദനയും ഉണ്ടാകും. രണ്ടാമതായി, പക്ഷവാദം അഥവാ പക്ഷാഘാതം. ഈ വിഭാഗത്തിൽ ശരീരത്തിൽ വാദം അധികരിച്ചു കൈകാലുകൾ ചലനമറ്റുപോകും, നടക്കാൻ കഴിയാതെ വരിക, കൈകൾ കൂടിപ്പോയി, ഒന്നും പിടിക്കാൻ പറ്റാത്ത അവസ്ഥ എന്നിങ്ങനെ ഉണ്ടാകും. ചിലപ്പോൾ മുഖം ഒരു വശത്തേക്ക് കൂടിപ്പോകും, ഉമിനീർ ആ ഭാഗത്തുകൂടി പുറത്തേക്ക് ഒഴുകും. ശരീരത്തിൽ പിത്തം അധികരിച്ചതുപോലെ ചൂടുണ്ടാകും. ഇവയാണ് ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. മൂന്നാമതായി, സഹനവാദം. ഈ അസുഖത്തിൽ കഴുത്തിൻ്റെ താഴെ നിന്നും തുടങ്ങി ശരീരത്തിൻ്റെ നടുഭാഗം വരെയും കൈകാലുകളിലും നല്ലവണ്ണം വേദനയുണ്ടാക്കി ശരീരം തടിച്ചതുപോലെ തോന്നിയും മയക്കം, തളർച്ച, കണ്ണിൽ നീറ്റൽ, മൂത്രതടസ്സം, ഉടൽ മുഴുവനും തേൽ കുത്തിയതുപോലെ കടച്ചിൽ തുടങ്ങിയവയും അനുഭവപ്പെടും. നാലാമതായി, തണ്ടകവാദം. നട്ടെല്ലിൻ്റെ താഴ്ഭാഗത്തുനിന്നും തുടങ്ങി മുതുക് വരെ ഉണ്ടാവുന്ന വായുവിനാൽ ഏർപ്പെടും വാദത്തെ തണ്ടകവാദം എന്നു പറയുന്നു. ഈ വാദത്തിൽ അധിക വിയർക്കൽ, മലബന്ധം തുടങ്ങിയവ ഉണ്ടാകും. ഈ അസുഖം മൂർച്ഛിച്ചു വന്നാൽ നടക്കാനും ഇരിക്കാനും പ്രയാസം തുടങ്ങിയവ അനുഭവപ്പെടും.
1: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര, തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
2: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുമ്പാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
3: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
2: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഫോൺ 7510-7333-34.
4: സ്പൈൻ ക്ലിനിക് എ ബി സി ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
2: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
4: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
2: എ ബി സി ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
5: എന്താണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം? കേവലമായ വിജ്ഞാന സമ്പാദനമാണോ? അല്ല, ജീവിതത്തിൻ്റെ സമഗ്ര മേഖലകളിലും മികവ് പുലർത്താൻ പ്രാപ്തനാക്കുന്നതോടൊപ്പം ധാർമ്മികതയും മൂല്യങ്ങളും പൗരബോധവും നീതിബോധവും പരസ്പര സ്നേഹവും ഒത്തുചേരുന്ന ഒരു നല്ല മനുഷ്യനായി വിദ്യാർത്ഥികളെ മാറ്റാൻ കഴിയുമ്പോഴാണ് വിദ്യാഭ്യാസം അർത്ഥപൂർണമാകുന്നത്. അധ്യയന വർഷം തുടങ്ങി 4 നാൾ പിന്നിടുന്ന ഈ ദിവസം കേൾക്കാം പി എ എം അബ്ദുൽ ഖാദർ പങ്കുവയ്ക്കുന്ന ചില വിദ്യാഭ്യാസ ചിന്തകൾ.
6: പുതിയ അധ്യയന വർഷത്തിൻ്റെ സമാരംഭം കുറിച്ചു കഴിഞ്ഞു. വിദ്യാലയങ്ങൾ സജീവമായി. വെള്ളപൂശിയും ചായം തേച്ചും മനോഹരമായ സ്കൂൾ കെട്ടിടങ്ങൾ കുട്ടികൾക്ക് ആഹ്ലാദം പകരുന്നു. പാഠപുസ്തകങ്ങളും പഠനോപകരണങ്ങളും വിപണിയിലെത്തിക്കഴിഞ്ഞു. കുട്ടികൾ നന്നായി പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങി ഉന്നത വിജയം നേടട്ടെ എന്നാണ് നമ്മുടെ പ്രതീക്ഷ. അനുദിനം പരിവർത്തന വിധേയമായി കൊണ്ടിരിക്കുന്ന ലോകക്രമത്തിൽ ജീവിത മേഖലകളിലെല്ലാം തന്നെ ഔന്നത്യം കരസ്ഥമാക്കാനും നാളെയുടെ നേതാക്കളും ജേതാക്കളുമായി മാറാനും നമ്മുടെ തലമുറയെ വളർത്തിയെടുക്കാൻ വിദ്യാലയങ്ങൾക്ക് സാധിക്കണം. 2025 ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് പ്രകാരം ഭരണഘടനാ തത്വങ്ങൾക്കനുസൃതമായി സാമൂഹ്യ നീതിയും തുല്യതയും ഉറപ്പുവരുത്താൻ പര്യാപ്തമായ വിശാലമായ ലക്ഷ്യങ്ങളാണ് വിദ്യാഭ്യാസത്തിന് നൽകുന്നത്. ചിന്തയിലും പ്രവൃത്തിയിലുമുള്ള സ്വാതന്ത്ര്യം, മറ്റുള്ളവരുടെ വികാര വിചാരങ്ങളിലുള്ള സംവേദനക്ഷമത, പുതിയ സാഹചര്യങ്ങളോട് സൃഷ്ടിപരമായി പ്രതികരിക്കാനുള്ള ശേഷി, ജനാധിപത്യ പ്രക്രിയയിൽ ഭാഗമാക്കാനുള്ള നൈപുണി, രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക പ്രക്രിയയ്ക്കും സാമൂഹിക മാറ്റത്തിനും സംഭാവനകൾ അർപ്പിക്കാനുള്ള അർപ്പണ മനോഭാവം തുടങ്ങിയവയാണ് ലക്ഷ്യങ്ങളായി പറഞ്ഞിട്ടുള്ളത്. ആര്യന്മാരുടെ കാലം മുതൽ ഇന്ത്യയിൽ വികാസം പ്രാപിച്ച എല്ലാ മതവിഭാഗങ്ങളും വിജ്ഞാനത്തെക്കുറിച്ചുള്ള ദർശനത്തിനാണ് വിദ്യാഭ്യാസത്തിൽ പ്രാമുഖ്യം നൽകിയിരുന്നത്. ആത്മാന്വേഷണം, ഈശ്വര സാക്ഷാത്കാരം ഇവയൊക്കെ ലക്ഷ്യങ്ങളായി കരുതപ്പെടുകയും ചെയ്തിരുന്നു. സത്യധർമ്മങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കാനും ആരോഗ്യത്തിലും ലൗകിക പുരോഗതിയിലും ശ്രദ്ധ പതിപ്പിക്കാനും ഊന്നൽ നൽകിയിരുന്നു. ചുരുക്കത്തിൽ, ലൗകികവും ആത്മീയവുമായ മേഖലകളെ ചൂഴ്ന്നു നിൽക്കുന്നതായിരുന്നു വിദ്യാഭ്യാസത്തെപ്പറ്റിയുള്ള അവരുടെ കാഴ്ചപ്പാടെന്ന് വ്യക്തമാണ്. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശമായി അംഗീകരിച്ച നാടാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ അധ്യയനത്തിൻ്റെ ഉള്ളടക്കത്തിലും രീതികളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുതിയ മാറ്റങ്ങളെല്ലാം തന്നെ നമ്മുടെ കുട്ടികൾക്കും ലഭ്യമാക്കാനാണ് സ്കൂൾ അധികൃതർ ശ്രമിക്കേണ്ടത്. ക്ലാസുകളിൽ മുന്നോക്കം നിൽക്കുന്ന കുട്ടികളോടൊപ്പം

0: വ്യത്യസ്തത പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികളെയും പരിഗണിക്കുന്നതകുന്ന രീതികളാണെന്നാവശ്യം. സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞ ആധുനിക യുഗത്തിൽ ആ വിദ്യ ഉപയോഗപ്പെടുത്താൻ കുട്ടികൾക്ക് മതിയായ അവസരം നൽകുക തന്നെ വേണം. ശാസ്ത്രീയ പഠനങ്ങളും കണ്ടുപിടുത്തങ്ങളും ഗവേഷണ നിരീക്ഷണങ്ങളുമെല്ലാം അനിവാര്യമാണെന്ന വസ്തുത അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ ജീവിതചര്യയുടെ പരിശീലനം കൂടിയാണ് വിദ്യാഭ്യാസമെന്ന യാഥാർത്ഥ്യം ഒരിക്കലും അവഗണിക്കാൻ പാടില്ലാത്തതാണ്. അത് മറന്നുപോയതിൻ്റെ തിക്തഫലമാണ് ആധുനിക ലോകം നേരിടുന്ന ധാർമ്മിക തകർച്ചയും സദാചാര രാഹിത്യവും. അഴിമതി, കെടുകാര്യസ്ഥത, സ്വജനപക്ഷപാതം, ഹിംസാത്മക പെരുമാറ്റം, വർഗീയത, വംശീയത, ഭീകരത തുടങ്ങിയ ദുർഗുണങ്ങളെല്ലാം മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം മൂലം വന്നു ചേരുന്ന ദൃശ്യങ്ങളാണ്. ഇവയിൽ നിന്നൊക്കെ വിമുക്തമായ മനസ്സിൻ്റെ ഉടമകളായി ഭാവി തലമുറയെ വളർത്തിയെടുക്കേണ്ട ബാധ്യത അധ്യാപകരും വിദ്യാഭ്യാസത്തിന് നേതൃത്വം നൽകുന്നവരും ഏറ്റെടുത്തേ പറ്റൂ. കടമകളെക്കുറിച്ചും പെരുമാറ്റ മര്യാദകളെക്കുറിച്ചും വളരുന്ന തലമുറയെ ബോധവൽക്കരിക്കാൻ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് കഴിയുന്നില്ലെങ്കിൽ രാഷ്ട്ര ശരീരത്തെ അത് ജീർണതയിലാക്കും. മറ്റുള്ളവർക്ക് അർഹിക്കുന്ന മാന്യത നൽകാനും അവരെപ്പറ്റിയുള്ള കരുതൽ കൈവിടാതെ കാത്തു സൂക്ഷിക്കാനും സഹായഹസ്തം നീട്ടാനും സന്മനസ്സിൻ്റെ ഉടമകളായി ജീവിക്കാനും വിദ്യാഭ്യാസത്തിലൂടെ ഉത്തേജനം ലഭിക്കണം. യഥാർത്ഥത്തിൽ ധാർമ്മിക വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നതും അതുതന്നെയാണ്. നെൽസൺ മണ്ടേലയുടെ വാക്കുകളിൽ ലോകത്തെ പരിവർത്തിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ ആയുധമാണ് വിദ്യാഭ്യാസം. സർഗാത്മകമായ മാറ്റത്തിന് ശക്തി കൂട്ടുന്ന പരിശീലന കളരിയാണത്. വിദ്യാഭ്യാസം അനുസ്യൂതമായ ഒരു പ്രവാഹമാണ്. എല്ലാവിധ അഴുക്കുകളെയും തുടച്ചു നീക്കാൻ ഈ പ്രവാഹത്തിന് കഴിയണം. കാർമേഘങ്ങളും ഗ്രഹണങ്ങളും സൂര്യപ്രകാശത്തിന് ഏൽപ്പിക്കുന്ന മങ്ങൽ നൈമിഷികമാണെന്ന പോലെ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ എല്ലാവിധ മാലിന്യങ്ങളെയും നിർമാർജ്ജനം ചെയ്ത് മനുഷ്യ മനസ്സിനെ പ്രകാശോജ്ജ്വലമാക്കി ഉത്തേജിപ്പിക്കാനാണ് വിദ്യാഭ്യാസം ഉപയുക്തമാകേണ്ടത്. വിഘ്നങ്ങളിൽ തട്ടി തുടയാതെ മുന്നോട്ട് പോകാനുള്ള ദൃഢപ്രതിജ്ഞയാണ് നമുക്ക് ആവശ്യം. മനുഷ്യവംശത്തിൻ്റെ പ്രകാശ സ്രോതസ്സാണ് വിദ്യാഭ്യാസമെന്ന സുദൃഢ ബോധം എപ്പോഴും നമ്മുടെ മനസ്സിൽ സജീവമായി നിലനിൽക്കേണ്ടതാണ്. അപ്പോഴാണ് വിദ്യാഭ്യാസം അതിൻ്റെ പരിപൂർണതയിലെത്തുന്നത്.
1: പ്രിയപ്പെട്ടവരെ, 4 മണിപ്പൂക്കളുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് 4 മണിപ്പൂക്കളിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ സുധീർ ബാബു. നമ്മുടെ നരകവും സ്വർഗവും നാം തന്നെ ഈ ഭൂമിയിലാണ് പണിയുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും സമാധാനപൂർണമായ ഒരു സായാഹ്നം ആശംസിച്ചുകൊണ്ട് ഇന്നൊക്കെ വിട പറയുന്നു.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിൻ്റെ ഹൃദയ താളം. സമയം 4 മണി കഴിഞ്ഞ് 55:38.
1: FM പ്രധാന വാർത്തകൾ.
0: വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഊർജ്ജം, വ്യാപാരം, നിക്ഷേപം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. പശ്ചിമേഷ്യൻ പ്രതിസന്ധി കണക്കിലെടുത്ത് വ്യോമയാന മേഖലയ്ക്കായി 10,000 കോടി രൂപയുടെ ഇന്ധന വിലസ്ഥിരത നിധി ഏർപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ തീരുമാനം വിമാന സേവനങ്ങളിൽ സുസ്ഥിരത ഉറപ്പുവരുത്തുമെന്നും യാത്രക്കാർക്ക് ഏറെ പ്രയോജനം ചെയ്യുമെന്നും സിവിൽ വ്യോമയാന മന്ത്രാലയം. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേൽ നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപം പാസാക്കിയ ശേഷം നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ബജറ്റ് അവതരണത്തിനായി June 19 സമ്മേളനം പുനരാരംഭിക്കും. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ വെച്ചു. 5.07 ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ കടബാധ്യത. കിഫ്ബി വായ്പ ബാധ്യത 21,000 കോടി. ധവളപത്രം സംസ്ഥാനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തിന്റെ കടബാധ്യത സംബന്ധിച്ച് LDF സർക്കാർ വ്യക്തമാക്കിയിരുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് ധവളപത്രം തെളിയിക്കുന്നതായി മുൻ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ. പാലക്കാട് ജില്ലയിലെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട കർഷകർക്ക് പണം വിതരണം ചെയ്യുന്നതിലെ എല്ലാ തടസ്സങ്ങളും പരിഹരിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭ ഇക്കാര്യത്തിൽ നിർണായക തീരുമാനമെടുത്തതെന്നും മുഖ്യമന്ത്രി. കണ്ണൂർ ADMആയിരുന്ന അന്തരിച്ച നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ

0: നോട് ശുപാർശ ചെയ്യാനും മന്ത്രിസഭ തീരുമാനിച്ചു. നവീൻ ബാബുവിൻ്റെ മകൾക്ക് ആശ്രിത നിയമനം നൽകാൻ റവന്യൂ വകുപ്പ് നിർദ്ദേശം. എറണാകുളം മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കലിൽ ഈ മാസം 16 വരെ സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. വനംവകുപ്പ് സംഘടിപ്പിക്കുന്ന പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ തിരുവനന്തപുരത്ത് നടക്കും. മന്ത്രി ഷിബു ബേബിജോൺ ഉദ്ഘാടനം ചെയ്യും. ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോവളം ബീച്ചിൽ നടക്കുന്ന പരിസ്ഥിതി ദിനാചരണം മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിലെത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 16346 തിരുവനന്തപുരം ലോക്മാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 5:13, 16608 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19, 16707 മംഗളൂരു തിരുനെൽവേലി എക്സ്പ്രസ് 5:19 തിരു സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5668 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06, 5661 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 6:34, 5613 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 7:44 എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
2: ട്രെയിൻ സമയം.
3: നാട്ടുവൃത്താന്തം. വികസന വാർത്തകൾ
0: വായിക്കുന്നത് സുധീർ ബാബു. മൺസൂൺ കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് അടിയന്തര സേവനം നൽകുന്നതിനായി 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിച്ചു. കടൽ രക്ഷാപ്രവർത്തനങ്ങൾക്കായി പൊന്നാനി താനൂർ കേന്ദ്രങ്ങളിലായി 2 റെസ്ക്യൂ ബോട്ടുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഓരോ ബോട്ടിലും 3 ജീവനക്കാർ ഉൾപ്പെടെ ക്യാപ്റ്റന്മാരും ഉദ്യോഗസ്ഥരെ സഹായിക്കാനായി 8 സി റെസ്ക്യൂ ഗാർഡുമാരും ഉണ്ടാകും. ഹാർബറുകൾ കേന്ദ്രീകരിച്ച് 10 ഹാർബർ ബേസ്ഡ് റെസ്ക്യൂ ഗാർഡുമാരെ നിയമിച്ചിട്ടുണ്ട്. കൺട്രോൾ റൂമുമായി ബന്ധപ്പെടാം.
3: നാട്ടുവൃത്താന്തം. വികസന വാർത്തകൾ.
0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 4 മണി കഴിഞ്ഞ് 59:55. അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ പരിപാടികൾ.
4: ആകാശവാണി സമയം 5 മണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം ഹിന്ദി പാഠം. പഠിപ്പിക്കുന്നത് അധ്യാപിക അനുപം രശ്മി, പഠിക്കുന്നത് ഇഷ എസ് നായർ, അഖിലേഷ് എന്നിവർ.
5: നമസ്കാർ ബച്ചോ.
6: നമസ്കാർ അധ്യാപിക ജി.
5: പിച്ചലി കക്ഷാ മേ മേനെ ആപ്കോ ബതായാ കി മഹാദേവ് ദേസായി ജി കേസേ അപ്നി വ്യസ്തതം ദിൻചര്യാ കേ ബാദ് പഠനേ കേ ലിയേ ടൈം നിക്കാൽതേ
6: ഥേ. ടൈം നിക്കാൽതേ ഥേ.
5: അബ് ചൽതേ ഹൈ ഉസ്കേ ആഗേ. बड़े बड़े देशी विदेशी राजपुरुष, राजनीतिज्ञ, देश विदेश के अग्रगण्य समाचार पत्रों के प्रतिनिधि, अंतर्राष्ट्रीय संगठनों के संचालक, पादरी, ग्रंथकार आदि गांधी जी से मिलने के लिए आते थे. अब स्वामी आनंद जी क्या बता रहे हैं? स्वामी आनंद जी बता रहे हैं कि उस समय गांधी जी से मिलने के लिए बड़े बड़े लोग आते थे, जो लोग जिनका संबंध रॉयल फैमिली से था, ऐसे लोग भी आते थे गांधी जी से मिलने के लिए. देश विदेश के पॉलिटिशियंस, सिर्फ इंडिया के नहीं, पूरे संसार के पॉलिटिशियंस. तो राजनीतिज्ञ को क्या बोलते हैं इंग्लिश में? पॉलिटिशियंस. पॉलिटिशियंस को क्या बोलते हैं हिंदी में? राजनीतिज्ञ. क्या बोलते हैं मंगलेश?
6: राजनीतिज्ञ.
5: राजनीतिज्ञ. और देश विदेश के अग्रगण्य समाचार पत्रों के प्रतिनिधि, हमारे देश में और विदेश में जितने भी समाचार पत्र हैं, जितने भी अखबार हैं, उनके बहुत बड़े बड़े रिप्रेजेंटेटिव्स. तो प्रतिनिधि का मतलब रिप्रेजेंटेटिव्स. ये सब लोग, बड़े बड़े अंतर्राष्ट्रीय संगठन के संचालक लोग, पादरी लोग, बड़े बड़े पुस्तक लिखने वाले लोग, सभी लोग गांधी जी से मिलने के लिए आते थे. ये लोग खुद या तो इनके साथी संगी भी गांधी जी के साथ बातचीत को शॉर्ट हैंड में लिखा करते थे. ओके. और जितने लोग भी मिलने आते थे गांधी जी से, वो लोग क्या करते थे बच्चों? बात करते थे ना, उस बात जिसको हम लोग क्या करते, उसको शॉर्ट हैंड में लिखते थे. एक प्रकार की एक कला है, जो भी हम बात करें हम उसको शॉर्ट में लिख लेना. जो बात करते समय एक वर्ड टू वर्ड हम तो नहीं लिख सकते ना, है ना? तो जो भी बड़ी बड़ी बातें होती है उसको क्या करते थे? शॉर्ट हैंड में लिखते थे पहले जमाने में. अब नहीं है, अब भी होगा मेरे को नहीं मालूम, मगर ये भी एक अच्छी कला है, बड़ी बड़ी लॉन्ग लॉन्ग थिंग्स को छोटा करके लिखना, इसको बोलते शॉर्ट हैंड. तो ये जितने भी लोग आते थे, जितने भी लोग गांधी जी से बात करते थे, महादेव जी इसको क्या करते थे? शॉर्ट हैंड में लिख लेते थे. ठीक है, समझ में आया? महादेव एक कोने

ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. തട്ടകം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഈ ഗാനത്തിന്റെ രചന, സംഗീതം കൈതപ്രം.

ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ആകട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. നാളെ ലോക പരിസ്ഥിതി ദിനം. ഇതേക്കുറിച്ചുള്ള പ്രത്യേക പരിപാടിയാണ് ഇന്ന് ഞാറ്റുവേലയിൽ. പ്രകൃതി അമ്മയാണ്. നാം അമ്മയെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതുപോലെ തന്നെ പ്രകൃതിയെയും കരുതണം. പരിസ്ഥിതി മലിനീകരണം നമ്മെ വീർപ്പുമുട്ടിക്കുമ്പോൾ ശുദ്ധവായുവും അവ നൽകുന്ന മരങ്ങളും പച്ചപ്പും നീർത്തടങ്ങളുമെല്ലാം കരുതലോടെ കാക്കാനുള്ള ഓർമ്മപ്പെടുത്തലിന്റെ ദിനം കൂടിയാണ് പരിസ്ഥിതി ദിനം. നമുക്ക് പ്രകൃതിയെ സ്നേഹിക്കാം. പ്രാണന് തുല്യം.

ഈ ദൈവത്തിന്റെ സ്വന്തം നാടിന് പ്രകൃതി ഭംഗിയാലും ഐശ്വര്യ സമൃദ്ധിയാലും പ്രത്യേകതകൾ ഏറെയുണ്ട്. പച്ചപ്പരവതാനി പുതച്ച വയലേലകളാലും ദൃശ്യവിരുന്നൊരുക്കുന്ന പ്രകൃതി രമണീയതയും കണ്ണിന് കുളിർമയേകുന്ന ജലസ്രോതസ്സുകളുമെല്ലാം നമുക്ക് സ്വന്തം.

0: കാലാവസ്ഥാ വ്യതിയാനവും ഉയർന്ന താപനിലയും പ്രകൃതിക്ഷോഭങ്ങളുമെല്ലാം സാരമായി ബാധിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രകൃതിയിലേക്കുള്ള തിരിച്ചുപോക്കിനെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഭൂമിയെ നോവിക്കാതെ പ്രകൃതി സൌഹൃദ നിർമ്മിതികൾക്ക് പ്രാമുഖ്യം നൽകി ജലനിർഗമന മാർഗങ്ങളും ജലാശയങ്ങളും കൃഷിഭൂമികളും എല്ലാം സംരക്ഷിക്കേണ്ട ചുമതല ഓരോ മനുഷ്യനും ഏറ്റെടുത്ത് പ്രകൃതിയെ സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം. നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കാം പ്രകൃതിയെ നോവിക്കാതെ.
1: പ്രിയ സഹപ്രവർത്തകന്മാരെ, സ്നേഹിതരെ, ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം.
0: പരിസ്ഥിതി ദിന സന്ദേശം നൽകുന്നത് ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ്.
1: ഈ ദിവസം മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് മുമ്പിലേക്ക് വരുന്നത്. കാലാവസ്ഥാ വ്യതിയാനം, അതിന്റെ ഭാഗമായിട്ടുള്ള അതിതീവ്ര മഴ, വരൾച്ച, ഉഷ്ണതരംഗങ്ങൾ, മണ്ണിടിച്ചിലുകൾ എന്നിവ നമ്മുടെ നാടിനും ജനങ്ങൾക്കും ഏറ്റവും വലിയ വെല്ലുവിളികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണവും സുസ്ഥിര വികസനവും നമ്മുടെ പൊതു ബാധ്യതയായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രകൃതിയോട് കൂടുതൽ ഇണങ്ങി ജീവിക്കാനും വിഭവങ്ങൾ ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. പരിസ്ഥിതി സംരക്ഷണം എന്നുള്ളത് സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമാണ്, എന്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ്. ജീവിതശൈലിയുടെയും സാമൂഹിക ഉത്തരവാദിത്തത്തിന്റെയും ഭാഗമാകണം അത്. പ്രത്യേകിച്ചും ഇന്നത്തെ വിദ്യാർത്ഥികളാണ് നാളത്തെ പൗരന്മാർ. അവരാണ് നമ്മുടെ നയരൂപീകരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളികളാകേണ്ടത്. കുട്ടികൾ പ്രകൃതി സ്നേഹവും പരിസ്ഥിതി ഉത്തരവാദിത്ത ബോധവും വളർത്തിയെടുക്കുമ്പോൾ അത് അവരുടെ കുടുംബങ്ങളിലേക്കും സമൂഹത്തിലേക്കും വ്യാപിപ്പിക്കാനും അതിലൂടെ സുസ്ഥിരവും സുദീർഘവുമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ സന്ദേശം വിദ്യാലയങ്ങളിലൂടെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുക എന്നത് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം, കാലാവസ്ഥയ്ക്കായി നമ്മുടെ ഭാവിക്കായി, ഇൻസ്പയർഡ് ബൈ നാച്ചുറൽ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ എന്ന UN ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ പോരാട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും കൈകോർക്കാം. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഇത്തവണ കൃഷിവകുപ്പ് വിപുലമായ പദ്ധതിക്ക് നേതൃത്വം കൊടുക്കുകയാണ്. വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും ഫലവൃക്ഷ തൈകൾ നടലും പ്രതിജ്ഞയെടുക്കലും പരിസ്ഥിതി അവബോധ ക്ലാസും പരിപാടികളും എല്ലാമായി വളരെ സജീവവും സക്രിയവുമായ പരിപാടികൾക്ക് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. സംസ്ഥാനതല ഉദ്ഘാടനം June 5 വെള്ളിയാഴ്ച കാലത്ത് 10:30 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ നിർവഹിക്കും. വിദ്യാഭ്യാസ മന്ത്രിയും നമ്മളോടൊപ്പം ഒന്നുചേരുകയാണ്. വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥരും പൊതുസമൂഹവും എല്ലാവരും ഒന്നിച്ചു ചേരുന്ന ഈ വർഷത്തെ പരിസ്ഥിതി ദിന ആഘോഷ പരിപാടികളിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹായവും ഉണ്ടാകണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു.

ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ് നൽകിയ പരിസ്ഥിതി ദിന സന്ദേശമാണ് ഇതുവരെ കേട്ടത്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന കൃഷിവകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന വിപുലമായ ഫലവൃക്ഷത്തൈ നടീൽ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ 10:30 തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ വെച്ച് നടക്കുകയാണ്. ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന പ്രസ്തുത ചടങ്ങിൽ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയും പരിസ്ഥിതി ദിന സന്ദേശം നൽകുകയും ചെയ്യും. തുടർന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മുഖ്യ അതിഥിയായി പങ്കെടുത്തുകൊണ്ട് ചടങ്ങിൽ പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും.

0: വിവിധ വകുപ്പ് മന്ത്രിമാർ, എംഎൽഎമാർ, കർഷകർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർക്കൊപ്പം തലസ്ഥാനത്തെ 5 പ്രമുഖ വിദ്യാലയങ്ങളിൽ നിന്നുള്ള 50 വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കാളികളാകും. സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കൃഷി ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ ഫലവൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് ഈ ബൃഹത് യജ്ഞം ജനകീയ പങ്കാളിത്തത്തോടെ സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കാൻ കൃഷിവകുപ്പ് വിപുലമായ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. കൃഷിയിൽ മികച്ച താൽപര്യവും നേട്ടവും കൈവരിച്ച വിദ്യാലയങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത 5 കുട്ടികർഷകരെ ചടങ്ങിൽ വച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആദരിക്കുന്നതാണ്. കൂടാതെ ചടങ്ങിൽ പങ്കെടുക്കുന്ന സ്കൂളുകൾക്ക് ഭാവിയിൽ വിദ്യാലയമുറ്റങ്ങളിൽ ഹരിതവൽക്കരണം ശക്തമാക്കുന്നതിനായി ഒരു ഫലവൃക്ഷത്തൈയും ഗുണമേന്മയുള്ള പച്ചക്കറി വിത്തുകളും അടങ്ങുന്ന പ്രത്യേക ഹരിത കിറ്റും വിതരണം ചെയ്യുന്നതാണ്. ഇനി നമുക്ക് പരിസ്ഥിതി ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടർ അച്യുത് ശങ്കറിന്റെ വാക്കുകൾ കേൾക്കാം.
1: പരിസ്ഥിതി ദിനത്തിന്റെ ആഘോഷത്തിന്റെ പ്രസക്തി ഓരോ നാൾ ചെല്ലുന്തോറും കൂടുതൽ കൂടുതൽ വർദ്ധിച്ചു വരികയാണ്. പരിസ്ഥിതി എന്ന് പറയുമ്പോൾ നമ്മളതിനെ വളരെ സാങ്കേതിക അർത്ഥത്തിലും ശാസ്ത്രീയമായിട്ടുള്ള അർത്ഥത്തിലും മാത്രമല്ല നോക്കി കാണേണ്ടുന്നത്. പ്രകൃതി എന്നുള്ളത് മനുഷ്യന്റെ സന്തത സഹചാരിയും മനുഷ്യന്റെ ആനന്ദത്തിനുള്ള ഏറ്റവും പ്രമുഖ ഹേതുവുമാണ്. വികസനം പരിസ്ഥിതിക്ക് വരുത്തി വയ്ക്കുന്ന വിപത്തുകളെക്കുറിച്ച് ചിന്തിച്ച് പരിസ്ഥിതി സംരക്ഷണത്തിലേക്ക് തിരിയുന്നതിനോടൊപ്പം തന്നെ പരിസ്ഥിതി നമുക്ക് തരുന്ന ആനന്ദം കണ്ടുകൊണ്ടും നമ്മൾ പരിസ്ഥിതി സംരക്ഷണത്തിലേക്ക് തിരിയണം. മനുഷ്യന് പ്രകൃതി നൽകിയിട്ടുള്ള ഏറ്റവും വലിയ വരദാനം, പ്രകൃതിയുമായുള്ള ഇടപഴകലിലൂടെ മനുഷ്യനവന്റെ മാനസിക ആരോഗ്യം, അവന്റെ ഉല്ലാസം എല്ലാം നിലനിർത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, വൃക്ഷങ്ങളും തടാകങ്ങളും നദികളും കുന്നുകളും ഒന്നുമില്ലാത്ത ഒരു ലോകം ഒന്ന് ആലോചിച്ചു നോക്കൂ. എല്ലാം സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ലോകത്ത് നമുക്ക് ആനന്ദം കിട്ടുമോ എന്ന് നമുക്ക് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, മുറ്റത്ത് നിൽക്കുന്ന ഒരു ചെടി അത് പൂത്ത് നിൽക്കുന്നത് രാവിലെ കാണുന്നു, ചിലപ്പോൾ നമ്മളതിലൊരു പൂ പറിച്ച് മണക്കുന്നു, ചിലപ്പോൾ അതിൻ്റെ തളിരിലയിൽ സ്പർശിക്കുന്നു, ചിലപ്പോൾ അതിൽ വെള്ളത്തുള്ളികൾ ഇറ്റ് നിൽക്കുന്നത് നമ്മൾ കൗതുകത്തോടെ നോക്കുന്നു. ഇതെല്ലാം നമുക്ക് തരുന്ന ചെറിയ ചെറിയ ആനന്ദങ്ങളുണ്ട്. അതിലൂടെയാണ് മനുഷ്യന് സന്തോഷമായിട്ട് ജീവിക്കാൻ ആദ്യകാലം മുതൽ സാധിച്ചിട്ടുള്ളത്. അതുപോലെ പ്രകൃതിയുടെ മാറ്റങ്ങൾ, മഴ വരുമ്പോൾ പുതുമണ്ണിന്റെ മണം വരുമ്പോഴത്തേക്കും, കാറ്റടിക്കുമ്പോൾ ഇലകളുടെ പാട്ട് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ മുളയിൽ കാറ്റടിക്കുമ്പോഴത്തേക്കും സംഗീതം കേൾക്കുമ്പോൾ, ഇതെല്ലാം മനുഷ്യന് ആനന്ദം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ അതേസമയം കാലം മുന്നോട്ട് പോകുന്തോറും മനുഷ്യന്റെ ആഗ്രഹങ്ങൾക്ക് വ്യത്യാസം വന്നിരിക്കുന്നു. അവന് സൗകര്യങ്ങൾ, ആധുനികമായിട്ടുള്ള സൗകര്യങ്ങൾ ഒഴിച്ചുകൂടാനൊക്കാത്തതായിരിക്കുന്നു. അതിന് മനുഷ്യനെ കുറ്റപ്പെടാൻ സാധിക്കില്ല. മനുഷ്യന്റെ സ്വഭാവം തന്നെ ഓരോരോ സൗകര്യങ്ങൾ നമ്മുടെ കയ്യിൽ വന്ന് എത്തിച്ചേരുമ്പോൾ പിന്നീട് അത് പുറകോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കില്ല. പിന്നീട് അതൊരു ദുരിതമായിട്ട് നമുക്ക് മാറുന്നു. ഉദാഹരണത്തിന്, നമ്മുടെ മൊബൈൽ ഫോണുകൾ നമുക്ക് വളരെയധികം സൗകര്യങ്ങൾ തരുന്നുണ്ട്. ഒരു ദിവസം രാവിലെ ഇന്ത്യയിലെ മൊബൈൽ ഫോണുകളെല്ലാം നിലച്ചാൽ ദുസ്സഹമായ ജീവിതമായിട്ട് മാറുന്നു. അതുപോലെ തന്നെയാണ് വാഹനങ്ങളുടെ കാര്യത്തിൽ. നമ്മൾ കാൽനട യാത്ര ചെയ്യുന്ന ആൾക്കാർ എത്ര പേരിപ്പോൾ ഉണ്ട്? അപ്പോൾ സൗകര്യങ്ങൾ നമുക്ക് അനുഭവിക്കുന്നത് ഇനി ഒരിക്കലും തിരിച്ചുപോക്കില്ല. എന്നാൽ അതേസമയം വികസനവും പ്രകൃതി അല്ലെങ്കിൽ പരിസ്ഥിതിയും തമ്മിൽ നിരന്തരം മല്ലടിച്ച് നിൽക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ രണ്ടും നിയന്ത്രണം വിട്ട് വളരെ മോശമായിട്ടുള്ള തലത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. വികസനവും പരിസ്ഥിതിയും തമ്മിലുള്ള സന്തുലനത്തിലൂടെ വേണം മനുഷ്യന്റെ മുന്നോട്ട് പോക്ക് നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ ഇല്ലാതെ വരുന്ന പക്ഷം വികസനം എന്ന പേരിൽ നമ്മൾ നടത്തുന്ന പല പേക്കൂത്തുകളും ഇതിനേക്കാൾ ഭീകരമായിട്ട് മാറും എന്നുള്ളതാണ് സത്യം.

പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ അച്യുത് ശങ്കർ. നമ്മുടെ കുരുന്നുകളെ പ്രകൃതിയോട് ചേർത്ത് വളർത്താം. വൃക്ഷങ്ങളെയും പക്ഷികളെയും ചെറു അരുവികളെയും സ്നേഹിച്ചും സംരക്ഷിച്ചും അവർ വളരട്ടെ.

പ്രകൃതിക്ക് വേണ്ടാത്തതിനെ നമുക്കും പാടെ ഉപേക്ഷിക്കാം. പ്രകൃതി കനിഞ്ഞാലേ സമ്പൽ സമൃദ്ധവും ആരോഗ്യപൂർണവുമായ ജീവിതം നയിക്കാനാകൂ എന്ന തിരിച്ചറിവ് വരും തലമുറയ്ക്ക് കൈമാറാം.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നീ പരിപാടിയിൽ രാഷ്ട്രീയ വയോശ്രീ യോജനയെക്കുറിച്ച് അറിയാം.
1: കഴിഞ്ഞ സെൻസസ് കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ മുതിർന്ന പൌരന്മാരുടെ ജനസംഖ്യ 10 കോടിയിലധികമാണ്. അതിൽ 1 കോടിയിലധികം പേർ 80 വയസ്സിനു മുകളിലുള്ളവരാണ്. മുതിർന്ന പൌരന്മാരുടെ ജനസംഖ്യയിൽ 70% കൂടുതൽ താമസിക്കുന്നത് രാജ്യത്തിന്റെ ഗ്രാമപ്രദേശങ്ങളിലാണ്. ഇവരിൽ വലിയൊരു ശതമാനം വാർദ്ധക്യവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. 2026 പ്രായമായവരുടെ എണ്ണം 173 ദശലക്ഷമായി ഉയരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ 2017 കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം ആരംഭിച്ച ഒരു പദ്ധതിയാണ് രാഷ്ട്രീയ വയോശ്രീ യോജന. BPL വിഭാഗത്തിൽപ്പെട്ട പ്രായവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മുതിർന്ന പൌരന്മാർക്ക് അസിസ്റ്റഡ് ലിവിംഗ് ഉപകരണങ്ങൾ നൽകുന്നതിനുള്ള ഒരു പദ്ധതിയാണ് ഇത്. മുതിർന്ന പൌരന്മാരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനും അവരുടെ ആശയവിനിമയം, സ്വാതന്ത്ര്യം എന്നിവ നിലനിർത്തുന്നതിനുള്ള ഉപകരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വയോജന സൌഹൃദ സമൂഹം കെട്ടിപ്പടുക്കുന്നതിനുമായാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇനി ഏതൊക്കെ പരിമിതികൾ നേരിടുന്നവർക്കാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകാൻ സാധിക്കുക എന്ന് നോക്കാം. കാഴ്ചക്കുറവ്, ശ്രവണ വൈകല്യം, പല്ലുകൾ നഷ്ടപ്പെടൽ, ചലനാത്മകത നഷ്ടപ്പെടൽ എന്നിങ്ങനെ പ്രായവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൌരന്മാർക്ക് സഹായങ്ങളും സഹായ ജീവന ഉപകരണങ്ങളും നൽകുന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. എന്തൊക്കെ ഉപകരണങ്ങളാണ് ഈ പദ്ധതി പ്രകാരം ലഭ്യമാകുന്നത്? വാക്കിംഗ് സ്റ്റിക്കുകൾ, എൽബോ ക്രച്ചസുകൾ, ട്രൈപോഡുകൾ, ക്വാഡ് പോഡുകൾ, ഊന്നുവടികൾ, കണ്ണട, ശ്രവണ സഹായികൾ, കൃത്രിമ പല്ലുകൾ, വീൽചെയർ എന്നിവയൊക്കെ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് നൽകുന്നു. ഇത് ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. 60 വയസ്സിന് മുകളിലുള്ള ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിച്ച് ഈ പദ്ധതിയുടെ പ്രയോജനം നേടാവുന്നതാണ്. പൊതുമേഖലാ സ്ഥാപനമായ ആർട്ടിഫിഷ്യൽ ലിംസ് മാനുഫാക്ചറിംഗ് കോർപ്പറേഷൻ, അലിംകോ ആണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്.

0: വാർദ്ധക്യത്തിൽ ആവശ്യമായ സഹായ ഉപകരണങ്ങൾക്കായി മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നവർക്ക് ഈ പദ്ധതി വളരെ സഹായകരമാണ്. മുതിർന്ന പൌരന്മാർക്ക് അവരുടെ ശാരീരിക പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാക്കാനും അവർ അനുഭവിക്കുന്ന അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സഹായ ജീവന ഉപകരണങ്ങൾ നൽകി അവരെ സഹായിക്കാനുമാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്.
1: ഇതുവരെ കേട്ടത് രാഷ്ട്രീയ വയോശ്രീ യോജനയെക്കുറിച്ചാണ്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

ഫുഡ് അലർജി അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ കീർത്തി എൽ ദാസ് സംസാരിക്കുന്നു. ഇന്ന് വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ നമ്മുടെ ഭാവി പ്രകൃതി സംരക്ഷണത്തിന് പ്രൊഫസർ തങ്കമണിയുമായി അഭിമുഖം. ഇന്ന് വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ

0: Public Service Commission has developed face authentication protocol in its endeavor to enhance the integrity of the examination process and prevent impersonation. The Commission successfully implemented face authentication during recently held Civil Services and Indian Forest Service Preliminary Examination 2026. Supreme Court has released draft regulations on the use of artificial intelligence in courts, making it clear that no judicial outcome can be based solely on AI-generated analysis or algorithmic decision-making. Public comments have been invited till the 20th of this month. Union Minister for Petroleum and Natural Gas Hardeep Singh Puri and Union Minister for Road Transport and Highways Nitin Gadkari today launched India's first flex-fuel passenger vehicle by Maruti Suzuki in New Delhi. Flex-fuel vehicles can operate on a range of ethanol-petrol blends from E20 up to E100. Speaking at the launch, the minister said the entry of flex-fuel technology into the passenger vehicle segment is not merely a product launch, but the beginning of a new chapter in the country's energy transition. And India has retained its strong presence in the latest world boxing rankings. Jasmine Lamboria climbed to world number one in the women's 57-kilogram category, while Asian champions Priya Ghangas in 60 and Vishwanath Suresh in 50 kgs surged into the top three of their respective categories. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. വയനാട് ജില്ലാ വൃത്താന്തം.
2: ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ ഉപജീവന ബത്ത 3 മാസത്തേക്ക് കൂടി തുടരുവാൻ കൃഷി ഉപമന്ത്രി ടി സിദ്ദിഖ്, തദ്ദേശ സ്വയംഭരണ ഉപമന്ത്രി കെ എം ഷാജി എന്നിവരുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിൽ ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനിച്ചു. പുനരധിവാസ പദ്ധതികളുടെ പൂർണമായ അവലോകനവും പ്രവർത്തനങ്ങൾ ഏത് ഘട്ടത്തിലാണ് എന്നതിനെ കുറിച്ചുള്ള വിലയിരുത്തലും യോഗത്തിൽ നടത്തി. ടൌൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നിലവിലെ തൊഴിലാളികളുടെ കുറവ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായും യോഗം വിലയിരുത്തി. ദുരന്തത്തിലുൾപ്പെട്ട 13 ഗോത്രകുടുംബങ്ങളുടെ പുനരധിവാസത്തിനായി ആദിവാസി ഗോത്ര സമൂഹം ആവശ്യപ്പെടുന്ന ഡിസൈനിലേക്ക് നിർമ്മാണം മാറ്റുവാൻ യോഗത്തിൽ തീരുമാനമായി. സാസ്കി പദ്ധതിയുടെ മുഴുവൻ പ്രൊജക്ടുകളും പ്രത്യേക അവലോകനം ചെയ്യാൻ ജില്ലാ കലക്ടറെ ചുമതലപ്പെടുത്തി. പുനരധിവാസ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി തീർക്കുന്നതിന് ഒരു സമയബന്ധിത മിഷൻ രൂപീകരിക്കാനും മന്ത്രിമാർ ജില്ലാ കലക്ടർക്ക് നിർദ്ദേശം നൽകി. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും സുഗമമായ ഗതാഗതം ഉറപ്പു വരുത്തുന്നതിനുമായി താമരശ്ശേരി ചുരത്തിൽ വലിയ മൾട്ടി ആക്സിൽ വാഹനങ്ങളുടെ യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് കോഴിക്കോട് ജില്ലാ കലക്ടറും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണുമായ എം എസ് മാധവിക്കുട്ടി ഉത്തരവിറക്കി. കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ സി കെ കാസിം എംഎൽഎ, കോഴിക്കോട് വയനാട് ജില്ലാ കലക്ടർമാർ എന്നിവർ പങ്കെടുത്ത യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത്. രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെയാണ് നിയന്ത്രണം. ദുരന്ത നിവാരണ നിയമപ്രകാരം പുറപ്പെടുവിച്ച ഉത്തരവ് കർശനമായി നടപ്പിലാക്കുവാൻ കോഴിക്കോട് റൂറൽ പോലീസ് മേധാവിക്ക് ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി. യാത്രാ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ അവശ്യ സർവീസുകളും ചെറിയ വാഹനങ്ങളെയും നിയന്ത്രണത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. നിയമം ലംഘിക്കുന്ന വാഹന ഉടമകൾക്കും ഡ്രൈവർമാർക്കുമെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും കലക്ടർ അറിയിച്ചു. ചുരത്തിലെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള ഭാഗങ്ങളിൽ അപകടാവസ്ഥയുള്ള മരങ്ങൾ അടിയന്തരമായി മുറിച്ചു മാറ്റുവാൻ വനം വകുപ്പിനും റോഡിന്റെ അവസ്ഥ നിരീക്ഷിക്കുവാൻ പൊതുമരാമത്ത് വകുപ്പ് NH ബോധനും കലക്ടർ നിർദ്ദേശം നൽകി. മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ജില്ലയിലെ പ്രധാന വിളയായ കാപ്പി, കുരുമുളക്, നെല്ല്, ഇഞ്ചി, മഞ്ഞൾ, വാഴ, തെങ്ങ്, കമുങ്ങ്, ഏലം, പച്ചക്കറികളുടെ പരിപാലന മുറകളിൽ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അറിയിച്ചു. ജൂണിൽ സാധാരണയേക്കാൾ കുറവ് മഴ ലഭിക്കുമെന്ന കാലാവസ്ഥ വകുപ്പിന്റെ അറിയിപ്പിന്റെ സാഹചര്യത്തിൽ വിളയുടെ കായിക വളർച്ച, പൂവിടൽ, കായ്പിടുത്തം, പോഷകങ്ങളുടെ ആഗിരണം എന്നിവ ബാധിക്കാനും കീടരോഗ ആക്രമണം വർദ്ധിക്കാനും ഇടയാകും. സസ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി തോട്ടങ്ങളിൽ എല്ലാ വിളകളും ഉണങ്ങിയ ഇലകൾ കളകൾ ഉപയോഗിച്ച് 10 മുതൽ 15 സെന്റിമീറ്റർ കനത്തിൽ പൊതിയിടണം. തണൽ ക്രമീകരിക്കുക, തടങ്ങൾ ഇളക്കുക, ജലസംരക്ഷണ കുഴികൾ നിർമ്മിക്കുക, മഴവെള്ള സംഭരണ കുഴികളുടെ അറ്റകുറ്റപ്പണി നടത്തുക, നീർച്ചാലുകളും ചെക്ക് ഡാമുകളും പരമാവധി പ്രയോജനപ്പെടുത്തുക, 5 മുതൽ 7 ദിവസത്തെ ഇടവേളകളിൽ തടങ്ങളിൽ ട്രിപ്പ് ജലസേചനം നൽകുക, അധിക മുളകളും ഉണങ്ങിയ ശാഖകളും നീക്കം ചെയ്യുക, ജൈവവളം കൂടുതലായി നൽകുക, തോട്ടങ്ങളിൽ ആവരണ വിളകൾ വളർത്തുക, വളങ്ങൾ ഘട്ടംഘട്ടമായി മാത്രം നൽകുക. വന്യജീവികളുടെ ആക്രമണം നേരിടുന്ന ജില്ലയിലെ എല്ലാ ഹോട്ട്സ്പോട്ടുകളിലും സോളാർ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനായി പ്രത്യേക മിഷൻ ആരംഭിക്കുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. കലക്ടറേറ്റിൽ ചേർന്ന മനുഷ്യ വന്യജീവി സംരക്ഷണ ലഘൂകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇതിനായി ദുരന്ത നിവാരണ ഫണ്ട്, CSR ഫണ്ട് എന്നിവ ഉപയോഗിക്കും.

0: ജില്ലയിൽ എത്ര ഹോട്ട്സ്പോട്ടുകളുണ്ടെന്നും അതിന് വരുന്ന ആകെ ചെലവ് എത്രയാണെന്നും കണക്കാക്കാൻ മന്ത്രി നിർദ്ദേശിച്ചു. മുൻപ് വന്യമൃഗ ആക്രമണം നടന്ന് പരിക്കേറ്റ് വീടുകളിൽ കിടപ്പിലായ രോഗികളുടെ ജീവിത സാഹചര്യങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കാൻ നടപടി സ്വീകരിക്കും. ഇത് സംബന്ധിച്ച് വനംവകുപ്പ് മന്ത്രിയുമായി സംസാരിച്ച് കൂടുതൽ നടപടികൾ സ്വീകരിക്കാനും വന്യമൃഗ ആക്രമണത്തിൽ പരിക്കേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുന്ന മനുഷ്യരുടെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കണമെന്ന ശുപാർശ ഗവൺമെന്റ് മുന്നിൽ വെക്കുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും തുകകൾ ഒന്നിച്ചു ചേർത്ത് നഷ്ടപരിഹാരം 20 ലക്ഷം രൂപയെ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കണം. നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ പരിഗണിക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കാൻ വകുപ്പുതല സഹായം ലഭ്യമാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ജില്ലയിൽ വ്യാപകമായ ബോധവൽക്കരണ പരിപാടികളും നിയമലംഘനങ്ങൾ തടയാൻ ശക്തമായ പരിശോധനയും നടത്തും. ജില്ലയിലെ പുകയില നിയന്ത്രണ പരിപാടികളുടെ പുരോഗതി വിലയിരുത്താൻ ജില്ലാ കലക്ടർ ഡി ആർ മേഘശ്രീയുടെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ യോഗം ചേർന്നു. ദേശീയ പുകയില നിയന്ത്രണ പരിപാടികളുടെ ഭാഗമായി പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതോടൊപ്പം പുകയില കാരണമാവുന്ന രോഗങ്ങളും മരണങ്ങളും കുറയ്ക്കുവാനും കുട്ടികളുടെയും യുവാക്കളുടെയും പുകയില ഉപയോഗത്തിനും തടയാനും ലക്ഷ്യമിട്ട് വിവിധ പരിപാടികൾ ജില്ലയിൽ സംഘടിപ്പിക്കും.
1: വയനാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി വയനാട് പ്രതിനിധി അരുൺ വിൻസെന്റ്. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെ പറ്റിയുള്ള അറിയിപ്പ് കേൾക്കാം. ഇന്ന് വൈകിട്ട് 7:35 യുവവാണിയിൽ മുർഷിദ് അഹമ്മദ് എഴുതി അവതരിപ്പിച്ച കവിതകൾ, റഹീന എഴുതി അവതരിപ്പിച്ച കഥ, മൃദുലാർ നായർ എഴുതി അവതരിപ്പിച്ച കവിത, ജയലക്ഷ്മി ജയസ് അവതരിപ്പിച്ച പുസ്തക നിരൂപണം എന്നിവ കേൾക്കാം. രാത്രി 8 നേർമൊഴി. ഭാരതത്തിലെ ആദ്യ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം ക്യൂറേറ്ററായ ശിവരാമനെയുമായി അഭിമുഖം. 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ ഓപ്പൺ സോഴ്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡോക്ടർ ജോൺ ടി എബ്രഹാം തേവാരത്ത് സംസാരിക്കുന്നു. 10 ദേശീയ പരിപാടിയിൽ പ്രാദേശിക നാടോടി ലളിത സംഗീത പരിപാടി. ഇതിൽ സൌമ്യ മിശ്ര അവതരിപ്പിക്കുന്ന മൈഥിലി നാടോടി ഗാനം, ബിജോയ് കുമാർ സമന്ത്രോയ് അവതരിപ്പിക്കുന്ന ഒഡിയ ഗാനം എന്നിവ കേൾക്കാം.

ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം ബോധിനി പ്രഭാകരൻ നായർ അവതരിപ്പിക്കുന്നു. 6:00 ഉഷ മലരി, പി ഭാസ്കരന്റെ ഓർക്കുക വല്ലപ്പോഴും എന്ന കവിത ആലാപനം ആരോമൽ ബി എസ്. 8:30 കേൾക്കാം നോവൽ സഞ്ചാരം, ഒറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 39-ാം ഭാഗം. 9:15 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. ബൈക്കിൾ നേപ്പാൾ, വഴികളും വിശേഷങ്ങളും. പ്രശോഭ് ഐ എൽ പങ്കെടുക്കുന്നു 2-ാം ഭാഗം.

നാളെ രാവിലെ 10:15 രാഗാമൃതം. ഡോക്ടർ കെ ആർ ശ്യാമ പാടുന്ന കൃതികൾ. എ എൽ മഞ്ജുള, രാജേഷ് വയലിൻ, എസ് ബാലകൃഷ്ണൻ പോറ്റി മൃദംഗം. 11:30 കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ, കേന്ദ്ര വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയുടെ ശബ്ദലേഖനം. 12:00 മാപ്പിളപ്പാട്ടുകൾ, സി എ അബൂബക്കർ, എൻ കനകമണി എന്നിവർ അവതരിപ്പിച്ചത്. 12:40 പ്രകാശധാരയിൽ ഫുഡ് അലർജി, അറിയേണ്ട കാര്യങ്ങൾ, കീർത്തി എൽ ദാസ് സംസാരിക്കുന്നു. 2:15 തുടർ നാടകം, ദസ്തോവിസ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം കുറ്റവും ശിക്ഷയും, 38-ാം ഭാഗം. നാടകരൂപാന്തരം ഡോ എം രാജീവ് കുമാർ.

നാളെ വൈകിട്ട് 5:45 ഖുറാൻ പാരായണം ഓച്ചിറ അബ്ദുൽ വഹാബ് മൌലവി അവതരിപ്പിക്കുന്നു. 6:50 വയലും വീടും പരിപാടിയിൽ പ്രകൃതിയെ സംരക്ഷിക്കുക, ജീവനെ സംരക്ഷിക്കുക, ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഭാമിനി എൽ എൻ സംസാരിക്കുന്നു. 7:35 യുവവാണി പരിസ്ഥിതി ദിന പ്രത്യേക അഭിമുഖം ആക്ഷൻ ഫോർ ക്ലൈമറ്റ് ടുമാറോയുടെ സ്ഥാപക ശ്രീചന്ദന സി എസ് പങ്കെടുക്കുന്നു.

ഇടയ്ക്ക് സാഹിത്യവേദി, മണി കെ ചന്ദാപുര, ഇജാസ് യൂനുസ് എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കഥയും മഞ്ജു എസ് കെ, ആതിര എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളും കേൾക്കാം. 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ ടൈപ്സ് ഓഫ് സെന്റൻസസ് ലിഷ എസ് തപസ് സംസാരിക്കുന്നു. 9:30 ഇംഗ്ലീഷ് പരിപാടി ആകാശവാണി ആൻഡ് ദ ജേർണി ഓഫ് സയൻസ് കമ്മ്യൂണിക്കേഷൻ ജി ജയലാൽ സംസാരിക്കുന്നു. 10:00 സംഗീത സ്മൃതി മദ്രാസ് കെ ബി ചെല്ലപ്പ പാടിയ കൃതികൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെപ്പറ്റിയുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ കേട്ടത്.

0: സമയം 6 മണി കഴിഞ്ഞ് 19:56. ഇനി സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക സാധന ശർമ്മ. ആദൌ മുഖ്യാഃ വാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ നവദില്ലീനഗരെ വെൻസുവേലാദേശസ്യ കാര്യവാഹക രാഷ്ട്രപതിനാ ഡെൽസി റോഡ്രിഗ്സ് മഹാഭാഗയാ സഹ ദ്വിപക്ഷീയ വാർത്താം കൃതവാൻ. വയോവൃദ്ധ ചലച്ചിത്ര നിർമാത പഹലാസ് നെഹ്ലാനി അദ്യ ദിവംഗത. അമേരിക്ക ദേശസ്യ പ്രതിനിധിസഭാ രാഷ്ട്രപതി ഡൊണാൾഡ് ട്രംപും ഇറാന് ദേശം വിരുദ്ധ്യ അഗ്രിമ സൈന്യ കാര്യാചരണാത് നിരോധം പ്രസ്താവം സ്വീകരോത്. കേരളരാജ്യേ ദക്ഷിണ പശ്ചിമ പ്രാവൃഢ ആഗമനം. അപി ച ഗുജറാത്തസ്യ അഹമ്മദാബാദ് നഗരെ വിശ്വ യോഗാസന ക്രീഡാ സ്പർധാ ശൃംഖല ഇത്യസ്യ ഉദ്ഘാടന സംസ്കരണസ്യ ആരംഭഃ. വൈശ്വിക ക്രീഡാ മാർഗസൂച്യാം ഐതിഹാസികം സോപാനം. ഇദാനീം വാർത്തഃ വിസ്തരേണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ നവദില്ലീനഗരെ വെൻസുവേലാദേശസ്യ കാര്യവാഹക രാഷ്ട്രപതിനാ ഡെൽസി റോഡ്രിഗ്സ് മഹാഭാഗയാ സഹ ദ്വിപക്ഷീയ വാർത്താം കൃതവാൻ. ഉഭാഭ്യാം നേതൃഭ്യാം ഭാരത വെനിസുവേല സംബന്ധാനാം വിവിധാ പക്ഷാ സമീക്ഷിതാ. ഊർജ സുരക്ഷ വ്യാപാര നിവേശ ഔഷധി നിർമ്മാണം സ്വാസ്ഥ്യ സേവ പരിവാഹനം തഥാ നവീകരണീയ ഊർജാ ക്ഷേത്രേഷു സഹയോഗ വിസ്താരസ്യ ഉപായാശ്ച ചർച്ചിതാ. വാർത്താഹരാൻ സംബോധയൻ രുദ്രേന്ദ്ര ടണ്ടനഃ പ്രോക്തവാൻ യത് ദ്വിപക്ഷീയ വാർത്താഃ ഉഭയോഃ ദേശയോഃ സംബന്ധം സുദൃഢീകരോതി.
2: The discussions also
3: आर्थिक सहयोग को सिर्फ ऊर्जा क्षेत्र तक सीमित न रखकर खनन पशुपालन परिवहन कृषि उपकरण ऑटोमोबाइल और दवा उद्योग जैसे क्षेत्रों तक विस्तारित करने पर चर्चा हुई. चर्चा का उद्देश्य ऐसे अवसर और तरीके तलाशना है जिनसे भारतीय कंपनियां वेनेजुएला के बाजार में सफलतापूर्वक अपना कारोबार बढ़ा सकें.
2: Can enter the Venezuelan market successfully.
1: ഡെൽസി റോഡ്രിഗ്സ് മഹാഭാഗ ദ്വിദിവസീയ ഭാരത യാത്രയായി ഹ്യഃ നവദില്ലീം ആഗത. അസ്യാഃ യാത്രയാഃ മാധ്യമേന ഉഭയോഃ ദേശയോഃ ആർത്തിക് ഊർജാ ക്ഷേത്രയോഃ സഹയോഗഃ അധികഃ സുദൃഢഃ ഭവിഷ്യതീതി അപേക്ഷ്യതേ. വിദേശമന്ത്രി എസ് ജയശങ്കരഃ വെനിസുവേലാദേശസ്യ കാര്യവാഹക രാഷ്ട്രപതിനാ ഡെൽസി റോഡ്രിഗ്സ് മഹോദയ സഹ സമമിലത് ദ്വിപക്ഷീയ സഹയോഗസ്യ സുദൃഢീകരണേ പ്രദത്തം ബലം. നവദില്ല്യാം വിദേശമന്ത്രി എസ് ജയശങ്കരഃ അദ്യ പ്രാതഃകാലേ വെനിസുവേലാദേശസ്യ കാര്യവാഹക രാഷ്ട്രപതിനാ ഡെൽസി റോഡ്രിഗ്സ് മഹോദയ സഹ സമമിലത് അസ്മിൻ അവസരെ ഉഭയോഃ ദേശയോഃ സംബന്ധാനാം സുദൃഢീകരണം വിവിധേഷു ക്ഷേത്രേഷു സഹകാര വിസ്താരശ്ച ചർച്ചിതഃ. വയോവൃദ്ധ ചലച്ചിത്ര നിർമാത തഥാ കേന്ദ്രീയ ചലച്ചിത്ര പ്രമാണന മണ്ഡലസ്യ പൂർവാധ്യക്ഷ പഹ്ലാസ് നിഹ്ലാനി അദ്യ മുംബൈ നഗരെ ദിവംഗത. സഹ 76 വർഷീയ

0: यस्य माध्यमेन अभिलेखः प्राप्तः। मनसुख मांडविया इत्यनेन अस्य कृते वर्धापनं प्रदत्तम्। गुजरात आरक्षि विभागेन राज्ये अवैध रूपेण निवसतः बांग्लादेशीय नागरिकान् विरुध्य ऑपरेशन डेल्टा हंट नामना विशेष अभियानम् आरब्धम्। अस्य अभियानस्य अन्तर्गतं गत चतुर्विंशति होरासु चतुर्विंशताधिकः चतुःशतं बांग्लादेशीयाः गृहीताः तथा च द्विअशीत्यधिक सप्तशतं अधिक संदिग्ध जनानां विषये अन्वेषणं प्रचलति। दिल्ली मुख्यमंत्री रेखा गुप्ता अद्य मालवीय नगरे अग्निकाण्डेन आहतान् द्रष्टुं साकेतस्थं निजी चिकित्सालयं गतवती। सा पीडितैः तथा तेषां परिवारजनैश्च सह संवादं कृतवती। प्रत्येकं मृतकस्य परिवाराय 10 लक्ष रूप्यकाणां गंभीररूपेण आहतानां 5 लक्ष रूप्यकाणां च अनुग्रहधनस्य घोषणा कृता। बिहार राज्यस्य मुजफ्फरपुर नगरे एकस्मिन् निजी चिकित्सालये भीषणाग्निकाण्डे 3 जनाः मृताः, अनेके च आहताः। एषा घटना गतरात्रौ ब्रह्मपुरा क्षेत्रे अभवत्। गंभीर रोगिणः उपचारार्थम् अन्येषु चिकित्सालयेषु प्रविष्टाः। इति वार्ताः।
1: आकाशवाणी സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in.
3: സ്കൂള് തുറക്കാറായി.
4: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
3: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
4: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
5: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
6: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം നിയമസഭയിൽ സമർപ്പിച്ച് സംസ്ഥാന സർക്കാർ. 5.07 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയിൽ നിന്നും കരകയറ്റുക ലക്ഷ്യം. ധവളപത്രം വസ്തുതാവിരുദ്ധവും ചട്ടലംഘനവുമെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. ധവളപത്രത്തിൽ നിയമസഭയിലും പൊതുസമൂഹത്തിലും ചർച്ച ആവശ്യമെന്ന് BJP. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയം പാസാക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാന ബജറ്റ് ഈ മാസം 19-ന്. പാലക്കാട് ജില്ലയിലെ നെൽകർഷകരുടെ കുടിശ്ശിക തുക അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണത്തിന് കേന്ദ്രത്തോട് ശുപാർശ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി. ഗിന്നസ് ലോക റെക്കോർഡ് നേട്ടവുമായി കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ മേരാ യുവഭാരത് ക്വിസ്. തെക്കുപടിഞ്ഞാറൻ കാലവർഷം സംസ്ഥാനത്തെത്തി. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കാനും 5.07 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയിൽ നിന്നും കരകയറ്റാനും ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാരിന്റെ ധവളപത്രം. കേവലം നികുതി വർധനയ്ക്കപ്പുറം ഭരണ സംവിധാനത്തിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കാതലായ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ സാധിക്കൂവെന്ന് ധവളപത്രത്തിൽ പറയുന്നു. മുഖ്യമന്ത്രി VD സതീശനാണ് ധവളപത്രം ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിക്കോട്.
7: കിഫ്ബിയുടെ വായ്പകൾ ഇപ്പോൾ സംസ്ഥാനത്തിന്റെ മൊത്തം വായ്പാ പരിധിയിൽ ഉൾപ്പെടുന്നതിനാൽ കിഫ്ബി സ്വതന്ത്രമായി വായ്പയെടുക്കുന്നത് നിർത്തണമെന്നാണ് ധവളപത്രത്തിലെ പ്രധാന ശുപാർശ. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പരിഷ്കരണമാണ് മറ്റൊരു നിർദ്ദേശം. ഉൽപാദനത്തിനനുസരിച്ച് സബ്സിഡി നൽകുന്ന നിലവിലെ രീതി മാറ്റി അർഹരായ ഉപഭോക്താക്കൾക്ക് നേരിട്ട് ആനുകൂല്യങ്ങൾ കൈമാറുന്ന രീതിയിലേക്ക് മാറണമെന്നും ധവളപത്രത്തിൽ ശുപാർശ ചെയ്യുന്നു. ലാഭകരമായി പ്രവർത്തിക്കുന്ന ബിവറേജസ് കോർപ്പറേഷനെ കനത്ത നഷ്ടത്തിലുള്ള സപ്ലൈകോയുമായി ലയിപ്പിക്കുക എന്ന നിർദ്ദേശവും റിപ്പോർട്ടിൽ മുന്നോട്ടുവയ്ക്കുന്നു. തുടർച്ചയായി നഷ്ടം വരുന്നതും കാലാനുസൃതമല്ലാത്ത

0: തുമായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനോ സ്വകാര്യവൽക്കരിക്കാനോ സർക്കാർ തയ്യാറാകണം. ശമ്പള പെൻഷൻ ബാധ്യതകൾ കുറയ്ക്കുന്നതിനായി വിരമിക്കൽ പ്രായം കേന്ദ്ര സർക്കാരിന് സമാനമായി വർദ്ധിപ്പിക്കണം.
1: ധവളപത്രം രാഷ്ട്രീയപരമായ രേഖയല്ലെന്നും സംസ്ഥാനത്തിന്റെ തലസ്ഥിതി സംബന്ധിച്ച വിദഗ്ധ അഭിപ്രായം ഉൾപ്പെടുത്തിയുള്ള യാഥാർത്ഥ്യങ്ങളാണെന്നും മുഖ്യമന്ത്രി ബി ഡി സതീശൻ നിയമസഭയിൽ പറഞ്ഞു. ധവളപത്രത്തിൽ പ്രതിപക്ഷം വിയോജിപ്പ് രേഖപ്പെടുത്തി. രഹസ്യ സ്വഭാവമുള്ള ധനകാര്യ വകുപ്പിന്റെ രേഖകൾ സർക്കാർ സർവീസിൽ ഇല്ലാത്തവരെ ഏൽപ്പിച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അറിയിച്ചു. ധവളപത്രം വസ്തുതാവിരുദ്ധവും ചട്ടലംഘനവുമാണെന്ന് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. പൊതുമേഖലയുടെ സ്വകാര്യവൽക്കരണം ലക്ഷ്യം വച്ചുള്ള രേഖയാണിതെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
2: ഈ രേഖയിൽ ഒരു പ്രധാന ഗുണം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു, കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ വലിയ കടക്കണിയിലാണ് എന്നുള്ള കാര്യം പോയി. കഴിഞ്ഞ വർഷം നിങ്ങളോട് 600,000 കോടിയാണ് കേരളത്തിന്റെ കടം എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അന്ന് ഞാൻ ഇതുപോലെ 600,000 കോടിയൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങനൊന്നും അല്ല എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നത്തെ ഈ രേഖയ്ക്കകത്ത് 507,000 കോടിയാണ് കേരളത്തിന്റെ ആകെ കടം എന്ന് പറയുന്നത്. ആ നുണ അത് തെറ്റിപ്പോയി എന്ന് ഇറക്കിയ ഈ ധവളപത്രത്തിന്റെ പുസ്തകത്തിലുണ്ട്.
1: സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ധവളപത്രത്തിലെ കാര്യങ്ങൾ നിയമസഭയിലും പൊതുസമൂഹത്തിലും ചർച്ച ചെയ്യണമെന്ന് എംഎൽഎയും ബിജെപി സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് പറഞ്ഞു.
3: നമ്മളുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശം, ദുർബലം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നമ്മുടെ ഭാവി ബാധിക്കുന്ന ഒരു സ്ഥിതിയിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. ഇത് പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആണോ മറ്റേത് ഡോക്യുമെന്റ് ആണോ അതല്ല വിഷയം. ആ ഡോക്യുമെന്റിൽ പറഞ്ഞ യാഥാർത്ഥ്യം പുതു സമൂഹത്തിൽ എല്ലാവരും ചർച്ച ചെയ്യണം, മനസ്സിലാക്കണം.
1: ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപം നിയമസഭ പാസാക്കി. നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 19-ന് സഭ വീണ്ടും സമ്മേളിക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് അന്നേ ദിവസം അവതരിപ്പിക്കും. ധനവകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി തന്നെയായിരിക്കും ബജറ്റ് അവതരിപ്പിക്കുന്നത്. നെല്ലു സംഭരണവുമായി ബന്ധപ്പെട്ട് പാലക്കാട് ജില്ലയിലെ കർഷകരുടെ കുടിശ്ശിക തുക അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. പണം വിതരണം ചെയ്യുന്നതിലെ എല്ലാ തടസ്സങ്ങളും പരിഹരിച്ചതായി മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വായ്പ അനുവദിക്കുന്നതിൽ നിന്നും പ്രാഥമിക സഹകരണ സംഘങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കാനും സപ്ലൈകോയുടെ നേതൃത്വത്തിൽ വിതരണം പൂർത്തിയാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം സിബിഐക്ക് വിടുന്നതിന് കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്യും. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 14 ലക്ഷം രൂപ വീതം ധനസഹായം അനുവദിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിച്ച മേരാ യുവഭാരത് ക്വിസിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്. ഒരാഴ്ചയിൽ ഏറ്റവും കൂടുതൽ ഉപയോക്താക്കൾ പങ്കെടുത്ത ഓൺലൈൻ ക്വിസ് എന്ന നേട്ടമാണ് ലഭിച്ചത്. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ സാന്നിധ്യത്തിൽ ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് സർട്ടിഫിക്കറ്റ് മൈ ഭാരതിന് സമ്മാനിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: എറണാകുളം മലയിടം തുരുത്ത് പരിയത്തുകാവ് ഉന്നതിയിലെ കുടിയൊഴിപ്പിക്കൽ നടപടികൾക്ക് കൂടുതൽ സമയം അനുവദിച്ച് ഹൈക്കോടതി. ഈ മാസം 16 വരെയാണ് സമയം നീട്ടി നൽകിയത്. പെരുമ്പാവൂർ മുനിസിഫ് കോടതിയുടെ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. തെക്കുപടിഞ്ഞാറൻ കാലവർഷം സംസ്ഥാനത്തെത്തി. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
5: കേരളത്തിലും മാഹിയിലും കർണാടകത്തിന്റെയും തമിഴ്നാടിന്റെയും ചില ഭാഗങ്ങളിലും തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിന് തുടക്കമായതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഉച്ചയ്ക്കാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. കർണാടകത്തിന്റെയും തമിഴ്നാടിന്റെയും ശേഷിക്കുന്ന ഭാഗങ്ങളിലും ഗോവയിലും മഹാരാഷ്ട്രയുടെയും ആന്ധ്രാപ്രദേശിന്റെയും ചില ഭാഗങ്ങളിലും 2-3 ദിവസങ്ങൾക്കുള്ളിൽ കാലവർഷം വ്യാപിക്കും.
1: മഴ ശക്തമായതോടെ സംസ്ഥാനത്തെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നു. തിരുവനന്തപുരം അരുവിക്കര ഡാമിന്റെ 2 ഷട്ടറുകൾ 25 സെന്റിമീറ്റർ വീതം തുറന്നു. കണ്ണൂർ ജില്ലയിലെ പഴശ്ശി ഡാമിന്റെ 2 ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം വനമന്ത്രി ഷിബു ബേബി ജോൺ നാളെ നിർവഹിക്കും. തിരുവനന്തപുരം വനംവകുപ്പ് ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ വനമിത്ര പുരസ്കാരം

0: പുരസ്കാര വിതരണവും സ്കൂളുകളിലെ ഫോറസ്ട്രി ക്ലബ്ബുകൾക്കായി തയ്യാറാക്കിയ ലോഗോ പ്രകാശനവും നടക്കും. പ്രകൃതിയിൽ നിന്നും പ്രചോദനം, കാലാവസ്ഥയ്ക്കായി നമ്മുടെ ഭാവിക്കായി എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന സന്ദേശം. വനം വന്യജീവി നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ ഓൺലൈനായി കോടതികളിൽ സമർപ്പിക്കാൻ പുതിയ സംവിധാനമൊരുങ്ങി. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഹോക്ക് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുക. നാളെ നടക്കുന്ന ലോക പരിസ്ഥിതി ദിന ചടങ്ങിൽ മന്ത്രി ഷിബു ബേബി ജോൺ ഔദ്യോഗികമായി അവതരിപ്പിക്കും. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന കതിര് പദ്ധതി നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൃഷി വകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. എറണാകുളത്ത് H1N1 ബാധിച്ച് വയോധിക മരിച്ചു. പാലാരിവട്ടം സ്വദേശി ലളിതാംബികയാണ് മരിച്ചത്. ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിവേ കഴിഞ്ഞ ദിവസം ആണ് രോഗം സ്ഥിരീകരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം നിയമസഭയിൽ സമർപ്പിച്ച് സംസ്ഥാന സർക്കാർ. 5.07 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയിൽ നിന്നും കരകയറ്റുക ലക്ഷ്യം. ധവളപത്രം വസ്തുതാവിരുദ്ധവും ചട്ടലംഘനവുമെന്ന് മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. ധവളപത്രത്തിൽ നിയമസഭയിലും പൊതുസമൂഹത്തിലും ചർച്ച ആവശ്യമെന്ന് ബിജെപി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയം പാസാക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാന ബജറ്റ് ഈ മാസം 19-ന്. പാലക്കാട് ജില്ലയിലെ നെൽ കർഷകരുടെ കുടിശ്ശിക തുക അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗ തീരുമാനം. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണത്തിന് കേന്ദ്രത്തോട് ശുപാർശ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി. ഗിന്നസ് ലോക റെക്കോർഡ് നേട്ടവുമായി കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ മേരാ യുവ ഭാരത് ക്വിസ്. തെക്കുപടിഞ്ഞാറൻ കാലവർഷം സംസ്ഥാനത്തെത്തി. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്, ബ്യൂറോ ചീഫ് വീക്ഷണം. അവതരണം നിരഞ്ജന. സംസ്ഥാനത്തിന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം സമർപ്പിക്കുന്നതിനെ ചൊല്ലി മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും നേർക്കുനേർ നടത്തിയ വാഗ്വാദം ഒഴിച്ചു നിർത്തിയാൽ ഇന്ന് സഭാതലം പൊതുവെ ശാന്തമായിരുന്നു. ഏറെ നേരം നീണ്ട ഭരണ പ്രതിപക്ഷ വാഗ്വാദത്തിൽ മുൻ ധനമന്ത്രി KN ബാലഗോപാലും ഇടപെട്ട് സംസാരിച്ചു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്നതിനുള്ള ഉപക്ഷേപത്തിന്മേലുള്ള ചർച്ചയും മുഖ്യമന്ത്രിയുടെ മറുപടിയും പൂർത്തിയാക്കി സഭ പിരിഞ്ഞു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിന്റെ അവതരണത്തിനായി June 19 സഭാ സമ്മേളനം പുനരാരംഭിക്കും. ഇന്ന് ശ്രദ്ധക്ഷണിക്കൽ പ്രമേയത്തിലൂടെയാണ് സഭാ നടപടികൾ ആരംഭിച്ചത്. സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ KSRTC കൂടുതൽ ഡിപ്പോകളും സർവീസുകളും ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് അംഗം VT ബൽറാമാണ് ആദ്യം സഭയുടെ ശ്രദ്ധ ക്ഷണിച്ചത്. സർക്കാർ പ്രഖ്യാപിച്ച സൌജന്യ യാത്രയുടെ ആനുകൂല്യം ഭൂരിഭാഗം വരുന്ന മലബാറിലെ സ്ത്രീകൾക്ക് ലഭിക്കാതെ പോകുന്ന സാഹചര്യം ഒഴിവാക്കപ്പെടേണ്ടതാണെന്നും ബൽറാം ചൂണ്ടിക്കാട്ടി. ഗൌരവമുള്ള വിഷയമാണെന്നായിരുന്നു ഗതാഗതമന്ത്രി CP ജോണിന്റെ മറുപടി. മലബാറിൽ താരതമ്യേന KSRTC സർവീസ് കുറവാണ്. മലബാറിൽ ആകെ 24.3% ബസ്സുകൾ മാത്രമാണുള്ളത്. ആകെ സർവീസുകളിൽ 33% മാത്രവും. ഇതിനെല്ലാം പരിഹാരം കാണുമെന്ന് ഗതാഗത മന്ത്രി പറഞ്ഞു. തൃത്താല കേന്ദ്രീകരിച്ച് ഡിപ്പോ വേണമെന്ന ബൽറാമിന്റെ ആവശ്യത്തിന് KSRTC ആരോഗ്യം മെച്ചപ്പെടുന്നതനുസരിച്ച് ആലോചിക്കാമെന്ന് മന്ത്രി മറുപടി നൽകി. ഭരണകക്ഷി സംഘടനാ നേതാക്കൾ അവരുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നുവെന്ന ഗുരുതരമായ ആക്ഷേപം ഉന്നയിച്ചായിരുന്നു പ്രതിപക്ഷാംഗം K പ്രേംകുമാറിന്റെ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം. ഇത് സംബന്ധിച്ച് പ്രേംകുമാർ 60 ആക്ഷേപങ്ങൾ ഉന്നയിച്ചതോടെ ഭരണനിരയിൽ നിന്ന് ബഹളമുയർന്നു. പ്രമേയാവതരണം പൂർത്തിയായതിന് പിന്നാലെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിഷയത്തിൽ ഇടപെട്ടു. പ്രമേയത്തിന്റെ ഭാഗമായി പ്രേംകുമാർ ഉന്നയിച്ച അഴിമതി ആക്ഷേപങ്ങൾ സഭാരേഖകളിൽ ഉണ്ടാവില്ലെന്ന് സ്പീക്കർ റൂളിംഗ് നടത്തിയതോടെ പ്രതിഷേധവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എഴുന്നേറ്റു. അഴിമതി ആക്ഷേപം ഉന്നയിക്കാൻ സഭയിൽ മറ്റവസരങ്ങളുണ്ടെന്നും പ്രമേയത്തിന്റെ പരിമിതിയിൽ വരുന്ന വിഷയങ്ങൾ മാത്രമേ ശ്രദ്ധ ക്ഷണിക്കൽ വേളയിൽ ഉന്നയിക്കാനാവൂവെന്ന ചട്ടം സ്പീക്കർ ഓർമ്മിപ്പിച്ചു. പ്രേംകുമാർ ഉന്നയിച്ച വിഷയത്തെക്കുറിച്ച് പരാതികൾ ലഭിച്ചിട്ടില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി മറുപടി നൽകി. പെൻഷൻ വിതരണത്തിന് ചുമതലയുണ്ടായിരുന്ന വ്യക്തിക്ക് പനിയായതിനാൽ അദ്ദേഹം സ്വീകരിച്ച ബദൽ സംവിധാനമാണെന്ന നിലയിലാണ് പെൻഷൻകാരെ സഹകരണ ബാങ്കിന്റെ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയതെന്നും ആ നടപടി ശരിയല്ലെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ വ്യക്തിയെ പെൻഷൻ വിതരണ ചുമതലയിൽ നിന്ന് മാറ്റിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇതൊരൊറ്റപ്പെട്ട സംഭവമാണെന്നും ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രത പുലർത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പെൻഷൻ വിതരണം

എന്നത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിലായതിനാൽ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയും നടപടിയെടുക്കുമോ എന്ന് പ്രേംകുമാർ ചോദിച്ചു. പരിശോധിക്കാമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതോടെ ആ വിഷയം അവസാനിച്ചു. ധവളപത്രത്തിന്റെ സമർപ്പണമായിരുന്നു സഭാ നടപടികളിലെ അടുത്ത അജണ്ട. ഇതിനായി മുഖ്യമന്ത്രി എഴുന്നേറ്റപ്പോഴേക്കും ക്രമപ്രശ്നവുമായി മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ രംഗത്തുവന്നു. എന്നാൽ ധവളപത്രം സഭയുടെ മേശപ്പുറത്ത് വച്ച് അതൊരു പബ്ലിക് ഡോക്യുമെന്റായി മാറിയതിനു ശേഷം കെ എൻ ബാലഗോപാലിന് ക്രമപ്രശ്നം ഉന്നയിക്കാമെന്ന നിലപാടാണ് സ്പീക്കർ സ്വീകരിച്ചത്. ധവളപത്രം തയ്യാറാക്കാനായി ധനവകുപ്പിലെ അതീവ രഹസ്യ സ്വഭാവമുള്ള ഔദ്യോഗിക രേഖകൾ പുറത്തുകൊടുത്തത് ക്രമവിരുദ്ധമാണെന്നായിരുന്നു കെ എൻ ബാലഗോപാലിന്റെ ക്രമപ്രശ്നം. ധവളപത്രം തയ്യാറാക്കിയ ഉദ്യോഗസ്ഥരെക്കുറിച്ച് എതിരഭിപ്രായമില്ലെങ്കിലും ധനവകുപ്പിന്റെ ഉദ്യോഗസ്ഥരായിരുന്നു ഇത് തയ്യാറാക്കേണ്ടത്. ഇതെല്ലാം രഹസ്യമായി കൈകാര്യം ചെയ്യേണ്ടതാണെന്ന് ചൂണ്ടിക്കാട്ടിയ ബാലഗോപാൽ അക്കൌണ്ട് ജനറലിന് പോലും കൊടുക്കാത്ത കണക്ക് പുറത്തുകൊടുത്തത് സത്യപ്രതിജ്ഞ വിരുദ്ധമാണെന്നും ഇതിനെതിരെ സ്പീക്കർ റൂളിംഗ് നടത്തണമെന്നും മുൻ ധനമന്ത്രി ആവശ്യപ്പെട്ടു. അതേസമയം ബാലഗോപാലിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശന്റെ മറുപടി. കേരളത്തിന്റെ സാമ്പത്തിക ആരോഗ്യം എന്താണ് എന്നതാണ് ധവളപത്രം. ബജറ്റിൽ പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളാണ് ഈ രേഖകൾ. പരിശോധനയ്ക്ക് വിദഗ്ധരുടെ സഹായം തേടി. എന്നാൽ മന്ത്രിസഭയുടെ അനുമതിയോടെ തയ്യാറാക്കിയത് ധനവകുപ്പ് തന്നെയാണ്. ഒരു രഹസ്യരേഖയും പുറത്തുപോയിട്ടില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. നേരത്തെ അവതരിപ്പിക്കപ്പെട്ട പല ധവളപത്രങ്ങളും പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആണെന്നും എന്നാൽ ഈ ധവളപത്രം കേരളത്തിന്റെ ഭാവിയിലേക്കുള്ള ഡോക്യുമെന്റ് ആണെന്നും കെട്ടിപ്പൊക്കിയ മിഥ്യകളല്ലെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇതിനു പിന്നാലെ വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മുഖ്യമന്ത്രിയും തമ്മിൽ രൂക്ഷമായ വാക്പോരിനാണ് സഭാതലം സാക്ഷ്യം വഹിച്ചത്. കേരളം ഇന്നേവരെ പ്രസിദ്ധീകരിച്ച ധവളപത്രങ്ങളൊക്കെ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആയിരുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം വിചിത്രവാദമാണെന്നും വീണ്ടെടുത്ത് കിടന്ന് ഉരുളലാണെന്നും പിണറായി വിജയൻ വിമർശിച്ചു. ധനകാര്യവകുപ്പിനെ ഇരുട്ടിൽ നിർത്താൻ പാടില്ലായിരുന്നു. അത് ഗൌരവമുള്ള വിഷയമാണ്, നടപടിക്രമങ്ങളുടെ ലംഘനവുമാണ്. ധവളപത്രത്തിന്റെ ഉള്ളടക്കം നോക്കിയ ശേഷം ബാക്കി പറയാമെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി. എന്നാൽ ഏത് നടപടിക്രമങ്ങളുടെ ലംഘനമാണ് ഉണ്ടായതെന്ന് പറയാതെയാണ് പ്രതിപക്ഷം ആക്ഷേപം ഉന്നയിക്കുന്നതെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകി. ധവളപത്രത്തിന്റെ കോപ്പി കയ്യിലെത്തുന്നതിന് മുമ്പ് തന്നെ കണ്ടിട്ടില്ലാത്ത ഒരു രേഖയെക്കുറിച്ച് മുൻവിധിയോടെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇതിനു മുമ്പുള്ള ധവളപത്രങ്ങൾ പരിശോധിച്ചാൽ അവ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആയിരുന്നുവെന്ന് ബോധ്യപ്പെടുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിങ്ങളുടെ നയം പിന്തുടരാനല്ല, അതിൽ മാറ്റം വരുത്താനാണ് ജനങ്ങൾ ഞങ്ങളെ വിജയിപ്പിച്ചതെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു. ഇപ്പോൾ പുറത്തിറക്കിയ ധവളപത്രമാണ് പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് എന്ന് പിണറായി വിജയൻ ആവർത്തിച്ചു. അത്തരമൊരു ഡോക്യുമെന്റ് ഇവിടെ കൊണ്ടുവന്നത് തീർത്തും അനുചിതമായ നടപടിക്രമമാണ്. ഇത് ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്തും ചെയ്യാനുള്ള അധികാരമായി തെരഞ്ഞെടുപ്പ് വിജയത്തെ കാണരുതെന്ന് പിണറായി വിജയൻ ഓർമ്മിപ്പിച്ചു. തുടർന്ന് വിഷയത്തിൽ ഇടപെട്ട സ്പീക്കർ ക്യാബിനറ്റിന്റെ അംഗീകാരത്തോടെയുള്ള ധവളപത്രം അംഗീകരിക്കുന്നുവെന്നും കെ എൻ ബാലഗോപാലിന്റെ ക്രമപ്രശ്നം തള്ളി ധവളപത്രം മേശപ്പുറത്ത് വയ്ക്കുന്നതിന് അനുമതി നൽകുകയായിരുന്നുവെന്നും വിശദീകരിച്ചു. കേരളം അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് നേരിടുന്നതെന്ന് സൂചിപ്പിക്കുന്നതാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ സമർപ്പിച്ച ധവളപത്രം. സംസ്ഥാനത്തിന്റെ ആകെ കടബാധ്യത 5.07 ലക്ഷം കോടി രൂപയായി വർദ്ധിച്ചു. വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ നിർബന്ധിത ചെലവുകൾക്കായാണ് ഉപയോഗിക്കുന്നത്. വികസിത പ്രവർത്തനങ്ങൾക്കുള്ള മൂലധന ചെലവ് രാജ്യത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലാണെന്നും ധവളപത്രം ചൂണ്ടിക്കാണിക്കുന്നു. ഡി എ കുടിശ്ശിക, കരാറുകാർക്ക് നൽകാനുള്ള തുക എന്നിവ ഉൾപ്പെടെ 48,733 കോടി രൂപയുടെ ബാധ്യതകളാണ് പുതിയ സർക്കാർ ഏറ്റെടുക്കേണ്ടി വന്നിരിക്കുന്നത്. കേവലം നികുതി വർധനയ്ക്കപ്പുറം ഭരണ സംവിധാനത്തിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കാതലായ മാറ്റങ്ങൾ വരുത്തണമെന്നാണ് ധവളപത്രത്തിലെ പ്രധാന നിർദ്ദേശം. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേലുള്ള 3-ാം ദിനത്തിലെ ചർച്ചയിൽ പങ്കെടുത്ത് ഭരണപ്രതിപക്ഷ നിരയിൽ നിന്ന് 16 അംഗങ്ങളും BJP അംഗം രാജീവ് ചന്ദ്രശേഖറും സംസാരിച്ചു. കോൺഗ്രസ് അംഗം CR മഹേഷ് ആണ് ഇന്നത്തെ ചർച്ച തുടങ്ങിവച്ചത്. ഒടുവിൽ പിണറായി വിജയന്റെ പ്രസംഗത്തിന് ശേഷം ആരോഗ്യമന്ത്രി കെ മുരളീധരനും മുഖ്യമന്ത്രിയും മറുപടി പ്രസംഗം നടത്തി. ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങൾക്ക് സിസ്റ്റം തകരാറാണെന്ന് പറഞ്ഞ് മന്ത്രിയും സർക്കാരും മാറി നിൽക്കില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. എന്തു പരാതി വന്നാലും വസ്തുനിഷ്ഠമായി അന്വേഷിച്ച് കർശന നടപടിയെടുക്കും. വീഴ്ച വരുത്തുന്നവരെ വെള്ളപൂശിക്കൊണ്ടുള്ള റിപ്പോർട്ടുകൾ അംഗീകരിക്കില്ലെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. ഫോൺ വിളിച്ചാൽ എടുക്കാത്ത മന്ത്രി എന്ന പരാതി ഉണ്ടാകില്ലെന്നും പ്രതിപക്ഷ MLA ഉൾപ്പെടെ ആർക്കും എപ്പോൾ വേണമെങ്കിലും തന്നെ ബന്ധപ്പെടാമെന്നും കെ മുരളീധരൻ ഉറപ്പു നൽകി. സംസ്ഥാനം നേരിടുന്ന അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയുടെ നേർക്കാഴ്ചയായ ധവളപത്രം കേവലമൊരു രാഷ്ട്രീയ രേഖയല്ലെന്നും മറിച്ച് കഴിഞ്ഞ 10 വർഷത്തെ ഇടത് സർക്കാരിന്റെ ധനദുർവിനിയോഗത്തിന്റെ കണ്ണാടിയാണെന്നുമായിരുന്നു മറുപടി പ്രസംഗത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ വിശദീകരിച്ചത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ട്രഷറിയിൽ 6,000 കോടി രൂപ ബാക്കി വച്ചിട്ടാണ് പോയതെന്ന പ്രചാരണം പച്ചക്കള്ളമാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. May 16 പുതിയ സർക്കാർ അധികാരമേൽക്കുമ്പോൾ ട്രഷറിയിൽ വെറും 2,000 കോടി രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത്. IGST ഗ്രാന്റും മറ്റ് കേന്ദ്രവിഹിതങ്ങളും ചേർത്ത് പലപ്പോഴായി പണം വരുമെങ്കിലും സർക്കാർ നൽകാനുള്ള അടിയന്തര ബാധ്യതകൾ നിലനിൽക്കെ 6,000 കോടിയുണ്ടെന്ന് പറയുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു.

ധരിപ്പിക്കലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 50,000 രൂപ ശമ്പളമുള്ള ഒരാൾ തന്റെ കടങ്ങളും ബില്ലുകളും വീട്ടാതെ ആ പണം പോക്കറ്റിൽ വെച്ച് തന്റെ പക്കൽ പണമുണ്ടെന്ന് അവകാശപ്പെടുന്നത് പോലെയായിരുന്നു മുൻ സർക്കാരിന്റെ നിലപാട്. പത്രക്കാരനും പാൽക്കാരനും പലചരക്ക് കടക്കാരനും പണം നൽകാതെ വാതിലടച്ച് അകത്തിരിക്കുന്ന അവസ്ഥയിലാണ് കേരളത്തിന്റെ ഖജനാവിനെ എത്തിച്ചിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതുവരെ കേട്ടത് നിയമസഭയിൽ നിന്ന്. തയ്യാറാക്കിയത് നിസാർ മുഹമ്മദ്, ബ്യൂറോ ചീഫ് വീക്ഷണം.

പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിത് സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം: airtvmpm@gmail.com. അറിയിപ്പ് കഴിഞ്ഞു.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. ഒരു തവള ഒരിക്കൽ ഒരു മരത്തിൽ കയറാൻ ശ്രമം ആരംഭിക്കുമ്പോൾ മറ്റു തവളകൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, സാധ്യമല്ല നിനക്ക്, ഇതുവരെ ആരും കയറിയിട്ടില്ല മരത്തിൽ. എന്നാൽ ആ തവള അവസാനം മരത്തിന് മുകളിൽ എത്തുന്നു. കാരണം എന്തെന്നറിയാമോ? ആ തവളയ്ക്ക് ചെവി കേൾക്കില്ലായിരുന്നു. മറ്റുള്ള തവളകൾ എന്തോ പറയുന്നത് ശ്രദ്ധിച്ച തവള കരുതിയത് അവർ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു എന്നാണ്. അതുപോലെ നിങ്ങൾക്ക് ജീവിത ലക്ഷ്യം നേടാൻ നിരുത്സാഹപ്പെടുത്തുന്നവരുടെ മുന്നിൽ ബധിരരാകുന്നതാണ് നല്ലത്. ഈ ഒരു ചിന്തയോടെ ഇന്നത്തെ വയലും വീടും പരിപാടി നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി പ്രകൃതിയിൽ മരങ്ങളുടെ ആവശ്യകതയെക്കുറിച്ചാണ്. അതിനു മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്, കോട്ടയം ജില്ലയിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ച വിള ഏതാണ്? ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. ഇത് മഴക്കാലമാണല്ലോ, മഴയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടില്ലേ. കവികൾക്ക് മഴ ഒരു വികാരമാണ്. അവരുടെ സൃഷ്ടികളിൽ മഴ ഒരു കഥാപാത്രം തന്നെ ആവാറുണ്ട്. നനുനനെ പെയ്യുന്ന ചാറ്റൽ മഴ, ലാസ്യ നടനമാടുന്ന മഴ, ചിലപ്പോൾ മുടിയഴിച്ചിട്ടാടുന്ന രൗദ്രഭാവമുള്ള മഴ. അതെ, മഴയ്ക്കൊരുപാട് മുഖങ്ങളുണ്ട്. അവൾ എപ്പോഴാണ് ഒരു നാടിനെ തന്നെ തുടച്ചു നീക്കി അലറിപ്പായുന്നതെന്ന് പറയാൻ പറ്റില്ല. മഴ നമുക്കൊക്കെ ചിലപ്പോൾ ഗൃഹാതുരത ഉണർത്തുന്ന ഓർമ്മ കൂടിയാണ്. മഴയത്ത് ഓലമേഞ്ഞ വീടിന്റെ വരാന്തയിലിരുന്ന് പരിപ്പുവടയോ പപ്പടം ചുട്ടതോ കഴിച്ച് കട്ടനും കുടിച്ച് അങ്ങനെ ഇരുന്ന ഒരു കാലം നമ്മിൽ പലർക്കും കാണും. ഓലപ്പുറത്ത് വീഴുന്ന മഴയുടെ ശബ്ദം കേൾക്കാൻ എന്തൊരു സുഖമായിരുന്നെന്നോ. ചോരുന്ന സ്ഥലത്തൊക്കെ പാത്രങ്ങൾ വെച്ച് തറ നനയാതെ നമ്മൾ നോക്കിയിരുന്നില്ലേ? അടുക്കളയിൽ തീ കത്തിക്കാൻ പറ്റാതെ അമ്മ വിഷമിച്ചിട്ടില്ലേ? എല്ലാം ഓർമ്മകൾ മാത്രം. പ്രകൃതിയോട് ചേർന്ന് ജീവിച്ച ആ കാലം ഇനി ഉണ്ടാവുമോ? നാളെ പരിസ്ഥിതി ദിനമാണ്. മഴയെക്കുറിച്ചുള്ള ഓർമ്മയോടൊപ്പം നമുക്ക് മരങ്ങളെക്കുറിച്ച് കൂടി ഓർക്കാം. കൊടും വേനലിൽ നടന്ന് തളർന്ന് ഒരു മരത്തണൽ കിട്ടുമ്പോൾ അനുഭവിക്കുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. മരങ്ങളുടെ വിലയറിയുന്ന നിമിഷമാണത്.

0: മരങ്ങൾ വീടിന് ചുറ്റും വെച്ച് പിടിപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ. മരം ഒരു വരം തന്നെയാണ്. പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരു വൃക്ഷത്തെ കാണുന്നത് പോലും എന്ത് കുളിർമയാണല്ലേ. പക്ഷികൾക്ക് ചേക്കേറാനും പഴങ്ങൾ കഴിക്കാനും മനുഷ്യൻ ആഹാരം നൽകാനും ഒക്കെയല്ലേ അതങ്ങനെ നിൽക്കുന്നത്. എന്നാൽ അതിന്റെ ഒന്നും വില നാം മനസ്സിലാക്കുന്നില്ലല്ലോ. ഒന്ന് പ്രകൃതിയിലേക്ക് നോക്കൂ. പ്രകൃതിയെ അറിയൂ. അപ്പോൾ അറിയാം മരങ്ങൾ ഒരു കുളിർ കാറ്റായി നമ്മെ തഴുകുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് തൊട്ട് മരങ്ങൾ നട്ട് വളർത്താം, പ്രകൃതിയെ സംരക്ഷിക്കാം. ഇതാ ഈ ചർച്ച ഒന്ന് ശ്രദ്ധിക്കൂ. പ്രൊഫസർ ഡി തങ്കമണിയുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ് ആണ്.
1: മേഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
0: താങ്ക് യു
1: മേഡം. നമ്മൾ എൻവയോൺമെന്റ് അല്ലെങ്കിൽ പരിസ്ഥിതിയെ കുറിച്ച് സംസാരിക്കുമ്പം നമ്മുടെ ഒരു സർവൈവല് തന്നെ എൻവയോൺമെന്റ് ആയിട്ട് റിലേറ്റഡ് ആണല്ലോ.
2: ഓരോ വർഷം കഴിയുമ്പോഴും നമ്മൾ കണ്ടുവരുന്നത് പ്രകൃതിയിലേക്ക് തന്നെയുള്ള തിരിച്ചുപോക്കാണ്. പ്രകൃതിയിൽ നിന്നും നമുക്ക് ഓരോന്നിനുമുള്ള ഉത്തരം കിട്ടണം. ആഗോളതാപനത്തെ ചെറുക്കുന്നതിന് പ്രകൃതിയെ അടിസ്ഥാനമാക്കിയുള്ള പരിഹാരങ്ങൾ, എല്ലാ കാര്യങ്ങൾക്കും പ്രകൃതിക്ക് പരിഹാരമുണ്ട്, പ്രകൃതിയിൽ നിന്നും കണ്ടുപഠിക്കുക, ആ വിധത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് നടന്നു ഇരിക്കുന്ന കാലഘട്ടമാണിത്.
1: അപ്പോൾ അതിൽ എങ്ങനെ നമ്മുടെ സംഭാവന കൊടുക്കാൻ സാധിക്കും?
2: മരം നടൽ മാത്രമല്ല ക്ലൈമറ്റ് ചേഞ്ചിനെയോ ആഗോളതാപനത്തിനെയോ ചെറുക്കാനുള്ളത്. ഈ മരത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഒരു പക്ഷേ ഞാൻ എന്റെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്തിന് കുറേ മരങ്ങളൊക്കെ നട്ട് കുറേ അവാർഡ് മേടിച്ചു കൊടുത്തതാണ്. എന്റെ അമ്മയ്ക്കാണെങ്കിൽ ഇതാ ഇപ്പോൾ പത്മശ്രീ വരെ കിട്ടിയേക്കുന്നത് ഒരു കോസ്റ്റൽ ഫോറസ്റ്റ് ഉണ്ടാക്കിയേക്കുന്നതിനാണ്. അപ്പോൾ ഈ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗ് പഠിച്ച് ഈ മരങ്ങളുടെ ആ ഒരു ഇത് വീട്ടിൽ നിന്ന് കണ്ട് കോളേജിൽ നട്ടുപിടിപ്പിച്ച് കൂടുതൽ കൂടുതൽ ഞാൻ ഇതിനെപ്പറ്റി വായിക്കാൻ തുടങ്ങിയപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഭാരതീയർ പ്രകൃതിയെ ആരാധിക്കുന്നു, വൃക്ഷങ്ങളെ ആരാധിക്കുന്നു എന്ന് കണ്ടു. അത് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും.
1: നമ്മുടെ കൾച്ചറിൽ തന്നെ
2: അതുണ്ട്. ഇപ്പം മരം നട്ടുപിടിപ്പിച്ച് നമുക്ക് ആഗോളതാപനത്തിനെ മുഴുവനുമായിട്ട് തടയാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ പറ്റില്ലായിരിക്കാം. പക്ഷേ ഒരു മരം തരുന്ന ബാക്കി ഉപകാരങ്ങളെല്ലാം ആലോചിച്ച് നോക്ക്, നമ്മുടെ ഏതാവശ്യത്തിനും നമ്മൾ പ്രകൃതിയെ ഡിപ്പെൻഡ് ചെയ്യണം. അപ്പം ഇത് മാത്രമാണ് നമുക്ക് നട്ടുപിടിപ്പിക്കാനോ അല്ലെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു എനർജി. ഇപ്പൊ തന്നെ അമ്മയുടെ ചില ഇതിനകത്ത് കമന്റ് വന്നേക്കുന്നുണ്ട്, ഗവൺമെന്റ് നിങ്ങൾക്ക് പത്മശ്രീ തന്നേക്കുന്നത് മരം നട്ടുപിടിപ്പിച്ചേനാ, പക്ഷെ മറ്റൊരിടത്ത് മരം വെട്ടിമുറിക്കുന്നു. ആ ഒരു ഇത് പറയുമ്പോൾ അതിനൊരാൾ കമന്റ് ഇട്ടു, മരം വെട്ടിമുറിച്ചാൽ എന്താ, ഇത് നട്ടുപിടിപ്പിക്കാവുന്ന നമ്മളെ കൊണ്ട് സാധിക്കാവുന്ന ഒരേ ഒരു കാര്യം, ഒരേ ഒരു എനർജി വാട്ട് വി ക്യാൻ മേക്ക് ഇൻ അവർ ലൈഫ് ടൈം, അത് മരമാണ്. എന്റെ ഒരു കാഴ്ചപ്പാടാണെങ്കിലും പലപ്പോഴും മരം വെട്ടരുത്, തടി ഉപയോഗിക്കരുത് എന്നല്ല. ഇപ്പൊ വേൾഡ് വൈഡ് ആയിട്ട് തന്നെ വരുന്ന ഒരു ആസ്പെക്ട് ഉണ്ട്, വീടിന്റെ കാര്യത്തിലാണെങ്കിലും കൂടുതലായിട്ട് തടി ഉപയോഗിക്കുക. ഗ്രീൻ ബിൽഡിംഗ് എന്ന് പറയുന്നത് തടി ഉപയോഗിച്ചുകൊണ്ട് തന്നെ, കാരണം മരം കാർബൺ സ്റ്റോർ ചെയ്യുന്നു എന്ന് നമുക്കറിയാം, കാർബൺ സെക്വസ്ട്രേഷൻ. ഈ മരം മുറിച്ച് നമ്മളിപ്പോൾ ഒരു കട്ടിലോ മേശയോ നമ്മുടെ വീടിന്റെ ഒരു പാർട്ടോ, ഇവിടെ പഴയ കാലത്തെ വീടെല്ലാം അങ്ങനത്തേതായിരുന്നല്ലോ, അതുണ്ടാക്കിയാലും അതെല്ലാം അതിൽ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. അത് സ്വയം ദ്രവിച്ചു പോകുന്നത് വരെ, അല്ലെങ്കിൽ ഈ തടി നമ്മളെടുത്ത് തീയിടുന്നവരെ ഇത് കാർബൺ അത് സ്റ്റോർ ചെയ്തിരിക്കുക. ഇപ്പം ഞങ്ങൾക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ, അതിൽ നട്ടുപിടിപ്പിക്കുന്ന മരങ്ങൾക്കൊരു ലിമിറ്റുണ്ട്, ഇടയ്ക്ക് കുറച്ച് വെട്ടിയേ പറ്റൂ. അതെടുത്തിട്ട് ഒരു ഉപകരണമാക്കി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ സ്റ്റോറിംഗ് കാർബൺ.
1: സൈക്കിളാണ്.
2: നമ്മൾ നാഷണൽ ഫോറസ്റ്റിനെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഫോറസ്റ്റിനെ അധികം ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ആ കാർബൺ സെക്വസ്ട്രേഷൻ കൂടിക്കൂടി വരികയാണ്.
1: മേഡം ആദ്യം സൂചിപ്പിച്ച മാതിരി തന്നെ ഇപ്പം നമ്മൾ തിരിഞ്ഞ് നമ്മുടെ ആ ഒരു ട്രഡീഷണൽ നോളജിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഏത് ആസ്പെക്ട് ആയാലും, ഇപ്പം കൃഷിയെ കുറിച്ച് സംസാരിച്ചാലും ഇപ്പം നമ്മൾ പ്രകൃതി കൃഷിക്കാണ് ആദ്യം കൊടുക്കുന്നത്, ഇതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
2: ഇപ്പൊ തന്നെ ഈ മരത്തിന്റെ എന്ന് കഴിഞ്ഞാൽ ചിലർക്ക് കാട്ടുമരങ്ങൾ ഇഷ്ടമായിരിക്കും, ചിലർക്ക് ഫ്രൂട്ട് ബെയറിംഗ് ആയിരിക്കും, ചിലർക്ക് ആഹാരം തരുന്നത് മാത്രമായിരിക്കും. ഈ ആഹാരത്തിന്റെ കാര്യം പറയുമ്പോൾ ഗാന്ധിജി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ആഹാരത്തിന് വേണ്ടി മരങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാലം വരും, ആ ദീർഘവീക്ഷണം നമ്മളൊന്ന് നോക്കണം. കാരണം കുറച്ചു കാലം മുമ്പ് വരെ ആഗോളതാപനവും ക്ലൈമറ്റ് ചേഞ്ചെന്ന് ആയിട്ടില്ല, അന്ന് പറഞ്ഞിരുന്നു ഈ പച്ചക്കറികളും അതും ഇതൊക്കെ വളരെ പ്രശ്നമായി വരുന്നു, മണ്ണിന്റെ അടിയിൽ വളരുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളാണ് ഇപ്പൊ കൂടുതൽ സർവൈവ് ചെയ്യുന്നത്, അതിലോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ. ഇപ്പതാ അതിവർഷം അനാവർഷം എന്താ പറയണ്ടത് എല്ലാം കാലം മാറി തിരിഞ്ഞു വരുമ്പോൾ ഈ മണ്ണിന്റെ അടിയിൽ വളരുന്നവയ്ക്ക് പോലും പ്രശ്നമായി തുടങ്ങി. പക്ഷെ മരം എങ്ങനെങ്കിലും നമ്മളൊരു അഞ്ചു വർഷം ശ്രദ്ധിച്ച് വളർത്തിക്കഴിഞ്ഞാൽ അവ ഓൾമോസ്റ്റ് സർവൈവ് ചെയ്യും. എക്സ്ട്രീം കണ്ടീഷനിലേ ഉള്ളൂ അവർ നശിച്ചു പോകുന്നത്. ഇനി ഈ സെലക്ഷൻ ഓഫ് ട്രീ, ഇതിൽ നിന്ന് ആഹാരം തരുന്ന ഫ്രൂട്ട്സ്, ഇല, ഇതെല്ലാം ഉപയോഗിക്കാവുന്നതുണ്ട്. പിന്നെ ഓരോ മരത്തിന്റെയും പലവിധ ഉപകാരങ്ങൾ ആലോചിച്ചു കഴിഞ്ഞാൽ മരത്തിന് തന്നെയാണ് വളരെ പ്രസക്തി വരുന്നത്.
1: ഈ കോസ്റ്റൽ ഫോറസ്റ്റ് ഇപ്പൊ ഇതിനു വേണ്ടി തങ്ങളുടെ അമ്മയ്ക്ക്, ദേവികി അമ്മ അവർക്ക്

0: പത്മശ്രീ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
1: കോസ്റ്റൽ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഞങ്ങളുടേത് കോസ്റ്റൽ ഏരിയ ആണ്. ഒരു കിലോമീറ്റർ പോയ കായൽ അപ്പുറത്തെ കടൽ. അപ്പം അത് പലർക്കും ഒരു വിചാരമുണ്ട്, അമ്മയ്ക്ക് 1980 ആക്സിഡന്റ് കഴിഞ്ഞ് നെൽകൃഷി ഞങ്ങൾക്ക് നിർത്തേണ്ടി വന്നപ്പം വയൽ നികത്തിയ സ്ഥലമാണോ ഇതെന്ന്. ഇതല്ല, വയലൊന്നും ഞങ്ങൾ നികത്തിയിട്ടില്ല. കുറേ വയൽ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വിൽക്കേണ്ടി വന്നു. വീടിന്റെ മുമ്പിലുള്ള വയൽ ഇപ്പോഴും അവിടെ ഉണ്ട്. ഈ വീടിന് ചുറ്റുമുള്ള പറമ്പ്, പുറംപറയിടങ്ങളും ഉണ്ട്, വീടിന് ചുറ്റുമുള്ള ഇമ്മീഡിയറ്റ് ഇത്. അപ്പം അത് നമ്മൾ ഉപയോഗിച്ചിരുന്നത് പോസ്റ്റ് ഹാർവെസ്റ്റിംഗ് ആക്ടിവിറ്റി. നെല്ല് എള്ള്, രണ്ട് നെല്ല് ഒരു എള്ള്, പിന്നെ ഈ പുരയിടത്തിൽ കുറേ മാവ്, പ്ലാവ്, തെങ്ങ്, ആഞ്ഞിലിയൊക്കെ കൂടുതലും മരങ്ങൾ അതിരിലേ നടത്തുള്ളൂ. ഈ അതിരിലെ മരങ്ങളിൽ നിന്നുള്ള ഇലയും കമ്പും, പശുക്കളുണ്ട്, കാളയുണ്ട്, പോത്തുണ്ട് കൃഷി ആവശ്യത്തിന് വേണ്ടി, അവയുടെ ചാണകവും കൂടെ മിക്സ് ചെയ്താണ് വളം. അതാണ് ഇപ്പോഴത്തെ ഓർഗാനിക് ഫാമിംഗ്. ഇപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കണ്ടു വളർന്നിട്ടുള്ളത്. ഞങ്ങളൊരു തൈ പോലും കൊണ്ടുവന്നൊരു ചെറിയോ എന്തെങ്കിലും കൊണ്ട് നടുത്തു വെച്ച അച്ഛൻ പറയും, അല്ലെ അമ്മ പറയും, ഇതിവിടെ നട്ടു കഴിഞ്ഞാൽ വേണ്ട നമ്മുടെ കൊയ്ത്തുമതിയും വരുമ്പോൾ ഇവിടെ കളം വൃത്തിയാക്കുമ്പോൾ ഇതെല്ലാം പോകും, കൊണ്ടുപോയി അതിരി കൊണ്ട് നടാൻ പറയും. പക്ഷേ ഈ ആക്സിഡന്റ് കഴിഞ്ഞ് ഞങ്ങളുടെ നെൽകൃഷിയും വയലിലെ കൃഷി നിന്നപ്പോഴേക്കും ഈ സ്ഥലമെല്ലാം ഒഴിഞ്ഞു കിടക്കുക. നേരത്തെ അത് അങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയല്ല, അത് ഞാൻ ഇപ്പോഴിങ്ങനെ ഓരോന്ന് ആലോചിക്കുമ്പോഴാണ്, ഈ വയലിൽ കൃഷി പതുക്കെ നട്ട് വളർന്നു വരുമ്പോഴത്തേക്കും ഈ സ്ഥലം മുഴുവൻ നമ്മുടെ പച്ചക്കറി, കിഴങ്ങുവർഗ്ഗങ്ങൾ, കപ്പ, ചീനി, ചേമ്പ് ഇതെല്ലാം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതാണ്. കറക്റ്റ് നെല്ല് കൊയ്യാറാവുമ്പോഴോ എള്ള് പറിക്കാറാവുമ്പോഴത്തേക്കോ ഇതിൻ്റെ എല്ലാം ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞ് ഈ സ്ഥലം ക്ലീൻ ആക്കിയിടുകയാണ്. ആ പ്രകൃതിയുടെ ഒരു താളം, ആ സൈക്കിൾ, അതൊക്കെ ഇപ്പോഴാണ് നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ കൂടുതൽ കൂടുതലായിട്ട് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ കറ്റ കൊണ്ടുവെക്കുന്നു, മെതിക്കുന്നു, കച്ചി വിരിക്കുന്നു, എള്ളുണക്കാൻ വേണം, നെല്ലുണക്കാൻ വേണം, ആ ഓരോന്നും ഓരോ രീതിക്ക് വേണ്ടിയിട്ടുള്ളത്. നെൽകൃഷിയും എള്ളുകൃഷിയും നിന്നപ്പോൾ ഈ സ്ഥലം വേക്കൻ്റ് ആയിട്ട് കിട്ടി. അപ്പോൾ അമ്മ ഇങ്ങനെ 3 വർഷം എണ്ണിക്ക് അമ്മയ്യാതായിരുന്നു, ബെഡ് റിഡൻ ആയിരുന്നു. പതുക്കെ എണ്ണിക്ക് നടക്കാൻ തുടങ്ങിയപ്പം ഞങ്ങൾക്ക് കുരിയാല വെച്ചാരാധന, കുരിയാല വല്യച്ചന്മാർ, പതുക്കെ ഓരോന്ന് അവിടെ കൊണ്ട് നടും, അടുത്ത് നടും. അപ്പം എല്ലാവരും എൻകറേജ് ചെയ്തു. അപ്പം അന്ന് കൃഷി നിന്ന കാരണം ഇവിടെ നടരുതെന്ന് പറയുന്നുമില്ല. ഈ നട്ടത് എല്ലാവരും കൊണ്ട് കൊടുക്കും. പതുക്കെ അമ്മ നടന്ന് നടന്ന് അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മളറിഞ്ഞില്ല വനമായെന്ന്. മീഡിയ കാടില്ലാത്ത ആലപ്പുഴ ജില്ലയ്ക്കുള്ള ഒരു കാടാണിതെന്ന് പറഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ്. അപ്പോഴത്തേക്ക് ഞാൻ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് എംടെക്, കാരണം അന്നത്തെ കാലത്ത് ഞാൻ CET കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രമാണ് പഠിച്ചത്. 73-77 പാസ്ഔട്ട്, 78 പാലക്കാട് NSS എഞ്ചിനീയറിംഗ് കോളേജ് ജോയിൻ ചെയ്തു, 86 തിരിച്ച് CET തന്നെ വന്നു, 85 പാലക്കാട്ട് തന്നെ PWD എഞ്ചിനീയർ ആയിരുന്നു, ഇറിഗേഷൻ ആയിരുന്നു അന്ന്. അപ്പം തിരിച്ച് കോളേജിലെത്തിയപ്പോൾ ഞങ്ങളുടെ സെക്കൻഡ് ഇയറിൽ 75 ഗ്രീനിങ്ങിൻ്റെ ക്യാമ്പസ് തുടങ്ങിയത്. ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് അന്നത്തെ കുറേ മരങ്ങളൊക്കെ പോകാൻ തുടങ്ങി. അമ്മ അപ്പോഴത്തേക്ക് നാട്ടിൽ ഓരോന്നിങ്ങനെ നടാൻ തുടങ്ങി. അമ്മയുടെ കയ്യിൽ നിന്ന് പഴയ മരം, നമ്മുടെ പാരിജാതം, പവഴമല്ലിയൊക്കെ തുടങ്ങിയത് കൊണ്ടുവരും. യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നത് കോളേജിലും നടും, വീട്ടിലും നടും. അങ്ങനെ ക്യാമ്പസിനും കുറേ അവാർഡ് അത് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം വീട്ടിലേതിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് അപ്പോഴത്തേക്ക് ഈ എംടെക് ഞാൻ തിരിച്ച് CET, 86 എത്തിക്കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്. അന്ന് ജസ്റ്റ് ഒരു ഫസ്റ്റ് ക്ലാസ് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ബിടെക് മതി, നമുക്ക് ലെക്ചറായിട്ട് കയറാം. ഇപ്പോഴാണ് അതൊക്കെ മാറിയേക്കുന്നത്. അപ്പോൾ ആ ഒരു എൻവയോൺമെൻറ്റ് എഞ്ചിനീയറിംഗിലൊക്കെ പോകാനുള്ള കാരണം ഞങ്ങളുടെ ഓണാട്ടുകാരുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട്, അമ്മ ചെയ്യുന്ന ഈ പ്രവൃത്തി, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കുടുംബം കാർഷിക ബാക്ക്ഗ്രൗണ്ടുള്ളതാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഇത് ഓരോന്ന് പഠിക്കുമ്പോൾ അഗ്രോ ഫോറസ്ട്രി നമ്മുടെ നാട്ടിൽ ഓണാട്ടുകരയിൽ പ്രത്യേകിച്ചും കാർഷിക വനവൽക്കരണം, അതൊക്കെ ആ ടൈമൊക്കെ ഇപ്പോഴാണ് അറിയുന്നത്. അത് ഇതായിരുന്നല്ലോ ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടായിരുന്നെന്നുള്ളത് ഞാനിപ്പോൾ എൻ്റെ ആ എൻവയോൺമെൻറ്റ് എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ് ഇതൊക്കെ മനസ്സിലാകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേൾഡ് വൈഡായിട്ട് ഇപ്പോൾ അഗ്രോ ഫോറസ്ട്രിക്ക് ഇമ്പോർട്ടൻസ് വന്നിരിക്കുകയാണ്. ഒരു ബുക്കുണ്ട് കോളിൻ ടഡ്ജിൻ്റെ, ദ സീക്രട്ട് ലൈഫ് ഓഫ് ട്രീസ്. അദ്ദേഹം കേരളത്തിനെ എക്സാമ്പിൾ പറഞ്ഞിട്ടാണ് അഗ്രോ ഫോറസ്ട്രിയുടെ പറഞ്ഞേക്കുന്നത്. അതിപ്പോൾ വേൾഡ് വൈഡായിട്ട് അഡോപ്റ്റ് ചെയ്യുന്നു, പക്ഷെ നമ്മുടെ നാട്ടിൽ അതില്ല. അപ്പോൾ അഗ്രോ ഫോറസ്ട്രിയുടെ ആ ഇതും, ഈ മരങ്ങൾ പുറയിടത്തിൽ നിൽക്കുന്നത് നമ്മളിപ്പം ഗ്രീൻ ഹൗസ് അല്ലെങ്കിൽ പോളി ഹൗസ് എന്നൊക്കെ പറയുന്ന അത് ചെയ്യുന്ന ആ ഗുണമാണ് ഈ നമ്മുടെ മരങ്ങൾ ഈ കൃഷി, മറ്റു കൃഷിക്ക്, വെജിറ്റബിൾസിന്, ട്യൂബർ ക്രോപ്സിന്, ആഹാര സാധനങ്ങൾ നട്ടുവളർത്തുന്നതിനെയൊക്കെ കൊടുത്തിരുന്നത്. പോളി ഹൗസിലോട്ടാണെങ്കിൽ അതിൻ്റെ കാർബൺ നിമിഷം വളരെ കൂടുതലാണ്. ഇവിടെ മരങ്ങളാണെങ്കിൽ കൃഷി ചെയ്യുമ്പോൾ ഇപ്പം നമ്മളെ പറയുന്നുണ്ട് നമ്മുടെ നെൽകൃഷി എന്നുള്ള മീഥൈൻ നിമിഷം വലിയ പ്രശ്നമാണ് ആഗോളതാപനത്തിന് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം അത് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി ഈ പറഞ്ഞ പോലെ മരങ്ങൾ നമുക്ക് നട്ടുവളർത്താം. ഇൻ അഡീഷൻ ഈ മരങ്ങൾ നമുക്ക് സുന്ദർലാൽ ബഹുഗുണയുടെ ആ 5F പ്രിൻസിപ്പിൾ, ഫുഡ്, ആഹാരം, ഫോഡർ, കാലിത്തീറ്റ, ഫെർട്ടിലൈസർ, വളം, അത് കഴിഞ്ഞിട്ടേ ഫ്യൂവൽ വരുന്നുള്ളൂ നമുക്ക് തീയരിക്കാനുള്ളത്. ലാസ്റ്റ് 1 ഫൈബർ. ഫൈബർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തടി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കിട്ടുന്നു. ഇതിൻ്റെ ആവശ്യം അനുസരിച്ച് നമുക്ക് വേണ്ട

0: നട്ടുപിടിപ്പിക്കുക. അപ്പൊ ഇതെല്ലാം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് ഉപയോഗിക്കാം. പ്രകൃതി എല്ലാം തരുന്നുണ്ട്, മരുന്നും തരുന്നുണ്ട്, മെഡിസിൻ, അതുപോലെ തന്നെ മരങ്ങൾ, വാട്ടർ കൺസർവേഷന്, ക്ലൈമറ്റ് സ്റ്റെബിലൈസേഷന്. ആലോചിച്ച് പോയി കഴിഞ്ഞാൽ അവർ നമുക്ക് തരുന്ന അത് ദൈവം തന്നെയാണ്.
1: നമുക്ക് കിട്ടുന്ന എല്ലാം പ്രകൃതിയിൽ
0: നിന്നാണ്. അതെ, അതിലെ ഗാന്ധിജി പറഞ്ഞ ആ ഒരു കാര്യം, പ്രകൃതി നിങ്ങൾക്ക് എല്ലാം തരുന്നുണ്ട്, നിങ്ങളുടെ ആവശ്യത്തിന് എല്ലാം ഉണ്ട്, പക്ഷെ നിങ്ങളുടെ

0: സൈക്കിള് നാച്ചുറലായിട്ട് തന്നെ നടക്കട്ടെ.
1: അപ്പം പ്രൊഫസർ തങ്കമണി, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് വളരെ നന്ദി.
0: താങ്ക് യു വെരി മച്ച്.
2: മരങ്ങൾ നട്ട് നട്ട് ഒരു കാട് തന്നെ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് കേട്ടല്ലോ. പ്രകൃതിയെ സ്നേഹിച്ചാൽ നമുക്കും തിരികെ കിട്ടും ആ കരുതലും സ്നേഹവും ഒക്കെ. പ്രൊഫസർ ഡി തങ്കമണിയുമായി ഷിബു ജോർജ് സംസാരിച്ചത് കേട്ടല്ലോ. പ്രൊഫസർ ഡി തങ്കമണിയുടെ ഫോൺ നമ്പർ 9947028581. പാട്ടിഷ്ടപ്പെടാത്തവരായി ആരുണ്ട്? മനസ്സിന് സന്തോഷം തോന്നുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴോ ഒക്കെ ഒരു ഗാനം കേട്ടാൽ അതൊരു പ്രത്യേക അനുഭൂതി തന്നെയാണ്. പക്ഷേ ഇത്തിരി സങ്കടം തോന്നുമ്പോൾ ഒരു ദുഃഖഗാനം കേട്ടാൽ കൂടുതൽ സങ്കടമാവും, ചിലപ്പോൾ കരച്ചിൽ തന്നെ വരും അല്ലേ? അപ്പോ സങ്കടത്തിന് വേണ്ടിയല്ല ഒന്ന് സന്തോഷിക്കാൻ ഇതാ ഒരു ഗാനം.

0: ആദ്യം മഴയെക്കുറിച്ച് കുറേ പറഞ്ഞു. കന്നുകാലികളുടെയും കൃഷിയുടെയും ഒക്കെ കാര്യത്തിൽ മഴയ്ക്ക് ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും കഴിയും. കന്നുകാലികൾക്ക് ചില രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അവരെ ഈർപ്പമില്ലാത്ത വൃത്തിയുള്ള സ്ഥലങ്ങളിൽ പാർപ്പിക്കണം. വാഴകൃഷിയും മറ്റു ചില കൃഷികളുമൊക്കെ വെള്ളം കയറിയും കാറ്റുവീശിയും നശിച്ചുപോകാനും സാധ്യതയുണ്ട്. ഇതെല്ലാം വളരെ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ കന്നുകാലികൾക്ക് അസുഖങ്ങൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. അതെന്തൊക്കെയാണെന്നൊന്ന് നോക്കിയാലോ.
1: ഇന്ന് കന്നുകാലികളിൽ ചെള്ള്, പേൻ, മൈറ്റുകൾ, ഈച്ചകൾ തുടങ്ങിയ ബാഹ്യപരാദങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഉപയോഗിക്കുന്ന കീടനിയന്ത്രണ മരുന്നുകൾ പ്രയോഗിക്കുമ്പോൾ പാലിക്കേണ്ട പ്രധാന സുരക്ഷാ മുൻകരുതലുകളെക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. ഇത്തരം പരാദങ്ങൾ മൃഗങ്ങളുടെ ആരോഗ്യത്തെയും ഉൽപാദനക്ഷമതയെയും പ്രതികൂലമായി ബാധിക്കാം. അവയെ നിയന്ത്രിക്കുന്നതിനായി

0: മരുന്നുകൾ ഉപയോഗിക്കുന്നത് ആവശ്യമാണ്. എന്നാൽ അവ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചാൽ മൃഗങ്ങൾക്കും കർഷകർക്കും അപകടമുണ്ടാകാം. ആദ്യം തന്നെ മൃഗചികിത്സാ ആവശ്യങ്ങൾക്കായി അംഗീകരിച്ച മരുന്നുകൾ മാത്രമേ ഉപയോഗിക്കാവൂ. കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്ന കീടനാശിനികൾ കന്നുകാലികളിൽ ഒരിക്കലും പ്രയോഗിക്കരുത്. ഏതെങ്കിലും മരുന്ന് ഉപയോഗിക്കുന്നതിന് മുൻപ് അതിന്റെ ലേബൽ ശ്രദ്ധാപൂർവ്വം വായിക്കുകയും മൃഗഡോക്ടർ നിർദ്ദേശിക്കുന്ന അളവിൽ മാത്രം ഉപയോഗിക്കുകയും വേണം. മരുന്ന് തയ്യാറാക്കുമ്പോഴും പ്രയോഗിക്കുമ്പോഴും കയ്യുറ, മാസ്ക്, മുഴുവൻ കൈമൂടുന്ന വസ്ത്രങ്ങൾ എന്നിവ ധരിക്കുന്നത് നല്ലതാണ്. ഇതിലൂടെ രാസവസ്തുക്കൾ നേരിട്ട് ശരീരത്തിൽ തട്ടുന്നതും ശ്വസനത്തിലൂടെ അകത്ത് പ്രവേശിക്കുന്നതും കുറയ്ക്കാൻ കഴിയും. മരുന്ന് കൃത്യമായ അളവിൽ കലർത്തണം. അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്. അമിത അളവിൽ ഉപയോഗിച്ചാൽ വിഷബാധ, ത്വക്ക് അസ്വസ്ഥത, പാലുൽപാദന കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ആവശ്യത്തിനും കുറവ് അളവിൽ ഉപയോഗിച്ചാൽ പരാദങ്ങളെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ കഴിയാതെ വരും. മരുന്ന് പ്രയോഗിക്കുമ്പോൾ നല്ല വായു സഞ്ചാരമുള്ള സ്ഥലമായിരിക്കണം. കടുത്ത ചൂടുള്ള സമയങ്ങൾ ഒഴിവാക്കുക. സ്പ്രേ ചെയ്യുമ്പോൾ മരുന്ന് മൃഗത്തിന്റെ കണ്ണിലോ മൂക്കിലോ വായിലോ ചെവിയിലോ പ്രവേശിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കിടാവുകൾ, ഗർഭിണി മൃഗങ്ങൾ, പ്രായമായവ, രോഗബാധിത മൃഗങ്ങൾ എന്നിവയിൽ കൂടുതൽ ശ്രദ്ധയോടെ മരുന്ന് ഉപയോഗിക്കണം. കുട്ടികളെയോ പരിശീലനം ലഭിക്കാത്തവരെയോ ഇത്തരം രാസവസ്തുക്കൾ കൈകാര്യം ചെയ്യാൻ അനുവദിക്കരുത്. മരുന്നുകൾ, തീറ്റ, ഭക്ഷ്യവസ്തുക്കൾ, കുടിവെള്ളം എന്നിവയിൽ നിന്ന് അകലെ സൂക്ഷിക്കണം. മഴ പെയ്യാൻ സാധ്യതയുള്ള സമയങ്ങളിൽ മരുന്ന് പ്രയോഗിക്കുന്നത് ഒഴിവാക്കണം. അല്ലാത്തപക്ഷം മരുന്ന് ഒഴുകിപ്പോയി ജലസ്രോതസ്സുകളെ മലിനമാക്കാൻ ഇടയാക്കും. മരുന്ന് പ്രയോഗിച്ചതിന് ശേഷം ഏതാനും മണിക്കൂറുകൾ മൃഗത്തെ നിരീക്ഷിക്കണം. അമിതമായി ഉമിനീർ ഒഴുകുക, ശ്വാസതടസ്സം, വിറയൽ, അസ്വസ്ഥത, അസാധാരണമായ പെരുമാറ്റം തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ മൃഗഡോക്ടറുടെ സഹായം തേടണം. പാൽ ഉൽപ്പാദിപ്പിക്കുന്ന മൃഗങ്ങളിൽ മരുന്ന് ഉപയോഗിക്കുമ്പോൾ മരുന്ന് പ്രയോഗിച്ചതിന് ശേഷം പാലോ മറ്റു ഉൽപ്പന്നങ്ങളോ ഉപയോഗിക്കുന്നതിന് മുൻപ് കാത്തിരിക്കേണ്ട കാലയളവിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ലേബലിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതാണ്. മരുന്ന് പ്രയോഗിച്ച ശേഷം കൈകളും മുഖവും സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകണം. സ്പ്രേ ഉപകരണങ്ങൾ ശുചിയാക്കുകയും ഒഴിഞ്ഞ പാത്രങ്ങൾ സുരക്ഷിതമായി നശിപ്പിക്കുകയും വേണം. മരുന്ന് സൂക്ഷിച്ചിരുന്ന പാത്രങ്ങൾ പിന്നീട് വെള്ളമോ തീറ്റയോ മറ്റ് ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കരുത്. കീടനിയന്ത്രണത്തിനായി മരുന്നുകൾ മാത്രം ആശ്രയിക്കാതെ ശുചിത്വ പരിപാലനത്തിനും പ്രാധാന്യം നൽകണം. കാലിത്തൊഴുത്ത് വൃത്തിയായി സൂക്ഷിക്കുക. ചാണകം കൃത്യമായി നീക്കം ചെയ്യുക. വെള്ളക്കെട്ട് ഒഴിവാക്കുക. പരിസരം ശുചിയായി നിലനിർത്തുക എന്നിവയിലൂടെ പരാദശല്യം ഗണ്യമായി കുറയ്ക്കാൻ കഴിയും. പ്രിയ കർഷകരെ, കന്നുകാലികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും മികച്ച ഉൽപാദനം ഉറപ്പാക്കുന്നതിനും കീടനിയന്ത്രണം ആവശ്യമാണ്. എന്നാൽ അത് സുരക്ഷിതമായ രീതിയിൽ ഉപയോഗിക്കുന്നതും അത്ര തന്നെ പ്രധാനമാണ്. ശരിയായ മുൻകരുതലുകൾ പാലിക്കുന്നതിലൂടെ നമ്മുടെ വളർത്തുമൃഗങ്ങളെയും കുടുംബത്തെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും.
1: കന്നുകാലികൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലായില്ലേ? നല്ല കരുതലോടെയും വൃത്തിയോടെയും ഒക്കെ മരുന്നുകൾ കൊടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണേ. ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം.
2: പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
3: വളമിഴുകയോ ചെവിടിളക്കുകയോ വെള്ളമൊഴിക്കുകയോ എന്തിന് നട്ടുപിടിപ്പിക്കുകയോ പോലും ചെയ്യാത്ത അനാഥമായി വളരുന്ന പപ്പായയെ കുറിച്ച് അടുത്ത കാലം വരെ ഒരു നല്ല വാക്കുപോലും ആരും പറയുമായിരുന്നില്ല. വിഭവങ്ങളെല്ലാം ഉണ്ടാക്കുവാൻ പ്രധാനപ്പെട്ട പച്ചക്കറികളെല്ലാം ഉപയോഗിക്കുന്നു. അത്യപൂർവമായി തോരൻ വയ്ക്കാനുള്ള മലക്കറികൾ ഇല്ലാതെ വന്നാൽ പുരയിടത്തിൽ നട്ടുവളർത്തിയ ചീരയിലയോ വേലിക്കൽ നിൽക്കുന്ന മുരിങ്ങയിലയോ നോക്കാം. അതും കയ്യിൽ കിട്ടിയില്ലെങ്കിൽ അമ്മമാർ പറയും, ഒരോമയ്ക്ക് ഇങ്ങ് കുത്തിയിട്, ഇന്ന് അതുകൊണ്ട് ഒപ്പിക്കാം. അതെ, അങ്ങനെ മുട്ടുശാന്തിക്ക് ഒരു തോരൻ ഒപ്പിക്കാനായി ഉപയോഗിച്ചു വന്നതാണ് പച്ച ഓമയ്ക്ക അല്ലെങ്കിൽ പച്ച കപ്പളങ്ങ. കപ്പയ്ക്ക് എന്നും അറിയപ്പെടുന്ന പപ്പായ്ക്ക് അല്പം പ്രിയമുണ്ടാകുന്നത് പഴുത്തു ചുവന്നു നിൽക്കുമ്പോഴാണ്. കുട്ടികൾ ഓമത്തണ്ട് കളിക്കാനെടുക്കാറുണ്ട്. പപ്പായയുടെ ഇല വീശി നിൽക്കുന്നത് ഒരു തണ്ടിലാണ്. തണ്ടിന്റെ ഉൾവശം പൊള്ളയായതിനാൽ അത് ഒരു പൈപ്പ് പോലെ ഉപയോഗിക്കാം. ഗ്ലാസിൽ വെള്ളമെടുത്ത് പപ്പായത്തണ്ടിന്റെ ഒരറ്റം വെള്ളത്തിലും മറ്റേ അറ്റം ചുണ്ടിലും വെച്ച് ജലം വലിച്ചെടുക്കാം. ജലത്തിലേക്ക് ശ്വാസം ഊതിവിട്ട് വിവിധ തരം ശബ്ദങ്ങൾ ഉണ്ടാക്കാം, കുമിളകൾ സൃഷ്ടിക്കാം. അങ്ങനെ കുറെ കളികൾ ഓമത്തണ്ടിലൂടെ കുട്ടികൾ സാധ്യമാക്കാറുണ്ട്. ആധുനിക മനുഷ്യനെ ഭയപ്പെടുത്തുന്ന ചില രോഗങ്ങൾ

0: ഉള്ളവർക്ക് സാരമായ ശമനമുണ്ടാക്കുവാൻ നാം ഇതുവരെ തള്ളിക്കളഞ്ഞിരുന്ന പല ഭക്ഷ്യവസ്തുക്കളും നല്ലതാണെന്ന് തെളിഞ്ഞതോടെ ആളുകൾ അതിനായി പരക്കം പാഞ്ഞു തുടങ്ങി. അത്തരമൊരു പദവിയിൽ ഇപ്പോൾ പപ്പായയും സ്ഥാനം പിടിച്ചിരിക്കുന്നു. മനുഷ്യ ശരീരത്തിലെ രക്തത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് പപ്പായ കഴിക്കുന്നത് നല്ലതാണെന്ന് തെളിഞ്ഞപ്പോൾ ഓമി എന്ന ഓമനപ്പേര് വീണ്ടും മനുഷ്യർ പൊടിതട്ടിയെടുത്തു. കുപ്പക്കുഴിയിൽ അവഗണിച്ചിട്ടിരുന്ന പപ്പായയെ മാന്യസ്ഥാനത്ത് നട്ടുവളർത്താൻ തുടങ്ങി. മറ്റു ഫലവൃക്ഷങ്ങളെപ്പോലെ പരിചരിക്കുവാൻ തുടങ്ങി. ചിലയിടങ്ങളിൽ വൻതോതിൽ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും തടിയൻ പപ്പായകൾ നമ്മുടെ ചന്തകളിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. പപ്പായയുടെ ഇല, പച്ച ഓമയ്ക്കയുടെ കറ, പഴുത്ത പപ്പായ എന്നിങ്ങനെ വിവിധ ഘട്ടങ്ങളിൽ പപ്പായ അപ്പാടെ ഔഷധ ഗുണമുള്ളതാണെന്ന് വ്യക്തമാക്കുന്ന ലേഖനങ്ങൾ കൂടി ആനുകാലികങ്ങളിൽ പ്രത്യക്ഷമായപ്പോൾ ഓമയ്ക്കയുടെ ശനിദശ മാറുകയും നല്ല കാലം ആരംഭിക്കുകയും ചെയ്തു. നമ്മുടെ വീടുകളിൽ, വൻകിട ഹോട്ടലുകളിലൊക്കെ പഴവർഗ്ഗങ്ങൾക്കിടയിൽ പപ്പായപ്പഴം സ്ഥാനം പിടിച്ചിരിക്കുന്നു. ഗൾഫ് നാടുകളിലും മറ്റും പപ്പായയുടെ പ്രാധാന്യം കുറെ മുമ്പ് തന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരുന്നു.
1: പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയെക്കുറിച്ച് ഒന്ന് കേട്ടാലോ.
2: ജലം കൃഷിയുടെ ജീവനാഡിയാണ്. കൃഷിയിൽ ജലസേചനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും കാർഷിക ഉൽപ്പാദനം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന, ചുരുക്കത്തിൽ PMKSY. ഹർ ഖേത് കോ പാനി, എല്ലാ വയലുകൾക്കും വെള്ളം എന്നതാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. പൊതുവെ കൃഷി എപ്പോഴും വലിയ തോതിൽ മൺസൂണിനെ ആശ്രയിച്ചിരിക്കുന്നു. അനിശ്ചിതമായ മഴയും വരൾച്ചയും ജലക്ഷാമവും കർഷകർക്ക് വലിയ വെല്ലുവിളികളാണ്. പുതിയ ജലസേചന സ്രോതസ്സുകൾ സൃഷ്ടിക്കുക, നിലവിലുള്ളവ ശക്തിപ്പെടുത്തുക, ജലം ഫലപ്രദമായി ഉപയോഗിക്കുക എന്നിവയിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് PMKSY ലക്ഷ്യമിടുന്നത്. പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് ഡ്രിപ്പ്, സ്പ്രിംഗ്ലർ തുടങ്ങിയ സൂക്ഷ്മ ജലസേചന രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വെള്ളം പാഴാക്കൽ കുറയ്ക്കുകയും ജല ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കുറച്ച് വെള്ളം ഉപയോഗിച്ച് കൂടുതൽ വിളവുണ്ടാക്കാൻ ഇതിലൂടെ കർഷകർക്ക് സാധിക്കുന്നു. അതോടൊപ്പം കൃഷി ചെലവ് കുറയുകയും വരുമാനം മെച്ചപ്പെടുകയും ചെയ്യുന്നു. മഴവെള്ള ശേഖരണം, വാട്ടർഷെഡ് വികസനം, പരമ്പരാഗത ജലാശയങ്ങളുടെ നവീകരണം എന്നിവയ്ക്കും ഈ പദ്ധതി പിന്തുണ നൽകുന്നു. ഇതിലൂടെ ഭൂഗർഭ ജലനില പുനഃസ്ഥാപിക്കാനും കാലാവസ്ഥാ വ്യതിയാനങ്ങളെ നേരിടാനുള്ള കർഷകരുടെ ശേഷി വർദ്ധിപ്പിക്കാനും കഴിയും. വിവിധ വകുപ്പുകളുടെ ഏകോപിത പ്രവർത്തനത്തിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചുരുക്കത്തിൽ, പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന ജലസേചന സൌകര്യങ്ങൾ മാത്രം നൽകുന്ന ഒരു പദ്ധതിയല്ല. ഇന്ത്യൻ കൃഷിയുടെ ഭാവി സുരക്ഷിതമാക്കുന്ന ഒരു ഭാവി കാഴ്ചപ്പാടാണ് ഇത്. സമയബന്ധിതവും കാര്യക്ഷമവുമായ ജലസേചനം ഉറപ്പാക്കുന്നതിലൂടെ കർഷകരെ ശക്തിപ്പെടുത്തുകയും സ്ഥിരതയുള്ള കാർഷിക വികസനം കൈവരിക്കാനും ഈ പദ്ധതി സഹായിക്കുന്നു. ഇന്ന് തന്നെ ഈ പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണം വ്യാപിപ്പിക്കാം. ഇന്ന് സംരക്ഷിക്കുന്ന ഓരോ തുള്ളിവെള്ളവും നാളെയുടെ ഭക്ഷ്യസുരക്ഷയാണ്.
3: ഇനി ഒരു കാര്യം കൂടി ബാക്കിയുണ്ട്. ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഇതുവരെ പറഞ്ഞില്ല. ചോദ്യം ഇതായിരുന്നു, കോട്ടയം ജില്ലയിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ച വിള ഏതാണ്? ഉത്തരം, തലനാടൻ ഗ്രാമ്പൂ.
4: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന വിലാസത്തിലോ വയലും വീടും AIR@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാം. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
5: വയലും വീടും സമാപിക്കുന്നു.

0: ഫസ്റ്റ് പോസ്റ്റിംഗ് തൃശ്ശൂരായിരുന്നു. തൃശ്ശൂർ ഒരു 7-8 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കോഴിക്കോട് പ്രൊമോഷനായിട്ട് പോയി, ആർട്ടിസ്റ്റ് ക്യൂറേറ്ററായിട്ട്. അത് കഴിഞ്ഞ് അവിടെ നിന്നും പ്രൊമോഷനായിട്ട് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ മ്യൂസിയം കം ഫോട്ടോഗ്രാഫിക് അസിസ്റ്റൻ്റ് ഫോറൻസിക് മെഡിസിൻ എന്ന വിഭാഗത്തിലേക്ക് വന്നു. അങ്ങനെയാണ് തുടങ്ങുന്നത്.
1: സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം ക്യൂറേറ്ററായ എ ശിവരാമനുമായി അഭിമുഖം. മറക്കാതെ കേൾക്കുക ഇന്ന് രാത്രി 8 മണിക്ക്.

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന കൃഷി വകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന സംസ്ഥാനതല ഫലവൃക്ഷത്തൈ നടീൽ പദ്ധതിക്കും വിദ്യാലയതല കതിര് കാർഷിക ക്ലബ്ബുകൾക്കും നാളെ തുടക്കമാകും. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ രാവിലെ 10:30 നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. കൃഷിവകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കൃഷി ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ ഫലവൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കും. ചടങ്ങിന്റെ ഭാഗമായി കൃഷിയിൽ മികച്ച നേട്ടം കൈവരിച്ച 5 കുട്ടികർഷകരെ മുഖ്യമന്ത്രി ആദരിക്കും. വിദ്യാലയങ്ങളിൽ ഹരിതവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഫലവൃക്ഷത്തൈകളും പച്ചക്കറി വിത്തുകളും അടങ്ങുന്ന പ്രത്യേക ഹരിത കിറ്റുകളും വിതരണം ചെയ്യും. ഓണക്കാലത്ത് സുരക്ഷിതവും വിഷരഹിതവുമായ പച്ചക്കറികളുടെയും പൂക്കളുടെയും ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്ന ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം 2026 പദ്ധതിയുടെ ഭാഗമായി സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ സജ്ജമാക്കിയ മാതൃകാ പച്ചക്കറി തോട്ടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ നിർവഹിക്കും. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം KSAMM ഓഫീസിൽ നിന്നും വിവിധ ഇനം ഒട്ടുമാവ് തൈകൾ ഇന്നു മുതൽ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. പോളിബാഗ് മാവ് ഗ്രാഫ്റ്റ് ഒരെണ്ണത്തിന് വില 125 രൂപ. HDPE ചട്ടിയിൽ മാവ് ഗ്രാഫ്റ്റ് വില 1 500 രൂപ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8281200673. ചങ്ങനാശ്ശേരി തുരുത്തി മൃഗാശുപത്രിയിൽ 45 ദിവസത്തിന് മേൽ പ്രായമുള്ള ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങളെ 130 രൂപ നിരക്കിൽ ഈ മാസം 7-ാം തീയതി രാവിലെ 9 മണി മുതൽ വിതരണം ചെയ്യുന്നു. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 9744927580. നമ്പർ ഒരിക്കൽ കൂടി 9744927580. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തവനൂരിൽ പ്രവർത്തിക്കുന്ന കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആന്റ് ഫുഡ് ടെക്നോളജിയിലെ എംടെക് റിന്യൂവബിൾ എനർജി എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.admissions.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അവസാന തീയതി ഈ മാസം 20 വരെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0494268614. റബ്ബർ കൃഷിക്ക് ഉപയോഗിക്കുന്ന വിവിധ തരം നടീൽ വസ്തുക്കൾ, അവയുടെ തിരഞ്ഞെടുപ്പ്, റബ്ബർ തൈകൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചറിയാൻ റബ്ബർ ബോർഡ് കോൾ സെന്ററിൽ വിളിക്കാം. ഇത് സംബന്ധിച്ച് കർഷകർക്കുള്ള സംശയങ്ങൾക്ക് ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞ ഡോക്ടർ ഫേബ ജോസഫ് നാളെ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഫോണിലൂടെ മറുപടി നൽകും. കോൾ സെന്റർ നമ്പർ 0481257662. കാർഷിക വിളകളിലെ പ്രജനന രീതികൾ, ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് എന്ന വിഷയത്തിൽ കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ ഈ മാസം 23-24 തീയതികളിലായി 2 ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8547070773. മറ്റൊരു നമ്പർ 0487237773. ഇനി കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 23,500 രൂപ, ആലപ്പുഴ 23,600, ചെങ്ങന്നൂർ 28,000, കോട്ടയം 26,900, പാലാ 25,900, എറണാകുളം 22,800, കൊച്ചി റെഡി 23,500, ആലുവ 25,700, വടക്കൻപറവൂർ 25,200. കൊപ്ര ക്വിന്റലിന് കൊല്ലം 13,900, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരശ്ശി 21,850, എറണാകുളം

0: 13,500, വടക്കൻ പറവൂർ 13,900, ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 13,400 രൂപ, തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,300, എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800, നാളികേരം തൊണ്ടോട് കൂടിയത് 1,000, നെയ്യാറ്റിൻകര 20,000, അടൂർ കായംകുളം എന്നിവിടങ്ങളിൽ 18,000, പുളിങ്കുന്ന് 22,000 രൂപ എന്ന നിരക്കിൽ വ്യാപാരം നടന്നു. കമ്പോള വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു. സമയം 7 മണി കഴിഞ്ഞ് 24:55. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വെനസ്വേലയുമായുള്ള ഊർജ്ജ പങ്കാളിത്തം ഇന്ത്യ ശക്തിപ്പെടുത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ വച്ച് സംസ്ഥാന സർക്കാർ. മൊത്തം കടബാധ്യത 5.07 ലക്ഷം രൂപ. വടക്കുകിഴക്കൻ മേഖലയിൽ നിലനിന്നിരുന്ന അക്രമങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാർ വിരാമമിട്ടതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വ്യോമയാന മേഖലയ്ക്കായി ഇന്ധനവില സ്ഥിരത ഫണ്ട് രൂപീകരിക്കാനുള്ള കേന്ദ്ര തീരുമാനം പൊതുജന താൽപര്യം മുൻനിർത്തിയെന്ന് സിവിൽ വ്യോമയാന മന്ത്രാലയം. പരീക്ഷാ നടത്തിപ്പിൽ വിശ്വാസ്യത മെച്ചപ്പെടുത്തുന്നതിനായി മുഖം തിരിച്ചറിയൽ സംവിധാനത്തിന് രൂപം നൽകി UPSC. കാലവർഷം ഇന്ന് കേരളത്തിലെത്തി. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനിസ്വേലൻ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഊർജ്ജം, വ്യാപാരം, നിക്ഷേപം തുടങ്ങി വിവിധ മേഖലകളിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ഇരു നേതാക്കളും ധാരണയിലെത്തി. ലോകത്തെ ഏറ്റവുമധികം എണ്ണ ശേഖരമുള്ള രാജ്യങ്ങളിലൊന്നായ വെനിസ്വേലയുമായി ശക്തമായ ഊർജ്ജ പങ്കാളിത്തം സ്ഥാപിക്കുന്നതിന് ഇന്ത്യ മുൻഗണന നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി രുദേന്ദ്ര ടണ്ടൻ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. വരും വർഷങ്ങളിലെ ഏറ്റവും വിശ്വസനീയ ഉപഭോക്താവായാണ് ഇന്ത്യയെ വെനിസ്വേല കാണുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: The discussions also went into broadening the economic partnership to other areas, not just in the energy sector, but also in areas like mining, animal husbandry, transportation, agriculture equipment, automotive sector, and pharmaceuticals, to try and work out ways in which Indian commercial entities can enter the Venezuelan market successfully.
1: 5 ദിവസത്തെ സന്ദർശനത്തിനായാണ് വെനിസ്വേലൻ ആക്ടിംഗ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം ഇന്നലെ ഇന്ത്യയിലെത്തിയത്. ഇന്ത്യ മാനവരാശിക്ക് നൽകിയ കാലാതീതമായ സംഭാവനയാണ് യോഗ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യകരമായ ലോകത്തിന് യോഗ പ്രചോദനം നൽകുന്നതായും ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഇന്ന് ആരംഭിച്ച പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിനെ വിർച്വലായി അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. 5 ദിവസത്തെ ചാമ്പ്യൻഷിപ്പിൽ അമേരിക്ക ഉൾപ്പെടെ 60 രാജ്യങ്ങളിൽ നിന്നുള്ള 400-ലധികം താരങ്ങളാണ് പങ്കെടുക്കുന്നത്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേൽ നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപം പാസാക്കിയ ശേഷം നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ബജറ്റ് അവതരണത്തിനായി June 19 സമ്മേളനം പുനരാരംഭിക്കും. കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. 5.07 ലക്ഷം രൂപയാണ് സംസ്ഥാനത്തിന്റെ ആകെ കടബാധ്യതയെന്ന് ധവളപത്രത്തിൽ പറയുന്നു. വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയ്ക്കായാണ് ചെലവാകുന്നത്. നികുതി വർധനയ്ക്കപ്പുറം ഭരണ സംവിധാനത്തിലും പൊതുമേഖലാ സ്ഥാപനം ങ്ങളിലും കാതലായ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ സാധിക്കുമെന്നും ധവളപത്രത്തിൽ പറയുന്നു. വിശദാംശങ്ങളിലേക്ക്.
3: സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DADR കുടിശ്ശിക ഇനത്തിൽ 48,733 കോടി രൂപയുടെ ബാധ്യതയാണുള്ളത്. 21,000 കോടിയാണ് കിഫ്ബിയുടെ വായ്പാ ബാധ്യത. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സഞ്ചിത നഷ്ടം 78,851 കോടിയാണ്. KSRTC, വാട്ടർ അതോറിറ്റി എന്നീ സ്ഥാപനങ്ങളാണ് വലിയ നഷ്ടത്തിന് കാരണം. കിഫ്ബി സ്വതന്ത്രമായി വായ്പ എടുക്കുന്നത് നിർത്തണമെന്നാണ് ധവളപത്രത്തിലെ പ്രധാന ശുപാർശ. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പരിഷ്കരണമാണ് മറ്റൊരു നിർദ്ദേശം. ലാഭകരമായി പ്രവർത്തിക്കുന്ന ബിവറേജസ് കോർപ്പറേഷൻ കോർപ്പറേഷനെ നഷ്ടത്തിലുള്ള സപ്ലൈകോയുമായി ലയിപ്പിക്കുക എന്ന നിർദ്ദേശവും ധവളപത്രം മുന്നോട്ട് വയ്ക്കുന്നു. തുടർച്ചയായി നഷ്ടം വരുത്തുന്നതും കാലാനുസൃതമല്ലാത്തതുമായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനോ സ്വകാര്യവൽക്കരിക്കാനോ സർക്കാർ തയ്യാറാകണമെന്നും നിർദ്ദേശം.

0: ഉണ്ട്. ശമ്പള പെൻഷൻ ബാധ്യതകൾ കുറയ്ക്കുന്നതിനായി വിരമിക്കൽ പ്രായം വർദ്ധിപ്പിക്കണമെന്നും ധവളപത്രത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവസ്ഥ ജനങ്ങളോട് തുറന്നു പറയുന്നതിനായാണ് ധവളപത്രം തയ്യാറാക്കിയതെന്നും ഇത് രാഷ്ട്രീയ രേഖയല്ലെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. പുതിയ സർക്കാർ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിന്റെ പശ്ചാത്തലത്തിലാണ് ധവളപത്രം തയ്യാറാക്കിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതീവ രഹസ്യ സ്വഭാവമുള്ള ഔദ്യോഗിക രേഖകൾ പുറത്തു നൽകിയാണ് ധവളപത്രം തയ്യാറാക്കിയതെന്ന് പ്രതിപക്ഷം വിമർശനമുന്നയിച്ചു. ധനകാര്യവകുപ്പിനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് നടപടിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. സംസ്ഥാനത്തിന്റെ കടബാധ്യത സംബന്ധിച്ച് എൽ ഡി എഫ് സർക്കാർ അറിയിച്ചിരുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് ധവളപത്രം തെളിയിക്കുന്നതായി മുൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. കേന്ദ്രത്തിൽ നിന്നുള്ള ഗ്രാന്റുകൾ ഗണ്യമായി കുറഞ്ഞതാണ് കടബാധ്യത ഉയരാൻ കാരണമെന്നും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 3,300 കോടി രൂപയായിരുന്ന പ്രതിമാസ റവന്യൂ വരുമാനം 11,000 കോടി രൂപയിലെത്തിക്കാൻ ഇടത് സർക്കാരിന് സാധിച്ചതായും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ധവളപത്രത്തിലെ കാര്യങ്ങൾ നിയമസഭയിലും പൊതുസമൂഹത്തിലും ചർച്ച ചെയ്യണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എംഎൽഎ മാധ്യമങ്ങളോട് പറഞ്ഞു. വടക്കുകിഴക്കൻ മേഖലയിൽ നിലനിന്നിരുന്ന അക്രമങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാർ വിരാമമിട്ടതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഷിലോങ്ങിൽ നടന്ന വടക്കുകിഴക്കൻ കൌൺസിലിന്റെ 73-ാമത് പ്ലീനറി സമ്മേളനത്തിനുശേഷം സമൂഹമാധ്യമത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. അവസരങ്ങളുടെ കേന്ദ്രമായി വടക്കുകിഴക്കൻ മേഖല മാറിയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രതിരോധ മേഖലയിലെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് കര, വ്യോമ, നാവികസേന, ഫീൽഡ് കമാൻഡർമാരുടെ സാമ്പത്തിക അധികാര പരിധി ഇരട്ടിപ്പിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കരാറുകളും പദ്ധതികളും വേഗത്തിലാക്കാനും പ്രതിരോധ സേനകൾക്ക് ആവശ്യമായ വിഭവങ്ങൾ യഥാസമയം ലഭ്യമാക്കാനും നടപടി സഹായിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പശ്ചിമേഷ്യൻ പ്രതിസന്ധി കണക്കിലെടുത്ത് വ്യോമയാന മേഖലയ്ക്കായി 10,000 കോടി രൂപയുടെ ഇന്ധനവില സ്ഥിരത ഫണ്ട് രൂപീകരിക്കാനുള്ള കേന്ദ്രമന്ത്രിസഭയുടെ തീരുമാനം പൊതുജന താൽപര്യം മുൻനിർത്തിയാണെന്ന് സിവിൽ വ്യോമയാന മന്ത്രാലയം. വിമാന സർവീസുകൾ സുഗമമാക്കുന്നതിനും യാത്രക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും പ്രഖ്യാപനം സഹായിക്കുമെന്നും വ്യോമയാന മന്ത്രാലയ ഡയറക്ടർ രോഹിത് രാജ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിമാന ഇന്ധനത്തിന്റെ അസാമാന്യമായ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനുള്ള താൽക്കാലിക സംവിധാനമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
3: Whenever international ETF prices rises above the benchmark level, that is the fixed price under this arrangement, the corpus will compensate OMCs, oil marketing companies, for the difference. When the fuel price moderates, the differential amount will be recovered from oil marketing companies and returned to the consolidated fund of India through a transparent mechanism.
1: പരീക്ഷാ നടത്തിപ്പിൽ വിശ്വാസ്യത മെച്ചപ്പെടുത്തുന്നതിനും ആൾമാറാട്ടം തടയാനുമായി മുഖം തിരിച്ചറിയൽ സംവിധാനം വികസിപ്പിച്ച് UPSC. 2026 സിവിൽ സർവീസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് പ്രിലിമിനറി പരീക്ഷകളിൽ ഈ സംവിധാനം വിജയകരമായി നടപ്പിലാക്കിയതായി കമ്മീഷൻ അറിയിച്ചു. അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് ഉദ്യോഗാർത്ഥി അപ്ലോഡ് ചെയ്ത ഫോട്ടോയും പരീക്ഷ എഴുതാനെത്തുന്ന ആളും ഒരാളാണെന്ന് ഉറപ്പാക്കുകയാണ് സംവിധാനത്തിന്റെ ലക്ഷ്യം. മൊബൈൽ അധിഷ്ഠിത വേരിഫിക്കേഷൻ സംവിധാനം ഇലക്ട്രോണിക്സ് ഐടി മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ ഇ ഗവേണൻസ് വിഭാഗത്തിന്റെ സഹായത്തോടെയാണ് വികസിപ്പിച്ചത്. കോടതികളിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്നത് സംബന്ധിച്ച കരട് ചട്ടങ്ങൾ പുറത്തിറക്കി സുപ്രീംകോടതി. കേസ് മാനേജ്മെന്റ്, നിയമഗവേഷണം, വിവർത്തനം തുടങ്ങിയ സഹായ പ്രവർത്തനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗിക്കാമെങ്കിലും വിധി പുറപ്പെടുവിക്കുവാനോ ശിക്ഷ നിശ്ചയിക്കുവാനോ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം പാടില്ലെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. വിഷയത്തിൽ പൊതുജനങ്ങൾക്ക് ഈ മാസം 20 വരെ അഭിപ്രായങ്ങൾ അറിയിക്കാം. ബീഹാറിലെ മുസാഫർപൂരിൽ സ്വകാര്യ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 5. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. കാലവർഷം ഇന്ന് കേരളത്തിലെത്തി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 8 ജില്ലകളിലും മറ്റന്നാൾ 11 ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലോക ബോക്സിംഗ് റാങ്കിംഗിൽ മികച്ച നേട്ടവുമായി ഇന്ത്യൻ താരങ്ങൾ. 57 കിലോഗ്രാം വനിതാ വിഭാഗത്തിൽ ഇന്ത്യയുടെ ജെയ്സ്മിൻ ലംബോറിയ ഒന്നാമതെത്തി. ഏഷ്യൻ ചാമ്പ്യൻമാരായ പ്രിയ ഖൻഗാസ് 60 കിലോഗ്രാം വിഭാഗത്തിലും വിശ്വനാഥ് സുരേഷ് 50 കിലോഗ്രാം

വിഭാഗത്തിൽ മുന്നിലെത്തിയിട്ടുണ്ട്. നിഖത് സരീൻ, ലവ്ലീന ബൊർഗോഹെയ്ൻ എന്നീ പ്രശസ്ത താരങ്ങളും റാങ്കിംഗിൽ മികച്ച സ്ഥാനം നിലനിർത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വെനസ്വേലയുമായുള്ള ഊർജ്ജ പങ്കാളിത്തം ഇന്ത്യ ശക്തിപ്പെടുത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം നിയമസഭയിൽ വച്ച് സംസ്ഥാന സർക്കാർ. മൊത്തം കടബാധ്യത 5.07 ലക്ഷം കോടി രൂപ. വടക്കുകിഴക്കൻ മേഖലയിൽ നിലനിന്നിരുന്ന അക്രമങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാർ വിരാമമിട്ടതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വ്യോമയാന മേഖലയ്ക്കായി ഇന്ധനവില സ്ഥിരത ഫണ്ട് രൂപീകരിക്കാനുള്ള കേന്ദ്ര തീരുമാനം പൊതുജന താൽപര്യാർത്ഥം മുൻനിർത്തിയെന്ന് സിവിൽ വ്യോമയാന മന്ത്രാലയം. പരീക്ഷ നടത്തിപ്പിൽ വിശ്വാസ്യത മെച്ചപ്പെടുത്തുന്നതിനായി മുഖം തിരിച്ചറിയൽ സംവിധാനത്തിന് രൂപം നൽകി UPSC. കാലവർഷം ഇന്ന് കേരളത്തിലെത്തി. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: ಯುವ ಸಾಹಿತಿ യുവ സാഹിതിയിലേക്ക് ഏവർക്കും സ്വാഗതം. യുവസാഹിതിയിൽ ഇന്നാദ്യം മുർഷിദ് അഹമ്മദ് എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം.
1: നിൻ വഴി തേടി. കാർമേഘക്കൂട്ടിൽ വെളുപ്പ് പടർന്നപ്പോൾ ഞാൻ ഓർത്തിരുന്നില്ല നീ ഇനിയും അകലുമെന്ന്. ജാലകപ്പഴുതിൽ തുഷാരം മിനുങ്ങിയപ്പോഴും നടുമുറിഞ്ഞ മണ്ണിര പിടഞ്ഞു തുള്ളിയപ്പോഴും ഞാൻ നിനച്ചതേയില്ല എൻ ഓർമ്മപ്പൂക്കൾ കരിഞ്ഞുണങ്ങുമെന്ന്. കരിയില പൊതിഞ്ഞ കോലായ്ചുമരിൽ ഇന്നും ബാക്കിയുണ്ട് നിൻ ഓർമ്മകൾ നെയ്ത വർണ്ണവിസ്മയം. പറയാതെ കയറിയതിൻ വാതിൽപ്പടിയിൽ അണയാതിപ്പോഴും ബാക്കിയുണ്ടാ കൈവിളക്ക്. വിധിയുടെ കണക്ക് പുസ്തകത്തിൽ വസന്തം വന്നില്ല. ഇവിടെ നിൽക്കുമ്പോൾ ഇടറുന്നു ചുണ്ടുകൾ, പതറുന്നു വാക്കുകൾ. സഹിക്കവയ്യാതെ അടുത്ത മേച്ചിൻപുറം തേടി ഞാനലഞ്ഞു ഏകനായി. എനിക്കു മുമ്പേ നീ നടന്നു കയറിയ വിധിയുടെ പടവുകൾ താണ്ടി. പെരുമഴക്കാലം. കോലായ്ചുമരിൽ ഇന്നും ബാക്കിയുണ്ട് ചിതൽപുറ്റുകൾ തീർത്ത വരകളുടെ വർണ്ണവിസ്മയം. വരികളിൽ ബാക്കിയാണ് മൂടിപിടിച്ച തുഷാരവൃത്തവും വരിവിട്ട് നീങ്ങിയ ഇടവഴികളും. പൂത്തുലഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങളിൽ തലയുയർത്തി നിൽക്കുന്ന നോക്കുകുത്തിയല്ലാതെ മറ്റൊന്നും എന്റെ ദൃഷ്ടിയിൽപ്പെട്ടില്ല. കരിയിലകൾ ചവിട്ടിഞ്ഞരിച്ച് പിന്നിട്ട പടവുകൾ ഓർമ്മകൾ നെയ്ത പുലരികളോളം പോന്നില്ല. എങ്കിലും കഥകിൽ മുട്ടി വിളിക്കുന്ന പ്രതീക്ഷകളും ഇടയിൽ മന്ദസ്മിതം പൂണ്ട് അരികു ചേർക്കും കിടപ്പായയും ധൃതിയിൽ നടന്നു നീങ്ങുമെൻ സമയസൂചികയും വരിയിട്ട് നീങ്ങുന്ന ഉറുമ്പിൻ കൂട്ടം പോൽ ജീവിതമാമറകളിൽ നിറം ചാർത്തുമെൻ പെരുമഴക്കാലം. ഇവൾ കന്യക.

കനലിൽ കനകം പോൽ കുരുത്തത്. കരിഞ്ഞുണങ്ങിയ വടവൃക്ഷത്തിനടിയിൽ ചൂളിപ്പോയ സ്വപ്നങ്ങൾ പേറി അടിവയറിന് അത്താണിയായവൾ, വലിച്ചെറിയലിന്റെ മിന്നായങ്ങൾക്കപ്പുറം തിരിച്ചറിവുകൾക്ക് ഈണം പകർന്നവൾ, അരപ്പട്ടിണിയിൽ അമരുമ്പോൾ കഥകിൽ മുട്ടിയ നോട്ടുകെട്ടുകൾക്കിടയിൽ ചാലിലെ ചൂരയുടെ മണമറിഞ്ഞവൾ, എന്നിട്ടും അജ്ഞതയുടെ കരിമേഘങ്ങൾ അവളെ മൂടി മറച്ചപ്പോൾ കുരച്ചു തുപ്പി നിഴലിനെ മറച്ചവൾ, ഇവൾ കന്യക. ഇടവഴികൾ.

നീ പോയ വഴിയിൽ നിന്നും പുൽനാമ മുളച്ചിട്ടേയില്ല. നാദം നിലച്ച ചിലങ്കയിൽ ഒട്ടിപ്പിടിച്ച ക്ലാവ് എന്നെ നോക്കി ചിരിച്ചു. മനമുടഞ്ഞ അസ്ഥിക്കൂടം കൊഞ്ഞനം കുത്തി പതിയെ നടന്നു. ഒരാവർത്തിയിരുന്നിട്ടും കൺമുന്നിലൂടെ കടന്നുപോയി എഴുതാൻ പിടിതരാത്ത നനവുള്ള ഓർമ്മകൾ. മായാതെ കിടക്കുന്നുണ്ട് മണ്ണിന്റെ മണവും ഓലമേഞ്ഞ കൗപ്പലക്കടിയിൽ ചാഞ്ഞിരുന്ന നുറുങ്ങു ബാല്യവും. എഴുതിത്തീരും മുമ്പേ കളം നിറഞ്ഞ കലണ്ടർ കള്ളികൾ നോക്കി. നിറങ്ങൾ നിറച്ചൊരു വർണ്ണക്കൂടാരം ചില്ലുപെട്ടിയിൽ പൊതിഞ്ഞ് കണ്ണീർ ചാലിൽ ഒലിച്ചു പോകുന്നു. വായിച്ചതൊക്കെയും തിരിച്ചടക്കുകയാണ് ഞാൻ. സുന്ദര സ്വപ്നങ്ങളെ കണ്ണടച്ചാലും പോവുകയാണ് ഞാൻ. ഇനി വരുമ്പോൾ കാഞ്ചനക്കൂടുണ്ടാവണമെന്നില്ല ഈ ഞാൻ.

0: അമ്മ. മാനം കറുക്കുവോളം വെയിലേറ്റവൾ, കണ്ണടക്കുവോളം ഹൃദയമിടിച്ചവൾ, ഉള്ളിൽ ആവി പുകയുമ്പോഴും കണ്ണു നനയാതെ ചോറൂട്ടിയവൾ, ഇതളുകളൊക്കെയും ചാലിലേക്കറിഞ്ഞപ്പോഴും പുഞ്ചിരിച്ചവൾ, സ്നേഹം പകർന്നവൾ, മറുപടിയില്ലാത്ത ചോദ്യങ്ങൾക്കുത്തരമായവൾ, കൊലായ്പടിയിലെ നിലവിളികളിൽ നിന്നും വെളിച്ചം പകരാൻ നിനക്കും എനിക്കും തിരിച്ചറിയാനൊരു നിറവും മണവും തന്നവൾ അമ്മ.
1: മുർഷിദ് അഹമ്മദ് എഴുതി അവതരിപ്പിച്ച കവിതകളാണ് ഇതുവരെ കേട്ടത്. അടുത്തതായി റഹീന എഴുതി അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം. ആൾക്കൂട്ടത്തിൽ തനിയെ.
2: അനുജിന് തീരെ ഉറക്കം വന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. എന്തൊക്കെയോ ചിന്തകൾ തന്നെ അലട്ടുന്നത് പോലെ, ഒപ്പം വല്ലാത്ത കുറ്റബോധവും. തല പൊട്ടിത്തെറിക്കുന്നത് പോലെ തോന്നി. അനുജ് കിടക്കയിൽ നിന്നും എണീറ്റു. തന്റെ ഡയറി താളുകൾ ഒന്ന് മറിച്ചു നോക്കി. ആ ഡയറിക്കിടയിൽ അനുജ് എന്തോ ഒന്ന് പരതുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആ ഫോട്ടോ താഴേക്ക് പതിച്ചു. അനുജിന്റെ ശ്രദ്ധ ആ ഫോട്ടോയിലേക്ക് മാത്രമായി. തന്റെ അമ്മ കാർത്തിക, എന്ത് സുന്ദരിയായിരുന്നു അമ്മ. അനുജ് ആ ഫോട്ടോ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു വിതുമ്പി. തന്റെ കുട്ടിക്കാലം അവൻ ഓർമ്മിച്ചു. അമ്മ തന്നെ സ്നേഹത്തോടെ പരിചരിച്ച രംഗങ്ങൾ, അച്ഛന്റെ മരണം, അതിനുശേഷമുള്ള കഷ്ടതകൾ, തന്നെ പഠിപ്പിക്കാനും ഒരു നേരത്തിന് ആഹാരം കണ്ടെത്താനുമുള്ള അമ്മയുടെ നെട്ടോട്ടം, ഇതെല്ലാം ഓർത്തെടുത്ത അനുജിന് താൻ എത്ര ക്രൂരനാണെന്ന് സ്വയം മനസ്സിലായി. ഇങ്ങനെ ചിന്തിക്കുന്നത് അനുജ് ആദ്യമല്ല. 20 വർഷം മുമ്പേ മനസ്സിലാക്കിയ നഗ്നസത്യം. അനുജിന് ഇന്ന് 45 വയസ്സ്. തന്റെ സന്തുഷ്ട ജീവിതത്തിനു വേണ്ടി, ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി അനുജ് ആ ക്രൂരകൃത്യം ചെയ്തിരിക്കുന്നു. തന്റെ എല്ലാമെല്ലാമായിരുന്ന അമ്മയെ വൃദ്ധസദനത്തിൽ ഉപേക്ഷിച്ചിരിക്കുന്നു. ആ തെറ്റ് 20 കൊല്ലം കൊണ്ട് മനസ്സിലാക്കിയിട്ടും തിരുത്താനാകാതെ 4 പേർ അടങ്ങുന്ന സ്വാർത്ഥ ജീവിതത്തിൽ ഹോമിച്ച് കുറ്റഭാരം പേറി ജീവിക്കുന്നു. മനസ്സ് തുറന്നൊന്ന് ചിരിക്കാനോ കരയാനോ വയ്യാതെ മറ്റാർക്കൊക്കെയോ വേണ്ടി അനുജ് ജീവിതം കെട്ടിയാടുന്നു. ആ പാവം അമ്മ 20 വർഷം കൊണ്ട് തന്റെ മകൻ ഗൾഫിലാണെന്നും മടങ്ങി വന്നു തന്നെ കൂട്ടിക്കൊണ്ടുപോകുമെന്നുള്ള പ്രതീക്ഷയിൽ കണ്ണും നട്ട് ആ വൃദ്ധസദനത്തിൽ കാലങ്ങൾ കഴിച്ചുകൂട്ടുന്നു. അനുജ് ചിന്ത അവസാനിപ്പിച്ച് ആ ഹൃദയഭാരത്തോടെ ഒന്ന് ഉറങ്ങാൻ കിടന്നു. അയാൾ മനസ്സിൽ ഒന്നുറച്ചു. രാവിലെ പതിവിലും നേരത്തെ ഉണർന്നു. ആരോടും ഒന്നും പറയാതെ ബസ് കയറി ആ വൃദ്ധസദനത്തിൽ എത്തി. എന്റെ അമ്മയെ എനിക്ക് വേണം. അനുജ് മാപ്പപേക്ഷിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വൃദ്ധസദനത്തിലെ രക്ഷാധികാരിയോട് പറഞ്ഞു. അനുജ് വളരെ വൈകിയിരിക്കുന്നു. കാലം അതിക്രമിച്ചിരിക്കുന്നു. അനുജിന്റെ അമ്മ പരലോകം പോകിയിട്ട് ഇന്നേക്ക് 1 വർഷം തികയുന്നു.

0: രക്ഷാധികാരിയുടെ ഈ വാക്കുകൾ കേട്ട് അനോജ് സ്തബ്ധനായി വിറങ്ങലിച്ചു നിന്നു. മരണസമയത്തും അവർ തന്നെ തിരക്കുന്നുണ്ടായിരുന്നു, ഒന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു. ഇതൊരു അഗതി മന്ദിരമാ അല്ലേ? എന്നെ എന്റെ മകൻ ഉപേക്ഷിച്ചതാ അല്ലേ സാർ? എന്ന് ചോദിച്ചുകൊണ്ട് അനോജിന്റെ അമ്മ അന്ത്യശ്വാസം വലിച്ചു. തലയാകെ മരവിച്ച അവസ്ഥയിൽ അനോജ് നേരെ തന്റെ അമ്മ കിടന്ന കിടക്ക ചോദിച്ചറിഞ്ഞ് അതിൽ കയറി കിടന്നു. തന്റെ പെറ്റമ്മയോട് ചെയ്ത മഹാപാപത്തിന് പ്രായച്ചിത്തമായി തന്റെ ജീവിതം ഈ വൃദ്ധസദനത്തിൽ ഹോമിക്കുന്നു. അനോജിന് ഇനി ആരുമില്ല, ആൾക്കൂട്ടത്തിൽ തനിയെ.
1: റഹീന എഴുതി അവതരിപ്പിച്ച കഥയാണ് ഇതുവരെ കേട്ടത്.

0: ഇനി മൃദുൽ ആർ നായർ എഴുതി അവതരിപ്പിച്ച കവിത.
1: ഒരു വിയൽ പക്ഷിയുടെ ഗാനം.
2: ചിറകൊടിഞ്ഞൊരു വിയൽ പക്ഷി പാടുന്നു തേങ്ങുന്നു നിത്യം വ്യതപോക്കതിങ്ങനെ. ചിറകൊടിഞ്ഞൊരു വിയൽ പക്ഷി പാടുന്നു തേങ്ങുന്നു നിത്യം വ്യത

രാവിൻ വിനാഴിക ഏറുന്ന നേരം പാതിരാക്കുയിൽ പാടുന്ന യാമം അരുവി തൻ ചാരത്തൊരത്തിമരത്തിൻ അങ്ങേ കൊമ്പിലെ ആ കുഞ്ഞു കൂട്ടിലായി

കൂർപ്പിച്ച കാതുകൾ കാലന്റെ കാലൊച്ച കേട്ടെന്ന പോലേറ്റം നടുങ്ങവേ അരുവി തന്നക്കരെ ചെറുകല്ലിടുക്കിലായി അന്തകനാമൊരു നാഗമിരിപ്പൂ അരുവി തന്നക്കരെ

നാക്കിനാൽ നങ്കൂരമിട്ടു ഹാ നിശാചരൻ. തൻ നാലു കുഞ്ഞിനേം നാഥനേം നാക്കിനാൽ നങ്കൂരമിട്ടു ഹാ നിശാചരൻ. അഞ്ചു പിഞ്ചോമന കൊഞ്ചിയ കൂട്ടിലിന്നഞ്ചിതം പൂണ്ടൊരു കുഞ്ഞു മാത്രമായി മാറിടം നനയ്ക്കുന്നു ചുടു കണ്ണുനീർകണം മാടി വിളിക്കുന്നു മാനസമരീചിക്ക മായാത്ത സ്മ

നുന്നിളം കിളി പിന്നെയും രാവതിൽ തെറ്റിയ താളത്തിലാത്മഗാനം ചിറകൊടിഞ്ഞ്.

0: അവം വിയൽ പക്ഷിതൻ ഗാനം.
1: ഇപ്പോൾ കേട്ടത് മൃദുൽ ആർ നായർ എഴുതി അവതരിപ്പിച്ച കവിത.
2: ഇനി ജയലക്ഷ്മി ജയസ് എഴുതി അവതരിപ്പിക്കുന്ന പുസ്തക നിരൂപണമാണ്.
3: എന്റെ ലോകത്തിലേക്ക് എത്തുമ്പോൾ നാലപ്പാട്ട് ബാലാമണിയമ്മയുടെയും വി കെ എം നായരുടെയും പ്രിയപുത്രിയായി ജനിച്ച മാധവിക്കുട്ടി എന്ന കമലാസുരയ്യയ്ക്ക് വായനക്കാരന്റെ ഉള്ളം കീഴടക്കാൻ സാധിച്ചത് തന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും പച്ചയായ ജീവിതത്തിന്റെയും അനുഭവതീക്ഷ്ണമായ ആഖ്യാനങ്ങളുടെയും വീതിയിലൂടെ സഞ്ചരിച്ചതുകൊണ്ടാണ്. എന്റെ കഥ എന്ന ആദ്യ ആത്മകഥാ സമാഹാരത്തിന് ശേഷം എന്റെ ലോകത്തിലേക്ക് വായനക്കാരനെ ക്ഷണിക്കുന്നത് പച്ചയായ മറ്റൊരു അധ്യായത്തിന് സാക്ഷിയാകാനാണ്. ഉള്ളിലെ ആശയങ്ങളുടെ വേലിയേറ്റത്തെ അടിച്ചമർത്താതെ അവയെ പ്രക്ഷുബ്ധമായ തിരമാല കൂട്ടങ്ങളെപ്പോലെ കടൽ തീരത്തെന്നോണം വായനക്കാരന്റെ ഉള്ളിലും കൊണ്ടെത്തിക്കാൻ മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരിക്ക് സാധിച്ചു. പെണ്ണിന്റെ അഭിപ്രായത്തിന് വില കൽപ്പിക്കാത്തൊരു സമയത്ത് തന്റെ അനുഭവം കൊണ്ട് ഒരു നാടിനെ മുഴുവൻ ഞെട്ടിക്കാൻ കമലയ്ക്ക് കഴിഞ്ഞു. ഒരുപക്ഷെ പറച്ചിലിനേക്കാൾ മൂർച്ചയുണ്ട് അവരുടെ ഓരോ അക്ഷരങ്ങൾക്കും അവ കൂടിച്ചേരുന്ന ഓരോ വാക്കിനും. പെണ്ണിന്റെ മൌനം ഭൂഷണമായി കരുതിയിരുന്ന കാലത്ത് തന്റെ തൂലികയുമായി മുന്നോട്ട് വന്ന മാധവിക്കുട്ടിക്ക് എഴുത്തുകാരുടെ ശ്രേണിയിൽ മുൻനിരയിലെത്താൻ അധികം നേരമൊന്നും വേണ്ടി വന്നില്ല. നീർമാതളം പൂത്തകാലവും നഷ്ടപ്പെട്ട നീലാംബരിയും നെയ്പായസവും എന്റെ കഥയും കടന്ന് മുന്നോട്ട് വരുമ്പോൾ പിന്നെയും പിന്നെയും സദാചാര വേലിക്കെട്ടുകളെ പൊട്ടിച്ചെറിയാൻ ആഗ്രഹിക്കുന്ന പണ്ടത്തെ 16-കാരിയെ ഇന്നും കാണാൻ സാധിക്കും. ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക, അത്ര തന്നെ. ഇതാണ് ഓരോ വ്യക്തിയും ഒരു ചോദ്യചിഹ്നമായി തന്റെ മുന്നിലെത്തുമ്പോൾ അവർ സ്വയം പറഞ്ഞിരുന്നത്. ഞാനും നീയും നിങ്ങളും നാം എല്ലാവരും ചേരുന്ന ഒന്നേ സമൂഹമാകുന്നുള്ളൂ. അവിടെ എല്ലാവർക്കും സ്ഥാനമുണ്ട്. വൃദ്ധയും വിധവയും വേശിയും വാതുവെപ്പുകാരനുമെല്ലാം കറകളഞ്ഞ ജീവിതത്തിന്റെ നീർക്കാഴ്ചകളാണ്. ഓരോ വ്യക്തിയെയും അയാളായിരിക്കുന്ന രീതിയിൽ അംഗീകരിക്കുന്ന മനോഭാവവും ഒരുപക്ഷെ അതായിരിക്കും സത്യത്തെ വിളിച്ചോതാനും കമലാസുരയ്യ എന്ന എഴുത്തുകാരിയെ സഹായിച്ചത്. ബോംബെ നഗരത്തിന്റെ സന്തത സഹചാരിയായി മാറിയ കമലാദാസ് തന്റെ വീട് എല്ലായ്പ്പോഴും ആൾക്കാരെ കൊണ്ട് നിറഞ്ഞതായിരിക്കും എന്ന ആത്മകഥയിൽ പറയുന്നുണ്ട്. വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും പാത്രമാകേണ്ടി വന്നിട്ടുള്ള ഈ എഴുത്തുകാരിക്ക് കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടും തുറന്ന മനസ്സാണ് ഉള്ളതെന്ന് കാണാൻ സാധിക്കും. കാര്യങ്ങളെ അതിന്റെ കാര്യഗൌരവ സഹിതം കാണുവാനുള്ള കഴിവായിരിക്കും ജീവിതത്തിൽ പകച്ചു നിൽക്കേണ്ടി വന്ന പല സാഹചര്യങ്ങളിലും ഒരുപക്ഷെ അവരെ പിടിച്ചു നിർത്തിയത്. എന്റെ കഥയുടെ പകർപ്പവകാശത്തെ സംബന്ധിച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോഴും തന്നെ സഹായിച്ച മുൾക്കുരാജ് ആനന്ദിനെ പോലെയും തന്നെ സ്വാധീനിച്ച വിർജീനിയ വുൾഫിനെ പോലെയുമുള്ള എഴുത്തുകാരുടെ ജീവിതാനുഭവം പ്രചോദനമായി കമല കണ്ടു. പലവട്ടം മരണക്കിടക്കയിൽ നിന്ന് രക്ഷപ്രാപിച്ച സ്ത്രീയാണ് അവർ. ആശുപത്രിയിൽ മുറിക്കു പുറത്ത് സന്ദർശകർക്ക് പ്രവേശനമില്ല എന്ന ബോർഡ് കണ്ട് മരണവും ഒരുപക്ഷെ തന്നെ പിടിച്ച് തിരികെ പോയതാവാം എന്ന് ഹാസ്യരൂപത്തിൽ പറയുമ്പോഴും ഉള്ളിൽ നൊമ്പരങ്ങളും വ്യഥകളും കടിച്ചമർത്തിയ ഒരു സ്ത്രീത്വത്തെ കാണാൻ സാധിക്കും. എഴുത്തുകാരന് എഴുത്തുനിന്നാൽ മരണമാണ് ജീവിതത്തെക്കാൾ ഭേദം. നൊണ്ടിയായി തീർന്ന പന്തയക്കുതിരയുടെ ദയനീയ സ്ഥിതിയാണ് പിന്നീട് അയാളുടെ ജീവിതം. കുതിരകളെ വെടിവെക്കാം, പക്ഷെ എഴുതി തീർന്ന എഴുത്തുകാരനെയോ? ഈ ചോദ്യം ആത്മകഥയുടെ താളുകൾ മറിച്ച് അവസാനിപ്പിച്ച് പോകുന്ന ഓരോ വായനക്കാരന്റെയും ഉള്ളിൽ നിലനിൽക്കും. എപ്പോഴും പുതിയ വിഷയത്തെ അവതരിപ്പിക്കുമ്പോഴാണ് സ്വീകാര്യത ലഭിക്കുന്നത്. ആധുനിക സമൂഹം നേരിടുന്ന പല പ്രശ്നങ്ങളെയും തന്റെ ലോകത്തുനിന്ന് നോക്കിക്കണ്ട് കൃത്യമായ ബദൽ നൽകുവാൻ മാധവിക്കുട്ടിക്ക് കഴിഞ്ഞു. മനസ്സിന്റെയും ആത്മാവിന്റെയും കാപട്യങ്ങളെല്ലാം വേഷവിധാനങ്ങൾ എന്ന പോലെ അഴിച്ചുവെച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു തൃപ്തിയുണ്ട്. കാരണം അപ്പോൾ എന്താണോ ശേഷിക്കുന്നത് അതായിരിക്കും യഥാർത്ഥ അസ്തിത്വം. തന്റെ ചെയ്തികളെ തുറന്നു പറയാൻ മടിച്ചു നിൽക്കുന്ന ഒരു തലമുറയിൽ വേറിട്ടു നിൽക്കുന്ന വനിതയായിരിക്കും കമലാസുരയ്യ. 3 പ്രാവശ്യം ഹൃദയാഘാതം തന്നെ തളർത്തിയിരുന്നപ്പോഴും മകനു വേണ്ടി ജീവിക്കാൻ കൊതിച്ച ഒരമ്മ, ഭർത്താവിനെ അളവറ്റ് സ്നേഹിച്ച ഒരു ഭാര്യ, തുറന്നെഴുത്ത് മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടപ്പോൾ സഹോദരങ്ങൾക്കിടയിലും പരിഹാസപാത്രമായി മാറിയ ഒരു സഹോദരി, കോറിയിട്ട വരികൾക്കും അവ കൂടിച്ചേർന്ന വാക്കുകൾക്കും പിന്നീട് പുസ്തകമായി പരിണമിച്ചപ്പോൾ ഉണ്ടായ ആഘാതങ്ങൾക്കുമിടയിൽ പിടിച്ചു നിൽക്കേണ്ടി വന്ന ഒരു പെണ്ണ്, ഇങ്ങനെ പോകും ഒരായുഷ്കാലം അവർ അഭിനയിച്ചു തീർത്ത പച്ചയായ ജീവിത കഥാപാത്രങ്ങളുടെ ഒരു നിര. ഒരിക്കലും തന്നെ ഇഷ്ടപ്പെടാതിരുന്ന പോറ്റമ്മയാണ് സമുദായമെന്ന് ആത്മകഥാന്ത്യം സാക്ഷ്യപ്പെടുത്തുമ്പോഴും ആ പോറ്റമ്മയെ പ്രീതിപ്പെടുത്താൻ താൻ ചെയ്ത കോമാളി വേഷങ്ങളെക്കുറിച്ച് തികച്ചും ബോധവതിയാണവർ. സ്നേഹമെന്ന മതത്തിനുവേണ്ടിയായിരുന്നു മാധവിക്കുട്ടി എന്ന പെണ്ണ് അവസാനം വരെയും ആഗ്രഹിച്ചത്. നാലപ്പാട്ടെ തറവാടും വയലേലകളും ബന്ധുക്കളെയുമൊക്കെ മാറോട് ചേർത്തുവെക്കാൻ ആഗ്രഹിച്ച് ആശ്രമം പിന്നീട് ഉപേക്ഷിച്ച വ്യക്തി കൂടിയാണ്

0: പ്രിയ എഴുത്തുകാരി. ഇന്നും ആധുനികതയുടെ പുതിയ ചട്ട എടുത്തണിഞ്ഞ ലോകത്ത് സദാചാര വേലിക്കെട്ടുകൾ ധാരാളമുണ്ട്. അവിടെയാണ് കമലാ സുരയ്യ എന്ന മാധവിക്കുട്ടിയുടെ കൃതികൾ ചാട്ടുകുളി പോലെ ചെന്നു പതിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാലമിനിയും കടന്നുപോയാലും ഈ മഹിളാരത്നത്തിന് ഇനിയും വായനക്കാർ കൂടും.
1: ജയലക്ഷ്മി ജയസ് എഴുതി അവതരിപ്പിച്ച പുസ്തക നിരൂപണമാണ് ഇപ്പോൾ കേട്ടത്.
2: യുവസാഹിതി സമാപിക്കുന്നു.

0: തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഒരു എഴുത്തുകാരൻ നിങ്ങളുടെ ഉള്ളിലുണ്ടോ? നിങ്ങളുടെ ഡയറിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന സൃഷ്ടികൾ പുറം ലോകം അറിയണമെന്ന ആഗ്രഹമുണ്ടോ? അതെ എന്നാണ് ഉത്തരമെങ്കിൽ യുവവാണി നിങ്ങളെ കാത്തിരിക്കുന്നു. കഥകൾ, കവിതകൾ, പുസ്തക സിനിമ നിരൂപണങ്ങൾ, യാത്രാ വിവരണങ്ങൾ തുടങ്ങിയവയൊക്കെ അവതരിപ്പിക്കാൻ യുവവാണി നിങ്ങൾക്ക് അവസരമൊരുക്കുന്നു. നിങ്ങളുടെ സൃഷ്ടികൾ ഞങ്ങൾക്ക് അയക്കുക youth.AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ, യുവവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ഓൾ ഇന്ത്യ റേഡിയോ, വഴുതക്കാട്, തിരുവനന്തപുരം 14 എന്ന വിലാസത്തിലോ അയക്കാം. നിങ്ങളുടെ പ്രായം, ഫോൺ നമ്പർ എന്നിവ കൂടി ചേർക്കാൻ മറക്കരുത്.
1: യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ. നന്ദി. ശുഭരാത്രി.

0: ഇന്ന് രാത്രി 8 മണിക്ക് നേർമൊഴിയിൽ.
1: ഫസ്റ്റ് പോസ്റ്റിംഗ് തൃശ്ശൂരായിരുന്നു. തൃശ്ശൂര് ഒരു 7-8 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കോഴിക്കോട് പ്രൊമോഷനായിട്ട് പോയി, ആർട്ടിസ്റ്റ് ക്യൂറേറ്റർ ആയിട്ട്. അത് കഴിഞ്ഞ് അവിടുന്നും പ്രൊമോഷനായിട്ട് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ മ്യൂസിയം കം ഫോട്ടോഗ്രാഫിക് അസിസ്റ്റന്റ് ഫോറൻസിക് മെഡിസിൻ എന്ന വിഭാഗത്തിലേക്ക് വന്ന് ാണ് തുടങ്ങുന്നത്.
0: സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം ക്യൂറേറ്ററായ എ ശിവരാമനുമായി അഭിമുഖം. മറക്കാതെ കേൾക്കുക ഇന്ന് രാത്രി 8 മണിക്ക്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

പ്രിയ ശ്രോതാക്കളെ, യുവ സംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭക യാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവ സംരംഭകർ ഞങ്ങൾക്ക് എഴുതുക. ഇമെയിൽ വിലാസം youth.airtvm@gmail.com. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി youth.airtvm@gmail.com. അല്ലെങ്കിൽ 8281420305 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിന്റെ വിവരങ്ങളും വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 8281420305. അറിയിപ്പ് കഴിഞ്ഞു.

നാളെ രാവിലെ 11:30 കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ കേന്ദ്ര വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയുടെ ശബ്ദലേഖനം. 12:40 പ്രകാശധാരയിൽ ഫുഡ് അലർജി അറിയേണ്ട കാര്യങ്ങൾ കീർത്തി എൽദാസ് സംസാരിക്കുന്നു.

0: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ആകാശവാണി
1: നേർമൊഴി.
2: പ്രിയ ശ്രോതാക്കളെ, ഭാരതത്തിലെ ആദ്യ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം ക്യൂറേറ്ററായ എ ശിവരാമനാണ് ഇന്ന് നേർമൊഴിയിലെ അതിഥി. അദ്ദേഹത്തോടൊപ്പം മനീഷ് എം പി.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നേർമൊഴിയുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. തിരുവനന്തപുരത്തെ നേപ്പിയർ മ്യൂസിയം ആണ് മ്യൂസിയം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വരുന്നത്. പക്ഷേ തിരുവനന്തപുരത്ത് അല്ലാതെ തന്നെ ഒരുപാട് മ്യൂസിയങ്ങളുണ്ട്. നാഷണൽ ഹെറിറ്റേജ് മ്യൂസിയം ഉണ്ട്, ശ്രീചിത്ര ആർട്ട് ഗാലറി ഉണ്ട്, കുതിരമാളികയിൽ പാലസ് മ്യൂസിയം ഉണ്ട്, പാം ലിഫ് ആൻഡ് മാനുസ്ക്രിപ്റ്റ് മ്യൂസിയം ഉണ്ട്, പ്രിയദർശിനി പ്ലാനറ്റേറിയം, സോയിൽ മ്യൂസിയം, തുമ്പയിലെ സ്പേസ് മ്യൂസിയം, ബയോഡൈവേഴ്സിറ്റി മ്യൂസിയം, അങ്ങനെ എണ്ണി എണ്ണി പോയി കഴിഞ്ഞാൽ ഒരുപാട് മ്യൂസിയങ്ങളുടെയും കൂടി ഒരു നഗരമാണ് തിരുവനന്തപുരം. ആ മ്യൂസിയങ്ങളുടെ കൂടെ ഇതാ ഇപ്പോൾ തിരുവനന്തപുരത്തെ ഉള്ളൂരിൽ ഒരു മെഡിക്കൽ മ്യൂസിയം കൂടി തുറന്നിരിക്കുകയാണ്. സ്വകാര്യ മ്യൂസിയത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളാണ് ഇന്ന് നമ്മുടെ അതിഥി ശ്രീ എ ശിവരാമൻ. സ്വാഗതം സർ. എങ്ങനെയാണ് ഒരു മെഡിക്കൽ മ്യൂസിയം എന്ന് പറയുന്നത്? താങ്കളുടെ സർവീസുമായി ബന്ധപ്പെട്ട ഇരിക്കുന്ന ഒരു കാര്യമാണ്. മെഡിക്കൽ കോളേജുകളിലാണ് ജോലി ചെയ്തിരിക്കുന്നത്. കായംകുളത്തുള്ള ഒരു ചെറുപ്പക്കാരൻ മാവേലിക്കരയിൽ നിന്ന് BFA പഠിക്കുന്നു. BFA പഠിച്ചിട്ട് എങ്ങനെയാണ് ഈ മെഡിക്കൽ മോഡലിംഗ് രംഗത്തേക്ക് വരുന്നത്?
4: അന്നത്തെ കാലം എന്ന് പറയുന്നത് നമ്മളെല്ലാം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ജീവിക്കുക എന്നുള്ളത് ആത്യന്തികമായ ലക്ഷ്യം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഒരു ജോലി എങ്ങനെങ്കിലും കിട്ടണം. അന്ന് ഈ ക്ലേ മോഡലിംഗ് അല്ലെങ്കിൽ സ്കൾപ്ചർ എടുത്തവർക്ക് ഡ്രോയിങ് ടീച്ചർ തസ്തികയിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റില്ലായിരുന്നു. എല്ലാവരും ഒരു 2 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഡ്രോയിങ് ടീച്ചറായിട്ട് പോകുന്നത് നല്ല അവരുടെ ലൈഫ് സെക്യൂരിറ്റി കിട്ടുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ ഞങ്ങളെപ്പോലുള്ള സ്കൾപ്ചർ പഠിച്ച ആൾക്കാർക്ക് അങ്ങനെ ഒരു ജോലി പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. പിന്നീട് സമരമൊക്കെ ചെയ്തപ്പോഴാണ് അതും സർട്ടിഫിക്കറ്റ് ഏകീകരിച്ച് അങ്ങനെ നമുക്ക് കിട്ടി. പക്ഷേ ഞാൻ 4th year പഠിക്കുമ്പോഴത്തേക്ക് എൻ്റെ പ്രിൻസിപ്പാളായിട്ടുള്ള മേനോൻ സാറ്, അദ്ദേഹമാണ് ആ ക്ലാസ്സിൽ പ്യൂണിനെ പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു, ശിവരാമനെ മേനോൻ സാറ് വിളിക്കുന്നു അങ്ങോട്ട് എല്ലാം പറഞ്ഞു. അവിടെ ചെന്നപ്പം ദാ നീ ഇതിനകത്തൊരു വിജ്ഞാപനമുണ്ട്, നീ അത് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. മെഡിക്കൽ കോളേജുകളിലേക്ക് മോഡലറായിട്ട് വിളിച്ചിരിക്കുന്നതാണ്. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്ത് എന്തായാലും എനിക്ക് കിട്ടി. ഫസ്റ്റ് പോസ്റ്റിംഗ് തൃശ്ശൂരായിരുന്നു. തൃശ്ശൂര് ഒരു 7-8 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കോഴിക്കോട് പ്രൊമോഷനായിട്ട് പോയി ആർട്ടിസ്റ്റ് ക്യൂറേറ്ററായിട്ട്. അത് കഴിഞ്ഞ് അവിടുന്നും പ്രൊമോഷനായിട്ട് 2 മെഡിക്കൽ കോളേജിൽ മ്യൂസിയം ഫോട്ടോഗ്രാഫിക് അസിസ്റ്റന്റ് ഫോറൻസിക് മെഡിസിൻ എന്ന വിഭാഗത്തിലേക്ക് വന്ന് ഞാനാണ് തുടങ്ങുന്നത്. പക്ഷേ കോഴിക്കോട് ഇരിക്കുമ്പോൾ കമ്മ്യൂണിറ്റി മെഡിസിൻ എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ എൻ്റെ ഒരു മാഡം ഉണ്ടായിരുന്നു, എൻഡോമോളജിയുടെ ഒരു മാഡം. അവരുടെ അടുത്തൊരു ഞാൻ പറഞ്ഞു, മാഡം എനിക്കൊരു മ്യൂസിയം ചെയ്യണം. അപ്പൊ ആ മാഡം പറഞ്ഞു, ശരിയാണ് ശിവരാമൻ, 1996 ഒക്കെ പറഞ്ഞ. അപ്പൊ അതിങ്ങനെ കിടന്ന് അതാണ് വളർന്ന് ഇങ്ങനെ വന്ന്
3: 30 വർഷങ്ങൾക്ക് ഇപ്പുറം
4: സാക്ഷാത്കരിക്കപ്പെട്ടു.
3: സാധാരണ മോഡലിംഗ് പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ കാണുന്ന രൂപങ്ങളൊക്കെ ആണല്ലോ ഉണ്ടാക്കുന്നത്.
4: അതെ,
3: മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോഴത്തേക്ക് മോഡൽ ചെയ്യേണ്ടത് ഇതൊന്നും
4: അല്ലല്ലോ.
3: അപ്പൊ അവിടെ ചെന്നപ്പോ ഉണ്ടായിരുന്നൊരു എന്താണ് പ്രതീക്ഷിച്ചു പോയത്, എന്താണ് അവിടെ കണ്ടത്?
4: അതെ, അന്ന് അവിടെ ചെന്നപ്പോ ഞാൻ കുറച്ച് ഗൗരവമായിട്ട് ശില്പകലയെ കാണുന്ന ആളായിരുന്നു. ഗൗരവം എന്ന് പറയുമ്പോൾ അക്കാഡമിക് തലത്തില് ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കൊക്കെ ചെയ്ത് അങ്ങനെ വർക്ക് ചെയ്യാൻ പറഞ്ഞിരുന്ന. പക്ഷേ മെഡിക്കൽ കോളേജ് ചെന്നപ്പോ എംബ്രിയോളജിയാണ്, അത് വെറുതെ ഗ്രാഫ് ചെറിയ സാധനങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ഒരിക്കലും ഒരു തൃപ്തി വന്നില്ല. പിന്നെ അതുമായിട്ട് അങ്ങ് താരതമ്യം പ്രാപിച്ചു. അന്നേരമാണ് അതിനോട്ടത് ഇറങ്ങിയപ്പോൾ എംബ്രിയോളജി ഒരുപാട് ചെയ്യാനുണ്ട്, ഒരിക്കലും നമുക്ക് അത് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത സാധനങ്ങളൊക്കെയാണ്. അതാണ് എംബ്രിയോളജിക്കകത്ത് ഉള്ളത്. അത് ഞാൻ ഇങ്ങനെ അവരെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും, ഞാനത് ചെയ്ത്. അപ്പോൾ ഇതെല്ലാം പ്രൈവറ്റിന്റെ വർക്കും ആ കാലഘട്ടത്തിൽ വരുമായിരുന്നു.

0: പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകൾക്കൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് അവർ വരും. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഒന്നോ രണ്ടോ വർക്കൊക്കെ ഞാൻ എടുത്തു വെക്കുമായിരുന്നു. അപ്പം അതൊരു ശേഖരം പോലെ എൻ്റെ ഇതിൽ കിടന്ന്. അവസാനം വർക്ക് ചെയ്യുന്നതെല്ലാം വെക്കാൻ സ്ഥലമില്ലാതായി. സ്ഥലം മാറി പോകുന്നിടത്തെല്ലാം ഈ വർക്കുകളുമായിട്ട് പോകേണ്ട അവസ്ഥയുണ്ടായി. അപ്പം അതൊരു ഭയങ്കര കഷ്ടമായിരുന്നു. അപ്പൊ എങ്ങനെയാ, ഇപ്പൊ വൈഫാണ് എന്റെ പിൻബലം. അവള് പറഞ്ഞു, എന്തായാലും നമുക്കൊരു മ്യൂസിയം ഉണ്ടാക്കണം. അവളുടെ ഒരു പ്രാർത്ഥനയും ധൈര്യവുമാണ് ഞാൻ ഈ മ്യൂസിയം ഉണ്ടാക്കാൻ.
1: കാരണം ഇതെല്ലാം കൊണ്ട് എന്താണ് തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് പോവുക, കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്ത് വരിക,
0: പിന്നെ ഇതിന്റെ ഇടയ്ക്ക് വാടക വീടുകളിലേക്ക് മാറുക. അപ്പൊ ഇതെല്ലാം ഈ വർക്കുകളും കൊണ്ട് പോവുക. മൊത്തം ഈ ഇതുപോലുള്ള സാധനങ്ങളാണ്, എന്റെ ശില്പങ്ങളും ചിത്രങ്ങളും ഇതുപോലുള്ള സാധനങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ മാറി മാറി മാറി ഇങ്ങനെ പോവുക.

0: അവള് പറഞ്ഞ, എന്തായാലും നമുക്കൊരു മ്യൂസിയം ഉണ്ടാക്കണം. അവളുടെ ഒരു പ്രാർത്ഥനയും ധൈര്യവുമാണ് ഞാൻ ഈ മ്യൂസിയം ഉണ്ടാക്കാൻ.
1: കാരണം ഇതെല്ലാം കൊണ്ട് എന്താണ്, തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് പോവുക, കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്ത്
0: വരിക, ഇതെല്ലാം പിന്നെ ഇതിന്റെ ഇടയ്ക്ക് വാടക വീടുകളിലേക്ക് മാറുക. അപ്പൊ ഇതെല്ലാം ഈ വർക്കുകളും കൊണ്ട് പോവുക. മൊത്തം ഈ ഇതുപോലുള്ള സാധനങ്ങളാണ്, എന്റെ ശില്പങ്ങളും ചിത്രങ്ങളും ഇതുപോലുള്ള സാധനങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെ മാറി മാറി മാറി ഇങ്ങനെ പോവുക.
1: യാത്ര ചെയ്തുകൊണ്ട്
0: അവസാനം ആ സ്വപ്നം സാക്ഷാത്കരിച്ചു.
1: എംബ്രിയോളജിയിലാണ് തുടങ്ങിയത് എന്ന് പറഞ്ഞു. പലതും നമ്മൾക്ക് കണ്ണിൽ കാണാൻ പറ്റാത്ത സംഭവങ്ങൾ, അത് നമ്മൾ കാണാവുന്ന രൂപത്തിലേക്ക് അല്ലെങ്കിൽ ആ വലിപ്പത്തിലേക്ക് എന്താണ് രൂപപ്പെടുത്തുമ്പോൾ അതിന് കിട്ടിയിരുന്ന സഹായങ്ങൾ എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ അതിനകത്ത് ഒരു ശില്പിയുടെ ഒരു സിഗ്നേച്ചർ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ആഡ് ചെയ്തിരുന്നു?
0: അതായത് നമുക്കൊരു എന്താണ് അത് ചെയ്യുമ്പോൾ ഒരു തൃപ്തി വരണമല്ലോ. ആ തൃപ്തി ആ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുമ്പം അത് നമ്മുടെ പ്രൊഫസേഴ്സ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് പറയും, ആ ഇത് നല്ലതായിരിക്കുന്നു ശിവരാമൻ, ഇത് നല്ല രസമുണ്ട്, നല്ല വർക്ക് എന്നൊക്കെ പറയുമ്പോൾ അതാണ് ഒരു വലിയ തൃപ്തിയായിട്ട് തോന്നിയത്. അതേപോലെ അവർ പലതും പറയുന്ന വർക്കുകളുണ്ട്, അതായത് ഇത് ഒന്ന് ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അപ്പം അത് നമുക്ക് ഈ എം ബി ബി എസ് സ്റ്റുഡൻസിന് പഠിപ്പിക്കാനായിട്ട് അത് കണ്ണുകൊണ്ട് കാണാനൊന്നും പറ്റത്തില്ല. പക്ഷേ മാസ്റ്റേഴ്സ് വരച്ച പടങ്ങളുണ്ട്, ആ പടങ്ങളിനെ 3D രൂപമാക്കി നമ്മളതിനെ മാറ്റിയെടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതൊന്നും കൂടെ 2Dയെക്കാളും എത്രയോ നല്ല പഠിപ്പേര് അല്ലെങ്കിൽ അറിവ് കിട്ടും ഒരു 3D മോഡല് കിട്ടുമ്പോഴത്തേക്ക്. അതിനെ ഈ കാണാനും ടച്ച് ചെയ്യാനുമുള്ള പ്രതലം, ആ ഇതിങ്ങനാണ് അങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടും, അവർക്കും ബോധ്യപ്പെടും.
1: കുട്ടികൾക്ക് പഠനത്തിൽ കൂടുതൽ വ്യക്തത കിട്ടുന്നത്
0: 3D മോഡൽസിന്. പടങ്ങൾ നമുക്ക് എല്ലാവർക്കും വരയ്ക്കാം, 3D മോഡല് അങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ നല്ലതായിട്ട് വരുന്നത്.
1: മിക്കവാറും ഈ അച്ചുകളിൽ തീർത്ത കാര്യങ്ങൾ ഒരുപാട് മെഡിക്കൽ കോളേജുകളിൽ വരാറുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി സാർ എന്താണ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്?
0: അതായത് അച്ചുകളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്, അതിന് ചില ലോക്കുകളൊക്കെ ഉണ്ട്. അതിന്റെ പെർഫെക്ഷന് വേണ്ടി ചില ഡ്രോയിങ്സ് ഒക്കെ ഇങ്ങനെയും കയറി അങ്ങനെയും കയറി ഒക്കെ വരും.
1: അച്ചിന് കണക്കാക്കി വളച്ചു കൊടുക്കുകയും
0: അങ്ങനെ വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്റെ അനാട്ടമി തന്നെ അങ്ങ് പോകും. അപ്പൊ അതുകൊണ്ട് ഡയറക്റ്റ് ചെയ്യുകയാണ് നമ്മളല്ല. പിന്നെ നമുക്ക് അച്ചിനകത്തൂടെ ചെയ്യാം ലിവർ, ലങ്സ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ചെയ്യാം. അതിന് ഒരു ഈസി പ്രതലങ്ങളാണ്, അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം.
1: കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് പലർക്കും ചില സംശയമുണ്ടാകും, എന്താ മെഡിക്കൽ മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ വന്നാൽ എന്താണ് കാണാൻ പറ്റുക?
0: ഇവിടെ വന്നു കഴിഞ്ഞാൽ എംബ്രിയോളജി അവർ കണ്ടിട്ടില്ല. ഒരു കുഞ്ഞ് അതിന്റെ ചക്രം, അതായത് ഒരു കുഞ്ഞുണ്ടാകാനുള്ള ഫസ്റ്റ് ഡേ തൊട്ട് അത് 10 മാസം ആകുന്നത് വരെയുള്ള അതിന്റെ വളർച്ചയുടെ ഒരു കാലഘട്ടം നമ്മളവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ ഇതിന്റെ ഹാർട്ട്, ലങ്സ്, ലിവർ എന്ന് വേണ്ട നമ്മുടെ മനുഷ്യ ശരീരത്തിലെ സകല ഓർഗൻസും സകല സിസ്റ്റംസും എല്ലാം വളരുന്ന കാലഘട്ടമാണ് ഈ അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന ഈ സമയത്ത്. ഇതെല്ലാം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം അത് അവർക്ക് വേറെങ്ങും പോയാൽ കാണാൻ പറ്റില്ല. പിന്നെ ഈ കടാവർ എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്,
1: അതെ,
0: അതും ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഇഞ്ചുറീസ്, അതായത് ഒരു മനുഷ്യനിൽ തന്നെ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഇഞ്ചുറീസ് വരുന്ന വൂണ്ട് മാൻ എന്ന് പറയും. കേരളത്തിൽ എങ്ങുമില്ല. ഇപ്പം ഞാൻ മിംസ് വയനാട്ടിൽ ചെയ്തിട്ടുണ്ട്, എൻ്റെ മ്യൂസിയത്തിലും അത് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്.
1: എപ്പോഴും ഒരു മോഡൽ ചെയ്യുമ്പോഴും ഒരു തൃപ്തി തോന്നുന്ന മോഡലിനെല്ലാം ഒരു റെപ്ലിക്ക ഉണ്ടാക്കി സൂക്ഷിക്കാറുണ്ട് എന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ ചെയ്തത് എവിടെ വെച്ചിട്ടായിരിക്കും?
0: ഒരുപാട് വർക്കുകൾ നമുക്ക് പ്രൈവറ്റുകളിലേക്ക് വേണമെന്ന് ആഗ്രഹിച്ച് വരുന്നവരുണ്ട്. ഇന്ന് കേരളത്തിലുള്ള ഒരു 75% മെഡിക്കൽ കോളേജുകളിലെ ആ മ്യൂസിയങ്ങളിലെല്ലാം എൻ്റെ ചെറിയ ചെറിയ സംഭാവനകളുണ്ട്. അതുപോലെ തന്നെ നാമക്കല്ല് വിവേകാനന്ദ മെഡിക്കൽ കോളേജ്, ഇതൊക്കെ അവർ തരുമ്പോൾ ഞാനും കൂടെ പഠിക്കുകയാണ്. ഇപ്പൊ ഇവര് പറയുന്ന വർക്കെല്ലാം അവര് പറയുന്നു. അപ്പൊ ഇവരുടെ ടീച്ചിങ് സ്റ്റൈലെല്ലാം മറ്റവരുടെ ടീച്ചിങ് സ്റ്റൈല്. അപ്പൊ ആ ഒരു വ്യത്യസ്തത ഈ വർക്കുകൾ തരുന്നതിനകത്തുണ്ടാവും, അതെല്ലാം എന്റെ മ്യൂസിയത്തിലും ഉണ്ടാവും.
1: രാജാ രവിവർമ്മ കോളേജിൽ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഒരു പ്രസിഷനുള്ള ഒരു മറ്റേത് ശില്പത്തിന് പ്രസിഷൻ വേണ്ടെന്നല്ല, എന്നാലും അതിന്റെ മെഡിക്കലിന്റേതായ ഒരു ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു മേഖലയിലേക്ക് വന്നതിൽ എപ്പോഴെങ്കിലും തിരിച്ച് ആ എന്താണ് ആ യുവാവ് നിന്ന് തിരിച്ച് വിളിക്കാറുണ്ടോ?
0: അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൗരവമായിട്ട് എന്റെ ശില്പകലയെ സമീപിക്കാത്ത ആ സമയങ്ങളൊക്കെ നമുക്ക് എനിക്ക് വല്ലാത്ത വിഷമം തോന്നിയിട്ടുണ്ട്. എന്റെ കൂട്ടുകാരൊക്കെ അതേ രീതിയിലൊക്കെ ആ വർക്കൊക്കെ ചെയ്ത് നടക്കുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അങ്ങനെ പോകാൻ പറ്റത്തില്ല.

0: പക്ഷേ ഗൗരവമായിട്ട് നമ്മുടെ അക്കാഡമിയിൽ എല്ലാ വർഷവും പിന്നെ മത്സരത്തിന് വർക്ക് അയക്കുമായിരുന്നു. തൃശ്ശൂർ വർക്ക് ചെയ്യുമ്പം ഹൈലി കമൻഡഡ് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി. പക്ഷേ ഇങ്ങനെ പോകുമ്പോഴും അക്കാഡമിയായിട്ടുള്ള ബന്ധം ഞാൻ കളഞ്ഞിട്ടില്ല. പക്ഷേ ഇതിനകത്ത് മെഡിക്കൽ വർക്ക് അതിൻ്റെ പൈസയും കിട്ടും, നമുക്ക് ജീവിക്കുകയും ചെയ്യാം. അങ്ങനെ ആണ് ഇതുമായിട്ടങ്ങ് കൂടുതൽ ഇഴുകിച്ചേർന്നത്.
1: ഈ ശരീരത്തിന് അകത്തുള്ള ആന്തരിക അവയവങ്ങൾ പലതും ചെയ്തിട്ടുണ്ട്, മോഡൽ ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും ബുദ്ധിമുട്ട് തോന്നിയത് അല്ലെങ്കിൽ കൂടുതൽ സമയമെടുത്തത് എന്ത് ചെയ്യുമ്പോഴായിരിക്കും?
0: അത് ഏറ്റവും സമയം കൂടി ചെയ്യുന്നത് ബ്രെയിനാണ്. ബ്രെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പം ഇങ്ങനെ കാർവ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അത് അങ്ങനെ അല്ലല്ലോ എന്ന് പിന്നീട് തോന്നും. അതിൻ്റെ ചുളിവുകൾ അത് ഇത്തിരി വ്യത്യാസമാണ്. അത് കറക്റ്റ് അല്ലെങ്കിൽ പൊതുവായ ഒരു ശരിയുണ്ട് അതിനകത്ത്. ആ ശരി ശരിയായില്ലെങ്കിൽ അത് തെറ്റായി.
1: പൊതുവേ ഓരോ തലച്ചോറും മാൻ ടു മാൻ ഭയങ്കര വ്യത്യാസമുള്ളതാണല്ലോ.
0: അപ്പൊ
1: അതുകൊണ്ട് അങ്ങനെ ഒരു പൊസിഷൻ തലച്ചോറ് മോഡൽ ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ടതുണ്ടോ?
0: അല്ല, അതിന്റെ ശരിയുണ്ടല്ലോ. ബ്രെയിനിന് ഇങ്ങനെ കുറെ ലോബുകളുണ്ട്, ഇവിടുന്ന് വേറെ രീതിയിൽ ഇതുണ്ട്, അത് അങ്ങനെ വരണം. അതിന്റെ ആകൃതി വ്യത്യാസമാണെങ്കിലും അത് അങ്ങനെ തന്നെ വരും. മനസ്സിലായി? ഇപ്പൊ എന്റെ മുഖവും സാറിന്റെ മുഖം പോലെയും ആ വ്യത്യാസമല്ലേ? ആ വ്യത്യാസം ഇതിനകത്തുമുണ്ട്. രൂപത്തില്, സൈസില് ഇങ്ങനെയൊക്കെ വ്യത്യാസം വരും. അതുകൊണ്ടാണ് അത് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ പ്രയാസമുള്ളത്. ഹാർട്ടൊക്കെ എളുപ്പമാണ്, അതിന് നാല് ചേമ്പറുണ്ട്, അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം.
1: ഈ നെർവ് സിസ്റ്റം ഒക്കെ സാർ ചെയ്തിട്ടില്ലേ?
0: ഉണ്ട്.
1: അതൊന്ന് പറയാമോ, അതിനൊരു പ്രേരണ എങ്ങനെയായിരുന്നു?
0: അത് ഇവര് തന്നെ വർക്ക് തരുന്നതാണ്. വളരെ പ്രയാസവുമാണ്, കറക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് മൈന്യൂട്ട് സാധനങ്ങളാണ്, ആർട്ടറീസോ വെയിനോ പോലല്ല ഈ നെർവസ് സിസ്റ്റം. അത് അല്ലാതായിട്ട് നമ്മൾ ചെയ്യണം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ബ്രെയിനിന് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ആർട്ടറീസ്, അതുപോലെ തന്നെ വെയിന്, ഇതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് നമ്മൾ ചെയ്യണം. അതിങ്ങനെ ഒരു കൂട് പോലാണ് അതിങ്ങനെ. അതിനേക്കാളും രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പിന്നീട് 15 വർഷത്തോളം ഫോറൻസിക് മെഡിസിനിലായിരുന്നു വർക്ക് ചെയ്തത്. അവിടെ എൻ്റെ ജോലി മ്യൂസിയം ഓഫ് ഫോട്ടോഗ്രാഫിക് അസിസ്റ്റന്റ് പോയി പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഫോട്ടോ എടുക്കുക. അത് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കിട്ടുന്ന സ്പെസിമൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ മ്യൂസിയത്തിൽ കൊണ്ടുവന്ന് മൗണ്ട് ചെയ്ത് വെക്കുക. ഇതായിരുന്നു പിന്നീടുള്ള ജോലി.
1: അത് തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞു.
0: എന്റെ മാഡം ഡോക്ടർ രമ, മാഡം ഭയങ്കര സപ്പോർട്ടായിരുന്നു, ഒരുപാട് നല്ല പിൻബലവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കേസ് വരുവാണെങ്കിൽ മാഡം വിളിച്ചിട്ട് പറയും, ചുരാമ ക്യാമറ എടുത്തുകൊണ്ട് വാ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇതുപോലെ സ്പെഷ്യൽ കേസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു.
1: അത് സൂക്ഷിക്കുമായിരുന്നു. സാധാരണ സാറിന്റെ മീഡിയം എന്താണ് സാർ?
0: എല്ലാ മീഡിയത്തിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പം ഇതിന് മീഡിയം എന്ന് പറഞ്ഞാൽ ഫൈബറും പി ഒ പി ആണ്. പിന്നെ മൾട്ടി വുഡിൽ ഈ റിലീഫ് ടൈപ്പ് വർക്കുകളൊക്കെ കാർവ് ചെയ്ത് എടുക്കുമായിരുന്നു. പിന്നെ വെങ്കലത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്, കല്ലിൽ ചെയ്തിട്ടുണ്ട്. എല്ലാ മീഡിയവും എനിക്ക് വഴങ്ങുന്നുണ്ട്.
1: നമുക്ക് ഇപ്പം മ്യൂസിയത്തിൽ കാണാൻ പറ്റുന്നതിൽ കൂടുതലും എന്തിലാണ്?
0: ഫൈബറിലും പി ഒ പിയിലും ഉള്ളതാണ്.
1: ഈ ഇപ്പോൾ ഇതൊരു ഡിജിറ്റൽ എറയാണ്. അപ്പോ അതിൻ്റെ അകത്ത് 3D ഡിജിറ്റൽ റെൻഡറിങ്ങുകളൊക്കെ ഉണ്ട്, സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അത്തരം സംവിധാനങ്ങൾ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
0: അത്തരം സംവിധാനങ്ങൾ കാലക്രമേണ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കും. കാരണം കാലം പോകുന്നതനുസരിച്ച് നമ്മൾ നീങ്ങിയില്ലെങ്കിൽ ഒന്നും ആകത്തില്ല.
1: ഈ മ്യൂസിയത്തിന്റെ ഒരു വലിയ പ്രത്യേകത ഇതെല്ലാം ഹാൻഡ് ക്രാഫ്റ്റഡ് മോഡൽസ് ആണ് എന്നുള്ളതാണ്. സാർ പറഞ്ഞു സാറിന്റെ സർവീസിൽ അപ്പോഴപ്പോഴായി ശേഖരിക്കപ്പെട്ട ഒരു
0: വലിയ ശേഖരമാണ്.
1: അതിന് അങ്ങനെ ഒരു കൃത്യമായിട്ട് ലിസ്റ്റായിട്ടാണോ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്? അതെങ്ങനെയാണ് ആ മ്യൂസിയത്തിന്റെ അടുക്ക് വന്നിരിക്കുന്നത്?
0: അത് അതിന്റെ അടുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംബ്രിയോളജി ആണ് തുടങ്ങുന്നത്. തുടങ്ങുന്നത് മനുഷ്യൻ തീരാറാകുന്ന സമയമുണ്ടല്ലോ സാർ, കടാവർ വരെ അങ്ങനെയൊക്കെയുള്ള സംഗതി. പിന്നെ ഈ സ്റ്റുഡൻസിന് പഠിക്കത്തക്ക രീതിയിലുള്ള ആർട്ടറീസ്, വെയിന്, അതുപോലെ മസിൽസ്, അതൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി അത് കൂടുതൽ ഞാൻ അതിനകത്ത് ഇറങ്ങേണ്ടിയിരിക്കുന്നു. കാണാൻ ആഗ്രഹിച്ചു വരുന്നവർക്ക് ഉള്ള രീതിയിൽ നമ്മളും കൂടെ വളരണം.
1: അതുമായിട്ട് ചേർന്നിട്ടാണ് എന്റെ അടുത്ത ചോദ്യം. ഇപ്പൊ സാറിന്റെ മ്യൂസിയം സന്ദർശിക്കാൻ വരുന്ന ഒരാൾ, ഇപ്പം മ്യൂസിയത്തിന്റെ ഒരു ഒരാളുടെ സന്ദർശന്റെ സമയം ശരിക്കും സന്ദർശകനാണ് തീരുമാനിക്കുന്നത്.
0: അതായത്
1: ചില ആൾക്കാർ പെട്ടെന്ന് വന്ന് ഒരു ഉന്ന ഫ്ലാഷ് ഇറങ്ങിപ്പോവും, ചില ആൾക്കാർ ഓരോ എക്സിബിറ്റിന്റെയും അടുത്ത് നിന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി കണ്ട് വിശദീകരിച്ച് തരാൻ ആളുണ്ടെങ്കിൽ അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചു. സാറിന്റെ അവിടുത്തെ ഒരു രീതി എങ്ങനെയാണ് സാർ?
0: എന്റെ രീതി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ലേബൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന്റെ ഇപ്പം എംബ്രിയോളജി ആണെങ്കിലും ബാക്കിയുള്ള സംഗതി ആണെങ്കിലും ലേബറിന്റെ കുറെ സംഗതിയുണ്ട്. അപ്പൊ ലേബറിന്റെ അത് 8ാം മാസത്തിൽ കുട്ടി വരുന്നത്, 7ാം മാസത്തിൽ, 5ാം മാസത്തിൽ ഇങ്ങനെയൊക്കെ വരുന്നതിനെ കുറിച്ചുള്ള എല്ലാ ലേഖനങ്ങൾ ചെറിയ കുറിപ്പുകൾ എഴുതി നമ്മളവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ അവർ

0: ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് അവർ പറഞ്ഞു കൊടുക്കത്തക്ക രീതിയിൽ അത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്.
1: ഒരു സ്കൂൾ കുട്ടി അത് കാണാൻ വരികയാണ് എന്ന് വിചാരിക്കുക, അതുപോലെ ഒരു കോളേജിൽ നിന്ന് ഒരാൾ അല്ലെങ്കിൽ ഇങ്ങനെ പഠിക്കുന്ന ഒരാൾ കാണാൻ വരികയാണെന്ന് വിചാരിക്കുക, അപ്പം അവർ ഇതിനകത്തുനിന്ന് ഒരു കാരണവശാലും നിങ്ങൾ അത് മിസ് ചെയ്യരുത് എന്ന് ഒരു എക്സിബിറ്റ് സാർ പറയുകയാണെങ്കിൽ ഏത് പറയുമായിരിക്കും?
0: അത് നമ്മുടെ ബ്രെയിൻ തന്നെ. ബ്രെയിൻ എന്ന് പറയുന്നത് അതൊരു പ്രത്യേക തരം സാധനമാണ്. ഇപ്പൊ ഞാൻ ചെയ്യുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്റെ ഈ സൈഡുകൾ നമ്മുടെ ശരീരത്തിൽ നിയന്ത്രിക്കുന്ന പല കാര്യങ്ങളുണ്ട്. കൈ നിയന്ത്രിക്കുന്ന ഭാഗം, പിന്നെ ചുണ്ട് നിയന്ത്രിക്കുന്ന ഭാഗം, അതുപോലെ കാല്, അതുപോലെ കണ്ണ്, വായ, നാക്ക്, ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഏരിയകൾ, അത് വേറെങ്ങും ചെയ്തു വെച്ചിട്ടില്ല, നമ്മളാണ് ചെയ്യുന്നത്.
1: അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ അത് മിസ് ചെയ്യരുത്. ഇതുപോലെ സാർ ഈ ഒരു മ്യൂസിയം ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഈ എക്സിബിറ്റുകൾക്ക് അപ്പുറം ഒരു ഹിസ്റ്ററി പ്രിസർവ് ചെയ്യുകയും കൂടി ചെയ്യുന്നുണ്ട്, അതൊന്ന് വിശദീകരിക്കാമോ?
0: അതായത് തുടങ്ങാനുള്ള ഒരു പ്രേരണ, ആ പ്രേരണയും പിന്നെ നമ്മുടെ ഡോക്ടേഴ്സ് അവർ വന്ന് വിലപ്പെട്ട സംസാരങ്ങൾ, അവരാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. അവർക്കാണ് ഇത് കൂടുതൽ അറിയാവുന്നവര്. അവര് എന്നെ കൊണ്ട് വർക്ക് ചെയ്യിച്ചവരാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും പിന്നെ എന്നെ കൂടുതൽ ഈ വർക്ക് ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചവരുണ്ട്. ഡോക്ടർ കുൽക്കർണി എന്ന് പറഞ്ഞ അവര് മരിച്ചുപോയി. ഡോക്ടർ ഏലിയാമഫൻ, ഡോക്ടർ എൽസി, ഡോക്ടർ ഗിരിജ, അങ്ങനെയുള്ള കുറെ ഡോക്ടേഴ്സ് ഉണ്ട്. അവരുടെ ഒക്കെ വിലപ്പെട്ട ഈ കുൽക്കർണി മാഡം എന്ന് പറയുന്ന 3 പുസ്തകം എഴുതിയിട്ടുണ്ട് അനാട്ടമിയെ കുറിച്ചുള്ള. അതിന്റെ ഇല്ലസ്ട്രേഷൻ മൊത്തം ഞാനായിരുന്നു. അതുപോലെ തന്നെ ഷീല ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു മാഡമുള്ള ഗൈനക്കോളജിയുടെ, ആ മാഡത്തിന്റെ ഒരു പുസ്തകം ഞാൻ ഇല്ലസ്ട്രേറ്റ് ചെയ്തിരുന്നു. അപ്പൊ ഇതൊക്കെ എന്റെ ഈ ചരിത്രത്തിന്റെ ഭാഗമാണ്. പിന്നെ ഒരിക്കലും ഈ സമ്പത്തുണ്ടായിട്ട് ചെയ്തതല്ല.
1: ഒരു വീടുമായി ചേർന്ന് ഒരു മ്യൂസിയം സ്പേസ് ക്യൂറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല, പ്രത്യേകിച്ച് സാമ്പത്തികമായി വളരെ കാര്യമായ ശ്രമം വേണ്ട ഒരു കാര്യമാണ്. അതെങ്ങനെയാണ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്?
0: അത് ബാലൻസ്, അതിനകത്ത് ഒരു മുറിയുണ്ട്, ഒരു മുറിയേ ഉള്ളൂ. ആ മുറിക്കകത്ത് ഞാനും എന്റെ വൈഫും ഒരു മോള്, അവള് വെറ്റിനറി ഡോക്ടറാണ്, ശിഖ, ഞങ്ങൾ 3 പേരും അതിനകത്ത് താമസിക്കുന്നത്. ബാക്കിയുള്ള ഭൗതിക സാഹചര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. പക്ഷെ ബാക്കിയുള്ള സ്ഥലമൊക്കെ നമ്മൾ ഈ മ്യൂസിയത്തിന് വേണ്ടി അങ്ങ് എടുത്തു. ദിവസവും അതിനെ ക്ലീൻ ചെയ്ത് ഇതെയ്ത് അങ്ങനെ അങ്ങ് കൊടുത്ത്. പിന്നെ നമ്മളുടെ പരിമിതികൾ, ഇപ്പൊ അവിടെ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിനൊരു ബുദ്ധിമുട്ടാണ്. അത് വരുന്നവരത് മനസ്സിലാക്കിക്കൊള്ളും. പിന്നെ എപ്പോഴെങ്കിലും ഒരു സൗകര്യം വേറെ സ്വന്തം നിലയിൽ ഉണ്ടാക്കിയെടുത്തിട്ട് അങ്ങോട്ടും മാറണമെന്നാണ് ആഗ്രഹിക്കുന്നത്.
1: ശില്പങ്ങൾ തന്നെ പ്രിസർവ് ചെയ്യുക എന്ന് പറയുന്നത് നല്ല കഠിനാധ്വാനം, കൃത്യമായ ശ്രദ്ധ ഇല്ലാന്നുണ്ടെങ്കിൽ
0: പറ്റില്ല,
1: അതെ, മോശമായി പോകാൻ സാധ്യതയുണ്ട്. അവിടെ എന്താണ് ഫാമിലിയുടെ ഒരു സപ്പോർട്ട് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമുണ്ടെന്ന്
0: തോന്നുന്നു. അതെ അതെ അതെ, വൈഫാണ് എന്റെ ലേഖയാണ് എന്റെ ശക്തി. അവളാണ് എല്ലാം ഇതിനു വേണ്ടി എല്ലാം എന്നെ പിടിച്ചുകൊണ്ട് പോയി ഇത് വർക്ക് ചെയ്യിക്കുന്നതെല്ലാം. അപ്പൊ അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം അവള് MSc സുവോളജിയാണ്, ലാബ് ടെക്നീഷ്യൻ കഴിഞ്ഞതാണ്, ഇപ്പൊ സയന്റിഫിക് ഓഫീസറായിട്ട് ഗോകുലം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പൊ അവക്ക് ഈ നമ്മുടെ ഈ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാം. അത് എനിക്ക് ഏറ്റവും വലിയ സഹായമായി ഈ വർക്ക് ചെയ്യുന്നതിലും. എനിക്ക് എന്തെങ്കിലും സംശയങ്ങൾ വരുന്നതിൽ, അതിന്റെ അർത്ഥപരമായിട്ടുള്ള സംഗതി വരുന്നതിനുമൊക്കെ അവളത് സംശയം ദൂരീകരിച്ച് ശരിയായ മാർഗത്തിലേക്ക് പോകാൻ ഇടയാക്കുന്നുണ്ട്.
1: അപ്പൊ ഇതെല്ലാം പ്രിസർവ് ചെയ്യുന്ന കാര്യങ്ങളിൽ മാത്രമല്ല മൊത്തത്തിലൊരു മോട്ടിവേഷൻ ആയിട്ടും കൂടെ തന്നെ ഉണ്ട്. എന്താണ് ഒരു ഡെയിലി ഓപ്പറേഷൻ എങ്ങനെയാണ് ഇതിന്റെ സമയക്രമം?
0: അതായത് 10 മണി തൊട്ട് 7 മണി വരെയാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. ആ ടിക്കറ്റ് സ്കൂൾ സ്റ്റുഡൻസിന് 30 രൂപയും അഡൽട്ടിന് 50 രൂപയും. അതുപോലെ തന്നെ 15-ാം തീയതി തൊട്ടാണ് ഫുൾ സിംഗില് നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്.
1: എന്താണ് ഒരു ഫോർമൽ ഇനോഗ്രേഷൻ ഇപ്പൊ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള ഒരു റെസ്പോൺസ് ഇത്രയും ദിവസമായിട്ട് എങ്ങനെയാണ്?
0: എല്ലാവരും വിളിച്ച് അനുമോദനങ്ങൾ, അതായത് കൂടുതലും മെഡിക്കൽ മേഖലയിലുള്ള ആൾക്കാരാണ് നമ്മളെ വിളിച്ച് അനുമോദിക്കുന്നതും. നിങ്ങളെ ഒരു വലിയ സാഹസമാണ് ചെയ്തത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ വർക്ക് ചെയ്യുമ്പോഴും ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഞാനങ്ങ് തനിയെ ചെയ്യുകയാണ്. കാരണം ഞാൻ ഒരുപാട് പേർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആ ധൈര്യത്തിലാണ് ഈ വർക്കെല്ലാം ചെയ്യുന്നത്.
1: ഈ വർക്കുകളെല്ലാം ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു പാലറ്റ് വളരെ പ്രസിഷൻ വേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് കളേഴ്സ് മാറ്റാൻ പറ്റില്ല. അപ്പൊ അത് അത്തരത്തിലുള്ള ചില ടെംപ്റ്റേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്.
0: അതായത് എംബ്രിയോളജിയിൽ ഫേസ് ഡെവലപ്മെന്റ് വരുമ്പോഴത്തേക്ക് അതിനൊരു കളർ കോഡുണ്ട്, നിശ്ചയിച്ചിരിക്കുന്ന ഒരു കളർ കോഡുണ്ട്. ആ കളർ കോഡല്ലാതെ വേറൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല.
1: ഒരു എവല്യൂഷൻ ഓഫ് ആർട്ടിസ്റ്റ്

0: ഒരു സ്വന്തം നിലയിൽ വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ താങ്കളെക്കുറിച്ച് എന്ത് പറയും?
1: ഗൗരവപരമായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ അക്കാഡമിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇടയ്ക്കിടയ്ക്കെങ്കിലും അവളുടെ ക്യാമ്പുകൾക്കും ഇതിനുമൊക്കെ പോകാനായിട്ട് പറ്റിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഇതിന് ഒരു ബൃഹത്തായ സംഭാവന ചെയ്യാൻ കഴിഞ്ഞല്ലോ. അതാണെൻ്റെ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എൻ്റെ ഒരു സംഭാവന, അല്ലെങ്കിൽ ഒരു മിടുക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അത് വേറെ ആരും തുനിഞ്ഞിറങ്ങിയിട്ടില്ല ഇങ്ങനെ ചെയ്യാൻ.
0: ഒരു മ്യൂസിയത്തിനെ സംബന്ധിച്ചോളം അവിടെ രണ്ട് തരത്തിൽ ആണ് പ്രധാനമായ ആൾക്കാർ വരുന്നത്. ഒന്ന് പഠിക്കുക എന്നൊരു ആഗ്രഹത്തോടു കൂടി, അത് ഏത് വിഷയമായാലും, ഇപ്പൊ സോയിൽ ആണെങ്കിലും ബയോഡൈവേഴ്സിറ്റി ആണെങ്കിലും ഹിസ്റ്ററി ആണെങ്കിലും എന്ത് തന്നെയാലും അതുമായി ബന്ധപ്പെട്ട കാര്യമായ പഠനം ആഗ്രഹിച്ചു വരുന്നവർ, സാധാരണ കാണാൻ വന്നു പോകുന്നു, ഒരു കൗതുകത്തിന് വരുന്നവർ, ഈ രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാരെയും എങ്ങനെയാണ് അവിടെ മ്യൂസിയം മാനേജ് ചെയ്യുന്നത്?
1: മാനേജ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരിക്കലും നേരായിട്ടുള്ള ആൾക്കാരെ, അതായത് പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യരെയോ കുറ്റങ്ങളില്ലാത്ത ആൾക്കാരെയോ കാണാൻ ആർക്കും വലിയ താല്പര്യമുണ്ട്. അതേസമയം അബ്നോർമലായിട്ടുള്ള, മുച്ചുണ്ട്, തല വലുതായിട്ടുള്ള, അങ്ങനെയൊക്കെയുള്ള വൈകല്യങ്ങളുള്ള സാധനങ്ങൾ നമ്മളവിടെ വെച്ച് കഴിഞ്ഞാൽ അത് കാണാനും അതിനെക്കുറിച്ച് ചോദിക്കാനും അത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ചോദിക്കാനും ഒക്കെ ആൾക്കാരുണ്ടാവും. അതേസമയം നമ്മൾ നോർമലായിട്ടുള്ളത് ചെയ്യുമ്പോഴത്തേക്ക് അത്രയും ആൾക്കാർ ചോദിക്കത്തില്ല. ഈ ടൈപ്പ് വർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഈ മ്യൂസിയത്തിൽ ഇതാകുമ്പോഴത്തേക്ക് പൊതു വിജ്ഞാനം കൂടെ കണക്ക് ആക്കി, ഇപ്പം അവരവിടെ ആ മ്യൂസിയം വന്ന് അവർക്ക് താല്പര്യമുള്ള എന്തെങ്കിലും കൂടെ നമ്മളവിടെ ചെയ്തു വെക്കണം. ഇപ്പം ഫോറൻസിക്കിന്റെ വർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കുകയാണെങ്കിൽ, ഇപ്പം വൂണ്ട് മാൻ പറഞ്ഞു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വൂണ്ട് ഒരു മനുഷ്യന്റെ ദേഹത്ത് തന്നെ ചെയ്തേക്കുക. അതേപോലെ തന്നെ റൈഗർ മോർട്ടിസ് വരുന്ന ഒരു മനുഷ്യന്റെ ശരീരം, പ്രൈമറി ഫ്ലാസിഡിറ്റി വരുന്ന ഒരു ശരീരം, യേശുവിന്റെ പ്രശസ്തമായ ശില്പമുണ്ട് പിയാത്തെ എന്ന് പറയും. ആ പിയാത്തെ ഞാൻ നമ്മുടെ ഫോറൻസിക് മെഡിസിൻ മ്യൂസിയത്തിൽ ചെയ്തു വെച്ചു. ആൾക്കാരൊക്കെ ചോദിച്ച് അതെന്തിനാ യേശുവിന്റെ പ്രതിമ ഇവിടെ ഉണ്ടാക്കി വെച്ചത്? അത് പ്രൈമറി ഫ്ലാസിഡിറ്റി എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുഴഞ്ഞങ്ങ് പോവും ശരീരം, അത് ഫസ്റ്റ് സ്റ്റേജാണ്. ആ സ്റ്റേജിൽ ഇങ്ങനെ പ്രൈമറി ഫ്ലാസിഡിറ്റി വന്ന് അതങ്ങ് 2 മണിക്കൂർ കഴിയുമ്പോൾ അതങ്ങ് ഉറയ്ക്കും. ആ സമയത്ത് എങ്ങനെയാണോ കിടന്നത് അങ്ങനെ കിടക്കും. അവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, വേറെ എവിടെങ്കിലും കൊണ്ടിട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ അവസ്ഥ മാറത്തില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ചെയ്തു വെക്കണം.
0: അപ്പോ ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ മ്യൂസിയം നമുക്ക് ഒരു അവിടെ സന്ദർശിക്കുമ്പോൾ സാർ ഇത്രയും നേരം പറഞ്ഞത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ അവിടെ നിന്ന് കാര്യങ്ങൾ കണ്ട് എക്സിബിറ്റ്സ് വെറുതെ കണ്ടുപോവുക മാത്രമല്ല, നമുക്ക് ഒരു മനുഷ്യ ശരീരത്തെ കുറിച്ച്, അതായത് എംബ്രിയോ മുതൽ കഡാവർ വരെയുള്ള, അല്ലെങ്കിൽ ഒരു ജനനത്തിന്റെ, ഒരു ജീവന്റെ ഉൽപ്പത്തി മുതൽ ഏറ്റവും അവസാനം വരെയുള്ള സംഗതി നമുക്ക് നേരിട്ട് കണ്ട് എങ്ങനെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കാവുന്നൊരു സംഭവമാണുള്ളത്. ആ ഈ ഒരു മ്യൂസിയത്തിന്റെ ഒരു ഭാവി സാർ എങ്ങനെയാണ് ആലോചിക്കുന്നത്?
1: ഭാവി അതൊരു പ്രശ്നമാണ്, അതിനെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. ആധുനികതയും കൂടെ കയറ്റി ഇതിനെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഇതിനെ വളർത്തിക്കൊണ്ടുവരാനാണ്,
0: ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുക
1: എന്നുള്ളതാണ് എന്റെ ഇഷ്ടം.
0: നമ്മളിപ്പം ആകാശവാണിയിൽ ഇരിക്കുകയാണല്ലോ, ആകാശവാണിയുമായും എന്തോ ചില ഓർമ്മകളൊക്കെ ഉള്ളതായിട്ട് കേട്ടു, എന്തായിരുന്നു സാർ അത്?
1: ഞാൻ ഇവിടെ ഒരു ജോലി സമ്പാദിക്കുന്നതിന് വേണ്ടി എന്റെ വഴികാട്ടിയായ ഡോക്ടർ പി ശാന്ത, അവരുടെ ഭർത്താവ് കേളത്തി രാമകൃഷ്ണപിള്ള, അവരുടെ വീട്ടിൽ വന്നിരുന്നു. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ പ്രതിമ ചെയ്യുന്നത് ഇവർ ഒളിച്ചിരുന്ന് കാണുകയും അതിനെ നല്ലപോലെ ചെയ്യട എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ നല്ലപോലെ പാടുമായിരുന്നു. ആ സമയത്ത് ഒരു ദിവസം സാറ് എല്ലായിടത്തും പറഞ്ഞ്, നീ ഒരു കാര്യം ചെയ്, നമ്മുടെ ആകാശവാണിയിലോട്ട് പോ, ഞാൻ ഒരാളുടെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് എന്തെങ്കിലും ഒരു പാട്ട് പാടാൻ അവസരം കിട്ടുവാണെങ്കിൽ അവിടെ പോയി പാടാമല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. എന്നിട്ട് എനിക്ക് ആളുടെ പേരോ ഒന്നും അറിയത്തില്ല. അദ്ദേഹം പറഞ്ഞ ആളിനെ വന്ന് കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത് അദ്ദേഹം എന്നെ കൊണ്ട് 2 പാട്ട് പാടിപ്പിച്ചു. പക്ഷേ എൻ്റെ പാട്ടത്ര നല്ലതല്ലായിരുന്നു, എനിക്ക് ദൈവം ഇതായിരുന്നു വെച്ചത്. ഇന്ന് എനിക്കൊരു സന്തോഷമുണ്ട്, ഒരു സംതൃപ്തിയുണ്ട്. ഞാൻ ഇങ്ങനൊരു അവസ്ഥയിൽ ഇവിടെ എത്തിയതിൽ എന്റെ 2ാം തവണ.
0: അല്ല, ഒരു ഒരിക്കൽ സ്വപ്നങ്ങളുമായി വന്ന ഒരു സ്ഥലത്ത് മറ്റൊരു സ്വപ്നം സാക്ഷാത്കരിച്ചിട്ട് വരുന്നത് വലിയൊരു സന്തോഷമാണ്. തീർച്ചയായും കാലം അങ്ങനെയാണല്ലോ, നമ്മൾ വളരെയധികം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കാലം
1: നടത്തി തരും.
0: നേരത്തെ 1-2 തവണ പേരുകളൊക്കെ സൂചിപ്പിച്ചു പോയെങ്കിലും കുടുംബത്തിനെ കുറിച്ചുകൂടി പറഞ്ഞുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാൻ തോന്നുന്നു.
1: എന്റെ വൈഫ് ലേഖ, അവള് ഗോകുലം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നു. മൂത്ത മകള്, അവള് NID പഠിച്ചിട്ട് ഡിസൈനറായിട്ട് സിഡ്നിയിൽ വർക്ക് ചെയ്യുന്നു. ഇളയമോള് വെറ്റിനറി ഡോക്ടറായിട്ട് പേർക്കട ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്നു.

0: ഇവർ രണ്ടുപേരും നല്ലതുപോലെ വരയ്ക്കുമായിരുന്നു. ഇവരാണ് അതിന്റെ ഡിസൈനൊക്കെ ചെയ്തത്.
1: മ്യൂസിയത്തിന്റെ മൊത്തം ഡിസൈൻ
0: അവളിപ്പോ ഒരു മ്യൂസിയത്തിലാണ് വർക്ക് ചെയ്യുന്നത്, സിഡ്നിയില്.
1: എന്തായാലും തിരുവനന്തപുരത്ത് മറ്റൊരു മ്യൂസിയം കൂടി തുറന്നിരിക്കുകയാണ്. അത് വെറും മ്യൂസിയമല്ല, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മെഡിക്കൽ മ്യൂസിയമാണ്. ഓരോ മ്യൂസിയവും നമുക്ക് വെറും എക്സിബിറ്റ്സ് മാത്രമല്ല, ഒരുപാട് ചരിത്രം, വിവരങ്ങൾ, അതത് മേഖലയുമായി ബന്ധപ്പെട്ട ഒരുപാട് അറിവുകളുടെ അക്ഷയഖനി കൂടിയാണ് ഈ മെഡിക്കൽ മ്യൂസിയവും. നമുക്ക് ഒരുപാട് അറിവുകൾ പകർന്നു തരുന്ന ഒരു അക്ഷയഖനിയായി മാറട്ടെ, അത് കൂടുതൽ പേരിലെത്തട്ടെ. സാറ് ആ മ്യൂസിയം കുറച്ചുകൂടി വിപുലപ്പെടുത്തി സാറിന്റെ കൂടുതൽ ക്രിയേറ്റിവിറ്റി മ്യൂസിയത്തിലൂടെ പുറത്തു വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത് സന്തോഷം. നന്ദി.
0: നന്ദി സർ.
2: ഭാരതത്തിലെ ആദ്യ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം ക്യൂറേറ്ററായ എ ശിവരാമനുമായി മനീഷ് എം പി നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
3: നേർമൊഴി സമാപിക്കുന്നു.

നാളെ ഉച്ചയ്ക്ക് 2:15 തുടർ നാടകം. ദസ്തോവിസ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം കുറ്റവും ശിക്ഷയും 38-ാം ഭാഗം. നാടക രൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ.

5:45 ഖുർആൻ പാരായണം ഓച്ചിറ അബ്ദുൽ വഹാബ് മൗലവി അവതരിപ്പിക്കുന്നു. 6:50 കേൾക്കാം വയലും വീടും. പ്രകൃതിയെ സംരക്ഷിക്കുക, ജീവനെ സംരക്ഷിക്കുക. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഭാമിനി എല്ലൻ സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി നാളെ വൈകിട്ട് 6:50 വയലും വീടും പരിപാടിയിൽ.

നാളെ രാത്രി 7:35 കേൾക്കാം യുവവാണി പരിസ്ഥിതി ദിന പ്രത്യേക അഭിമുഖം. ആക്ഷൻ ഫോർ ക്ലൈമറ്റ് ടുമാറോയുടെ സ്ഥാപക ശ്രീചന്ദന സി എസ് പങ്കെടുക്കുന്നു. 8:00 സാഹിത്യവേദിയിൽ മണി കെ ചന്ദാപുര, ഇജാസ് യൂനൂസ് എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കഥയും മഞ്ജു എസ് കെ, ആതിര എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളും കേൾക്കാം. നാളെ രാത്രി 8:00 സാഹിത്യവേദിയിൽ.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

നാളെ രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ ടൈപ്സ് ഓഫ് സെന്റൻസസ് ലിഷ എസ് തപസ് സംസാരിക്കുന്നു. 9:30 കേൾക്കാം ഇംഗ്ലീഷ് പരിപാടി ആകാശവാണി ആൻഡ് ദ ജേർണി ഓഫ് സയൻസ് കമ്മ്യൂണിക്കേഷൻ. ജി ജയലാൽ സംസാരിക്കുന്നു. നാളെ രാത്രി 10 മണിക്ക് സംഗീത സ്മൃതി മദ്രാസ് കെ ബി ചെല്ലപ്പ പാടിയ കൃതികൾ.

0: ആകാശവാണി സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ കേൾക്കാം. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: നമസ്കാരം ശ്രോതാക്കളെ, ഇന്ന് നമുക്ക് സ്വാധാർ ഗൃഹ് പദ്ധതിയെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയാം. സ്ത്രീകൾക്ക് ആത്മാഭിമാനത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ അവർക്ക് അതിനുള്ള സൌകര്യങ്ങൾ ഒരുക്കുന്ന ഒരു പദ്ധതിയാണ് സ്വാധാർ ഗൃഹ് യോജന. കുടുംബകലഹം, മാനസിക പിരിമുറുക്കം, സാമൂഹിക ബഹിഷ്കരണം, അങ്ങനെ പ്രയാസകരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കഴിയേണ്ടി വരുന്ന സ്ത്രീകൾക്ക് ഭക്ഷണം, താമസം, വസ്ത്രം തുടങ്ങിയ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു പുനരധിവാസ പദ്ധതിയാണ് ഇത്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം മുൻപ് നടപ്പിലാക്കിയിരുന്ന സ്വാധാർ, ഷോർട്ട് സ്റ്റേ ഹോംസ് എന്നീ പദ്ധതികൾ 2016 സമന്വയിപ്പിച്ചുകൊണ്ട് സ്വാധാർ ഗൃഹ് പദ്ധതി നിലവിൽ വന്നു. രാജ്യത്തെ ഓരോ ജില്ലയിലും 30 സ്ത്രീകളെയെങ്കിലും പാർപ്പിക്കാൻ സൌകര്യമുള്ള ഒരു സ്വാധാർ ഗൃഹ് സ്ഥാപിക്കുക, അവിടെ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം തന്നെ കൌൺസിലിംഗ്, തൊഴിൽ നൈപുണ്യ വികസനം, നിയമസഹായം ലഭ്യമാക്കുക എന്നിവ പദ്ധതി വിഭാവനം ചെയ്യുന്നു. ഒറ്റപ്പെട്ടുപോയ സ്ത്രീകൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ സുരക്ഷ ഈ പദ്ധതി ഉറപ്പുവരുത്തുന്നു. വനിതാ വികസന കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ, കേന്ദ്ര സംസ്ഥാന സ്വയംഭരണ സ്ഥാപനങ്ങൾ, മുനിസിപ്പൽ പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾ, കണ്ടോൺമെന്റ് ബോർഡുകൾ, ഇപ്പോൾ പ്രാബല്യത്തിലുള്ള നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള പബ്ലിക് ട്രസ്റ്റുകൾ, 1860 ഇന്ത്യൻ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിന് കീഴിലോ ഏതെങ്കിലും സംസ്ഥാന നിയമത്തിന് കീഴിലോ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങൾ, വനിതാക്ഷേമം, വിദ്യാഭ്യാസം, സാമൂഹ്യക്ഷേമം എന്നീ മേഖലകളിൽ പ്രവർത്തന മികവ് തെളിയിച്ചിട്ടുള്ള സിവിൽ സൊസൈറ്റി സംഘടനകൾ എന്നിവയ്ക്കൊക്കെ ഈ പദ്ധതിയുടെ ഭാഗഭാക്കാകാം. ഇനി ഏതൊക്കെ സാഹചര്യങ്ങളിലുള്ള സ്ത്രീകൾക്ക് സ്വാധാർ ഗൃഹ് പദ്ധതിയെ ആശ്രയിക്കാം? പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിച്ച സ്ത്രീകൾ ഭവനരഹിതരാകുകയും സാമൂഹികവും സാമ്പത്തികവുമായ പിന്തുണ ഇല്ലാതെയാവുകയും ചെയ്യുമ്പോൾ, ജയിൽമോചിതരായ വനിതാ തടവുകാർ, ഉപജീവന മാർഗമില്ലാതെ വീട് വിട്ടിറങ്ങുന്ന, ചൂഷണത്തിൽ നിന്നും അല്ലെങ്കിൽ ദാമ്പത്യ തർക്കങ്ങളുടെ പേരിൽ സാമൂഹികമോ സാമ്പത്തികമോ ആയ പിന്തുണയില്ലാത്ത എയ്ഡ്സ് ബാധിച്ച സ്ത്രീകൾ, ഇത്തരം സാഹചര്യങ്ങളിലുള്ളവർക്ക് ഈ പദ്ധതിയെ ആശ്രയിക്കാം. സ്വാധാർ ഗൃഹങ്ങളിൽ പരമാവധി 5 വർഷം വരെയാണ് താമസിക്കാൻ അനുമതി. 60 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളെ വൃദ്ധസദനങ്ങളിലേക്ക് മാറ്റും. മുൻപ് പറഞ്ഞ വിഭാഗങ്ങളിലെ സ്ത്രീകളെ അനുഗമിക്കുന്ന കുട്ടികൾക്കും ഈ പദ്ധതിയുടെ സൌകര്യങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്.
0: പെൺകുട്ടികൾക്ക് 18 വയസ്സുവരെയും ആൺകുട്ടികൾക്ക് 12 വയസ്സുവരെയുമാണ് സ്വാധാർ ഗൃഹങ്ങളിൽ താമസിക്കാൻ അനുമതി.
1: സംസ്ഥാന സർക്കാരുകൾക്കും മുനിസിപ്പൽ കോർപ്പറേഷനുകൾക്കും കണ്ടോൺമെന്റ് ബോർഡുകൾക്കും പഞ്ചായത്തീരാജ് സ്ഥാപനങ്ങൾക്കും മാത്രമേ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള നിർമ്മാണ ഗ്രാന്റ് അനുവദിക്കൂ.
0: പദ്ധതി ചെലവിന്റെ 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരുകളുമാണ് വഹിക്കുന്നത്. വടക്കുകിഴക്കൻ ഹിമാലയൻ സംസ്ഥാനങ്ങളിൽ 90% പദ്ധതി ചെലവും കേന്ദ്ര സർക്കാരാണ് വഹിക്കുന്നത്. കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ മുഴുവൻ ചെലവും കേന്ദ്ര സർക്കാർ വഹിക്കും. സാമ്പത്തികവും സാമൂഹികവുമായി വിഷമതകൾ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് അന്തസ്സോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരമൊരുക്കുക എന്നതാണ് സ്വാധാർ ഗൃഹ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ ഓപ്പൺ സോഴ്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡോക്ടർ ജോൺ ടി എബ്രഹാം തേവാരത്ത് സംസാരിക്കുന്നു. ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം. 10 ദേശീയ പരിപാടിയിൽ പ്രാദേശിക നാടോടി ലളിത സംഗീത പരിപാടി. ഇതിൽ സൌമ്യ മിശ്ര അവതരിപ്പിക്കുന്ന മൈഥിലി നാടോടി ഗാനം, ബിജോയ് കുമാർ സമന്ത്രോയ് അവതരിപ്പിക്കുന്ന ഒഡിയ ഗാനം എന്നിവ കേൾക്കാം.

0: സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റും 55 സെക്കൻഡും. ഇനി അല്പസമയത്തിനകം വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിരഞ്ജന. ഇന്ത്യ മാനവരാശിക്ക് നൽകിയ കാലാതീതമായ സംഭാവനയാണ് യോഗയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യകരമായ ലോകത്തിന് യോഗ പ്രചോദനം നൽകുന്നതായും ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഇന്നാരംഭിച്ച പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിനെ വിർച്വലായി അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. 5 ദിവസത്തെ ചാമ്പ്യൻഷിപ്പിൽ അമേരിക്ക ഉൾപ്പെടെ 60 രാജ്യങ്ങളിൽ നിന്നുള്ള 400-ലധികം താരങ്ങളാണ് പങ്കെടുക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഗുജറാത്തും ദാമനും സന്ദർശിക്കും. സൂറത്തിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. ദാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടുന്ന പ്രധാനമന്ത്രി നമോ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ ഉൾപ്പെടെ 1,340 കോടി രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേൽ നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപം പാസാക്കിയ ശേഷം നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ബജറ്റ് അവതരണത്തിനായി ജൂൺ 19 സമ്മേളനം പുനരാരംഭിക്കും. കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചു. 5.07 ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ ആകെ കടബാധ്യതയെന്ന് ധവളപത്രത്തിൽ പറയുന്നു. വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ എന്നിവയ്ക്കാണ് ചെലവാകുന്നത്. നികുതി വർധനയ്ക്കപ്പുറം ഭരണ സംവിധാനത്തിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും കാതലായ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ സാധിക്കൂവെന്നും ധവളപത്രത്തിൽ പറയുന്നു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവസ്ഥ ജനങ്ങളോട് തുറന്നു പറയുന്നതിനായാണ് ധവളപത്രം തയ്യാറാക്കിയതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ധനകാര്യവകുപ്പിനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് രഹസ്യരേഖകൾ അടക്കം പുറത്തു നൽകിയാണ് ധവളപത്രം തയ്യാറാക്കിയതെന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ വിമർശിച്ചു. സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പറയുന്നുണ്ടെങ്കിലും പരിഹാരമാർഗ്ഗങ്ങൾ കണ്ടെത്തുന്നില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് പാലക്കാട് ജില്ലയിലെ കർഷകരുടെ കുടിശ്ശിക തുക അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. വായ്പ അനുവദിക്കുന്നതിൽ നിന്ന് പ്രാഥമിക സഹകരണ സംഘങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കാനും സപ്ലൈകോയുടെ നേതൃത്വത്തിൽ വിതരണം പൂർത്തിയാക്കാനുമാണ് തീരുമാനം. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം CBIക്ക് വിടുന്നതിന് കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്യാനും മന്ത്രിസഭ തീരുമാനിച്ചു. ശംഖു എന്ന കുഞ്ഞിനെ അംഗനവാടിയിൽ നിന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ സസ്പെൻഡ് ചെയ്തു എന്ന വ്യാജവാർത്ത സമൂഹമാധ്യമത്തിൽ കൂടി പ്രചരിപ്പിക്കുന്നതിനെതിരെ സംസ്ഥാന DGPക്ക് പരാതി നൽകി മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം. ഇത് തികച്ചും വ്യാജവും അടിസ്ഥാനരഹിതവുമായ വാർത്തയാണെന്ന് പരാതിയിൽ പറയുന്നു. കുട്ടിയെ സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി ശുപാർശ ചെയ്തു എന്ന തരത്തിലും പ്രചാരണം നടക്കുന്നതായി പരാതിയിൽ പറയുന്നു. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന കതിര് പദ്ധതി നാളെ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൃഷിവകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വനംവകുപ്പ് സംഘടിപ്പിക്കുന്ന ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം വനംമന്ത്രി ഷിബു ബേബി ജോൺ നാളെ നിർവഹിക്കും. തിരുവനന്തപുരം വനംവകുപ്പ് ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ വനമിത്ര പുരസ്കാര വിതരണവും സ്കൂളുകളിലെ ഫോറസ്ട്രി ക്ലബ്ബുകൾക്കായി തയ്യാറാക്കിയ ലോഗോ പ്രകാശനവും നടക്കും. ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോവളം ബീച്ചിൽ നടക്കുന്ന പരിസ്ഥിതി ദിനാചരണം മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. കാലവർഷം ഇന്ന് കേരളത്തിലെത്തി. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 8 ജില്ലകളിലും മറ്റന്നാൾ 11 ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മഴ ശക്തമായതോടെ സംസ്ഥാനത്തെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നു. തിരുവനന്തപുരം അരുവിക്കര ഡാമിന്റെ 2 ഷട്ടറുകൾ 25 സെന്റിമീറ്റർ വീതം തുറന്നു. കണ്ണൂർ ജില്ലയിലെ പഴശ്ശി ഡാമിന്റെ 2 ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. 70th സംസ്ഥാന സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നാളെ കൊല്ലത്ത് ആരംഭിക്കും.

0: ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരങ്ങളിൽ 23 ഇനങ്ങളിലായി 500 കായിക താരങ്ങൾ പങ്കെടുക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്നവരെ കർശന പരിശോധനയ്ക്ക് വിധേയമാക്കി. വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 340 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 368 പേരാണ് അറസ്റ്റിലായത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഈണം പകർന്നത് ഗോപി സുന്ദർ. ഈ ഗാനം ആലപിച്ചത് ആൻസി ഗോഡ്ഫ്രേ.

0: ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കൊച്ചി തൃക്കാക്കര ഭാരതമാതാ കോളേജ് അധ്യാപകൻ ഡോക്ടർ ജോൺ ടി എബ്രഹാം തേവരേത്ത്.
1: സാങ്കേതിക വിദ്യയുടെ വേലിയേറ്റത്തിൽ ലോകം മുന്നോട്ട് കുതിക്കുമ്പോൾ അറിവിന്റെയും കഴിവിന്റെയും താക്കോൽ ഒരു കൂട്ടം വ്യക്തികളുടെ കൈകളിൽ നിന്ന് എല്ലാവരിലേക്കും എത്തിക്കുന്ന ഒരു പുതിയ വിപ്ലവത്തെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. അതാണ് ഓപ്പൺ സോഴ്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ തുറന്ന ഉറവിട നിർമ്മിത ബുദ്ധി. അതായത് ഓപ്പൺ സോഴ്സ് AI. നിർവചനവും ലക്ഷ്യവും എന്താണെന്ന് നമുക്ക് നോക്കാം. AI എന്ന വാക്ക് നമുക്ക് ഇന്ന് സുപരിചിതമാണ്. നമ്മുടെ ഫോണിലെ വോയിസ് അസിസ്റ്റന്റ്, ഓൺലൈൻ ഷോപ്പിംഗിലെ നിർദ്ദേശങ്ങൾ, സിനിമകൾ കാണുമ്പോൾ ലഭിക്കുന്ന ശുപാർശകൾ, ഇതെല്ലാം AI ആണ്. എന്നാൽ ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയറുകൾ അല്ലെങ്കിൽ കോഡുകൾ സാധാരണയായി വലിയ സാങ്കേതിക കമ്പനികളുടെ സ്വകാര്യ സ്വത്താണ്, അതായത് പ്രൊപ്രൈറ്ററിയാണ്. ഈ കോഡുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നോ അവ എന്ത് ഡാറ്റ ഉപയോഗിക്കുന്നു എന്നോ നമുക്ക് അറിയാൻ കഴിയില്ല. ഇവിടെയാണ് ഓപ്പൺ സോഴ്സ് എന്ന ആശയം കടന്നുവരുന്നത്. ഒരു AI മോഡൽ ഓപ്പൺ സോഴ്സ് ആകുമ്പോൾ അതിന്റെ പിന്നിലുള്ള കമ്പ്യൂട്ടർ നിർദ്ദേശങ്ങളടങ്ങിയ സോഴ്സ് കോഡ്, അതിനെ പരിശീലിപ്പിച്ച ഡേറ്റയുടെ ഒരു ഭാഗം, മോഡലിന്റെ ഘടന, അതായത് ആർക്കിടെക്ചർ, എല്ലാം പൊതുസമൂഹത്തിന് സൗജന്യമായി, തികച്ചും സൗജന്യമായി ലഭ്യമാക്കുന്നു. ഓപ്പൺ സോഴ്സ് ലൈസൻസുകൾ അനുസരിച്ച് ആർക്കും ഈ കോഡ് എടുക്കാം, പഠിക്കാം, ആവശ്യമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം, അത് പങ്കുവയ്ക്കാം. ഇതൊരു വലിയ കാര്യമാണ്. കാരണം ഇത് AI സാങ്കേതികവിദ്യയെ ജനാധിപത്യവൽക്കരിക്കുന്നു. വലിയ കോർപ്പറേഷനുകളുടെ സാമ്പത്തിക ഭാരം ഇല്ലാതെ ഒരു കോളേജ് വിദ്യാർത്ഥിക്ക് മുതൽ ഒരു സ്റ്റാർട്ടപ്പിന് വരെ ലോകോത്തര നിലവാരമുള്ള AI ടൂളുകൾ സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ കഴിയും. അടുത്തതായി ഓപ്പൺ സോഴ്സിന്റെ പ്രധാന നേട്ടങ്ങൾ, ഇന്നൊവേഷൻ, ട്രാൻസ്പെറൻസി, കോസ്റ്റ് എന്താണെന്ന് നമുക്ക് കാണാം. ഓപ്പൺ സോഴ്സ് AIക്ക് മൂന്ന് സുപ്രധാനമായ നേട്ടങ്ങളുണ്ട്. ഒന്നാമതായി സഹകരണത്തിലൂടെയുള്ള നവീകരണം, ഇന്നൊവേഷൻ ത്രൂ കൊളാബറേഷൻ, ചുരുക്കമായി നമുക്ക് പറയാം ITC. ലോകത്തിന്റെ വിവിധ കോണുകളിലിരിക്കുന്ന ഏറ്റവും കഴിവുള്ള ഡെവലപ്പർമാർക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ, ഒരു മോഡലിലെ പിഴവുകൾ വേഗത്തിൽ കണ്ടെത്താനും അതിലേക്ക് പുതിയ ഫീച്ചറുകൾ കൂട്ടിച്ചേർക്കാനും സാധിക്കുന്നു. ഒരു ചെറിയ കമ്പനി ഒറ്റയ്ക്ക് ഒരു വർഷം കൊണ്ട് വികസിപ്പിക്കാൻ സാധ്യതയുള്ളത് ആയിരക്കണക്കിന് വിദഗ്ധർ ചേരുമ്പോൾ ഏതാനും മാസങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കുന്നു. ഇത് സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നു. രണ്ടാമതായി സുതാര്യതയും വിശ്വാസ്യതയും, അതായത് ട്രാൻസ്പെറൻസി ആൻഡ് ട്രസ്റ്റ്, TT. ഒരു മോഡൽ എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക ഫലം നൽകുന്നത് എന്ന് നമ്മൾ അറിയേണ്ടത് അത്യാവശ്യമാണ്. ഇതിനെ AI എക്സ്പ്ലെയിനബിലിറ്റി എന്ന് പറയും. കോഡ് തുറന്ന നിലയിൽ ലഭ്യമാക്കുമ്പോൾ ഗവേഷകർക്കും സാധാരണക്കാർക്കും അതിന്റെ പ്രവർത്തനം പരിശോധിക്കാൻ കഴിയും. ഒരു മോഡലിൽ വർഗപരമായോ ലിംഗപരമായോ ഉള്ള പക്ഷപാതം, ബയാസ്, ഉണ്ടോ എന്ന് തിരിച്ചറിയാനും അത് തിരുത്താനും ഇത് സഹായിക്കും. മൂന്നാമതായി ചെലവ് കുറയ്ക്കൽ, കോസ്റ്റ് റിഡക്ഷൻ, CR. ചെറുകിട സംരംഭങ്ങളെ സംബന്ധിച്ചിടത്തോളം AI സോഫ്റ്റ്വെയറുകളുടെ ലൈസൻസിംഗ് ചെലവുകൾ ഭീമമാണ്. എന്നാൽ ഓപ്പൺ സോഴ്സ് AI ഉപയോഗിക്കുമ്പോൾ ലൈസൻസ് ഫീസ് നൽകേണ്ടതില്ല. ഇത് സാമ്പത്തിക ഭാരം കുറയ്ക്കുന്നു. കൂടാതെ സ്വന്തം കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ തന്നെ ഈ മോഡലുകൾ പ്രവർത്തിപ്പിക്കുവാനുള്ള സൌകര്യവും ലഭിക്കുന്നു. ഇതിലൂടെ ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് ചെലവുകൾ ലാഭിക്കാനും സാധിക്കും. ഇനി നമുക്ക് ഓപ്പൺ സോഴ്സ് AIയും പ്രാദേശിക ഭാഷകളും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി അല്പം ചിന്തിക്കാം. നമ്മുടെ കേരളീയ സാഹചര്യത്തിൽ ഓപ്പൺ സോഴ്സ് AIക്ക് വലിയൊരു പങ്ക് വഹിക്കാനുണ്ട്. നമ്മുടെ മലയാളം പോലെയുള്ള പ്രാദേശിക ഭാഷകളിലെ സാങ്കേതിക വികസനം മന്ദഗതിയിലാകാനുള്ള ഒരു കാരണം ആവശ്യത്തിന് ഡേറ്റയുടെയും ടൂളുകളുടെയും അഭാവമാണ് എന്ന് നമുക്കറിയാമല്ലോ. ഓപ്പൺ സോഴ്സ് മോഡലുകൾ ഈ പ്രശ്നം പരിഹരിക്കുന്നു.

0: ലോകമെമ്പാടുമുള്ള ഡെവലപ്പർമാർക്ക് ഇപ്പോൾ നിലവിലുള്ള ട്രാൻസ്ഫോർമർ മോഡലുകൾ എടുത്ത് അതിലേക്ക് മലയാളം ഡാറ്റ മാത്രം നൽകി പരിശീലനം നൽകാം. ഇതിനെയാണ് ഫൈൻ ട്യൂണിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, നമ്മുടെ പ്രാദേശിക സംസാര രീതികളും സ്ലാങ്ങുകളും മനസ്സിലാക്കാൻ കഴിയുന്ന മലയാളം സ്പീച്ച് ടു ടെക്സ്റ്റ് സംവിധാനങ്ങൾ നിർമ്മിക്കാൻ സാധിക്കും. മറ്റൊന്ന്, നമ്മുടെ ചരിത്രരേഖകളോ സാഹിത്യഗ്രന്ഥങ്ങളോ വായിച്ച് മനസ്സിലാക്കി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനുള്ള കഴിവ്. ആ കഴിവുള്ള പ്രാദേശിക ഭാഷാ മോഡലുകൾ, ലോക്കൽ ലാംഗ്വേജ് മോഡൽസ് രൂപപ്പെടുത്താൻ കഴിയും. ഇതൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ ഭരണ ആരോഗ്യ മേഖലകളിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. കാരണം സാങ്കേതികവിദ്യയുടെ പ്രയോജനം ഇനി ഇംഗ്ലീഷ് അറിയുന്നവർക്ക് മാത്രമല്ല സാധാരണക്കാർക്കും അവരുടെ മാതൃഭാഷയിൽ തന്നെ ലഭ്യമാകും. അടുത്തതായി വെല്ലുവിളികളും മുന്നോട്ടുള്ള വഴികളും, ചലഞ്ചസ് ആൻഡ് ദി പാത്ത് ഫോർവേഡ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓപ്പൺ സോഴ്സ് AI അനന്തമായ സാധ്യതകൾ നൽകുന്നുണ്ടെങ്കിലും അതിന് ചില ഇരുണ്ട വശങ്ങൾ കൂടിയുണ്ട്. വലിയൊരു ശക്തിക്ക് എപ്പോഴും വലിയൊരു ഉത്തരവാദിത്തമുണ്ട് എന്ന കാര്യം നാം മറന്നുപോകരുത്. ഒന്നാമതായി ദുരുപയോഗം, മിസ്യൂസ്. കോഡ് എല്ലാവർക്കും ലഭ്യമായതുകൊണ്ട് ദുരുദ്ദേശത്തോടുകൂടിയുള്ള വ്യക്തികൾക്ക് ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വ്യാജ വിവരങ്ങൾ, ഡീപ്പ് ഫേക്കുകൾ അല്ലെങ്കിൽ ക്ഷുദ്രകരമായ സൈബർ ആക്രമണങ്ങൾ എന്നിവ സൃഷ്ടിക്കാൻ കഴിയും. ഇത് സാമൂഹികമായ ധ്രുവീകരണത്തിനും വ്യക്തിഗത സുരക്ഷയ്ക്കും വലിയ ഭീഷണിയാകാം. രണ്ടാമതായി നിയന്ത്രണങ്ങളുടെ അഭാവം, ലാക്ക് ഓഫ് റെഗുലേഷൻ. തുറന്ന മനസ്സോടെയുള്ള ഈ വികസനം അതിവേഗം വളരുമ്പോൾ അതിനെ ധാർമ്മികമായി നിയന്ത്രിക്കാൻ ആവശ്യമായ നിയമങ്ങളും ചട്ടക്കൂടുകളും, എത്തിക്കൽ ഫ്രെയിംവർക്സ് എന്ന് നമുക്ക് പറയാം, ഇപ്പോഴും പൂർണ്ണമായി നിലവിൽ വന്നിട്ടില്ല. ഈ മോഡലുകൾ മനുഷ്യന് ദോഷകരമാകുന്ന ഫലങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ എന്താണ് ഇതിനൊരു പരിഹാരം? ഈ വെല്ലുവിളികളെ നമുക്ക് അതിജീവിച്ചേ മതിയാവൂ. ഇതിന് ഗവേഷകരും ഭരണകൂടവും സാധാരണ ഉപയോക്താക്കളും ഒരുമിച്ച് പ്രവർത്തിക്കണം. ഏതെല്ലാം രീതിയിൽ? AI മോഡലുകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള റെഡ് ടീമിംഗ് പോലുള്ള പരിശോധനകൾ ഓപ്പൺ സോഴ്സ് കമ്മ്യൂണിറ്റികൾ സജീവമായി നടത്തണം. മറ്റൊന്ന്, ദുരുപയോഗം കണ്ടെത്തുന്നതിനും തടയുന്നതിനും പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കണം. എല്ലാറ്റിനും ഉപരിയായി AI സാക്ഷരത, AI ലിറ്ററസി വർദ്ധിപ്പിക്കണം. AI എങ്ങനെ പ്രവർത്തിക്കുന്നു, അതിന്റെ പരിമിതികൾ എന്തൊക്കെയാണ് എന്ന് ഓരോ പൗരനും അറിഞ്ഞിരിക്കണം. അവസാനിപ്പിക്കുന്നതിന് മുൻപായി ഭാവി കാഴ്ചപ്പാട് കൂടി നമുക്കൊന്ന് ചിന്തിക്കാം. പ്രിയ ശ്രോതാക്കളെ, ഓർക്കുക, ഓപ്പൺ സോഴ്സ് AI എന്നത് വെറുമൊരു സാങ്കേതിക മുന്നേറ്റമല്ല, അത് അറിവിന്റെ പങ്കുവയ്ക്കലിന്റെയും കൂട്ടായ വികസനത്തിന്റെയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ചയുടെയും പ്രതീകമാണ്. ഭാവിയിൽ AI എന്ന സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങൾ ചെറിയ ഗ്രാമങ്ങളിലെ കൃഷി മെച്ചപ്പെടുത്താനും അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാനും അപൂർവ രോഗങ്ങൾ കണ്ടെത്താനും ഓപ്പൺ സോഴ്സ് ടൂളുകൾ സഹായിക്കും. ഒരു വലിയ കമ്പനിയുടെ ലാഭേച്ഛയ്ക്ക് വേണ്ടി മാത്രമല്ല, മനുഷ്യരാശിയുടെ പൊതുനന്മയ്ക്കായി, ഫോർ ദി പബ്ലിക് ഗുഡ്, സാങ്കേതിക വിദ്യയെ ഉപയോഗപ്പെടുത്തുവാനുള്ള ഏറ്റവും ശക്തമായ മാർഗമാണ് ഇത്. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സാങ്കേതിക മുന്നേറ്റങ്ങളിൽ ഒന്നായ ഓപ്പൺ സോഴ്സ് AIയെ നമുക്ക് തുറന്ന മനസ്സോടെ സ്വീകരിക്കാം. അതിന്റെ വളർച്ചയിൽ നമ്മുടെ പങ്ക് വഹിക്കാം. അതുവഴി ഒരു നല്ല നാളേക്ക് വേണ്ടി നമുക്ക് കൈകോർക്കാം. അറിവിന്റെ ഈ തുറന്ന ലോകം നമുക്ക് കൂടുതൽ അവസരങ്ങൾ നൽകും.
1: ഓപ്പൺ സോഴ്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഈ വിഷയത്തെക്കുറിച്ചുള്ള അവലോകനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് കൊച്ചി തൃക്കാക്കര ഭാരതമാതാ കോളേജ് അധ്യാപകൻ ഡോക്ടർ ജോൺ ടി എബ്രഹാം തേവരേത്.

ആസാം, ഹിമാലയൻ താഴ്വരയുടെ കിഴക്ക് ഭാഗത്തായാണ് ആസാമിന്റെ സ്ഥാനം. ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുമായി ആസാം രാജ്യാന്തര അതിർത്തി പങ്കിടുന്നു. ബ്രഹ്മപുത്ര നദി ഈ സംസ്ഥാനത്തുകൂടി ഒഴുകുന്നു. തീവ്രവാദ ഭീഷണി കൂടുതലായുള്ള പ്രദേശമായ നോർത്ത് കച്ചാർ ഹിൽസ് ജില്ലയിലൂടെയാണ് ഭാരതത്തിലെ ഏക ബുള്ളറ്റ് പ്രൂഫ് തീവണ്ടി ഗതാഗതമുള്ളത്. സംസ്ഥാനത്തെ പ്രധാന പട്ടണം ഗുവാഹത്തിയാണ്. ഇതിഹാസ രചനാ കാലഘട്ടത്തിൽ പ്രാഗ് ജ്യോതിഷ് എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം പിന്നീട് കാമരൂപ എന്ന പേരിൽ അറിയപ്പെട്ടു. AD 743 കാമരൂപ രാജ്യത്തിലെത്തിയ ചൈനീസ് സഞ്ചാരി ഹുയാൻ സാങ് 11-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ ചരിത്രകാരനായ അൽബറൂണി എന്നിവരുടെ രചനകളിൽ ഈ നാടിനെക്കുറിച്ച് പരാമർശമുണ്ട്. 1228 AD ഈ പ്രദേശത്തേക്കുള്ള അഹോം രാജവംശജരുടെ കുടിയേറ്റമാണ് അസമിന്റെ ചരിത്രത്തിലെ പ്രധാന നാഴികക്കല്ല്. കിഴക്കൻ കുന്നുകളിൽ നിന്ന് വന്ന ഇവർ 6 നൂറ്റാണ്ടോളം ഇവിടം ഭരിച്ചു. ഈ പ്രദേശം കീഴടക്കിയ ബർമ്മക്കാരിൽ നിന്ന് 1826 ബ്രിട്ടീഷുകാർ യാന്തോബോ സന്ധിയിലൂടെ ഭരണം ഏറ്റെടുത്തു. 1963 നാഗാലാൻഡും മേഘാലയ, മിസോറാം എന്നിവ അസമിൽ നിന്ന് വേർപെടുത്തി രൂപീകരിച്ച സംസ്ഥാനങ്ങളാണ്. വിഭിന്ന സംസ്കാരങ്ങളും സമൃദ്ധമായ വനങ്ങളും കൊണ്ട് സമ്പന്നമായ ആസാം എല്ലാ അർത്ഥത്തിലും പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന സംസ്ഥാനമാണ്. ആസാമിലെത്തുന്ന സഞ്ചാരികളെ ഏറ്റവും അധികം ആകർഷിക്കുന്നത് കാസിരംഗ വന്യജീവി സങ്കേതമാണ്. ഇത് യുനെസ്കോയുടെ ലോക പൈതൃക ഇടങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചതാണ്. ഗോൾഡൻ ലെങ്കൂർ കുരങ്ങുകൾ, ബംഗാൾ ഫ്ലോറിക്കൻ പക്ഷികൾ, പിക്മി ഹോഗ് എന്ന പന്നിവർഗം, വെളുത്ത തലയും ചിറകുകളോടും കൂടിയ വൈറ്റ് വിംഗ്ഡ് വുഡ് ഡക്ക് എന്നിങ്ങനെ നിരവധി ജീവികളെ ഇവിടെ കാണാം. വ്യത്യസ്ത രൂപവും പ്രകൃതവുമുള്ള നിരവധി പക്ഷികൾക്കും സുരക്ഷിതമായി ചേക്കേറാനുള്ള ചില്ലയാണ് ഈ സങ്കേതം. കാസിരംഗ വന്യജീവി സങ്കേതത്തിന് പുറമെ യുനെസ്കോയുടെ അംഗീകാരം നേടിയ മറ്റൊരു സംരക്ഷിത മേഖലയാണ് മാനസ് നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ കടുവ സംരക്ഷണ മേഖലയായി അവരോധിക്കപ്പെട്ടത് മാനസ് നാഷണൽ പാർക്കാണ്. ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും നാടാണ് ആസാം. ബിഹു, റോങ്കൻ, ബൈശാഖ്, ജോബിലി മേള എന്നിവ ഈ ആഘോഷങ്ങളിൽ ചിലതാണ്.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഗ്രാൻഡ് മാസ്റ്റർ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസ് പാടിയത്, രചന ചിറ്റൂർ ഗോപി, സംഗീതം ദീപക് ദേവ്.

കേൾക്കാം ആദം ജോൺ എന്ന ചിത്രത്തിൽ കാർത്തികും സംഘവും ആലപിച്ച ഗാനം. ഹരിനാരായണന്റെ വരികൾക്ക് സംഗീതം പകർന്നത് ദീപക് ദേവ്.

പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപര്യമുള്ളവർ ഞങ്ങൾക്കെഴുതുക. വിലാസം: സഞ്ചാരി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം: airtvmpm@gmail.com. അറിയിപ്പ് കഴിഞ്ഞു.

ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. റഫീഖ് അഹമ്മദ് രചിച്ച് ഗോപി സുന്ദരീണം പകർന്ന് നരേഷ് അയ്യർ, അന്ന കത്രീന വലയിൽ എന്നിവർ പാടിയ ഗാനമാണ് ഇനി. ചിത്രം ഉസ്താദ് ഹോട്ടൽ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: നാളെ രാവിലെ 8:30 നോവൽ സഞ്ചാരം. ഒറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 39-ാം ഭാഗം. 9:15 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. ബൈക്കൾ നേപ്പാൾ, വഴികളും വിശേഷങ്ങളും. പ്രശോഭയൽ പങ്കെടുക്കുന്നു 2-ാം ഭാഗം.

0: ആകാശവാണി ഇപ്പോൾ സുഭാഷിതം പുനഃപ്രക്ഷേപണം കേൾക്കാം. ഫാദർ തോമസ് കുറ്റിയിൽ അവതരിപ്പിച്ചത്.
1: വിശുദ്ധ ബൈബിളിൽ സുഭാഷിതങ്ങൾ എന്ന പുസ്തകം 22:6 സുന്ദരമായ ഒരു വാക്യമുണ്ട്. ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. മൂല്യങ്ങളുള്ള ബോധ്യങ്ങളും ദർശനങ്ങളുമുള്ള ശാസ്ത്ര സാങ്കേതിക വളർച്ച സ്വപ്നം കാണുന്ന തലമുറയെ വാർത്തെടുക്കുക എന്നത് പരമപ്രധാനമാണ്. പ്രസിദ്ധ ശാസ്ത്രജ്ഞനായ സർ ഐസക് ന്യൂട്ടന്റെ കുട്ടിക്കാലത്തെ വിനോദങ്ങളിൽ മുഖ്യമായത് തുറസായ സ്ഥലത്ത് മലർന്നു കിടന്ന് ആകാശത്തെ നിരീക്ഷിക്കുക എന്നതായിരുന്നു. സൂര്യ ചന്ദ്ര നക്ഷത്രങ്ങൾ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നത്

0: എന്നും എല്ലാ സാധനങ്ങളും ഭൂമിയിലേക്ക് ആകർഷിക്കപ്പെടുന്നതുമൊക്കെ ആ കൊച്ചു ബാലന്റെ പഠന വിഷയമായി. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ന്യൂട്ടന്റെ നീക്കങ്ങൾ പലതും വലിയ ശാസ്ത്രീയ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കി. 12 വയസ്സിൽ ന്യൂട്ടൻ തന്റെ തോട്ടത്തിൽ സ്വന്തമായൊരു സൂര്യ ഘടികാരമുണ്ടാക്കി. ഉന്നത വിഹായസിൽ വിരാജിക്കുന്ന നക്ഷത്രങ്ങളെ പോലെ തന്നെ അന്വേഷണ ഗവേഷണങ്ങളുടെ ഫലമായി ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ലോകത്തിന് സമ്മാനിച്ച് 84 വയസ്സിൽ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ശാസ്ത്ര നഫസിലെ ഒരു ഉജ്ജ്വല താരമായി സർ ഐസക് ന്യൂട്ടൻ ഉയർത്തപ്പെടുകയാണ് ചെയ്തത്. ഈ ഭൂമുഖത്ത് പിറന്നു വീണിട്ടുള്ള കോടാനുകോടി ജനങ്ങളിൽ ഓരോരുത്തർക്കും ഒരു ചലനപഥമുണ്ട്, പ്രവർത്തന മേഖലയുണ്ട്. അവിടെ കടന്നു ചെല്ലാനും ഉയർന്നു പറക്കാനും ശ്രമിക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും കടമയാണ്. കുട്ടിക്കാലം മുതൽ വളരാനും ഉയരാനുമുള്ള ശ്രമങ്ങൾ നടക്കണം. ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഒരേ ആകാശവും ഒരേ ഭൂമിയുമാണ് സൃഷ്ടാവ് നൽകിയിരിക്കുന്നത്. താൻ എവിടെയായിരിക്കുന്നുവോ എന്തായിരിക്കുന്നുവോ അതിൽ നിന്ന് ഉയരാനുള്ള ശ്രമമാണ് ഓരോ വ്യക്തിയും നടത്തേണ്ടത്. ഉത്സാഹിയായ മനുഷ്യന് ഉയരാൻ ഏതൊരു ദിവസവും ഏതൊരു നിമിഷവും പര്യാപ്തമാണ്. ആകാശം പോലെ വിശാല വിസ്തൃതമാണ് നമ്മുടെ പ്രവർത്തന മേഖല. ഒരു പ്രത്യേക രാജ്യത്തും കുടുംബത്തും ജനിച്ചുവെന്ന് കരുതി ഹിന്നതയെ ആകാവൂ എന്ന് വിചാരിക്കരുത്. പ്രസിദ്ധനായ കൊളംബസ് നെയ്ത്തുകാരനായിരുന്നു. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ അച്ചടി ജോലിക്കാരനായിരുന്നു. കവി സാമ്രാട്ടായ ബേൺസ് ഒരു കർഷകനായിരുന്നു. കഥാകൃത്തായ ഈസോപ്പ് അടിമയായിരുന്നു. അങ്ങനെ നോക്കിയാൽ എത്രയെത്ര നിസാരന്മാർ വിശ്വോത്തര മണ്ഡലങ്ങളിലേക്ക് ഉയർന്നിട്ടുള്ളതായി കാണാം. ഉയർച്ച ആഗ്രഹിക്കുന്നവർക്ക് സമയബന്ധിതമായ പദ്ധതികളും പ്രവൃത്തികളും അനിവാര്യമാണ്. അതില്ലാതെ സ്വയം പഴിച്ചും ശവിച്ചും അവരനെ നോക്കി അസൂയപ്പെട്ടും അമർഷം കൊണ്ടും ജീവിച്ചാൽ ജീവിതം മുഴുവൻ പാഴായിപ്പോയെന്ന് വരാം. നമ്മുടെ ഭാവി നമ്മെ ആശ്രയിച്ചാണിരിക്കുന്നത്. മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ പ്രേമസംഗീതം എന്ന കവിതയിൽ ഇപ്രകാരം കുറിച്ചിട്ടുണ്ട്: നമുക്ക് നാമേ പണിവതു നാഗം നരകവും അതുപോലെ. നമ്മളുണ്ടാക്കുന്ന ശബ്ദത്തിൻ്റെ പ്രതിധ്വനികളാണ് നാം കേൾക്കേണ്ടി വരിക. പഴിച്ചുകൊണ്ടിരിക്കുന്നവൻ ലോകത്തിൻ്റെ പഴി കേൾക്കേണ്ടി വരും. പ്രവാചകന്റെ പുസ്തകം 14:20 പറയുന്നു: ജ്ഞാനത്തിൽ മനസ്സുറപ്പിച്ച് ബുദ്ധിപൂർവം ചിന്തിക്കുന്നവൻ അനുഗ്രഹീതൻ. അഴമേറിയ പോസിറ്റീവ് ചിന്തയിൽ നിന്നാണ് സുഭാഷിതങ്ങൾ രൂപം കൊള്ളുക. 1491 ഡിസംബർ മാസത്തിൽ കൊളംബസ് സ്പെയിനിലെ രാജാവായ ഫെർഡിനാൻഡിനോട് കപ്പൽ യാത്രയ്ക്ക് സാമ്പത്തിക സഹായം ചോദിച്ചപ്പോൾ രാജാവ് ചോദിച്ചു: ഈ കപ്പൽ യാത്ര പരാജയപ്പെടുന്ന പക്ഷം സ്പെയിനിനുണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ? കൊളംബസിന്റെ മറുപടി ധീരോചിതമായിരുന്നു: മഹാരാജാവെ, ഈ യാത്ര വിജയിച്ചാൽ സ്പെയിനിനുണ്ടാകുന്ന നേട്ടത്തെക്കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. കപ്പൽ യാത്ര വിജയിച്ചുവെന്നത് ചരിത്രമാണ്. വിജയിക്കണമെന്ന് തീർച്ചപ്പെടുത്തുകയാണ് പരാജയപ്പെടാതിരിക്കാനുള്ള എളുപ്പവിദ്യയെന്ന് പ്രശസ്ത എഴുത്തുകാരനായ റിച്ചാർഡ് ഷെറിഡൻ പറഞ്ഞ വാക്കുകൾ എപ്പോഴും നമ്മുടെ ഓർമ്മയിലിരിക്കട്ടെ. നന്മയുടെ നല്ല തലമുറ ഉദിച്ചുയരട്ടെ എന്ന് ആശംസിക്കുന്നു.
1: ഫാദർ തോമസ് കുറ്റയിൽ അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. സമയം 11 കഴിഞ്ഞ 4:55. ഇനി 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹി റിലി.
2: This is Akashvani, the news read by Kiran Jha. Prime Minister Narendra Modi today held talks with acting President of Venezuela, Delcy Rodriguez, in New Delhi. The two leaders reviewed the full spectrum of bilateral relations and explored new avenues of cooperation in energy, trade, investment, healthcare and automobiles, among others. In a social media post, Mr. Modi said they had extensive discussions on expanding cooperation in energy, critical minerals, technology, agriculture, health and people-to-people ties. He said that as a valued partner,